ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:20. ഇന്ന് ശകവർഷം 1948, വൈശാഖം 14, കൊല്ലവർഷം 1201, മേടം 21, 2026 മെയ് 4, തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി.
2: സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. അവന് ബുദ്ധിശേഷി കൂടുതലുണ്ട് താനും. നിലനിൽപ്പിനും വളർച്ചയ്ക്കും ബന്ധുത്വം വേണം. പഴയ ബന്ധങ്ങൾ നിലനിർത്താനും പുനരുദ്ധരിക്കാനും പോഷിപ്പിക്കാനും അവന് സാധിക്കും. പുതിയ ബന്ധങ്ങൾ വേണമെങ്കിൽ ആരംഭിക്കാനും കഴിയും. വേണ്ടി വന്നാൽ ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കാനും മനുഷ്യൻ നിശ്ചയിച്ചേക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് നിരന്തരം സംഭവിക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങളെ സംബന്ധിച്ച് ചില വസ്തുതകൾ ആവട്ടെ ഇന്നത്തെ ചർച്ചാവിഷയം. ഒരു ബന്ധത്തിൽ വികാരങ്ങൾ

0: ക്കും വിചാരങ്ങൾക്കും, അതായത് മനസ്സിനും ബുദ്ധിക്കും പങ്കുണ്ടായിരിക്കും. നാം പുലർത്തിപ്പോരുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ആലോചിക്കണം. കെട്ടുറപ്പുള്ളതും ആരോഗ്യകരവുമായ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തണം. ഭാരകാരിയായ ബന്ധങ്ങളെ ബുദ്ധിപൂർവം ഒഴിവാക്കാൻ ധൈര്യം കാണിക്കുന്നതിൽ തെറ്റില്ല. നല്ല വ്യക്തിബന്ധങ്ങളുടെ ലക്ഷണം എന്തൊക്കെയായിരിക്കും? ഇക്കാര്യത്തിൽ അവരവരുടെ കാഴ്ചപ്പാട് ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് തയ്യാറാക്കി നോക്കുന്നത് നന്ന്. പരസ്പര സ്നേഹവും ആദരവും വ്യക്തിബന്ധങ്ങളിൽ പുലർത്തപ്പെടേണ്ടതുണ്ട്. ആദരവെന്നത് മറ്റൊരാളുടെ നിലനിൽപ്പിനെയും ചിന്താസ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും മനസ്സിലാക്കി അംഗീകരിക്കുന്നതിനുള്ള സന്മനസ്സാണ്. ഈ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം ഇല്ലാത്ത വ്യക്തിബന്ധങ്ങളിൽ ചൂഷണത്തിന് സാധ്യതയേറും. പരസ്പരം തിരുത്താനും തിരുത്തപ്പെടാനുമുള്ള മാന്യമായ അവകാശം നല്ല ബന്ധങ്ങളിൽ അനുവദിക്കപ്പെടും. ആശയങ്ങളും അഭിപ്രായങ്ങളും ഒരിക്കലും അടിച്ചേൽപ്പിക്കില്ല. ബന്ധം നിലനിർത്തിപ്പോരുന്നത് ഇരുപക്ഷത്തിനും പ്രചോദനവും പ്രയോജനവും നൽകുന്നുണ്ടായിരിക്കും. വെറും വൈകാരിക അടിത്തറയിൽ പടുത്തുയർത്തുന്ന ബന്ധങ്ങൾ പിന്നീട് ബുദ്ധിമുട്ട് സമ്മാനിച്ചേക്കാം. അതുപോലെ ബുദ്ധിപരമായി മാത്രം പുലർത്തുന്ന ഒരു ബന്ധത്തിന് ആഴവും ഹൃദ്യതയും ദീർഘായുസ്സും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചുരുക്കത്തിൽ, നല്ല ബന്ധുത്വത്തിന് വൈകാരികവും വിചാരപരവുമായ തലങ്ങൾ ഉറപ്പാക്കണം. പരസ്പരം വിശ്വാസമുണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു മുഖ്യ ഘടകം. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ തുറന്ന ചർച്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാവുന്നത് നന്ന്. സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള തത്രപ്പാട് കാണിക്കാതെ പരസ്പരം കേൾക്കാൻ തയ്യാറാവുമ്പോഴേ ബന്ധത്തിലുണ്ടായ വിള്ളൽ ശരിക്കും പരിഹരിക്കാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്പര വിശ്വാസ്യത തകർക്കാൻ കാരണമായിക്കൂടാ. കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഔദ്യോഗിക ബന്ധങ്ങളും സംഘടനാ ബന്ധങ്ങളും സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ നാം പുലർത്താറുണ്ട്. ഓരോന്നും ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്താൻ അതാതിൻ്റെ രീതിയിൽ ഉത്സാഹിക്കണം. ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര വ്യക്തത വേണം. അസ്ഥാന പ്രതീക്ഷകൾ പുലരുന്നത് അപ്പോൾ അന്വേഷിച്ചറിഞ്ഞ് തിരുത്തണം. ഗുണമേന്മയുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ ഗുണമേന്മയുള്ള സമയം നീക്കിവെച്ചേ തീരൂ. സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടുള്ള ചില ത്യാഗങ്ങളും ബന്ധങ്ങൾക്ക് ആഴം നൽകുന്നതിന് ആവശ്യമായി വന്നേക്കാം. ഇന്ന് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ബന്ധങ്ങളുടെ പുതിയ ലോകം തുറന്നു നൽകിയിട്ടുള്ളത് പ്രത്യേകം ചിന്തനീയമാണ്. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കാണാതെ പോകരുത്. ഏതു ബന്ധങ്ങളായാലും സ്വന്തം സ്വാസ്ഥ്യം പണയം വെച്ച് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് നല്ല രീതിയല്ല. നമ്മെ ഒരു തരത്തിലും വളർത്തുന്നില്ലെന്ന് മാത്രമല്ല, അനാരോഗ്യ ശീലങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് ചില ബന്ധങ്ങളെങ്കിൽ അവ അവസാനിപ്പിക്കുന്നതിൽ തൻ്റെ ഇടം കാണിക്കുക തന്നെ വേണം. ഈ വിഷയത്തിൽ ഭഗവത്ഗീതയിലെ ഒരു ഉദ്ധരണി സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം. പരസ്പരം ഭാവയന്ത ശ്രേയഃ പരമവാപ്സ്യഥ. പരസ്പരം വളർച്ച ഉറപ്പാക്കിക്കൊണ്ട് പരമ നന്മയിലേക്ക് പുരോഗമിച്ചാലും എന്ന ആഹ്വാനം ഈ അവസരത്തിന് അനുയോജ്യമാണ് എന്ന് വിചാരിക്കുന്നു. ഭാരകാരിയായി ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഊർജം കളയാതെ ബന്ധുത്വങ്ങൾ അവലോകനം ചെയ്ത് മുന്നേറാൻ നമുക്കേവർക്കും കഴിയട്ടെ. ആഹ്ലാദപ്രദമായ ബന്ധങ്ങൾ ഏറെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ.
1: സ്വാമി ആധ്യാത്മാനന്ദ സരസ്വതി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

ഫോറം, ഞാൻ എൻ്റെ വായന, തുടർന്ന് ആരോഗ്യം അമൂല്യം. ഡോക്ടർ അഞ്ജന അശോകൻ പങ്കെടുക്കുന്നു. കരിയർ ക്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. ഏഴ് 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 കേൾക്കാം രാഗപരാഗം. 7:55 കൃഷിദീപം. ഇന്ന് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് രാവിലെ 8:30, 9:00, 9:30, 10:30, 11:00, 11:30, ഉച്ചയ്ക്ക് 1:30, 2:30, 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. നാട് ഭരിക്കുന്നതാര്, വോട്ടെണ്ണൽ ദിന പ്രത്യേക പരിപാടി കേൾക്കാം. രാവിലെ 8:35, 9:05, 9:35, 10:35, 11:05, 11:35, ഉച്ചയ്ക്ക് 1:00, 1:35.

വൈകിട്ട് 4:45 6 മണിക്കും 6:45 രാത്രി 8 മണിക്കും 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5 മണിക്ക് നാടൻ പാട്ടുകൾ എം പി അശോക് കുമാറും സംഘവും അവതരിപ്പിച്ചത്. 5:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 5:35 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 കേൾക്കാം NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

6:10 ജില്ലാ വൃത്താന്തം വയനാട് ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. സിന്ധു നദീതട സംസ്കാരം, സവിശേഷതകളും പ്രാധാന്യവും. പ്രഭാഷണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജേന്ദ്രൻ കെ വി. 9:30 ആർ അജിത് പ്രസാദിൻ്റെ സംഗീത കച്ചേരിയാണ്. TH ലളിത വയലിൻ, N ഹരി മൃദംഗം. 11:00 ലളിതഗാനം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് PV പ്രീത.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ചങ്ങമ്പുഴ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് പി.വി. പ്രീത.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ആദ്യം ബാലമുരളീകൃഷ്ണയുടെ കാലഭൈരവാഷ്ടകം.

ചിത്ര, ജയചന്ദ്രൻ, ബാലമുരളീകൃഷ്ണ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ശ്രദ്ധ.

0: ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനായി ഏതാണ്ട് ഒരു മാസം നീണ്ട കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. സംസ്ഥാനം ഭരിക്കാൻ നിയോഗിക്കപ്പെടുന്നത് ആരായിരിക്കും എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഇടതുപക്ഷ മുന്നണി ഭരണത്തുടർച്ച നേടുമോ, അതോ 10 വർഷത്തിനു ശേഷം ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ തിരിച്ചെത്തുമോ, ഒപ്പം കൂടുതൽ സീറ്റ് നേട്ടങ്ങളുമായി BJP കേരളത്തിൽ ശക്തമാവുമോ എന്നെല്ലാം അറിയാനായി ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. ശ്രദ്ധയിൽ ഇന്ന് ആദ്യം സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ.
1: കേരളത്തിലും പശ്ചിമബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നടന്ന തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ഇന്ന് നടക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള അഭൂതപൂർവമായ പോളിംഗ് ആണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നത്. പശ്ചിമബംഗാളിൽ 90%ത്തിലധികം സമ്മതിദായകർ അവരുടെ രാജാധികാരം വിനിയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രാജ്യത്തെ സംബന്ധിച്ചോളം, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചോളം തികച്ചും അഭിമാനകരമായ ഒരു നിമിഷമാണ്. മുമ്പൊക്കെ അക്രമാസക്തമായ തെരഞ്ഞെടുപ്പുകൾക്ക് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനങ്ങളാണ് ആസാമും പശ്ചിമബംഗാളും ഒക്കെ. അവിടെ പല ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇത്തവണയും ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ് നടന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പണ്ടും സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത്. ഒറ്റഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്, ഇത്തവണയും അങ്ങനെ തന്നെ നടന്നു. പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബൂത്ത് കയ്യേറുക, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകുക, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുക, ഒട്ടും തന്നെ അഭിമാനകരമല്ലാത്ത കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇപ്പൊ ഇതൊക്കെ വലിയ തോതിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. കള്ളവോട്ട് തടയുന്നതിന് നമുക്ക് വോട്ടർ ഐഡി കാർഡുണ്ട്. ഓരോ ബൂത്തിലും വോട്ടർമാരെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് വോട്ട് ചെയ്യുന്നത്. അതിനൊക്കെ ഇലക്ട്രോണിക് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നത് വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ വെറുതെ ഒരു പെട്ടിയിൽ ഒരു കാർഡ് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പിൽക്കാലത്തുണ്ടായിരുന്ന പോലെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുക അല്ല. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് യന്ത്രത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സമ്മതിദാനവും അതുപോലെ തന്നെ വോട്ട് എണ്ണലും ഫലപ്രദമാക്കാനും അത് ശാസ്ത്രീയമാക്കാനും പരമാവധി തെറ്റുകുറ്റങ്ങൾ കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 8 പതിറ്റാണ്ട് എത്തുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം രാജ്യത്ത് വേരുറച്ചു എന്നും അതുപോലെ തന്നെ ഇത് കൂടുതൽ ഫലപ്രദമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ ഹിതമാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിൽ പരമപ്രധാനം എന്ന തത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും അവർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ, അവർക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നോ ആ ആൾക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കും. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സമ്മതിദാനം വിനിയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ഇപ്പോഴും പല പരിമിതികളുണ്ട്, പരാധീനതകളുണ്ട്. എന്നാലും ഈ പരിമിതികൾക്കുള്ളിൽ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വസ്തുത. മാത്രവുമല്ല, ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, സാധാരണ വളരെ അക്രമാസക്തമായ നിരവധി ആളുകളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന സംഘടനകളും രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ആസാമും ബംഗാളും. അവിടെ ഇത്തവണ കേന്ദ്രസേനയെ വിന്യസിച്ചതുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ അക്രമം തടയാൻ സാധിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നുപോലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും ഫലപ്രദമായിട്ട് സമാധാനപരമായിട്ട് ആർക്കും ആക്ഷേപത്തിനിടയില്ലാത്ത രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സംവിധാനം കൂടുതൽ പുഷ്ടിപ്പെടട്ടെ, കൂടുതൽ ഫലപ്രദമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തതോടൊപ്പം ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിലടക്കം എല്ലാ ജനപ്രതിനിധികൾക്കും എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിവെച്ചു.
0: ഇന്നത്തോടെ പുതിയ സർക്കാർ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ചിത്രം വ്യക്തമാവും. കേരളത്തിന് ഇനിയും ഒട്ടേറെ കാര്യങ്ങളിൽ മുന്നോട്ട് പോവാനുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ്.
2: ജനാധിപത്യ സംവിധാനത്തിലെ ജനങ്ങളുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നത്, അതിന് ഗതി തിരിച്ചുവിടുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പോളിംഗ് ബൂത്തിന് മുന്നിൽ ജനങ്ങളുടെ ക്യൂ കണ്ടില്ലേ? ആബാലവൃത്തം ജനങ്ങൾ അങ്ങനെ പോയി ക്യൂ നിൽക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താൻ. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ വെറുതെ പോയി ക്യൂ നിൽക്കുകയല്ല, വലിയ പ്രതീക്ഷയോടെയാണ് ആൾക്കാർ ചെല്ലുന്നത്. ഒരു വോട്ടേ ഉള്ളു ഒരാൾക്ക്. ആ വോട്ട് കൊണ്ട് അവർ ഗവൺമെന്റിനെ മറിക്കാം, പുതിയ ഗവൺമെന്റിനെ എടുക്കാം, പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാം, അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. അങ്ങനത്തെ വലിയ പ്രതീക്ഷകൾ, അതിന് അർത്ഥം കൽപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് 1987 ഐക്യ കേരളം രൂപപ്പെട്ടു. അതിനുശേഷം നടന്ന അനേകമനേകം തിരഞ്ഞെടുപ്പുകൾ, അതിലൂടെ കേരളം നേടിയ വളർച്ച, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, നമ്മുടെ സാമ്പത്തിക രംഗത്ത്, ജന

0: ജനങ്ങളുടെ ജീവിത രീതിയിൽ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇന്ന് വോട്ടെണ്ണൽ നടക്കുകയാണ്. രാവിലെ മുതൽ ജനങ്ങൾ ആകാംക്ഷയോടെ റേഡിയോയ്ക്കും ടെലിവിഷനും മുമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, തങ്ങളുടെ ജനപ്രതിനിധി ആര് എന്നറിയാൻ. അതിന്റെ പിന്നിൽ ഉള്ള വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളം ഇനിയും ഏതൊക്കെ വളർച്ചയിലേക്ക് നീങ്ങും എന്നുള്ളതിലേക്കാണ്. കൂടുതൽ കൂടുതൽ വളർച്ച കേരളത്തിനുണ്ടാവണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും ധാരാളം പുരോഗതി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയാണ് മക്കളെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ അയക്കണം എന്നുള്ളത്. സാർവത്രിക വിദ്യാഭ്യാസം ആദ്യം മുതൽ തന്നെ കേരളത്തിന്റെ ഒരു വലിയ മുദ്രാവാക്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വലിയ വളർച്ച ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ പുറം സംസ്ഥാനങ്ങളിലും പുറം രാജ്യങ്ങളിലും ഒക്കെ പോകേണ്ടി വരുന്നു. ആ നില മാറി അതൊക്കെ കേരളത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരാനുള്ള തീരുമാനങ്ങൾ എടുക്കണം. എല്ലാം കൊണ്ടും ഒരു വലിയ വളർച്ചയിലേക്ക് എത്തിരിക്കാൻ ഇന്ന് നടക്കുന്ന വോട്ടെണ്ണലിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
1: ക്ഷേമത്തിലൂന്നിയ ഭരണമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാലം മാറും തോറും പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കാൻ മാറിവരുന്ന സർക്കാരുകൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ.
2: ഇത്തവണ കേരളത്തിൽ നടന്നത് ഒരു ക്ലോസ്ലി ഫോട്ട് ഇലക്ഷൻ ആണ് എന്നാണ് പൊതുവെയുള്ള ട്രെൻഡുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു വലിയ മെജോറിറ്റി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടുമെന്ന രീതിയിലത്തേക്കല്ല. എന്റെ ഒന്നാമത്തെ ആഗ്രഹം ഒരു സുസ്ഥിരതയുള്ള സർക്കാർ കേരളത്തിൽ ഉണ്ടാകണം എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ്ങിന് ചെറിയ പാർട്ടികൾക്ക് അവസരം നൽകുന്നതല്ലാത്ത ഒരു മുന്നണി, അതായത് ഒരു പ്രീപോൾ മുന്നണി തന്നെ അധികാരത്തിന് വേണ്ടുന്ന അബ്സല്യൂട്ട് നമ്പേഴ്സിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ്. അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സുസ്ഥിര ഭരണം നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. രണ്ട്, ഭരണത്തിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി വന്നതിന് ശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്തായിരിക്കും എന്നുള്ളത്. പലപ്പോഴും ആൾക്കാർ ഈ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പണം കണ്ടെത്തുന്നതിന് ആൾക്കാരെ കൂടുതൽ ടാക്സ് ചെയ്യുക, പുതിയ ടാക്സ് ഓപ്ഷൻസ് കണ്ടുപിടിക്കുക എന്നതിനപ്പുറത്തേക്ക് ധനാഗമ മാർഗം എന്ന രീതിയിലത്തേക്ക് സർക്കാർ കുറച്ചുകൂടി ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കാരണം കേരളത്തിനെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ട് തനത് വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളൊന്നും തന്നെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നില്ല. എല്ലായ്പ്പോഴും വെൽഫെയർ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാകുമ്പോഴും അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം ആൾക്കാരെ കൂടുതലായിട്ട് ടാക്സ് ചെയ്യാതെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പലപ്പോഴും മുന്നണികളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാറില്ല എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം വിമർശനമാണ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ ധനാഗമ മാർഗങ്ങൾ നമ്മൾ അൺലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിരമായിട്ടുള്ള മികച്ച സാമ്പത്തിക കാഴ്ചപ്പാടുള്ള ഒരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ് എന്റെ പ്രയോറിറ്റി.
1: നിർണായകമായ ജനവിധിയെ കാത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായ പൌരന്മാർ പ്രതീക്ഷയോടെ വോട്ടെണ്ണലിനെ ഉറ്റുനോക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തു വരാനുള്ള ജനവിധിക്കായി നമുക്കും കാത്തിരിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. കോവൂർ റൂക്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമി ജില്ലാ ചെസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫിഡെറേറ്റഡ് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് കാലത്ത് 9 മണിക്ക്. ചിന്മയാഞ്ജലി ഓഡിറ്റോറിയം, ചിന്മയ മിഷൻ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ഗീതാജ്ഞാനയജ്ഞം വൈകിട്ട് ബ്രഹ്മചാരി നിഖിൽജി നയിക്കുന്നു. കൊമ്മേരി അയ്യപ്പ ക്ഷേത്രം അയ്യപ്പ ഭാഗവത പഞ്ചാഹയജ്ഞം AKB നായർ നയിക്കുന്നു 8 മണിക്ക്. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ക്ഷേത്രോത്സവം കലാ

പരിപാടികൾ വൈകിട്ട് 6 മണിക്ക്. പെരുമണ്ണ ശിവ വിഷ്ണു ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ലക്ഷ്മി ഹോമം, അസ്ത്രഹോമം, നവഗ്രഹ ഹോമം, കലാകർഷണം, 1-ാം കാലയാഗപൂജ. വി പി രമയുടെയും സംഘത്തിൻ്റെയും നൃത്തങ്ങൾ വൈകിട്ട് 5:30. അനിരുദ്ധ സുബ്രഹ്മണ്യൻ്റെ സംഗീത കച്ചേരി 7:30.

കലാകർഷണം ഒന്നാം കാലയാഗപൂജ. വി പി രമയുടെയും സംഘത്തിൻ്റെയും നൃത്തങ്ങൾ വൈകിട്ട് 5:30. അനിരുദ്ധ് സുബ്രഹ്മണ്യൻ്റെ സംഗീത കച്ചേരി 7:30.

0: ചുറ്റുവട്ടം.
1: ഇനി ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 49 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി അടുത്ത 2 മണിക്കൂറിൽ കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം ശനിയാഴ്ചകളിൽ രാവിലെ 7:05 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഞായറാഴ്ചകളിൽ രാവിലെ 11:30 103.6 റിയൽ എഫ്എമ്മിലും. സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 മണിയോടെ തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും.

0: ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV, ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
0: കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: 3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണി വരെയാണ് നിരോധനം.
0: കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടുകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
3: തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വേട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-ന്. 24-ന് വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
0: വോട്ടർ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റ് ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9:00 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ, ബഹിരാകാശ, ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചു.

0: ിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. എൽ പി ജി പൊഴുതുവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ എൽ പി ജി സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറു കുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നുശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നീലേശ്വരം നഗരത്തെ 2 വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസ്സിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസ്സിന് അവധിയായിരുന്നതിനാൽ സംഭവ സമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചിക രിച ഝാ. അഥ വാർത്താഃ. അസം, പശ്ചിമബംഗാള, കേരളം, തമിഴ്നാടു രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേ പുതുച്ചേരി ഇത്യത്ര വിധാനസഭാ നിർവാചനേഭ്യഃ അദ്യ മതഗണനായൈ സർവാഃ സജ്ജതാഃ ജാതാഃ. മതഗണന പ്രാതഃ 8 പ്രാരപ്സ്യത്തെ. പ്രൈഷ്യ മതപത്രാണാം ഗണന സർവപ്രഥമം ഭവിഷ്യതി. തഥാ വൈദ്യുതികീ മതദാന യന്ത്രാണാം ഗണന പ്രാതഃ 7:30 പ്രാരപ്സ്യത്തെ. അസമരാജ്യേ 26 കേരളം രാജ്യേ 44, തമിഴ്നാടു രാജ്യേ 34 തഥാ പുതുച്ചേരി ഇത്യത്ര 30 വിധാനസഭാസനേഭ്യ മതഗണന

0: ഭവിഷ്യതി. പശ്ചിമബംഗാളെ ത്രിനവത്യധികദ്വിശത ആസനേഭ്യഃ അദ്യ മതഗണന ഭവിഷ്യതി. ഫാൾട്ടാ വിധാനസഭായൈ പുനർമതദാനം മെയ് മാസസ്യ ഏകവിംശതി ദിനാങ്കി ഭവിഷ്യതി. തത്രൈവ മതഗണന ച മെയ് മാസസ്യ ചതുർവിംശതി ദിനാങ്കി ഭവിഷ്യതി.
1: जनादेश 2026.
2: असम, केरलम, तमिलनाडु, पश्चिम बंगाल और पुदुचेरी के चुनाव नतीजों पर विशेष कार्यक्रम आकाशवाणी के साथ
1: आज सुबह 8:30 बजे से
2: मतगणना की पल पल की खबर,
1: हर सीट की सटीक जानकारी,
2: संवाददाताओं से ताजा हाल
1: और विशेषज्ञों द्वारा नतीजों का विश्लेषण.
2: आकाशवाणी गोल्ड और अन्य फ्रिक्वेंसी पर सुनिए
1: जनादेश 2026.
0: ഭാരതീയാന്തരിക്ഷ നവാചാരേണ ഗാലക്സ് ഐ ഇത്യനേന സംയുക്തരാജ്യാമേരിക്കായാഹ കാലിഫോർണിയ ഇത്യേതസ്മാത് സ്ഥലാത് സ്പേസ് എക്സ് ഇത്യേതസ്യ ഫാൽക്കൻ 9 റോക്കറ്റ് ഇത്യനേന വിശ്വസ്യ പ്രഥമഃ ഒപ്റ്റുസാർ ഇതി ഉപഗ്രഹ മിഷന ദൃഷ്ടിഃ പ്രക്ഷേപണം കൃതം. നവത്യധികൈക കിലോഗ്രാമ മിതാ മിഷന ദൃഷ്ടിഃ നൈജ ഭാരതീയ സംസ്ഥാ ദ്വാരാ നിർമ്മിതഃ ബൃഹത്തമഃ പൃഥ്വീ നിരീക്ഷണോപഗ്രഹ അസ്തി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദീ ച മിഷന ദൃഷ്ടി ഉപഗ്രഹസ്യ സഫല പ്രക്ഷേപണസ്യ പ്രശംസാം കൃത്വാ ഏതം ഉപഗ്രഹം ഭാരതസ്യ അന്തരിക്ഷസ്യ നവാനവേഷണസ്യ ച യാത്രായാം പ്രമുഖ സോപാന രൂപേണ വർണ്ണിതവന്തൗ. വിദേശ മന്ത്രാലയഃ അവദത് യച്ചതുപഞ്ചാശദധിക നവദശശതമാത് വർഷാത് കൈലാശ മാനസരോവർ യാത്രായൈ ലിപുലേഖ് ഇതി ദീർഘമാർഗഃ അസ്തി, ഏഷഃ നൂതനവികാസഃ നാസ്തി ഇതി. വിദേശമന്ത്രാലയസ്യ ആധികാരിക പ്രവക്താ രണധീര ജയസ്വാല കൈലാശ മാനസരോവര യാത്രായാഹ സന്ദർഭേ സീമാ പ്രകരണേ നേപാലസ്യ വിദേശമന്ത്രാലയദ്വാരാ കൃതാനാം ടിപ്പണീനാം വിഷയേ പ്രസാരമാധ്യമാനാം പ്രശ്നാനാം ഉത്തരം ദത്തവാൻ. അസൌ ഉക്തവാൻ യച്ചതുപഞ്ചാശദധിക നവദശശതമാത് വർഷാത് കൈലാശ മാനസരോവര യാത്രായൈ ലിപുലേഖ് ഇതി ദീർഘമാർഗഃ അസ്തി, അനേന മാർഗേണ യാത്ര ദശകേഭ്യഃ പ്രചലതി, അതഃ ഏഷഃ നൂതനഃ വികാസഃ നാസ്തി ഇതി. രക്ഷാമന്ത്രി രാജനാഥ സിംഹ അദ്യ ഉത്തരപ്രദേശസ്യ പ്രയാഗരാജേ രക്ഷാത്രിവേണി സംഗമഃ യത്ര പ്രൗദ്യോഗിക്യാഃ ഉദ്യോഗസ്യ സൈനികക്ഷമതായാഃ സംഗമഃ ഭവതി ഇത്യേതശ്ശ വിഷയം ആലക്ഷ്യ ഉത്തര പ്രൗദ്യോഗികീ സംഗോഷ്ഠ്യാഃ ഉദ്ഘാടനം കരിഷ്യതി. രക്ഷാമന്ത്രാലയഃ സംസൂചിതവാൻ യത് ഏതത് സംഗോഷ്ഠി പരിചാലനം സംബദ്ധ ആഹ്വാനാനാം നിവാരണായ അത്യാധുനിക സ്വദേശീയ പ്രൗദ്യോഗികീനാം പ്രദർശനസ്യ ഏകീകരണസ്യ ച സജീവമഞ്ചരൂപേണ കാര്യം കരിഷ്യതി. കേന്ദ്രീയ വിധിമന്ത്രി അർജുനരാമ മേഘവാലഃ ഹ്യഃ റാഞ്ചിനഗരെ ഉച്ചന്യായാലയസ്യ അധിവക്തൃണാം സമ്മേളനെ ഭാഗം അഗൃഹാത്. IPL ഇതി ക്രിക്കറ്റ് പ്രതിസ്പർദ്ധായാം ഹ്യഃ രാത്രൌ അഹമ്മദാബാദസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണേ ഗുജറാത്ത് ടൈറ്റൻസ് ദലേന പഞ്ചാബ് കിങ്സ് ദലം ചതുസ്തോഭൈ പരാജിതം ഇതി വാർത്താഃ.
3: ആകാശവാണി കോഴിക്കോട്, സമയം 7 മണി. ഇപ്പോൾ ഓപ്പൺ ഫോറം.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
5: പുസ്തകങ്ങളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്രമാത്രം വലിയൊരു ലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ ആലോചിക്കാറുണ്ട്. കാരണം അത്രമേൽ നമ്മൾ ജീവിതത്തിൽ കണ്ടതിനേക്കാൾ ഏറെ ആളുകളെ തിരിച്ചറിയാനും പല പല മനുഷ്യരെ മനസ്സിലാക്കാനും മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വായന എന്ന വലിയൊരു സാധ്യത മുന്നിൽ ഇങ്ങനെ തുറന്നു കിട്ടിയത് വലിയ അനുഗ്രഹമാണ് എന്ന് തോന്നാറുണ്ട്. പുസ്തകങ്ങൾ എന്ന് പറയുന്ന വലിയ സൗഹൃദം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം എന്ന് പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ പോലെ തന്നെ പുസ്തകങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതം ശൂന്യമായി പോകുമായിരുന്നു ഇപ്പോൾ ആലോചിക്കാം.

0: ഞാൻ എന്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് ഗാനരചയിതാവായ നിധീഷ് നടേരി.
1: ജീവിതത്തിൽ വായനയിലേക്ക് എത്തിപ്പെടുന്നത്, വീട്ടിൽ പുസ്തകങ്ങളുണ്ടായിരുന്നു, അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അച്ഛൻ ജേർണലിസ്റ്റ് ആയിരുന്നു, നടേരി ഗംഗാധരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിർബന്ധിച്ച് വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി പുസ്തകങ്ങളെ കാണുകയും അതിലേക്ക് വായനയ്ക്ക് മെല്ലെ മെല്ലെ വരികയും ചെയ്തു. സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ആ കാലത്ത് ചെറിയ കുട്ടികളുടെ മാസികകൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. ബാലരമ, ബുമ്പാറ്റ, യുറീക്ക എന്നൊക്കെ പറയുന്ന എല്ലാ ആ കാലത്തുള്ള കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, ചെറിയ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ. പതിയെ പതിയെ വായന വലിയ പുസ്തകങ്ങളിലേക്ക് മാറുന്നത്. നാട്ടിൽ ആർ കെ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥാലയമുണ്ട്. അപ്പോൾ അവിടെ വെക്കേഷൻ സമയമാകുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇളയച്ചൻ്റെ മക്കൾ, ചേച്ചിമാർ അവരൊക്കെ വരും. അപ്പോൾ വലിയൊരു ടീമുണ്ടാവും. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സമയം കളിച്ചു നടന്ന് ഓടിക്കളിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗ്രന്ഥാലയത്തിൽ പോയി അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുമെന്ന് ഒരു സജഷൻ വീട്ടുകാർ പറയുകയും അങ്ങനെ ഞങ്ങൾ നാട്ടിലെ ആർ കെ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ മെമ്പർഷിപ്പ് എടുക്കാൻ പോയ ഒരു ദിവസമുണ്ട്. അപ്പം അന്ന് ഇതിനുള്ള ആദ്യമായിട്ടാണ് ഒരുപാട് പുസ്തകങ്ങളുള്ളൊരു സ്ഥലം കാണുന്നത്, ആദ്യമായിട്ടാണ് അന്ന്. അന്ന് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ പുറത്ത് അവിടെ കണ്ട പുസ്തകങ്ങൾ എടുക്കുകയും അങ്ങനെ എനിക്ക് തോന്നുന്നു റഷ്യൻ നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്വാഭാവികമായി അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ആൾ ഞങ്ങളെ ബാലസാഹിത്യ സെഷനിലേക്ക് നയിച്ചു. അവിടെ കണ്ട ഞങ്ങൾക്ക് ആകർഷണം തോന്നുന്ന കവറുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിലാണ് ആദ്യത്തെ വായന. അങ്ങനെയാണ് റഷ്യൻ നാടോടി കഥകൾ പോലുള്ള ബാലസാഹിത്യ കൃതികൾ, പിന്നെ നരേന്ദ്രനാഥിൻ്റെ കഥകളാണ് കൂടുതൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ പുസ്തകം തന്നെ ഇഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പുസ്തകങ്ങളായി തെരഞ്ഞുപിടിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വായന മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ലൈം ലൈറ്റിൽ നിന്നിരുന്ന വലിയ എഴുത്തുകാരിലേക്കൊക്കെ വായന ചെല്ലുന്നത് ആ സമയത്താണ്. അങ്ങനെ അവരുടെ കൃതികളൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങുന്ന ആ സമയത്താണ്. ഇതേ ഗ്രന്ഥശാലയിൽ തന്നെയാണ് അത്തരം പുസ്തകങ്ങൾ തേടി ചെന്നത്. സ്വാഭാവികമായും അന്നത്തെ കാലത്തെ മുഖ്യധാര എഴുത്തുകാരിലൊരാളായിട്ടുള്ള MT വാസുവെന്ന് അവർ തന്നെയാണ് എല്ലാ അന്നത്തെ വായനയുടെ അടുത്ത ഘട്ടങ്ങൾ എല്ലാവരും തുടങ്ങി വെച്ചത്. അങ്ങനെയായിരിക്കും ആ രീതിയിൽ ഞാനും MT തന്നെയാണ് വായനൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 4 കെട്ട് MT വായിക്കുന്നു. പിന്നീട് അങ്ങോട്ട് MT പുസ്തകങ്ങൾ മുഴുവൻ തീർക്കുക എന്നുള്ള രീതിയിൽ എല്ലാം തിരഞ്ഞു പിടിച്ച് വായിച്ചു തുടങ്ങുന്നു. OV വിജയനുണ്ട്, ബഷീർ വരുന്നുണ്ട്. മുഖ്യധാരയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ എഴുത്തുകാരെയും കവർ ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഷിയാസ് ഉണ്ട്. ഷിയാസാണ് നമ്മൾ കാണാതിരുന്ന മുഖ്യധാരയിലില്ലാത്ത അന്നത്തെ യുവ എഴുത്തുകാരിലേക്ക് അങ്ങനെയാണ് പുസ്തകങ്ങളുണ്ട്, അതാണ് അതും കൂടെ വായിക്കണം എന്ന് അവൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ ഒക്കെ പുറത്ത് അവൻ തന്ന ഒന്ന് രണ്ട് സജഷൻസ് വെച്ച് യുവ എഴുത്തുകാരുടെ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന് എൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ആ സമയത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച TV കൊച്ചുബാവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത്. പ്രിയ, എസ്, സിത്താര, ഗ്രേസി എന്നൊക്കെ പറയുന്ന മാധവിക്കുട്ടൻ എൻ്റെ കഥക്കാരൻ മുമ്പ് വായിച്ച് വിസ്മയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന്. അന്ന് ഒരു വനിത എഴുത്തുകാരിക്ക് എഴുതുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകം മാധവിക്കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അത്ഭുതമായിരുന്നു, അങ്ങനെയൊക്കെ എഴുത്തിൽ സാധ്യമാകുമോ എന്നുള്ള അത്ഭുതം ഉണ്ടാക്കിയ പുസ്തകമാണ് അതൊക്കെ. അങ്ങനെ ഷിയാസിൻ്റെ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഇങ്ങനെയുള്ളൊരു മുഖ്യധാരയെന്നല്ലാതെ മാറി നിൽക്കുന്ന എഴുത്തുകാരിലൂടെയും വലിയ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും വായനയിൽ നിന്ന് മനസ്സിലാക്കുന്ന. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ എനിക്ക് കൊച്ചുബാബ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കൊച്ചുബാബൻ്റെ എല്ലാ പുസ്തകങ്ങളും തിരഞ്ഞുപിടിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എനിക്ക് വൃദ്ധസദനം എന്ന് പറയുന്ന നോവല്, ആ നോവല് ഉണ്ടാക്കിയൊരു മാറ്റം, ആ സമയത്തുള്ള സ്ഥിരം എഴുത്ത് പാറ്റേൺ എന്നൊക്കെ മാറിക്കൊണ്ട് വേറൊരു ലോകം അദ്ദേഹം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു കറുത്തഹാസ്യം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നൊക്കെ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വൃദ്ധസദനത്തിലൊക്കെ അദ്ദേഹം കാണിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ചു എന്നുള്ള അത്ഭുതം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകളായാലും അവരുടെ സാഹചര്യങ്ങളായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരുകളായാലും വളരെ വിസ്മയിപ്പിക്കുന്ന പേരുകൾ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, പറുദീസയിലേക്കുള്ള പാത, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ എന്നൊക്കെ പറയുന്ന ടൈറ്റിലുകൾ തന്നെ അത്ഭുതം ഉണ്ടായിരുന്നു, കൗതുകം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കഥയിൽ നമുക്ക് ആലോചിക്കാതിനപ്പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലുകളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചുബാബ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു എഴുത്തുകാരനാണ്. അതായത് വേറിട്ട് എങ്ങനെ നമുക്ക് സഞ്ചരിക്കാം, ഒരു കഥയുടെ ലോകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ മൊത്തം ഉടച്ചു വാർത്ത് മറ്റൊരു കഥയുടെ ലോകം ഉണ്ടാക്കാമെന്ന്, അല്ലെങ്കിൽ അതൊരു സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ ലോകം സൃഷ്ടിക്കാമെന്ന് മനസ്സിലാക്കുന്നത് കൊച്ചുബാബയിലൂടെയാണ്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു. ആ പ്രവാസ കാലഘട്ടത്തിൽ ഉള്ള ചെറിയ ഇടവേളകളിൽ എഴുത്തിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം എഴുതി വെച്ച, ശരിക്കു പറയുകയാണെങ്കിൽ, വലിയൊരു

വരികയായിരുന്നു, തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ് പിന്നീട് വായിച്ചതെന്നൊക്കെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ കഴിയുന്ന ആ സമയത്താണ്. ആ സമയത്ത് തന്നെ എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു പുസ്തകം ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം. അതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. അങ്ങനെയും ചരിത്രം അവതരിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പുസ്തകത്തിലാണ്. സാധാരണ നമ്മളൊന്നും അറിയാതെ പോയ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വലിയ സുപ്രധാനമായിട്ടുള്ളൊരു കാലഘട്ടത്തെ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ, അതിന് മുമ്പ് അതിന് ശേഷമുള്ള ഇന്ത്യയുടെ പിറവി, ആ സമയത്തെ ഒരാൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന പോലെ ഒരു ചരിത്രത്തെ എങ്ങനെ നാടകീയമായി അവതരിപ്പിക്കാമെന്ന്, അങ്ങനെയും എഴുത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുന്നത് ആ പുസ്തകത്തിലാണ്. അതിപ്പോഴും വായിക്കുമ്പോഴും വളരെ വിസ്മയിപ്പിക്കുന്നൊരു എഴുത്താണ്. അങ്ങനെയുള്ളൊരു ക്രാഫ്റ്റുള്ളൊരു പുസ്തകമാണ്. അതായത് ചരിത്ര സത്യങ്ങളെ കൂടുതൽ വായനക്കാരുടെ മുന്നിൽ ശരിക്കും സംഭവിക്കുന്ന പോലെ ലൈവായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി അനുഭവിച്ച പുസ്തകം അത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. പിന്നെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ വായനയിൽ നടക്കുന്നത്, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയാക്കിയിട്ടില്ല, വായിച്ചുകൊണ്ടിരിക്കുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീയാണ്. അത് വായിച്ച് ഏകദേശം തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അരുന്ധതി റോയുടെ കുട്ടിക്കാലം, അമ്മയുമായിട്ടുള്ള ബന്ധം, അരുന്ധതി റോയുടെ മേരി എന്ന് പറയുന്ന അമ്മയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വം, അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ആ സമയത്ത് കുട്ടിക്കാലത്ത് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അമ്മ അവരെ എത്രമാത്രം ജീവിതത്തിലേക്ക് വേറൊരു തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള വിധവയായിട്ടുള്ള അമ്മ, അവര് ഈ കുട്ടികളെയും കൊണ്ട് ആസാമിൽ നിന്ന് ഊട്ടിയിലെ അവരെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് എത്തുന്നതും, അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അവർ ഒരു ജീവിതം നയിക്കുന്നതും, ആസ്മാരോഗ്യമായ അമ്മ അവർക്കൊപ്പം പേടിച്ചുള്ളവരുടെ കുട്ടിക്കാലം, അതിനുശേഷം ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ, ഇവിടെ ഒരു സ്കൂൾ, അമ്മയുടെ നേതൃത്വത്തിൽ ഒരു കോട്ടയത്തിൽ സ്കൂൾ തുടങ്ങുകയും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂളായി പടിപടിയായി വളരുന്നത് സ്കൂളിലെ കുട്ടിയായിക്കൊണ്ട് തന്നെ കാണാൻ കഴിയുന്നതൊക്കെ അവർ എഴുതി പോകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്മ മകൾ ബന്ധം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പഴയ കാലം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് മദർ മേരി കംസ് ടു മീ. അതാണിപ്പോൾ വായിക്കുന്നത്. ഒപ്പം കഥയിലിപ്പം അടുത്ത് വായിച്ചു കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങൾ ജിൻഷ ഗംഗയുടെ ഓടയും മൃദുലിൻ്റെ കുളയുമാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ പറയുന്ന മനോഹരമായിട്ടുള്ള കഥകൾ അറിയാൻ കഴിഞ്ഞ രണ്ട് പുസ്തകങ്ങളാണ്. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, ക്രാഫ്റ്റ്, വേറിട്ട ജീവിത സന്ദർഭങ്ങൾ, അവർ ഇതുവരെ മലയാള കഥയിൽ അടയാളപ്പെടുത്താത്ത മനുഷ്യരുടെ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിൻഷയുടെ പുസ്തകമായാലും മൃദുലിൻ്റെ കുളയിൽ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ആത്മാക്കളുടെ കല്യാണമാണ് ആ പുസ്തകത്തിലെ കുള എന്ന കഥ പറയുന്നത്. ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണത്. ആത്മാക്കളുടെ കല്യാണം നടക്കുമ്പോൾ പോലും അതിലും ജാതി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ മരിച്ച ആളുകൾ കല്യാണപ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മരിച്ച മറ്റൊരാളെ ഇണയായിട്ട് അതേ കാലഘട്ടത്തിൽ മരിച്ച മറ്റൊരാളെ കണ്ടുപിടിക്കുകയും അവരെ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരാശയം, അത് അവിടെ കാസർഗോഡുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ജാതി ഇടപെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള കഥയാണ്. അതൊരു പക്ഷേ സിനിമയായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കഥയാണ്. ഞാൻ മൃദുലിനെ ഈ സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ മൃദുൽ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മൃദുൽ പറഞ്ഞു അത് തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും അതൊരു വലിയ സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്. എന്തായാലും അത് രണ്ടുമാണ് കഥയിൽ ഇപ്പോൾ വായിച്ചത്. അജയ് മങ്ങാടിൻ്റെ ദേഹം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ ഞാൻ വായനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മകഥാപരമായ പുസ്തകങ്ങൾ, മനുഷ്യരുടെ ജീവിതങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്ന പുസ്തകങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് വായിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് പൂമ്പാറ്റ ചിറകുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് പി സി പാലെന്ന് പറഞ്ഞ നാടകകൃത്തിൻ്റെ നാടക സംവിധായകനും നാടകകൃത്തും സിനിമ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പി സി പാലത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിനോട് എനിക്കൊരു അടുപ്പം തോന്നാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സന്ദർഭങ്ങളും നാടും ഒക്കെ ഏകദേശം എനിക്ക് പരിചിതമായതുകൊണ്ട് തന്നെ നമ്മളും കൂടെ കടന്നുപോയ ഒരു കാലത്തെയും നാടിനെയും സന്ദർഭങ്ങളെയൊക്കെ ഓർമ്മിക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള തൻ്റെ തന്നെ ജീവിതത്തിലെ ഓർമ്മകളാണ് അദ്ദേഹം എഴുതി പോകുന്നത്. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അതേപോലെ തന്നെ പ്രസാദ് കൈതക്കലിൻ്റെ പൊരിവെയിലും പെരുമഴയിലും എന്ന് പറയുന്ന പുസ്തകം രണ്ടും തന്നെ അത് പേരാമ്പ്ര ആ ഭാഗത്തുള്ള നാട്ടുമ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. അത് അക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്ന രസകരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ ഈ രണ്ട് പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, എഴുത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊരു അടുപ്പം തോന്നുന്നുണ്ട്. കൂടുതൽ നമ്മൾ അറിയാത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പുസ്തകത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ എനിക്ക്

0: മനസ്സിലാവുന്നത്. ഇത് രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ ആ വിഭാഗത്തിൽ വായനയിലുള്ളത്. എന്തു തന്നെയായാലും എൻ്റെ വായന വലിയ രീതിയിലുള്ള പരന്ന ഒരു വായനക്കാരനല്ല. ഒരുപാട് വായന ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. പഴയ പോലെ വലിയ നോവലുകളൊന്നും വായിച്ചു തീർക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത്രമാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പം വായിക്കാൻ കഴിയുന്നില്ല. അതൊരു പക്ഷേ നമ്മുടെ പരിമിതിയാണോ അല്ല കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ എന്നറിയില്ല. എന്തു തന്നെയായാലും നോവലിൽ വായന ഇപ്പോൾ കുറയുകയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വായന നമ്മളെ എന്തായാലും പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പുതിയ സാധ്യതകളെയും നമ്മളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന വലിയൊരു മേഖലയാണ് ഈ വായനയെ. ജീവിതത്തോടെ എല്ലാവരും കഴിയുന്നത്ര ഒരുപാട് തിരക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതത്തിലും കുറച്ച് സമയമെങ്കിലും വായനയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ വലിയ രീതിയിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ച പോലെ അത്രയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനും അത്തരത്തിൽ ഒരുപാട് ജീവിതത്തിൽ പരിചയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പരിചയപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിൽ വായന തുറന്നു തരും എന്നുള്ളത് സത്യമാണ്.
1: ഞാൻ എന്റെ വായന. ഗാനരചയിതാവായ നിധീഷ് നടേരിയാണ് ഇതുവരെ സംസാരിച്ചത്.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ഓപ്പൺ ഫോറം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
2: ആരോഗ്യം അമൂല്യം.
3: ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന അശോകൻ.
4: ഈ ലോകത്തുള്ള ആകമൊത്തം ജനസംഖ്യയിൽ 10% ആളുകൾ CKD അഥവാ സ്ഥായിയായ വൃക്കരോഗം ബാധിച്ചവരാണ്. പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണ് അതിൽ ഏറ്റവും സാധാരണയായി കാണാറുള്ളത്. എന്നാൽ ജനിതക കാരണങ്ങൾ കൊണ്ടുള്ള വൃക്കരോഗം ചില ആളുകളിൽ കാണാറുണ്ട്. അതിൽ പ്രധാനിയാണ് ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അഥവാ ADPKD. കുമിളകൾ നിറയുന്ന വൃക്കരോഗമാണിത്. പ്രായം കൂടുന്തോറും വൃക്കകളിൽ കുമിളകൾ വന്ന് നിറഞ്ഞ് വൃക്കകൾ വലിപ്പം വയ്ക്കുന്നു. അതുമൂലം വൃക്കകളുടെ പ്രവർത്തനവും ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നു. രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി വരികയും ചെയ്യുന്നു. PKD1, PKD2, ഗനാബ് എന്നിങ്ങനെയുള്ള ജീനുകളിൽ ജനിതക മാറ്റം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ജനിതക മാറ്റം സംഭവിച്ച ജീനുകൾ രക്ഷിതാവിൻ്റെ ക്രോമസോമുകൾ വഴി കുട്ടികളിൽ എത്തുകയും അവരിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അച്ഛനോ അമ്മയ്ക്കോ അസുഖമുണ്ടെങ്കിൽ 50% സാധ്യതയാണ് അസുഖം വരാനും വരാതിരിക്കാനും. എന്താണ് ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ? 60% ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ഉണ്ടാകാം. കുമിളകളിൽ പഴുപ്പ് ബാധിച്ച് സിസ്റ്റ് ഇൻഫെക്ഷൻ വരാം. പനി, വയറുവേദന എന്നിവയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. കുമിള പൊട്ടിപ്പോയാൽ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണാം. വൃക്കയിൽ ക്യാൻസർ വളരെ ചെറിയ 10% ആളുകളിൽ കാണാം. വൃക്കകളുടെ പുറമെ കരൾ, പാൻക്രിയാസ് ഗ്രന്ഥി, തലച്ചോറിന്റെ ആവരണമായ അരക്നോയിഡ് മെംബ്രെയിൻ എന്നിവയിലും കുമിളകൾ കാണാറുണ്ട്. പുരുഷന്മാരിൽ ചിലർക്ക് സെമിനൽ വെസിക്കിൾ സിസ്റ്റ് ഉണ്ടാകാം. പ്രത്യുൽപാദന അവയവത്തിന്റെ ഭാഗമാണിത്. പുരുഷവന്ധ്യതയ്ക്കും കാരണമാകാം. വേറെ ചില രോഗികൾക്ക് സെറിബ്രൽ അന്യൂറിസംസ് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കാം. ശക്തിയായ തലവേദന, ഷർദിൽ, കാഴ്ചക്കുറവ്, ബോധക്കേട് തുടങ്ങി മരണം വരെ സംഭവിച്ചേക്കാം. കുടുംബത്തിൽ ADPKD അസുഖമുള്ള ആർക്കെങ്കിലും അന്യൂറിസം കാരണമുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള അസുഖമുള്ളവർ MR ആൻജിയോഗ്രാം സ്കാനിംഗ് ചെയ്യേണ്ടതാണ്. വലിപ്പം കൂടിയ അന്യൂറിസം ചികിത്സിച്ചാൽ രക്തസ്രാവം ഉണ്ടാകുന്നത് ഒഴിവാക്കാനാകും. ഈ അസുഖത്തിന്റെ മറ്റു ലക്ഷണങ്ങൾ, അത് ഹൃദയത്തിന്റെ വാൽവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഹെർണിയ ഉണ്ടാക്കാം, വൻകുടലിൽ വരുന്ന മാറ്റങ്ങൾ അതായത് കൊളോണിക് ഡൈവേർട്ടിക്കുലെ എന്നിവയും കണ്ടേക്കാം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? വയറിന്റെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ

0: എന്നാൽ വൃക്കകളിൽ കുമിളകൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ അസുഖം ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ടെസ്റ്റ് ജനറ്റിക് സ്റ്റഡി എന്നതാണ്. അതായത് പാരമ്പര്യ ഘടകം കണ്ടുപിടിക്കാൻ കഴിയുന്ന ടെസ്റ്റ്. എന്താണ് ഇതിന്റെ ചികിത്സ? ആദ്യമായി ചെയ്യേണ്ടത് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നതാണ്. രക്തത്തിൽ പ്രഷർ 130 ചുവടെ നിർത്തണം. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് രോഗം മൂർച്ഛിക്കുന്നത് തടയാനായിട്ട് സഹായകരമാണ്. പുകവലി പാടെ ഒഴിവാക്കുക. മാംസഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. ടോൾവാപ്റ്റൻ എന്ന മരുന്ന് ചിലരിൽ ഉപകാരപ്രദമാണ്. MRI സ്കാനിംഗ് എടുത്ത ശേഷം പെട്ടെന്ന് വൃക്കകൾ വലിപ്പവയ്ക്കുന്ന പ്രകൃതക്കാരാണെങ്കിൽ മാത്രമേ ഡോക്ടർ ഇത് നിർദ്ദേശിക്കാറുള്ളൂ. അവസാന ഘട്ടത്തിൽ ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്കമാറ്റ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ടും വരും.
1: ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജന അശോകൻ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
0: ഇത് ഷൈജിത്ത് എന്നാണ് പേര്, ബാലുശ്ശേരി.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു ഷൈജിത്ത്?
0: ഞാൻ പ്രൈവറ്റ് ആയിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
1: ഓക്കെ, എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ?
0: സുഖമായിട്ടിരിക്കുന്നു.
1: എങ്ങനെയാണ് നമ്മളെ ജനറൽ നോളേജ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണോ?
0: ആ ശ്രദ്ധിക്കാറുണ്ട്, അത്യാവശ്യം മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്.
1: അതെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
0: ഓക്കെ.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏത് ഭൂമിശാസ്ത്ര മേഖലയാണ് ഉയർന്ന തോതിലുള്ള സ്പീഷീസ് സമ്പന്നതയും തദ്ദേശീയതയും കാരണം ആഗോളതലത്തിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി അംഗീകരിക്കപ്പെട്ടത്?
0: അതായത്
1: ഇന്ത്യയിലെ കാര്യമാണ് ചോദിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് വിവാദമായ ഒരു സ്ഥലമൊക്കെയാണോ?
1: അതെ,
0: വെസ്റ്റേൺ ഗാട്ട്.
1: യെസ്, വെസ്റ്റേൺ ഗാട്ട് അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം.
0: പശ്ചിമഘട്ടം.
1: ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്.
0: താങ്ക് യു. സന്തോഷം
1: വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു.
0: താങ്ക് യു സോ മച്ച്.
1: ഇന്ത്യയിലെ പശ്ചിമഘട്ടമാണ് ഉയർന്ന തോതിലുള്ള സ്പീഷീസ് സമ്പന്നതയും തദ്ദേശീയതയും കാരണം ആഗോളതലത്തിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാന മേഖല. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ 6 സംസ്ഥാനങ്ങളിലായി ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ആയിരക്കണക്കിനം സസ്യങ്ങളും ജന്തുക്കളുമടങ്ങിയ ആവാസ വ്യവസ്ഥയാണ്. വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ, കടുവകൾ, ആനകൾ തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. 2012 യുനെസ്കോ പശ്ചിമഘട്ടത്തിലെ 39 കേന്ദ്രങ്ങളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തെ കൂടാതെ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, സുന്ദർലാൻഡ് എന്നിവയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റ് ഹോട്ട്സ്പോട്ടുകൾ. ഇന്നത്തെ കരിയർ ക്വിസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ സേവന വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട്

0: ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഡ്ഹോക് വ്യവസ്ഥയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രതിമാസം 60,410 രൂപ വേതനം ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നാളെ May 5 രാവിലെ 10 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0493524030390. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ENT വിഭാഗത്തിൽ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിനെ കരാറിൽ നിയമിക്കും. യോഗ്യത MBBSഉം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ MS ENTയിൽ ബിരുദാനന്തര ബിരുദം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 2026 ജനുവരി 1 35 വയസ്സ് കവിയരുത്. വയസ്സ്, യോഗ്യത, ഐഡന്റിറ്റി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇന്ന് May 4 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0495235016. IHRDയുടെ സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാവുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബന്ധപ്പെടണം.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലേ ചെയ്യുന്നു.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ Galaxy വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAE

0: യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ഇവിഎമ്മുകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റും UDF 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30 വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 നടത്തിയ 3-ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മെഷീനിലെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരിക. 9 ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.
0: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണിത്തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFും ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ 4 മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 ടേബിളുകൾ EVM കൌണ്ടിങ്ങിനും 4 മുതൽ 9 ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 ടേബിളുകൾ ETP BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
0: QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യുക്കേൽക്കർ. ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റ് ലോഷ്യസ് സ്കൂളിലും കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 വിജയം ഉറപ്പാണെന്നും 2 കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്.
0: കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. 5 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിൽ

0: ും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാല സിൻടെക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ ചേരുന്നു.
1: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ UAE വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 100,000 ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശന വേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFഉം ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച് UDFഉം പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9 മണിക്ക്.
3: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: SV പീർ മുഹമ്മദും അമ്പിളിയും പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന OV അബ്ദുള്ള, സംഗീതം VK ബദറുദ്ദീൻ.

0: നിങ്ങൾ കേട്ടത് എസ് വി പീർ മുഹമ്മദും അമ്പിളിയും പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ആ രാത്രി മുഴുവൻ ഉണ്ണിച്ചക്കൻ ഉറങ്ങിയിട്ടേയില്ല. കുതിരയെപ്പോലെ മെരുങ്ങിയ 500 cc റോയൽ എൻഫീൽഡ് ടോമാഹോക്കിൽ ഉദയസൂര്യന് മുമ്പേ മട്ടാഞ്ചേരിയിലെത്തിയ അയാൾ പണ്ടകശാലകൾക്കരികിലുള്ള ഇരുനില കെട്ടിടത്തിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു. അവിടത്തെ പോലീസ് സ്റ്റേഷനിലെ പുതിയ SI ആകാനാണ് വന്നതെങ്കിലും ഒട്ടും തിരക്ക് പിടിക്കാതെ മുറി തുറന്ന് കട്ടിലിനോട് പതിഞ്ഞു ചേർന്ന ചകിരിക്കിടക്കയിൽ അലസതയോടെ ചാരിക്കിടന്നു. ഉച്ചവരെ ആ ഉറക്കം നീണ്ടതിനാൽ അവിടെ നടന്നതൊന്നും അയാൾ അറിഞ്ഞതുമില്ല. ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ടുമുൻപ് സ്വപ്നം പോലെ വിചിത്രമായ ഒരു കാഴ്ച അയാൾ കണ്ടു. പഴയൊരു പോർച്ചുഗീസ് വീടിന്റെ ആഴമേറിയ നിലവറയിലേക്ക് പതിക്കുന്ന 6 അടി പൊക്കമുള്ള ഒരു നീഗ്രോയുടെ ശരീരം, ചോര ഇറ്റിറ്റു വീഴുന്ന പാതിയും നഗ്നമായ ആ കറുത്ത ദേഹം വളരെ പതുക്കെ തറയിലേക്ക് വീണ് പിടഞ്ഞവസാനിക്കുന്നത് കണ്ടു നിൽക്കുന്ന ചെമ്പൻ താടി വെച്ച ഒരു വെള്ളക്കാരൻ നിലവറയുടെ വാതിൽ വലിച്ചടച്ച് കടന്നുപോയി. നിമിഷം കൊണ്ടത് അവസാനിച്ചുവെങ്കിലും ഉറക്കത്തിലുടനീളം മാറ്റൊലി പോലെ അയാളിലത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഉണ്ണിച്ചക്കൻ ഉറങ്ങുന്ന നേരത്ത് മട്ടാഞ്ചേരി സ്റ്റേഷനിലെ ഫോൺ മണിയടിച്ചു. ഫോണെടുത്ത പോലീസുകാരനോട് ആരോ ഒരു അപകടവാർത്ത പറഞ്ഞു.
4: സാറേ, ഗോഡൗണിനടുത്തുള്ള ലോഡ്ജിനു മുമ്പിൽ പാണ്ടിലോറിയടിച്ച് ഒരാൾ മരിച്ചു.
3: ആ നേരത്ത് സ്റ്റേഷനിലധികം പേരൊന്നും എത്തിയിട്ടില്ലായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞെത്തിയ CI ബെഞ്ചമിൻ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഇൻക്വസ്റ്റ് FIR തുടങ്ങിയ ആവശ്യം വേണ്ട നടപടികളെല്ലാം കഴിച്ച് ശവം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ലോറിയിൽ അറുക്കാനുള്ള 4 കാലുകൾ തിങ്ങിഞ്ഞെരുങ്ങി അവശമായി നിൽക്കുന്നുണ്ടായിരുന്നു. വണ്ടി അരികിലേക്ക് മാറ്റിയിടിച്ച്

ചിലരുടെ മൊഴിയെടുത്ത ശേഷം അദ്ദേഹം മടങ്ങി. എന്നിട്ടും ഉച്ചതിരിഞ്ഞുണ്ണിച്ചക്കൻ അവിടെ ജോലിക്ക് ചേർന്നതിനു ശേഷമാണ് അത്രനേരം ലാഘവത്തോടെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന ആ കേസിന് പിന്നിലെ കാര്യങ്ങൾ വെളിപ്പെട്ടത്. വെളുപ്പിനെ തന്നെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസമാക്കിയ ഒരു യുവാവിനെ പിന്തുടർന്നു വന്ന അജ്ഞാതനായ 40-കാരനാണ് അപകടത്തിൽ മരിച്ചത്. ജോലിയിൽ ചേർന്നുകൊണ്ടുള്ള നടപടികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ മേലുദ്യോഗസ്ഥനെ ഒന്ന് നിരീക്ഷിച്ച ശേഷം ഉണ്ണിച്ചക്കൻ പറഞ്ഞു, മുറിയിൽ താമസിച്ചയാളിലെന്തോ ദുരൂഹതയുണ്ട്. അയാളുടെ കൈവശം വലിയൊരു ലെതർ ബാഗുണ്ടായിരുന്നു. റൂംബോയിയെപ്പോലും തുടിക്കാതിരുന്ന ആ കനമേറിയ ബാഗിനെ ലക്ഷ്യമാക്കിത്തന്നെയാവണം രണ്ടാമൻ വന്നത്.

0: മേലുദ്യോഗസ്ഥനെ ഒന്ന് നിരീക്ഷിച്ച ശേഷം ഉണ്ണിച്ചക്കൻ പറഞ്ഞു, മുറിയിൽ താമസിച്ചയാളിലെന്തോ ദുരൂഹതയുണ്ട്. അയാളുടെ കൈവശം വലിയൊരു ലെതർ ബാഗുണ്ടായിരുന്നു. റൂംബോയിയെപ്പോലും തുടിക്കാതിരുന്ന ആ കനമേറിയ ബാഗിനെ ലക്ഷ്യമാക്കിത്തന്നെയാവണം രണ്ടാമൻ വന്നത്. കള്ളനാകാനാണ് സാധ്യത. അതുകൊണ്ടാണല്ലോ കള്ളത്താക്കോലിട്ട് മുറിയിൽ കയറിയത്. മുറിയിൽ നിന്ന് ഗോവണി വഴി അയാൾ തിരിച്ചുപോയിട്ടില്ല. പിന്നെങ്ങനെ അയാൾ വണ്ടിക്കടിയിൽപ്പെട്ടു? ബെഞ്ചമിൻ വളരെ കൃത്യമായി നിരീക്ഷിച്ചതാണ്. ലോറിയിലുള്ള ചില്ലിലും താഴെയും മരണമടഞ്ഞയാളുടെ ചോരപ്പാടുണ്ട്. അലക്ഷ്യമായി നിരത്തുമുറിച്ച് കടന്നപ്പോഴുണ്ടായ സാധാരണമായ അപകടമാണെന്ന് വ്യക്തം. ഇതിനിടയിലേക്ക് തുകൽബാഗുമായി ഒരു അപരിചിതൻ വന്നതെന്തിനാണ്? അയാളിപ്പോൾ എവിടെയുണ്ട്? അപകടമറിഞ്ഞ് പുറത്തേക്കൂടിയ ലോഡ്ജ് പണിക്കാർ മടങ്ങി വന്നപ്പോഴേക്കും ലെതർ ബാഗുമായി അയാൾ പൊയ്ക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അയാൾ കൊടുത്തിരിക്കുന്ന മേൽവിലാസം തെറ്റാണെന്നും അറിയാൻ കഴിഞ്ഞു. ഓ, അതൊരു തലവേദനയായല്ലോ. തലവേദന അതല്ല സർ, മുകൾ നിലയിൽ നിന്ന് ഗോവണി ഇറങ്ങാതെ കള്ളൻ എങ്ങനെ താഴേക്കെത്തിയെന്നതാണ്. രണ്ടാം നിലയിൽ നിന്ന് അയാളെടുത്ത് ചാടിയതാണോ, അതോ തുകൽ ബാഗിൻ്റെ ഉടമ അയാളെ തള്ളി താഴെയിട്ടതാണോ, അതോ മറ്റെന്തെങ്കിലും ദുരൂഹത അതിന് പിന്നിലുണ്ടോ എന്നൊന്നും തീർച്ചയില്ല. ഏതായാലും ഇത്രയും പോയ സ്ഥിതിക്ക് ഈ വള്ളിക്കെട്ട് നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോ.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ത്യാഗരാജ ജയന്തി. ത്യാഗരാജസ്വാമികളുടെ ജീവിതത്തെ ആധാരമാക്കി ത്യാഗയ്യ എന്ന പേരിൽ രണ്ട് സിനിമകൾ തെലുങ്കിൽ ഉണ്ടായിട്ടുണ്ട്. 1946 പുറത്തിറങ്ങിയ ത്യാഗയ്യ ചിറ്റൂർ വി നാഗയ്യയുടെ ഒരു വൺമാൻ ഷോ ആയിരുന്നു. സംഗീതം, അഭിനയം, സംവിധാനം തുടങ്ങി എല്ലാ മേഖലകളിലും വി നാഗയ്യ കയ്യൊപ്പു ചാർത്തിയ ചിത്രമായിരുന്നു അത്. 1981 ഇറങ്ങിയ ത്യാഗയ്യയിൽ ശങ്കരാഭരണം ഫെയിം സോമയാജലു ആണ് ത്യാഗരാജസ്വാമിയായി വേഷം പകർന്നത്. ഈ ചിത്രത്തിൽ നിന്ന് ഒരു ത്യാഗരാജ കീർത്തനം, പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: ഇത് ഭൗളി എന്ന പൂർവ്വസൂര്യോദയ രാഗമാണ്. എന്താണ് ഈ പൂർവ്വസൂര്യോദയ രാഗം? പേരുപോലെ തന്നെ, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പാടേണ്ടുന്ന രാഗമെന്നോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നമുക്ക് ഏതു സമയത്തും നൽകുന്ന രാഗമെന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കർണാടക സംഗീതത്തിൽ ഇത്തരം കാലപ്രമാണങ്ങൾ അത്ര കൃത്യമായി പാലിക്കാറില്ല. എന്നാൽ ഹിന്ദുസ്ഥാനിയിലാകട്ടെ, ഓരോ രാഗവും എപ്പോൾ പാടണം എന്ന് വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു ജിയോഗ്രഫി കണ്ടീഷനും നമ്മുടെ സംസ്കാരവും ജീവിത രീതികളുമൊക്കെയായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ഈ രാഗങ്ങളെ പൂർവ്വസൂര്യോദയ രാഗമെന്നോ അല്ലെങ്കിൽ പ്രഭാതരാഗമെന്നോ ഒക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. പുറം നാടുകളിൽ പോയി, ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി നമ്മൾ ഇത് പ്രഭാതരാഗമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇത് പ്രഭാതരാഗമായി തോന്നണമെന്നില്ല. വളരെ സൂക്ഷ്മമായി പാടുകയും കേൾക്കുകയും ചെയ്തില്ലെങ്കിൽ ഭൗളി രേവഗുപ്തിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു വ്യത്യാസമേ ഇവ രണ്ടും തമ്മിലുള്ളൂ.
1: സാധാപകരീസാ
0: എന്ന് പാടിയാൽ രേവഗുപ്തിയായി.
1: സാനിധാപകരീസാ
0: എന്ന് പാടുമ്പോഴേ ഭൗളിയാവുകയുള്ളൂ. 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചലച്ചിത്രത്തിലെ ചെല്ലച്ചെറുകിളിയെ എന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഗാനമാണത്. പാടിയത് ശ്രീ യേശുദാസും.

ഈ ഗാനം ഒരു രാഗമാലികയാണ്. ഇതിൻ്റെ പല്ലവി ഭൗളിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദ്യ ചരണം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മോഹനരാഗത്തിലാണ്. രണ്ടാമത്തെ ചരണം മായാമാളവുകളുള്ള രാഗം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.

0: കൃഷിദീപം.
1: കാർഷിക വൃത്തിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചുണ്ണാമ്പ് വസ്തുവാണ് ചുണ്ണാമ്പ് കല്ല്. രാസീയമായി ഇത് കാൽസ്യം കാർബണേറ്റാണ്. പ്രകൃതിദത്തമായി കാണുന്ന ഒരു അവസാദ ശിലയാണ് ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് നേർത്ത പൊടിയായി പൊടിച്ചാണ് കൃഷിക്കാവശ്യമായ ചുണ്ണാമ്പ് നിർമ്മിക്കുന്നത്. ഗുണമേന്മയുള്ള ചുണ്ണാമ്പ് കല്ലിൽ നിന്നും 37 മുതൽ 40% വരെ കാൽസ്യം ലഭ്യമാകും. ചുണ്ണാമ്പ് വസ്തുവിന്റെ പ്രവർത്തനക്ഷമത അതിന്റെ നിർവീര്യശേഷിയുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. എത്ര ചെറിയ പൊടിയായി പൊടിക്കുന്നുവോ അത്രയും മണ്ണിലെ അമ്ലാംശവുമായി പ്രവർത്തിക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും. പൊടിക്ക് ഉപരിതല വിസ്തീർണം കൂടുതലായിരിക്കുന്നതുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷി കൂടുതലായിരിക്കും. അരിച്ചു നോക്കിയാണ് ചുണ്ണാമ്പ് വസ്തുവിന്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. 60 മെഷ് വലിപ്പത്തിലുള്ള അരിപ്പയിൽ അരിച്ചെടുത്ത ചുണ്ണാമ്പ് പൊടിക്ക് 100% പ്രവർത്തനക്ഷമതയുണ്ടായിരിക്കും. 20നും 60നും ഇടയിൽ വലിപ്പമുള്ള അരിപ്പയിൽ അരിച്ചെടുത്താൽ 60% ക്ഷമതയുണ്ടായിരിക്കും.
2: മെയ് മാസം മുതൽ നവംബർ വരെയുള്ള സമയത്ത് മാവിൽ കാണപ്പെടുന്ന രോഗമാണ് പിങ്ക് രോഗം. കൊമ്പുകളുടെ തൊലിയിലാണ് രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ശിഖരങ്ങളുടെ തൊലി കേടായി കൊമ്പിൽ നിന്ന് അടർന്നു പോവുകയും കൊമ്പുകൾ ഉണങ്ങുകയും പിങ്ക് നിറമുള്ള പൊറ്റകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. പാടല രോഗം എന്നും ഈ രോഗത്തെ അറിയപ്പെടുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിനായി രോഗം കാണുമ്പോൾ തന്നെ ചികിത്സ തുടങ്ങണം. രോഗം ബാധിച്ച കൊമ്പുകൾ മൃദുവായി ചുരണ്ടിയെടുത്ത ശേഷം ബോഡോ കുഴമ്പ് പുരട്ടണം, അല്ലെങ്കിൽ സ്യൂഡോമോണസ് തളിക്കുകയും ചെയ്യാം. ഉണങ്ങിപ്പോയ കൊമ്പുകൾ ഉണക്ക് ബാധിച്ച സ്ഥലത്ത് താഴെ വെച്ച് മുറിച്ചു കളയുകയും അവിടെ ബോഡോ കുഴമ്പ് പുരട്ടുകയും ചെയ്യണം.

കൃഷിദീപം. കൃഷിദീപം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലാപ്ടോപ്പ് എന്ന ചിത്രത്തിൽ അമൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

0: Similar weather conditions are also likely to prevail over parts of Jammu and Kashmir, Ladakh, Jharkhand, Madhya Pradesh and Odisha. It also predicted heavy rainfall at isolated places over Bihar, Arunachal Pradesh, Assam, Meghalaya, Kerala, Nagaland, Manipur, Puducherry, Uttarakhand and West Bengal. And in sports, in IPL cricket, Gujarat Titans defeated Punjab Kings by 4 wickets in Ahmedabad last night. Chasing a target of 164 runs set by Punjab Kings, Gujarat Titans scored 167 for 6 with one ball to spare. Today, Mumbai Indians will face Lucknow Super Giants at Wankhede Stadium in Mumbai. The match will begin at 7:30 this evening. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Anuja. The dailies have mentioned about the 3-tier security system in place for election results today, with all eyes on counting centres. Verdict day arrives for high-stakes elections, writes Hindustan Times, while the Pioneer says, from Bengal to Kerala, high voter turnout set the stage for a dramatic result today. Government explores EU-like law to safeguard firms against third country sanctions, cites the Indian Express. In its editorial page, Hindustan Times talks about UAE's exit from the Organization of Petroleum Exporting Countries. It reflects the new security architecture being built around Abu Dhabi. The choice of New Delhi is to be a participant in shaping the new order or be a price taker once it is built. The Times of India mentions about the relief after UAE airline resume operations. A headline in the paper also says, Iran proposes a 30-day plan to end war, says it has received US reply. And finally, a headline in the Tribune states, artificial intelligence to create 6 million healthcare jobs in India by 2030. And with that, it's back to you, Anuja.
0: Thank you, Shagun. And in sub early trends, in counting for assembly elections, early trends have started coming in for Kerala, Tamil Nadu, Assam and West Bengal. In Kerala, trends are available for 11 seats. Congress is leading in 5 seats, CPIM in 3 seats, BJP, RSP and Independent in 1 each. In Tamil Nadu, trends are available for 2 seats, DMK and TVK are leading in 1 each. In Assam, trends are available for 10 seats, BJP is leading in 9 constituencies and AGP in 1. The first trends have also started coming in from West Bengal. BJP is leading in all 3 constituencies for which trends are available. And now before we end the bulletin, the headlines once again. Counting of votes begin for assembly elections in Assam, West Bengal, Kerala, Tamil Nadu and Union Territory of Puducherry. Counting also underway for by-polls in 7 assembly constituencies. India rejects Nepal's objection to Kailash Mansarovar Yatra through Lipu Lake Pass, calls it unjustified. IMD forecasts thunderstorms accompanied with hailstorm over North India, including Haryana, Himachal Pradesh, Uttar Pradesh and Uttarakhand today. United States to launch Project Freedom to guide stranded ships safely out of Strait of Hormuz. And in IPL cricket, Gujarat Titans defeat Punjab Kings by 4 wickets in Ahmedabad last night. And with that, we end the morning news. Have a nice day.
2: Akashavani, Kozhikode. Ippol, Pratyeka Vartha Bulletin.
3: Akashavani, Kozhikode. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനഹിതത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങി. ഇത് പൂർത്തിയായ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. കേരളത്തിൽ സർവീസ് വോട്ടർമാരായി 53,984 പേരുണ്ടെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും വാസ്തവം അറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. രാവിലെ 10:00 ആദ്യ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നിർസാക്ഷ്യം ലഭ്യമാകൂ. സംസ്ഥാനത്ത് LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും NDA അവകാശപ്പെടുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8:00 ആരംഭിച്ചു. കേരളത്തിലെ 140

0: തമിഴ്നാട്ടിലെ 234, പുതുച്ചേരിയിലെ 30, പശ്ചിമ ബംഗാളിലെ 294, അസമിലെ 126 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി. തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്നാണ് ചില എക്സിറ്റ് പോളുകളുടെ പ്രവചനം. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയസാധ്യത പ്രവചിക്കുമ്പോൾ അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-നാണ്. 24-ന് വോട്ടെണ്ണും. അസമിൽ ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങി. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റായിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9:00 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പുരോഗമിക്കുന്നു. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കണ്ണൂർ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലാണ് 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിൻടെ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണി വരെയാണ് നിരോധനം. ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലും തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ്. കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്നമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് വെള്ളിമാടുകുന്ന JDT കോംപ്ലക്സിലാണ്. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കോട്ടയം ജില്ലയിൽ 5 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. പാലാ, കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലാ കാർമൽ പബ്ലിക് സ്കൂളിലാണ്. ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത ബുള്ളറ്റിൻ 9:30.
1: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ വോട്ടെണ്ണൽ ദിന പ്രത്യേക പരിപാടി കേൾക്കാം.
2: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം. നാട് ഭരിക്കുന്ന താര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളും അവലോകനവുമായി ആകാശവാണി അവതരിപ്പിക്കുന്ന തത്സമയ അവലോകന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ M വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. May 4, കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളും പുതുച്ചേരിയും കാത്തിരുന്ന ദിനം. നാട് ഭരിക്കുന്നതാര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ദിവസം. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യമെടുത്താൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാം കാത്തിരുന്ന ആ ജനവിധി പുറത്തുവരും. ഈ നിർണായക നിമിഷങ്ങളിൽ വോട്ടെണ്ണൽ വോട്ടെണ്ണലിന്റെ ട്രെൻഡുകളും രാഷ്ട്രീയ വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ആകാശവാണിയും നിങ്ങളോടൊപ്പമുണ്ട്. 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചു. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളും ഈ കേരളം മുഴുവനും ഓരോ വിവരങ്ങൾക്കായി കാതോർക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായി ട്രെൻഡുകളുടെ ഇഴകീറിയുള്ള വിശകലനങ്ങളുമായി നാട് ഭരിക്കുന്നതാരെന്ന തത്സമയ പരിപാടിയിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ വിദഗ്ധരുടെ ഒരു പാനൽ തന്നെയാണുള്ളത്. പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖതല. സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ നിരീക്ഷണങ്ങളിലേക്ക്. ആദ്യം ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ സർ.
4: നമസ്കാരം. നാട് ഭരിക്കുന്നത് ആര് എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചാനലുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴേ എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചില സമയത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റൂബി സൂചിപ്പിച്ചതുപോലെ 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടിൻ്റെ എണ്ണൽ ആരംഭിച്ചു. അവിടെ ഇപ്പോൾ കാണുന്ന ഒരു നില എന്താണെന്ന് വെച്ചാൽ 140 മണ്ഡലങ്ങളിൽ LDF 68 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, UDF 68 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇത് കൃത്യമായ ഒരു കണക്കല്ല, ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ടായിരുന്നു. 15 മാർച്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. കേവലം 25 ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുള്ള സമയം ലഭിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്താനായത്. സത്യത്തിൽ കേരളത്തിലെ ഒരു മുന്നണിയും, ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥ പ്രതീക്ഷിച്ചിരുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 99 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ LDF ഒരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു സത്യത്തിൽ. അതായത് തുടർഭരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലയിലെഴുത്തിലില്ലാതിരുന്ന ഒരു കാര്യമാണ്. തുടർഭരണം എന്നത് 1977 ഉണ്ടായതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിനുശേഷം ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, മികവിനെ വിലയിരുത്തിക്കൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 99 സീറ്റുകൾ നേടി അവരധികാരത്തിൽ തിരിച്ചെത്തി. അതിന് ഒരുപാട് ഘടകങ്ങൾ അവരെ സഹായിച്ചതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മൂന്നാമത് ഒരു അവസ്ഥ നൽകുമോ, മൂന്നാമതൊരു ഭരണം നൽകുമോ എന്നുള്ളതും, അതോടൊപ്പം തന്നെ എന്തായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ എന്നുള്ളതും, കേരളത്തിൽ എല്ലാ കാലത്തും ഒരു അക്കൗണ്ട് തുറക്കുന്നതിനെക്കുറിച്ചും അക്കൗണ്ട് തുറന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്ന BJP അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചർച്ചയിൽ വിശകലനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വരുന്ന ഫലങ്ങൾ ചില സൂചനകളാണ്. ആ സൂചനകൾ നമ്മൾ നൽകും. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫലമായിരിക്കും ആധികാരികമായിട്ട് വരിക. എപ്പോഴും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ച് വൈകിയായിരിക്കും ലഭിക്കുക. എന്തായാലും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു സംയുക്തമായി വിവരം ശേഖരിച്ച് അവതരിപ്പിച്ച് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെയും അതോടൊപ്പം മത്സരാർത്ഥികളെയും അതോടൊപ്പം നേതാക്കന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സജീവമായ ഒരു മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു അവതരണ രീതിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കാദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം എന്ന് തോന്നുന്നു. അദ്ദേഹം ദീർഘകാലം പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച അധ്യാപകനായിരുന്നു എന്ന് തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ്. ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, വളരെ നിഷ്പക്ഷമായ ചില നിരീക്ഷണങ്ങൾ ഇലക്ഷനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ മോഹൻ വർഗീസ്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുഘടനയെക്കുറിച്ച്, ഇപ്പം നമ്മൾ റിസൾട്ടിനെക്കുറിച്ച് പറയുന്നത് വളരെ പ്രിമച്ചുറാണ്, എന്താണ് ഈ റിസൾട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുഘടനയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്?
5: കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അവിടെ വികസനം കാര്യമായി ചർച്ച ചെയ്യുന്ന മൂന്ന് മുന്നണികൾ UDF, LDF, NDA സംവിധാനങ്ങൾ ഏറ്റവും അധികം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വികസനമാണ്. കേരളം ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, നമ്മുടെ മനുഷ്യ വിഭവശേഷി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി വികസനത്തിനൊരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് പൊതുവെ മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അണ്ടർലൈയിങ് പൊളിറ്റിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് വികസനത്തിന് അതീതമായ ചില ഘടനകളുണ്ട്. രാഷ്ട്രീയ ഘടനകളുണ്ട്, സാമുദായിക ഘടനകളുണ്ട്, പേഴ്സണൽ പ്രിഫറൻസുകളുണ്ട്.

കേരളം എങ്ങനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേന്ദ്രത്തിൽ ആര് വേണം ഭരണത്തിൽ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഫാക്ടേഴ്സാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ സംസ്ഥാനത്തിൻ്റെ ദിശാബോധം എങ്ങനെയാവണം, ഏത് രാഷ്ട്രീയ കക്ഷിക്ക് ഏത് മുന്നണിക്കാവണം ജനഹിതം, ഇത് പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, UDF എന്ന പ്രതിപക്ഷം, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന NDA എന്ന ദേശീയ ജനാധിപത്യ സഖ്യം, ഈ മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ നോക്കൂ, തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടം ജനങ്ങളിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി പറയേണ്ട ഒരു അന്തരീക്ഷമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധതയുണ്ടെങ്കിൽ അതിൻ്റെ പരമാവധി പ്രയോജനം മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയുണ്ട്.

0: പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി പറയേണ്ട ഒരന്തരീക്ഷമാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത ഉണ്ടെങ്കിൽ അതിൻ്റെ പരമാവധി പ്രയോജനം മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധത ഉണ്ടെങ്കിൽ യു ഡി എഫിലേക്ക് മാത്രമല്ല എൻ ഡി എയും, അത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും വയബിൾ ഒരു ഓപ്പോസിഷനാണ് എന്ന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്പേഴ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ കാണുന്ന നമ്പേഴ്സ്, ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔപചാരികമായി ഫലങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പ്രേക്ഷകർ പലപ്പോഴും കാണുന്നത് ടി വി സ്ക്രീനുകളിൽ തെളിയുന്ന നമ്പറുകളൊക്കെ ഇപ്പോൾ ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി അത് നൽകുന്ന സൂചനയാണ്. ഇത് ഒരിക്കലും ഒരു ആത്യന്തിക സൂചനയായി കരുതാൻ ആവില്ല. ഇതൊരു ട്രെൻഡ് എന്ന രീതിയിലേക്ക് വരില്ല. ഇപ്പോഴത്തെ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഘടന അനുസരിച്ച് തന്നെ ഏതാണ്ട് സമാസമം യു ഡി എഫിനും എൽ ഡി എഫിനും ഏതാണ്ട് 67-68 എന്ന നിലയിൽ നിൽക്കുകയാണ്. ഇതൊരു രീതിയിലും ഒരു സൂചന എന്ന് പറയാൻ ആവില്ല. അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എം എണ്ണിക്കഴിയുമ്പോൾ 8:30 മുതൽ തുടങ്ങുന്ന ഇ വി എം എണ്ണൽ, അത് ഒരു 15 മിനിറ്റ്, ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ കൃത്യമായ ഒരു സൂചനയിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: എന്തായാലും ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ഇടപെടുകയാണ്. കാരണം ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി കഴിഞ്ഞു ഇ വി എം എണ്ണി തുടങ്ങാൻ. ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലെയൊക്കെ ചില ബൂത്തുകളിലെയൊക്കെ റിസൾട്ടുകൾ വരാനും സാധ്യതയുണ്ട്. ഡോക്ടർ വിജയകുമാർ, പെട്ടെന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരുന്നു കേരളത്തിലുണ്ടായത്. ഇതിൻ്റെ ഒരു തുടർച്ചയാകുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ഫലം? ഇതിന് മുൻപത്തെ കഥകൾ വെച്ച് നോക്കുമ്പോൾ, മുൻപത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ട്രെൻഡ് കേരളത്തിൽ കാണാറുണ്ടായിരുന്നു. ഇത്തവണ ഇത് എങ്ങനെ ഉണ്ടാകും?
2: തീർച്ചയായിട്ടും ചെറിയൊരു സ്വാധീനം ഉണ്ടാകും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അധികകാലമായിട്ടില്ല. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. എന്നാൽ വളരെ ഡിസീസീവായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പാർലമെൻറ്റ് ഇലക്ഷൻ മറ്റൊരു സംഗതിയാണ്. അതായത് ദേശീയ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തെ ഇഷ്യൂസ് അല്ല കേന്ദ്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം സംസ്ഥാനത്ത് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല ഈ ഇലക്ഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് 10 വർഷം അധികാരത്തിലില്ലാതിരുന്നിട്ട് യു ഡി എഫ് വളരെ ശക്തിയോടുകൂടെ പ്രചാരണം നടത്തി വരുന്ന ഒരു ഇലക്ഷനാണ്. 10 വർഷം ഭരണത്തിലിരുന്നു കൊണ്ട് അവർക്ക് തീർച്ചയായും ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, വികസന കാര്യങ്ങളിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു മുന്നണിയായിട്ട് എൻ ഡി എ വരുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ നമുക്ക് ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അവർ വരുന്നത്. എന്തായിരുന്നാലും യു ഡി എ എൻ ഡി എക്ക് കഴിഞ്ഞ ഇലക്ഷനൊക്കെ, അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരുന്നാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലായിരുന്നാലും അവർക്ക് ചെറിയ ഒരു ശതമാനം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ ഇലക്ഷൻ മറ്റൊരു പ്രത്യേകതയും കൂടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഫാക്ടറായിട്ട് വന്നത് ഈ ഇലക്ഷനാണ്. കാരണം അതിൽ മിസ്ഇൻഫർമേഷനുണ്ട്, ഫേക്ക് ന്യൂസുണ്ട്, ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ചധികം ആളുകൾ ഈ ഫേക്ക് ന്യൂസ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഹാൻഡിൽസ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നടത്തുന്ന പ്രചാരണം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇത്തരത്തിൽ ധാരാളം ഫേക്ക് ന്യൂസ് ഇപ്പോൾ ഈ ഇലക്ഷന് വന്നിട്ടുണ്ട്.
1: അതൊരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 50 കോടിയിലധികം ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ഉള്ളത് 100 കോടി ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ 100 കോടി ഉപഭോക്താക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു നെറ്റ്വർക്കാണ് ഭാരതത്തിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേരത്തെ വിജയമാർ സാർ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതായത് ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷനകത്ത് ബഹുഭൂരിപക്ഷവും അടിസ്ഥാനരഹിതമാണ്, അതല്ലെങ്കിൽ ഓരോ പാർട്ടികളും അവർക്ക് സോഷ്യൽ മീഡിയ ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആർമി യുദ്ധം ചെയ്യുന്നത് പോലെയാണ്, പരസ്പരം യുദ്ധം ചെയ്യുന്നത് പോലെയാണ്. ഇപ്പം ലോകത്ത് നടക്കുന്ന യുദ്ധം പോലെയാണ് ഇവർ പരസ്പരം യുദ്ധം നടത്തിയിട്ടാണ് ഈ റിസൾട്ട്. ഈ മിസ്ഇൻഫർമേഷൻ പ്രത്യേകിച്ച് ഈ AIയുടെ തുടക്കം കൂടി വന്നതോടുകൂടി ഈ ആരുടെ ഇമേജും എങ്ങനെയും ക്രിയേറ്റ് ചെയ്ത് എന്ത് റിസൾട്ടും നമുക്ക് ഉണ്ടാക്കാം, എന്ത് വാർത്തയും സൃഷ്ടിക്കാം എന്നുള്ള

0: ഒരവസ്ഥ വന്നിട്ടുണ്ട്. ശ്രീകുമാർ മുഖത്തല, ഈ ഒരു സാഹചര്യം, ഇപ്പം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാനലുകളും പത്രങ്ങളുമായിരുന്നു ജനങ്ങളിലേക്ക് വിവരങ്ങളും വിജ്ഞാനവും എത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് പ്രധാനമായും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അത് ഒരു വലിയ അപകടം ചെയ്യുന്നുണ്ടോ, അതോ അത് പോസിറ്റീവായി നമ്മുടെ ഈ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായിക്കുന്നുണ്ടോ?
1: നമസ്കാരം. ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം വരുമ്പോൾ അതിൽ ഏറ്റവും സാധാരണക്കാരനൊരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു പോസിറ്റീവായ ഒരു അംശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ ഈ നാട്ടിൻ്റെ ഭരണ സംവിധാനത്തിൽ വളരെ കൃത്യമായൊരിടപെടൽ നടത്താൻ പ്രാപ്തനാകുന്ന ഒരേ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭരണ സംവിധാനത്തിൻ്റെ വിധാതാക്കളാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ഇടപെടുന്ന സമയമാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ കേരളം പോലെ ഒരു സ്ഥലത്തൊക്കെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതായതുകൊണ്ട് ഇതിലെ ഒരു നിശബ്ദ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ നിശബ്ദ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയ വഴി ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും അനാശാസ്യമായിട്ടുള്ള, ഒട്ടും നമുക്ക് നല്ലത് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അത് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മളുടെ വോട്ടിങ്ങിൽ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ഒരു കക്ഷി നില, നമ്മുടെ വിവിധ മാധ്യമങ്ങളിൽ കാണുന്ന കക്ഷി നില അനുസരിച്ചാണെങ്കിൽ യു ഡി എഫിന് നേരിയ മുൻതൂക്കം എന്ന് പറയാനേ കഴിയൂ. നേരിയ മുൻതൂക്കമുണ്ട്. ചില മാധ്യമങ്ങൾ യു ഡി എഫിന് 68 എന്നും യു ഡി എഫിന് 69 എന്നും പറയുന്നു, എൽ ഡി എഫിന് 65 എന്നും 66 എന്നും പറയുന്നുണ്ട് വിവിധ മാധ്യമങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമുക്കൊരു ട്രെൻഡായിട്ട് കണക്കാക്കാനോ ഒന്നും കഴിയില്ല. കേരളീയർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളീയർ കേരളീയരുടെ കാര്യം മാത്രം നോക്കുന്ന ആളുകളല്ല നമ്മളീ ബാക്കി നടക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ആസാമിൽ, പുതുച്ചേരിയിൽ, തമിഴ്നാട്ടിൽ, വെസ്റ്റ് ബംഗാളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും കേരളീയർക്ക് താല്പര്യമുണ്ട്. അതേക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് പിന്നാലെ ലഭ്യമാകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇവിടെ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മുന്നണികളും മുൾമുനയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതു മുന്നണിയെ സംബന്ധിച്ച് ഭരണം നഷ്ടമാകുമോ, നിലനിർത്താൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക. യു ഡി എഫിന് 10 വർഷത്തെ ഭരണത്തിന് പുറത്തു നിന്ന ശേഷം അവർക്ക് അധികാരത്തിലേക്ക് വരും എന്ന ഏതോ ഒരു തരത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടായതിൻ്റെ ഒരവസ്ഥ. എൻ ഡി എ ഇത്തവണ അവരുടെ നില ഗണ്യമായി മെച്ചപ്പെടുത്തും എന്നൊരവസ്ഥ. ഇതിലിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് എൻ ഡി എ 4 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു എന്നാണ്, 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അവർക്കും വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. ഇങ്ങനെ ആശങ്കയുടെയും പ്രതീക്ഷയുടെയും അന്തരീക്ഷത്തിലാണ് നേതാക്കന്മാരൊക്കെ രാവിലെ പ്രാർത്ഥിക്കാൻ പോയതായിട്ട് നമ്മൾ വിവിധ മാധ്യമങ്ങളിൽ കണ്ടു. ചിലരൊക്കെ പിതാക്കന്മാരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നു, ചിലർ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയൊരു ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് ആകാശവാണി മാത്രം ഉണ്ടായിരുന്ന കാലത്തെ തെരഞ്ഞെടുപ്പ് ഫലം കേൾക്കുന്നതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കൂടിയുണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇന്നാരിത്ര വോട്ടിന് മുന്നിലാണ്, ഇന്നാരിത്ര വോട്ട്, നമ്മുടെ രാമേന്ദ്രൻ സാറൊക്കെ വാർത്ത വായിക്കുമ്പോൾ സാർ അതിനകത്ത് ചെറിയൊരു മോഡുലേഷനും കൂടെ ചേർത്തിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പഴയ കാലം കൂടി ഈ സമയത്ത് ഓർമ്മ വരുന്നുണ്ട് എന്നാണ് പറയാൻ.
0: പക്ഷേ അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഈ ചാനലുകളും മറ്റുള്ള മാധ്യമങ്ങളും ഒക്കെ ഈ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു യുദ്ധമാണ്. അത് പരസ്പരം പോരടിക്കുന്നത് പോലെയാണ്, കുറേ പേര് സ്ക്രീനിൽ വന്ന് നിന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മലറി
1: വിളിക്കും,
0: ഒരു വള്ളം കളിയുടെ റണ്ണിങ് കമന്ററി പോലെയൊക്കെയാണ്. പക്ഷേ ഞാൻ അക്കാര്യത്തിൽ ആകാശവാണിയുടെ ഭാഗമായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് പുറത്തു പോയ ആളെന്ന നിലയിൽ ഞാനിപ്പോൾ പറയുന്നത്, ആകാശവാണിയും ദൂരദർശനുമാണ് ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി വിവരങ്ങൾ കൊടുക്കുന്നത്.
1: വളരെ ഒബ്ജക്റ്റീവാണ്.
0: ചിലപ്പോൾ വിവരങ്ങൾ അല്പം വൈകി എന്ന് വരാം, പക്ഷേ എന്നാൽ തന്നെയും വസ്തുനിഷ്ഠമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് നമ്മളിപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാന കാര്യം, ഈ നമ്മളെപ്പോഴും മലയാളികളെക്കുറിച്ച് വളരെ വലിയൊരു മലയാളികളുടെ ബോധം, മലയാളികളുടെ പിന്നെ ധാരണ, മലയാളികളുടെ രാഷ്ട്രീയ അവബോധം എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ഊറ്റം കൊള്ളുന്നവരാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യ, കേരളം ഇന്ന് ചിന്തിക്കുന്നത് ഇന്ത്യ നാളെ ചിന്തിക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലേ? അങ്ങനെ പൊതുവെ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഈ ഒരു ഉന്നതമായ രാഷ്ട്രീയ അവബോധം, നമ്മളുടെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ കേരളത്തിൽ ഉണ്ടാകാറുണ്ടോ?
2: രാഷ്ട്രീയ അവബോധത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ ജനത വളരെ മുന്നിലാണ്, യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല കൂടി ആയിരുന്നു. ആദ്യമായി ഭാരതത്തിൽ കോയലേഷൻ പോളിറ്റിക്സ്, മുന്നണി സംവിധാനം, അതിൻ്റെ കളിത്തൊട്ടിലായി അറിയപ്പെട്ടിരുന്നത് കേരളമാണ്. മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാകുന്നത് തന്നെ കേരളത്തിലാണ്. അതായത് വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കത്തക്ക രീതിയിൽ വളരെ ഡൈവേഴ്സ് പ്ലൂറലിസ്റ്റിക് ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്, അത് കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ്. പക്ഷേ

0: നിരാശാജനകമെന്ന് പലപ്പോഴും തോന്നുന്ന ചില കാര്യങ്ങളെങ്കിലും കേരളത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ മനസ്സുകളിൽ കടന്നുകൂടുന്നു. ആത്യന്തിക പരിഗണന, ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മലയാളിയുടെ ആത്യന്തിക പരിഗണന ജാതി, മത, ഭാഷാ, പ്രാദേശിക പരിഗണനകളായി മാറുന്നുണ്ടോ എന്ന ഒരു ചിന്ത പലപ്പോഴും പ്രബലമാണ്. പൊതുവെ പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ഇഷ്യൂ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോടുള്ള വിയോജിപ്പോ യോജിപ്പോ ആകാം. പക്ഷേ അവിടെ ജാതി തിരിച്ചുള്ള, മതം തിരിച്ചുള്ള പ്രാദേശികമായ കണക്കുകൾ ആണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ വിശകലനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുബോധത്തെക്കുറിച്ച് കാര്യമായി നെഗറ്റീവായി ഒന്നും പറയാനില്ല എങ്കിലും മറഞ്ഞു നിൽക്കുന്ന ചില ശക്തികൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന സംശയം പലപ്പോഴും തോന്നുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില നിലപാടുകൾ ഈ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ പ്രചരണം വരുമ്പോൾ പ്രധാന അഴിമതി എന്നത് സാർവലൗകികമാണ്, സാർവത്രികമാണ്, അതിനെതിരെ ഒരുപക്ഷെ ശബ്ദിക്കാൻ സാധിക്കും പ്രതിപക്ഷത്തിന്. പക്ഷേ ധ്രുവീകരണം, പൊളിറ്റിക്കൽ പോളറൈസേഷൻ അല്ലെങ്കിൽ ധ്രുവീകരണം അല്ല എങ്കിൽ ഡീലുകൾ എന്ന് പറയുമ്പോൾ അവിടെ ചില മതശക്തികൾ, ചില ജാതി ഘടനകൾ അവയെ പ്രാദേശികമായി പ്രയോജനപ്പെടുത്താൻ ഉള്ള ഒരു രാഷ്ട്രീയ ശ്രമമായി പലപ്പോഴും വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് പലപ്പോഴും കേരളത്തിൻ്റെ ഈ പ്രചരണ രംഗത്ത് പലപ്പോഴും കണ്ടത്. അതെങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്? അത് ഒരു ഏതെങ്കിലും ഒരു കക്ഷിക്ക് പ്രയോജനം വന്നിട്ടുണ്ടോ, അതൊരു വെയ്വായി തന്നെ, തരംഗമായി തന്നെ വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെറിയ രീതിയിൽ ഫലങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴും സമാസമം പാലിക്കുന്നു. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ മാത്രമാണ് ഇപ്പോഴും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാതെ EVM റിസൾട്ടുകൾ വന്നിട്ടില്ല. നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയോ പുറകിൽ പോവുകയോ ചെയ്യുന്നത്. ഇപ്പോൾ UDF ചെറിയ മേൽക്കൈ, 70 സീറ്റിനോട്, 140 അംഗ നിയമസഭയിൽ 70 സീറ്റിനോളം അടുപ്പിച്ച് UDF വരികയാണ്. ദ മാജിക് നമ്പർ ഇസ് 71. LDF തൊട്ട് പിന്നിൽ തന്നെയുണ്ട് 66. NDA 4 സീറ്റുകളാണ്. NDAക്ക് അക്കൗണ്ട് തുറന്നത് 2016 തുറന്ന, നിയമത്ത് തുറന്ന അക്കൗണ്ട് 2021 പൂട്ടിപ്പോയിരിക്കുന്നു. വീണ്ടും NDAയുടെ മോഹങ്ങൾ തളിരിടുകയാണോ? 4 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇത് അന്തിമമായ കണക്കല്ല, ഇത് കേവലം ആദ്യഘട്ടത്തെ ലീഡ് സൂചന മാത്രമാണ്, അതും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. EVMകൾ എണ്ണുമ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ മാറി മറിയാവുന്ന ഒരു സാധ്യതയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ സമയം വരുമ്പോൾ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല, അവിടെയൊക്കെ UDFന്റെ ഒരു മേൽക്കോയ്മ കാണുന്നു. എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള ജനങ്ങളിൽ ഈ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മേൽക്കൈ UDF എക്സിറ്റ് പോളിൽ കണ്ട ഒരു മേൽക്കൈ കാണുന്നു. അതുപോലെ തെക്കൻ ജില്ലകളിലും, അതുപോലെ കണ്ണൂർ കാസർഗോഡ് മേഖലയിലുമൊക്കെ LDFന്റെ മേൽക്കൈ കാണുന്നു. മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലത്ത്, അതുപോലെ കഴക്കൂട്ടം മണ്ഡലത്തിലൊക്കെ NDAയുടെ മേൽക്കൈയും അവിടെ കാണുന്നു. നിയമം NDA മുന്നിട്ട് നിൽക്കുന്നു, കഴക്കൂട്ടം ഈ ഘട്ടത്തിലാണ് നേരിയ മാർജിന് മാത്രം മുന്നിട്ട് നിൽക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് സൂചന ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല, നമുക്ക് കാത്തിരിക്കാം.
1: ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പോസ്റ്റൽ വോട്ടുകളുടെ ഒരു പ്രത്യേകത, വളരെ ചെറിയൊരു ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതും, അത് കൃത്യമായി ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യാംഗരോ ഒക്കെ വീട്ടിലിരുന്ന് ചെയ്ത വോട്ടുകളാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കകത്ത് കൃത്യതയുണ്ട്, അതിൽ പിന്നെ വലിയൊരു മാറ്റം വരാൻ സാധ്യതയില്ല. എന്ന് തന്നെയുമല്ല, വലിയൊരു വോട്ടർ ക്യാൻവാസിൽ, അതായത് ഏകദേശം 2,71,00,000 വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ഈ എക്സിറ്റ് പോളുകൾക്കും ഇതേ പ്രശ്നമുണ്ട്. എക്സിറ്റ് പോളുകൾ എന്ന് പറയുമ്പോൾ 30,000 സാമ്പിൾസ് എടുത്തിട്ട് ആ സാമ്പിൾ തന്നെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പല പിന്നെ സ്പോൺസേഴ്സും ഇത്തരം സാമ്പിൾസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഇങ്ങനെയൊക്കെ വന്നിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ UDFന് എല്ലാ പിന്നെ പ്രവചനങ്ങളിലും മുന്നൊരുക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മുൻകൈ ഉണ്ടാകുന്നു എന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് UDF ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വടംവലി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഡോക്ടർ വിജയമാർ, ഇത് ഇത്തരത്തിൽ വളരെ മുൻകൂട്ടി ഒരു ചർച്ച നടക്കുന്നത് എങ്ങനെ അതിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെ സ്വാധീനിക്കും?
2: വളരെ പ്രിമച്ചുറായിട്ടുള്ള ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണം പോലും നടക്കുന്നു എന്ന് പറയുന്നത്. ഒരു പക്ഷേ അല്ല, അത് വേറെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ 9-ാം തീയതി നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു, എന്തായിരുന്നാലും നമ്മൾ ആ വോട്ടിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്വാധീനം

0: ഇപ്പോൾ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്, പല സർവേകളുടെ ഫലങ്ങൾ വന്നിട്ടുണ്ട്. ഈ സർവേ ഫലങ്ങൾ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നി.
1: അല്ല, എന്തായാലും സർവേ ഫലങ്ങളുടെ പിന്നെ ആയുസ്സെന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? ഏകദേശം ഒരു 9 മണി അല്ലെ 9.5 മണിയോടുകൂടി ഇതിനകത്തൊരു ധാരണ കൃത്യമായി നമുക്ക് എത്താൻ കഴിയും. പക്ഷേ ഈ ഇത്തരം ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്, വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ ഇടതുമുന്നണി ഭരിക്കണമോ വലതുമുന്നണി ഭരിക്കണമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ചിലപ്പോൾ 3-4% വോട്ടേഴ്സിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് എല്ലാ മണ്ഡലങ്ങളും, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ പല ബൂത്തുകളും എണ്ണുമ്പോൾ ചില പ്രത്യേക ബൂത്തുകളിലെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന, ചിലപ്പോൾ 1000 വോട്ടിന് താഴെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 5000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ 1-2 EVMന്റെ റിസൾട്ട് കണ്ടിട്ടോ ഇന്ന റിസൾട്ടേക്ക് എത്തും എന്ന് നമുക്ക് പറയാനാവില്ല. ശരിയാണോ ശ്രീകുമാർ?
2: അതെ, തീർച്ചയായിട്ടും നമുക്ക്, പക്ഷേ 9 മണിക്കൊരു വാർത്ത വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളത് വിശദമായി വാർത്തകൾക്ക് ശേഷം സംസാരിക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പോൾ ഒരു ട്രെൻഡിൻ്റെ കാര്യത്തിൽ വളരെ ദുർബലമായിട്ടുള്ള ഭൂരിപക്ഷമാണ് കാണുന്നത്. UDF 71, LDF 64 എന്ന് ചില മാധ്യമങ്ങളിൽ, ചിലയിടത്ത് UDF 73, LDF 60 എന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താമെന്ന് വിചാരിക്കുന്നു.
3: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം. മാജിക് നമ്പറായ 71 ആര് തൊടുമെന്ന് നമുക്ക് അപ്പോഴറിയാം.
4: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തരംഗമോ തുടർച്ചയോ, കേരളം ആര് ഭരിക്കും? April 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLA മാരും മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
1: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി തിരുവാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
0: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെ

0: ഇങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. തൃശൂരിൽ 13-ൽ 12 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
1: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫല സൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ഫസ്റ്റ് റൗണ്ട്, ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
0: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDA വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
2: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 16 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിശ്ചയിക്കുവാനുള്ള വോട്ടെണ്ണൽ 43 കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുമ്പോൾ വോട്ടെണ്ണലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും തത്സമയ അവലോകനവുമായി ആകാശവാണിയും ഒപ്പം ചേരുകയാണ്. അനന്തപുരി FM ശ്രോതാക്കൾക്കും ഇപ്പോൾ ഈ പരിപാടി ലഭ്യമാണ്. നാട് ഭരിക്കുന്നത് ആരെന്നറിയുവാനുള്ള ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രൊഫസർ M. വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല എന്നിവരുണ്ട്. തുടർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ ശ്രീകുമാർ മുഖത്തല സർ.
4: എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ഷന്റെ റിസൾട്ട്, 140 സീറ്റുകളിലേക്കുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നമ്മളതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങൾ അവരുടേതായ നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പൊതുവേ കാണുന്നത് UDFന് 82 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, 82 മണ്ഡലങ്ങളിൽ. LDF 54 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലീഡ് നില ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. നമുക്കതങ്ങനെ ഇപ്പോഴതൊരു പൂർണ്ണമായും നമുക്ക് പ്രവചിക്കാവുന്ന ഒരു ട്രെൻഡാണെന്ന് പറയാൻ നിർവാഹമില്ല. എന്നാലും UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഇലക്ഷന് ശേഷമുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ അതിനനുഗുണമായിട്ടുള്ള ഒരു നീക്കമാണ് കാണുന്നത്.
3: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് മാറി,
4: EVMന്റെ
3: ട്രെൻഡ് വരുന്നു.
4: പോസ്റ്റൽ വോട്ടിൽ പോലും എനിക്ക് തോന്നുന്നു UDFന് ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ടിൽ നമ്മൾ കണ്ട ഒരു പ്രധാന ട്രെൻഡ്, സാധാരണഗതിയിൽ NDA അങ്ങനെ പോസ്റ്റൽ വോട്ടിൽ മുമ്പിൽ വരാറില്ല. പല സ്ഥലങ്ങളിലും NDA അപ്പോഴും ഒരു 4 മണ്ഡലങ്ങളിലോ 3 മണ്ഡലങ്ങളിലോ ഒക്കെ മുന്നിലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഈ മാറ്റത്തിന് അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വലിയ ഒരു പുനർചിന്തനത്തിന് കാരണമാവും. നേതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പല പല പ്രശ്നങ്ങൾ വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്താണ്, ഇതിനെ നയിച്ചത് ഇടതുപക്ഷ മുന്നണിയെ നയിച്ചത് സാധാരണ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് നയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ മുഖ്യ ചാലക.

0: വ്യക്തിയായി നിന്നത്.
1: പക്ഷേ അവിടെ തന്നെ അപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും ഉണ്ടായ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മന്ത്രിസഭാകാലത്തുണ്ടായതിൽ, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായുള്ള ഇടപെടലുകളിലും ഒക്കെ ഉണ്ടായ ചില സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത ഉണ്ടാകുന്നെങ്കിൽ
2: തീർച്ചയായും മുഖ്യമന്ത്രി ഒരു വലിയ ഐക്കോണാണ്. ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ മുഖ്യമന്ത്രിയിലേക്കാണ് കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും തലനാരിഴ കീറി പരിശോധിക്കപ്പെടുമെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചില പ്രയോഗങ്ങൾ ഒഴിവാക്കാമായിരുന്ന ചില പ്രയോഗങ്ങൾ, അതുണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ എൽ ഡി എഫിന് മൊത്തമായും CPMന് മാത്രമായും ഒക്കെ ഉണ്ടാക്കുന്ന ചില അലോത്തരങ്ങൾ, അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിഫലിക്കാം എന്നതിൻ്റെ കൂടെ സൂചനയാണോ ഇപ്പോൾ എൽ ഡി എഫിന് ലേശം പിന്നാക്കം പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത് പോസ്റ്റൽ ബോട്ടിലെ വോട്ട് എണ്ണിയപ്പോൾ കാണുന്ന ചിത്രം സമാസമം നിൽക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ EVM റിസൾട്ടുകൾ ട്രിക്ലിംഗ് ഇൻ, അതനുസരിച്ച് ഇപ്പോൾ 84 സീറ്റുകളിൽ വരെ ഐക്യജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 52 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുള്ളത്. NDA ഇപ്പോഴും 4 മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുന്നു. ഇതെല്ലാം കാട്ടുന്നത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിയോജിപ്പാണോ? PR വർക്കുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പബ്ലിക് റിലേഷൻസ് ഡ്രൈവ്, അത് വലിയൊരു ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയായിരുന്നു. അത് പൊതുഖജനാവിൽ നിന്നും വലിയ തുക എടുത്തുകൊണ്ട് നടത്തുന്ന ഡ്രൈവ്, പ്രബുദ്ധമായ കേരളം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവിടെ ഒരൊറ്റ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീ പിണറായി വിജയൻ എന്ന അതിനെ മുഖ്യമന്ത്രിയുടെ മാത്രം മുഖമാണ് ഉണ്ടായിരുന്നത്. ആ മുഖം അംഗീകരിക്കപ്പെടുകയാണോ നിരസിക്കപ്പെടുകയാണോ എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിസൾട്ടുകളിൽ കാണുന്നത്. അതിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നു എന്ന് ഇപ്പോൾ പറയാനാവില്ല, കാരണം UDF
1: ഈ മാധ്യമങ്ങളെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ദേശീയ തലത്തിൽ മേരാ ഭാരത് മഹാൻ എന്ന വലിയ മുദ്രാവാക്യം വെച്ചിട്ട് രാജ്യം മുഴുവൻ പോസ്റ്ററുകളും ബാനറുകളും ഹോർഡിങ്ങും ഒക്കെ വെച്ച് അന്ന്
3: പരാജയപ്പെട്ടു,
1: ആ ഗവൺമെൻറ് പരാജയപ്പെട്ടു. മാധ്യമരംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രൊഫസർ വിജയകുമാർ, ഇതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
4: എപ്പോഴൊക്കെയാണോ പരസ്യങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭരണകക്ഷിക്ക് പരാജയമാണ് ഉണ്ടാകുന്നത്. 77 നമ്മൾ കണ്ടതാണത്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് എന്തുമാത്രം പരസ്യമായിരുന്നു
1: അല്ല, അന്ന് ഒരു പ്രധാന പ്രശ്നമുണ്ടായിരുന്നു, അന്ന് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയൊരു കാലം കൂടിയായി. അതിനുശേഷം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ
3: ഇന്ദിരാഗാന്ധിയെ
4: അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ സമാധാനം പുലർന്നിരുന്നു. അതിപ്പോൾ ഒരുപക്ഷേ അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ CPMന്റെ നേതാക്കൾ കുറച്ച് പേര് ജയിലിലൊക്കെ ആയിരുന്നു.
1: പക്ഷേ രാജൻ കേസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേസുകളെ നമുക്ക് തമസ്കരിക്കാനും പറ്റില്ല. അത് നിലനിന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ, നമുക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ തന്നെയും സാർ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അതിനകത്തുണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് വരികയും കേരളം പോലെ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം അവർക്ക് അനുകൂലമായി അന്നുവരെ ഇല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ആ മുന്നണിയെ വിജയിപ്പിക്കുകയും ചെയ്തു അല്ലേ?
4: അല്ല, അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ മാത്രമല്ല അവരുടെ പരസ്യം ഉണ്ടായിരുന്നത്, പല എന്താ ആർമീസിൻ്റെ കൂടെ ഒരു പിന്തുണ, ആ പരസ്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള പരസ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഇത്രമാത്രം പരസ്യം ഉണ്ടാകുന്നത്, എന്തിനാണ്?
3: അല്ല, അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ വിവേകരഹിതമായിട്ടുള്ള ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പാർട്ടികളുടെയും ഈ ആർമിന്ന് സാറ് പറഞ്ഞ ഗ്രൂപ്പുകാർ നടത്തുന്നത്. അത് ജനങ്ങളെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ
1: ഇപ്പോൾ വിവിധ സോഴ്സുകളിലും നമുക്കറിയാൻ കഴിയുന്നത് UDF 87 LDF 49, NDA 4, ഇത്തരത്തിലുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ 47 LDF, 88 UDF, 4 NDA എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത്.
3: ഒരു ട്രെൻഡായിട്ട് കരുതാമോ?
1: ഇല്ല.

0: അതൊരു പ്രീ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ എൻ ഡി എയുടെ ഒരു അവസ്ഥ നോക്കുക. 4 എന്ന് പറയുന്ന ഒരു അക്കം 4 ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്.
1: പോസ്റ്റിൽ
0: നമ്മൾ ഈ ബൂത്തുകളിലേക്ക് വന്നപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനകത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുക, ഒരു അക്കൗണ്ടല്ല തുടങ്ങേണ്ടത്, 4 അക്കൗണ്ടുകളെങ്കിലും തുടങ്ങുകയും അദ്ദേഹത്തിനെ പാർട്ടി സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നിലനിർത്തേണ്ടതിൻ്റെ ഒരു വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, ദേശീയ തലത്തിലുള്ള എല്ലാ ബി ജെ പിയുടെ നേതാക്കന്മാർ വന്ന് കേരളത്തിൽ കാടിളക്കി നാടിളക്കി പ്രചരണം നടത്തിയിട്ടുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. ആ അത്തരം പ്രചരണങ്ങളുടെ ഒരു ഫലം ആണോ ഈ 4? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റിലേക്ക് പോകേണ്ടതല്ലേ കേരളത്തിലെ സമൂഹം? കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് 1.63% വോട്ടിൽ നിന്ന് 14% വോട്ടിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയുണ്ടായി.
2: ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ജൈവികമായ വളർച്ച ഉണ്ടായി എന്ന് നിസ്സംശയം പറയാം. അതായത് കേവലം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ട് മുൻപ് കേവലം 4-5% മാത്രമായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ. അത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി 10% അധികം വന്നിരിക്കുന്നു. അപ്പം 10-20%, അതിൻ്റെ ബെഞ്ച് മാർക്കായി എടുക്കാവുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.56% ബി ജെ പിയുടെ വോട്ട് ഷെയർ. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗംഭീരമായ കുതിച്ചുചാട്ടം നടത്തി, അത് 19.86% വളർന്നു. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണെങ്കിൽ അവരുടെ മോദി ഫാക്ടർ അവിടെ പ്രവർത്തിച്ചു. ഒരു മണ്ഡലത്തിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ 75,000 പരം വോട്ടിന് മുൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു വരികയും ചെയ്തു. അതിനെ നിയമസഭയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 20 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ 1-ആം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി 2-ആം സ്ഥാനത്താണ്, അതിൽ തന്നെ 11 മണ്ഡലങ്ങളിൽ 1-ആം സ്ഥാനത്താണ്. പക്ഷേ ആ ഒരു അനുകൂല ഘടന, അതായത് 19.86 എന്നത് ആവർത്തിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞില്ല. അത് കേവലം 14.82% കൂപ്പ് കുത്തി. അവിടെ നിന്നും എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നതിനെ ആസ്പദമാക്കിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നത്. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ചില സ്ക്രീനുകളിൽ കാണുന്നത് 4 മണ്ഡലങ്ങൾ, ചിലയിടത്ത് 5 മണ്ഡലങ്ങൾ വരെ ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്തെ മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം മുതൽ തന്നെ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇസ് ലീഡിംഗ് ഇൻ നേമം കോൺസ്റ്റിറ്റ്യുവൻസി. മഞ്ചേശ്വരത്ത് വലിയ അഭിമാന പോരാട്ടമാണ്. മുൻ പ്രസിഡന്റ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്ന മഞ്ചേശ്വരം തലനാരിഴക്കാണ് 2 പ്രാവശ്യം, ഒരിക്കൽ 86 വോട്ടിന് പരാജയപ്പെടുന്നു, ഒരിക്കൽ സമാനമായ ചെറിയ നമ്പർ വോട്ടിന് പരാജയപ്പെടുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇത്.
3: 86 വോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
4: നമ്മുടെ ഒരു പ്രതിനിധി ഗ്രൗണ്ട് റിയാലിറ്റി തരാൻ വേണ്ടി നമ്മുടെ ആര്യ വി ജി എന്ന പ്രതിനിധി തിരുവനന്തപുരത്തെ കൗണ്ടിംഗ് കേന്ദ്രമായ മാർ ഇവാനുവേസ് കോളേജിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യ,
5: നമസ്കാരം.
4: ആ നമസ്കാരം. അവിടെ എന്താണ് ആര്യ, എങ്ങനെയാണ് ട്രെൻഡുകൾ, എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
5: ഞാനിപ്പോൾ നിൽക്കുന്നത് മാരിവനേഴ്സ് കോളേജിന്റെ സമീപത്താണ്. ഈ ബദനിക്കുന്നിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. വൻ സുരക്ഷാ അകമ്പടിയോടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ ലഭ്യമാകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് UDF LDF മുന്നണികൾക്ക് സമാസമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ത്രികോണ മത്സരം നടക്കുന്ന നേമത്തിൽ നിന്നും NDA മുന്നിൽ നിൽക്കുന്ന കാഴ്ചയെ നമുക്ക് ദൃശ്യമാകും. ഒരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനി കേരളം എന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാലാകാലങ്ങളായി ഏത് മുന്നണിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതേ മുന്നണി തന്നെയാണ് കേരളം ഭരിക്കാനും പിന്നീട് തയ്യാറെടുക്കുന്നത്. ആ ചിത്രം തന്നെയാണ് ഇക്കൊല്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ കേരളത്തിന്റെ ട്രെൻഡ്, അതിനനുസരിച്ച് തന്നെയാണ് തിരുവനന്തപുരവും പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന നിയമമണ്ഡലം എടുത്താൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് K.മുരളീധരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് അരുവിക്കരയിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരം LDF സ്ഥാനാർത്ഥി DK മുരളി മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാടിലെ കാര്യമെടുത്താൽ മന്ത്രി കൂടിയായ നിലവിലെ 2021 പിണറായി 2.0 മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ GR അനിൽ അവിടെ നെടുമങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. കോവളത്തെ കാര്യമെടുത്താൽ

0: മുൻ എം എൽ എ, അതായത് നിലവിലെ എം എൽ എ ആയ എം വിൻസെന്റ് തന്നെ, കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല എൽ ഡി എഫ് നേതാവ് വി ജോയ്, അതുപോലെ അരുവിക്കര വി എസ് ശിവകുമാർ കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ചിറയൻകീഴ് രമ്യ ഹരിദാസ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. കഴക്കൂട്ടം മണ്ഡലമെടുത്താൽ നിലവിലെ എം എൽ എ കൂടിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. പാറശാല എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ സി എം പി നേതാവ് യു ഡി എഫ് സീറ്റ് കോൺഗ്രസ് സീറ്റ് സി എം പിയിലേക്ക് വച്ചു മാറിയ സി എം പി നേതാവ് സി പി ജോൺ ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒ എസ് അംബിക മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കട യു ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ ബൈജു മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ.
1: ആര്യ, നമ്മോടൊപ്പം തന്നെ തുടരുക. എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ് നേമത്തും ഒക്കെ നടക്കുന്നത്. സാർ തുടരുക.
2: നേരിയ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. ഇപ്പം നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും അത് ഒരേ പേരുകാരായിട്ടുള്ള രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇതിൽ ഈ മത്സരരംഗത്തുള്ള 2026 മത്സരരംഗത്തുള്ള ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ തന്നെ ഡബിൾസ് ഒരുപാട് പേരുണ്ട്. ഇത് ഒരു പക്ഷേ ഇലക്ഷനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ?
3: ഇലക്ഷനെ അത് സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഡബിൾസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. വിമതന്മാരുടെ രൂപത്തിൽ, ഇതരന്മാരുടെ രൂപത്തിൽ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ, കാരണം കേരളം പലപ്പോഴും വിധി എഴുതുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഈ വൻപൻ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ കാണുന്ന പോലെയുള്ള വൻപൻ ഭൂരിപക്ഷം പലപ്പോഴും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കെ കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ 66,000 പരം വോട്ടിന് ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ
4: റെക്കോർഡ്
3: ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭൂരിപക്ഷങ്ങൾ കേരളത്തിന് അത്ര പരിചിതം അല്ലാത്തത് കൊണ്ട് നേരിയ മാർജിനാണ്. അവിടെ 1% വോട്ട് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് തിരിഞ്ഞാൽ സീറ്റ് ഷെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം വളരെ വലുതാണ്.
4: ഇവിടെ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവ്യൂഹത്തിന് നടക്കുന്നതാണ് അവർ മത്സരിക്കുന്നത്. കാരണം രണ്ട് കക്ഷികൾ, അതായത് 39%, 40% വോട്ട് ഷെയറുള്ള എൽ ഡി എഫും യു ഡി എഫിൻ്റെയും നടുക്ക് നിന്നുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞാൽ, ഒരു തവണ മഞ്ചേശ്വരത്ത് പിന്നെ സുരേന്ദ്രന്, കെ സുരേന്ദ്രന് അതേ പേരിലൊരു അപരൻ വരികയും അത്രയും വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഒരു വലിയ ആരോപണം ഉണ്ടായത് ഒരു അപരനെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കി എന്ന് പറയുക, വലിയ ആരോപണവും അതിൻ്റെ പേര് അന്വേഷണമൊക്കെ നടക്കുന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ധാരണയുള്ള ആളുകളാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും. ഈ രാഷ്ട്രീയ ധാരണയിൽ മാറ്റം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിംഗ് എന്നൊക്കെ പറയുന്ന 3%, 2% വോട്ടുകൾ ജയിക്കുമ്പോഴാണ് ഈ ചെറിയ ഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന യു ഡി എഫ് ഇപ്പോൾ ഏകദേശം എൽ ഡി എഫുമായി ഇരട്ടി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട്
5: മാത്രമല്ല, 6 മന്ത്രിമാർ പിന്നിലാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാന ഭരണ സംവിധാനം 6 മന്ത്രിമാർ പിന്നിലാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യം, സുധാകരൻ ഏതാണ്ട് 1000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ മുന്നേറുന്നു എന്നാണ് അറിയുന്നത്.
4: സുധാകരൻ അവിടെ വിജയിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ചോദിച്ചു വാങ്ങിയ വിജയമാണ്. കാരണം ഒരു കാര്യമില്ല,
5: അനുവദിച്ചു
4: കൊടുത്ത വിജയമാണെന്ന് വേണമെങ്കിൽ പറയുന്നത്.
3: തീർച്ചയായും ഇവിടെ ജി സുധാകരന്റെ ഒരു കടന്നുവരവ്, യു ഡി എഫ് സംവിധാനത്തിലേക്കുള്ള സ്വതന്ത്രന്റെ രൂപത്തിലുള്ള കടന്നുവരവ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങൾ, ആ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമാണല്ലോ ജി സുധാകരന്റെ വിസ്മയം. അപ്പം അദ്ദേഹം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിൽ എൽ ഡി എഫിൻ്റെ ബേസ് വോട്ടിൽ നിന്നും ചില വോട്ടുകളെങ്കിലും യു ഡി എഫ് പക്ഷത്തേക്ക് കൂടി വന്നിരുന്നു. അത് ബി ജെ പി പക്ഷത്തേക്ക് ഒരുപക്ഷെ 7 വോട്ടുകളുടെ ഒരു ചെറിയ പങ്ക് ബി ജെ പി പക്ഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി എന്ന പരിഭവം പറഞ്ഞത് എൽ ഡി എഫ് തന്നെയാണ്. അപ്പോൾ അവിടെ യു ഡി എഫിലേക്ക് കൂടി ഈ എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലുണ്ട്. ആ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി യു ഡി എഫിനെ സ്വാംശീകരിക്കാൻ ഒരുപക്ഷെ പയ്യന്നൂർ, അതുപോലെ തളിപ്പറമ്പ്, അമ്പലപ്പുഴ, എന്തിന് കൊട്ടാരക്കര, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ, ഈ പി കെ ശശിയുടെ മണ്ഡലം പാലക്കാട് ജില്ലയിലെ മണ്ഡലം, ഇവിടെയെല്ലാം തന്നെ ഇടതുപക്ഷത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന ആളുകൾ യു ഡി എഫ് പക്ഷത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ്, ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കടന്നു വരുന്ന ഫലങ്ങൾ. 90 സീറ്റിലാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവലം 45 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡുള്ളത്. അപ്പോൾ നേരെ പകുതിയായി മാറുകയാണ്. അപ്പോൾ

0: എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളെ കടത്തിവിട്ടുന്ന രീതിയിൽ ഇപ്പോഴത്തെ നിലയിൽ യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു.
1: തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇടതു മുന്നണിയാണ് ഇപ്പോൾ തൽക്കാലം മുന്നിൽ നിൽക്കുന്നത്.
2: എന്തായാലും നമുക്ക് വേറൊരു പ്രതിനിധി ഇടുക്കി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ ഹലോ രതീഷ്.
3: ഹലോ.
2: ആ രതീഷ്, ഇടുക്കി ജില്ലയിലെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് വിശദീകരിക്കാമോ?
3: ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങൾ ആണുള്ളത്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ ലീഡ് നില കൃത്യമായിട്ടുണ്ട്. 4 മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതായത് തൊടുപുഴ മണ്ഡലത്തിലെ അബുജൻ ജോസഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 2500 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പീരുമേട് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറിയക് തോമസ് 1442 വോട്ടിന്റെ ലീഡാണ് ഇപ്പൊ നിലവിൽ കാട്ടുന്നത്. അതുപോലെ തന്നെ ഉടുമ്പൻചോറിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സേനാപതി വേണു ഏതാണ്ട് 2400 സംതിങ് വോട്ടിന്റെ ലീഡ് നിലവിൽ കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി 1000+ വോട്ടുകൾക്കാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ദേവികുളത്ത് നിലവിൽ പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു കൗണ്ടിങ് മാത്രമേ 2 റൗണ്ടിലെ വോട്ടിംഗ് ഇവിഎം വോട്ടിംഗ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ലീഡ് നില ഇതുവരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടില്ല. മറ്റ് 4 മണ്ഡലങ്ങളിലും നിലവിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊടുപുഴയിൽ മാത്രം വോട്ടെണ്ണൽ 2 റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്.
2: ഓക്കെ, നന്ദി രതീഷ്, നമ്മളോടൊപ്പം തുടരുക. സർ, അപ്പോൾ ഈ ട്രെൻഡുകൾ ചിലടത്ത് ഇപ്പോൾ ഇവിഎം തുടങ്ങുന്നതേ ഉള്ളൂ, എന്നാലും ട്രെൻഡുകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
4: അതായത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതെ, അതാണ് എൻ്റെ പ്രശ്നം.
4: അതെ, അപ്പോൾ അത് ഒരു സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
0: ഒരു സ്വീപ്പിലേക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന നമ്പറുകൾ, ഇപ്പോൾ പുറത്ത് വരുന്ന നമ്പറുകൾ ഒരു സൂചനയാണെങ്കിൽ ഒരു വൻപൻ തരംഗ സാധ്യത തന്നെയാണ്. ഏർലി പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ തന്നെ, ഇപ്പോഴും അത് ഏർലിയാണ്, കൺക്ലൂസീവ് ആണെന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഒരു തരംഗ സാധ്യത കാണുന്നു. 90 സീറ്റിൽ കൂടുതലുള്ള ഏത് ഭൂരിപക്ഷവും തരംഗമായി വേണേൽ കാണാം. 70-80 വരെ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചെറിയൊരു തലോടൽ, അല്ലെ തല്ല തലോടൽ എന്നൊക്കെ പറയാം. കഴിഞ്ഞ നേരെ തിരിയുന്ന എൽ ഡി എഫിന്റെ കഴിഞ്ഞ 2021 ലഭിച്ച 99 സീറ്റിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നാണ്. ഇപ്പൊ നിലവിൽ
1: നേതാവ് 100 പറഞ്ഞത്,
0: വി ഡി സതീശൻ 100 പറഞ്ഞത്. അദ്ദേഹം വനവാസത്തിന് പോകും, ന്യായമായ ഒരു നമ്പർ ലഭിച്ചില്ലെങ്കിൽ, 100 ലഭിച്ചില്ലെങ്കിലെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അതിനൊരു റിഹേഴ്സലൊക്കെ നടത്തി, ഒരു ചെറിയ യാത്രയൊക്കെ അദ്ദേഹം നടത്തി തിരിച്ചെത്തി. പക്ഷേ അത് വേണ്ടിവരില്ല. ഇനി ഒരുപക്ഷേ മുഖ്യമന്ത്രി കസേരയിലോ ആഭ്യന്തരമന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കാവുന്ന ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നമുക്കിപ്പോൾ പറയാം.
1: കാര്യമായൊരു ട്രെൻഡ് അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ പിന്നിൽ ഇപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: കഴിഞ്ഞ ദിവസം
5: ചില മാധ്യമങ്ങൾ പറയുന്നത് പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. ഈ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ എണ്ണുമ്പോൾ ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നിയമത്തെ ആണ് അതിനകത്ത് കൃത്യമായി നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നിയമത്ത് ഇതിനു മുമ്പ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചില ഘട്ടങ്ങളിൽ ആദ്യം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന മുന്നണി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും പ്രത്യേക തലത്തിലുള്ള, ഇപ്പോൾ അതിൻ്റെ ചില പിന്നെ മത്സ്യത്തൊഴിലാളി മേഖല അല്ലെങ്കിൽ മറ്റ് മേഖല, ആ മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി പരാജയപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷനിലും അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 എണ്ണത്തിൽ ആളുകൾ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ 3 മാറിയാൻ സാധ്യതയില്ലേ?
1: വളരെ വളരെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട് സാധ്യത കുറവാണ്. പക്ഷേ വളരെ വളരെ ഇപ്പം പിണറായി വിജയൻ പിന്നിൽ എന്ന് നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ അതിൽ കാണുന്നതെന്ന് വേണം വിചാരിക്കാൻ.
5: ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ആളുകൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കൂടെ പോയി എന്നൊരു ഒരു ഒരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ നിന്ന്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രൊഫസർ വിജയകുമാർ, അത്തരത്തിലൊരു മൊത്തത്തിൽ ന്യൂനപക്ഷം ഈ പറയുന്നത് പോലെ യു ഡി എഫിൻ്റെ കൂടെ പോകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു?
4: തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ന്യൂനപക്ഷങ്ങൾ, ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
5: അപ്പോൾ എസ്ഡിപിഐ കൂടെ ഉണ്ടെന്ന് പറയുന്നത്,
4: എസ്ഡിപിഐ
5: വെൽഫെയർ പാർട്ടി യൂണിഫൈഡ്. പക്ഷേ ഈ എസ്ഡിപിഐയും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ വളരെ നമ്മൾ

0: പണ്ട് പറഞ്ഞാണ് ഈർക്കിൽ പാർട്ടികൾ എന്ന് വിശേഷിപ്പിച്ച പാർട്ടികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം തീരുമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുപ്പ് പോകുന്നത് ഒരു ഒരു ഒരു ജനാധിപത്യ ബോധമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് ഭൂഷണമാണോ അത്?
1: ഇത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടാണ് NDA കേരളത്തിൽ അല്പം ഒരു എഡ്ജ് ഉണ്ടാകുന്നത്.
2: അത് വളരെ ശരിയാണത്, വളരെ ശരിയാണ്. ഈ NDA കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ആത്തരം പ്രചരണത്തിലുമാണ്. അതാണ് അവരുടെ ഒരു മുഖ്യ പ്രചരണ വിഷയമായി മാറുന്നത്.
3: നോക്കൂ, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷവും UDFഉം ആവോളം ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. അപ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും UDFനും LDFനും ഇതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കടന്നുവരവ്, SDP നിലപാട്, വെൽഫെയർ പാർട്ടിയുടെ നിലപാട് പഴി പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെയൊക്കെ ബെനിഫിറ്റ് LDFഉം UDFഉം കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിലാണ് LDFഉം UDFഉം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത LDFന്റെ ന്യൂനപക്ഷ ബേസിൽ കാര്യമായ കുത്തൊഴുക്ക്, ഇറോഷൻ സംഭവിച്ചു എന്ന ഒരു സൂചന ഇവിടെ ലഭിക്കുന്നു. ഈ നമ്പേഴ്സ് കാട്ടുന്നത് മലബാർ മേഖലയിൽ കോഴിക്കോട് ജില്ല, അതുപോലെ മലപ്പുറം ജില്ല ഒക്കെ നല്ല വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയുണ്ട്. മലബാറിലെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന സൂചന കൂടി ലഭിക്കുന്നു.
0: ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ അമിതമായ പിന്നെ സ്വാധീനമുണ്ടാകുകയും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരിക്കൽ തന്നെ AK Anani പറയുകയുണ്ടായി, ന്യൂനപക്ഷം എല്ലാം ചോദിച്ചു വാങ്ങിയിട്ട് സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടം
4: കേരളത്തിലുണ്ടായിട്ടുണ്ട്.
0: നമുക്കൊരു വാർത്തയ്ക്കുള്ള
3: ഇടവേള വരുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ എന്ന ധർമ്മടത്ത് അപ്രതീക്ഷിതമായ ഒരു അന്ന് അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു, ആറന്മുള സ്ഥാനാർത്ഥി ആദ്യ റൗണ്ടുകളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിന്നിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പിന്നിൽ പോയിരിക്കുന്നു എന്നതാണ് വാർത്ത.
4: അതെ, മറ്റ് സംസ്ഥാനങ്ങളിലെയും ട്രെൻഡുകൾ നമുക്ക് ഇതിനുശേഷം അറിയാം. നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
5: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ.
6: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFഉം തമിഴ്നാട്ടിൽ DMK സഖ്യവും മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ BJPയാണ് മുന്നിൽ. അസമിൽ BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പുതുച്ചേരിയിൽ NDAയാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൽ വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ UDF 38 സീറ്റിലും LDF 17 ഇടത്തും NDA 2 ഇടത്തും മുന്നേറുകയാണ്. 54 സീറ്റുകളിലെ സൂചനയാണ് ലഭ്യമായത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് ഒന്നാം റൗണ്ടിൽ UDFലെ രമേശ് ചെന്നിത്തല 4340 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ LDFലെ സജി ചെറിയാൻ 817 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ചേർത്തലയിൽ LDFലെ P പ്രസാദാണ് മുന്നിൽ. ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു 1500 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് BJPയുടെ ശോഭ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പാലായിൽ മുന്നേറുകയാണ്. നേമത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. വട്ടിയൂർക്കാവ് UDFന്റെ K മുരളീധരൻ ലീഡ് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലുണ്ട്. കോഴിക്കോട് സൗത്തിൽ NDA സ്ഥാനാർത്ഥി P റെനീഷ് മുന്നേറുന്നു. ബേപ്പൂരിൽ LDFന്റെ മുഹമ്മദ് റിയാസാണ് മുന്നിൽ. ആറന്മുളയിൽ LDFന്റെ വീണ ജോർജ് ലീഡ് ചെയ്യുന്നുണ്ട്. ആലുവയിൽ കോൺഗ്രസിന്റെ അൻവർ സ്വാദത്ത് മുന്നേറുന്നു. വടക്കാഞ്ചേരി LDFന്റെ സേവിയർ ചിറ്റലപ്പള്ളിയാണ് മുന്നിൽ. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ മുന്നേറുന്നു. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാം ലീഡ് ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ CR മഹേഷ് മുന്നിലാണ്. കാട്ടക്കടയിൽ UDFന്റെ MR ബൈജു ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിന്റെ താക്കോൽ കാണാതായതിനെ തുടർന്ന് പൂട്ട് കുത്തി തുറന്നതിന് ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. തൊടുപുഴയിൽ 10 നമ്പർ ബൂത്തിൽ EVM ബാറ്ററിയിൽ തകരാർ ഉണ്ടായതിനെ തുടർന്ന് വോട്ടെണ്ണൽ വൈകുകയാണ്. തൃശൂരിൽ ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ UDFലെ രാജൻ പല്ലൻ 663 വോട്ടിന് മുന്നിലാണ്. ചാലക്കുടിയിൽ UDFലെ സനീഷ് കുമാർ 123 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് കുമാർ 250 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിലെ LDFലേക്ക് രാജൻ മുന്നിലാണ്. കൊച്ചിയിൽ UDFന്റെ മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ LDFന്റെ R ബിന്ദു പിന്നിലാണ്. കാസർഗോഡ് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മഞ്ചേശ്വരത്ത് എൻ ഡി എയും കാഞ്ഞങ്ങാട്ട്

0: LDFുമാണ് ലീഡ് ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ NDAയിലേക്ക് സുരേന്ദ്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാഞ്ഞങ്ങാട്ട് LDFലെ ഗോവിന്ദൻ പള്ളിക്കാപ്പലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തൃക്കരപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വോട്ടർ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കലക്ടർ സന്ദർശിച്ചത്. വരും മണിക്കൂറുകളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതോടെ ജില്ലയിലെ ചിത്രം വ്യക്തമാവും.
0: കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിണ്ടക്കിൽ നിന്ന് KO ശശിധരൻ.
2: കണ്ണൂർ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, ധർമ്മടം, അഴീക്കോട്, പേരാവൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടുകൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് എണ്ണുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറന്നു. 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചു. തപാൽ വോട്ടുകൾ എണ്ണുന്നത് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുകയാണ്. ഔദ്യോഗികമായി പുറത്തുവരുന്ന ലീഡിംഗ് നിലപ്രകാരം കണ്ണൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയും കൂത്തുപറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും മുന്നിട്ട് നിൽക്കുകയാണ്.
0: തമിഴ്നാട്ടിൽ 122 സീറ്റുകളിലെ ഫലസൂചനകൾ ലഭ്യമായപ്പോൾ DMK 60 സീറ്റിൽ മുന്നിലാണ്. അണ്ണാ DMK 32 വിജയിയുടെ തമിഴക വെട്രി കഴകം 30 ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ NDA 11 സീറ്റിലും TVK 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലാണ് മുന്നേറുന്നത്. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 244 സീറ്റുകളിലെ പ്രവണതകൾ അനുസരിച്ച് BJP 134 സീറ്റിൽ മുന്നേറുന്നു. TMC 103, കോൺഗ്രസ് 2 മുന്നേറുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസമിലെ 126 സീറ്റിൽ 70 BJPയും 19 കോൺഗ്രസും മുന്നേറുന്നു. ഒരിടത്ത് പ്രാദേശിക പാർട്ടി സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ 10:30.

0: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്ന താരം തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകനം തുടരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആദ്യഘട്ട ഫലങ്ങൾ ഏകദേശം UDFന് അനുകൂലമാണ്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുമാതിരി തന്നെ 95 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. LDF സിറ്റിംഗ് MLA തന്നെ പലരെയും നിർത്തിക്കൊണ്ടുള്ള LDF തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തുടക്കത്തിലുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ NDA 5 ഇടങ്ങളിൽ കൃത്യമായ തുടക്കം മുതൽ തന്നെ കൃത്യമായ ലീഡ് ചില പ്രത്യേക മണ്ഡലങ്ങൾ, നിയമം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി NDA ലീഡ് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഡോക്ടർ വിജയകുമാർ, പറക്കൂട് ഉണ്ണികൃഷ്ണൻ സാർ, ഒപ്പം ശ്രീകുമാർ മുഖത്തല. നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. സാർ, ഈ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഇത്തവണ നമ്മൾ കൃത്യമായി മണ്ഡലങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി പ്രവർത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പലപ്പോഴും NDAയുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പുറത്ത് കാണാൻ സാധിച്ചത്. പലപ്പോഴും മറ്റ് കാൻഡിഡേറ്റ് ഇപ്പോൾ 2020 കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കിയതോളം ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊന്നും പ്രധാന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥികൾ പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടിയുള്ള ഒരു വർക്ക് പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ. അത് എത്രത്തോളം വർക്കായിട്ടാണ് താങ്കൾ കരുതുന്നത്?
2: ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പോൾ സ്ട്രാറ്റജി സ്റ്റാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാനായി തന്നെ മത്സരിക്കുക, സാന്നിധ്യം അറിയിക്കുക എന്നതല്ല, മറിച്ച് വിജയിച്ച് വരാൻ തന്നെ മത്സരിക്കുക എന്നൊരു തന്ത്രമായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം 30,000 കൂടുതൽ വോട്ടുകൾ ലഭിച്ച കേരളത്തിൽ 30 മണ്ഡലങ്ങളുണ്ട്. 30,000 എന്നത് വിന്നിംഗ് മാർജിൻ അല്ല. ഒരു മണ്ഡലത്തിൽ 160,000, 170,000 വോട്ടുകൾ ഉള്ളതിൽ 150,000, 60,000 ഇടയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ വിജയിച്ചു വരണമെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും 55,000 മുതൽ 65,000

0: വരെ വോട്ടുകൾ വേണം. പക്ഷേ 30,000 ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് NDA കൃത്യമായ സ്പീഡ് വർക്ക് നടത്തി സംഘടനാ ജില്ലകൾ തന്നെ രണ്ടായി തിരിച്ചുകൊണ്ട്, അതായത് ജില്ലകളെ ചില ജില്ലകളെ രണ്ടായി മൂന്നായി ഒക്കെ തിരിച്ചുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്നു. കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ നിയമമണ്ഡലത്തിൽ ശ്രീ രാജു ചന്ദ്രശേഖർ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു. അത്ഭുതകരമായ രീതിയിലാണ് ചാത്തന്നൂർ മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ
1: മണ്ഡലത്തിൽ
2: പ്രോഗ്രാമിന്റെ പേര് തന്നെ നാട് ഭരിച്ചിരുന്നവർ പലരും പിന്നിൽ പോകുന്ന ഒരു രംഗമാണ്.
1: ബഹുഭൂരിപക്ഷം മന്ത്രിമാരും പിന്നിലാണ്,
2: പിണറായി വിജയൻ പിന്നിലാണ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്,
1: ബി രാജീവ് പിന്നിലാണ്, എം ബി രാജേഷ് പിന്നിലാണ്, ബിന്ദു പിന്നിലാണ് മന്ത്രി,
2: ആറന്മുളയിൽ വീണ
1: ജോർജ് പിന്നിലാണ്.
2: അപ്പം നാട് ഭരിക്കുന്ന ആളുകളോടുള്ള നമ്മൾ ബാക്കി എന്ത് കാര്യം പറഞ്ഞാലും നാട് ഭരിക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ ഒരു വിപ്രതിപത്തിയുടെ ഒരു പ്രധാന സൂചകമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ,
0: എക്സിറ്റ് പോളുകളുടെ ഒരു ഫലത്തെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ
3: യു ഡി എഫ്. ഇപ്പോൾ 99 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. LDF 36, NDA 5 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്.
4: നമ്മൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് വിജയകുമാർ സാറിലേക്കാണ്, നമ്മൾ 20% വോട്ട് നേടുക എന്നുള്ളതാണ് NDA ഒരു സ്ട്രാറ്റജിയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പലയിടത്തും ഈ ഒരു മാർജിൻ അപ്പുറത്തേക്ക് 30% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ടുള്ളവരുടെ വോട്ട് വളർച്ചയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുന്ന പുതുതായി LDFൽ നിന്നൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വോട്ട് വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്?
3: വോട്ട് വളർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ BJP അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊന്ന്, അവരുടെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ്ങിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രോമിസസൊക്കെ ഉണ്ട്. ആ പ്രോമിസസൊന്നും പലതും നടന്നിട്ടില്ല എങ്കിലും എന്തോ ഒരു പ്രത്യാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
4: സാർ, നമ്മുടെ FCRA പോലുള്ള വിഷയങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ NDAയോടൊപ്പം അവസാന നിമിഷത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു വിഷയമായിട്ട്?
2: തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് NDA കേരളത്തിൽ ശ്രമിച്ചത്. കാരണം കേരളത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ BJP ജയിക്കാനാകില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ സംഭാവനകളെക്കുറിച്ചുള്ള ആ വിവാദം വന്നപ്പോൾ വളരെ വേഗം കേന്ദ്രത്തിൽ സ്വാധീനിച്ചിട്ട് അതിൻ്റെ ബില്ല് അവതരണം മാറ്റിവെക്കുകയും അത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം എന്നൊരു ലക്ഷ്യം കൂടി വെച്ചിരുന്നു. അതിൻ്റെ ഫലം ഇനി ചില മണ്ഡലങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ഇനി കാണാനിരിക്കുന്നു.
0: ഇവിടെ ഒരു സൂചന വരുന്നു, തിരുവല്ല മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി മുന്നിലാണ് ഇപ്പോൾ എന്ന വിവരമാണ് സൂചന വരുന്നത്. അപ്പൊ അതുകൊണ്ട് FCRI ഒരു വലിയ നെഗറ്റീവ് ഫാക്ടർ ആയിരുന്നു എങ്കിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല,
4: മധ്യകേരള
0: പ്രദേശങ്ങൾ, മധ്യ തിരുവിതാംകൂർ മേഖല എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ BJPയുടെ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുന്നു. ഒരു ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു പാലാ സീറ്റ്, ആറന്മുള സീറ്റ്, തിരുവല്ല സീറ്റ്, ഇവിടെയൊക്കെ തന്നെ മധ്യകേരളത്തിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് പൂർണ്ണമായി പോവണി എന്നതായി കാണുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ഒന്നോ രണ്ട് ആ ഭാഗത്തും ഒന്നോ രണ്ട് സീറ്റുകളിൽ NDAക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ചില സീറ്റുകളിൽ വരുന്നു. ഇതെല്ലാം തന്നെ കാട്ടുന്നത് FCRI വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ കാണാനാവില്ല. കാരണം സഭാ നേതൃത്വം ഒരുപക്ഷെ FCRIക്കെതിരെ ഒരു സൈലന്റ് ക്യാമ്പയിൻ മോഡിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ ജനം എത്രത്തോളം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി
2: അസസ്യനായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട്. ഏതാണ്ട് 100 തൊട്ടിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. മറ്റു ചില മാധ്യമങ്ങൾ 100-നടുത്ത് എത്തിയിരിക്കുന്നു. അത് 4-5 മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ 5 എന്നുള്ള പിന്നെ അക്കത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്രെൻഡ് തുടർന്ന് വരാനാണ് സാധ്യത. ആ ട്രെൻഡിൽ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ?
4: ശ്രീകുമാർ സാർ, ഈ തെക്കൻ കേരളത്തിൽ ജാതി മതത്തിനപ്പുറത്തേക്ക് ജാതി അധിഷ്ഠിതമായ സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് നായർ നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ ഒരു വോട്ട് ബേസുള്ള, അപ്പോൾ അതനുസരിച്ചാണ് പലപ്പോഴും ഇവിടെ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. ആ നിലവിലുള്ള ട്രെൻഡുകൾ എങ്ങനെയാണ്?
1: അല്ല, നിലവിലുള്ള ട്രെൻഡിൽ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ജാതിയേക്കാൾ അധികം ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവമാവാനാണ് സാധ്യത.

0: കേരളത്തിൽ അങ്ങനെ, തെക്കൻ കേരളത്തിൽ അങ്ങനെ ജാതിയുടെ പേരിൽ ഒരു വിജയം അങ്ങനെ ഫാക്ടറാണ്. നാടാർ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്.
1: ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വൻപൻ തിരിച്ചടി ആത്യന്തിക ഫലം വരുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈഴവ സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടോ, യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് എത്രത്തോളം ഡാമേജ് ആണ് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും വൻപൻ മുന്നേറ്റമാണ്. ഒന്നാം സ്ഥാനത്ത് എത്തിയുള്ളെങ്കിൽ പോലും 300,000+ വോട്ടാണ് ബി ജെ പിക്ക് നേടാനായത്. അതൊരു സൂചനയാണ് എങ്കിൽ

0: യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് എത്രത്തോളം ഡാമേജ് ആണ് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും വൻപൻ മുന്നേറ്റമാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയുള്ളെങ്കിൽ പോലും 300,000 പേരും വോട്ടാണ് ബി ജെ പിക്ക് നേടാനായത്. അതൊരു സൂചനയാണ് എങ്കിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന്റെ കാരണം തേടിയുള്ള യാത്രയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം, നാടാർ കമ്മ്യൂണിറ്റി, അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ തെക്കൻ കേരളത്തിൽ പ്രബലമായ സമുദായങ്ങളാണ്. അവരുടെയൊക്കെ ഒരു ഷിഫ്റ്റ് ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ കോൺഗ്രസിലേക്ക് വൻതോതിൽ സ്വാംശീകരിക്കുന്നതായി വേണമെങ്കിൽ കാണാം. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ മെച്ചപ്പെട്ട, തിരുവനന്തപുരം മണ്ഡലം, കോവളം മണ്ഡലം മെച്ചപ്പെട്ട പ്രകടനങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ കൊല്ലം ജില്ലയിൽ അടിപതറുകയാണെങ്കിൽ അതിനർത്ഥം ഇടതുപക്ഷത്തിന് ഈഴവ വോട്ട് ബേസ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടി.
1: ആലപ്പുഴ ജില്ലയിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈഴവ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഈഴവ സമുദായത്തിന്റെ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയില്ലാതെ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ട് ചില പ്രസ്താവനകളും ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും
0: യു ഡി എഫിനെ വിജയിപ്പിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആണ് എന്ന ഒരു
1: പലപ്പോഴും. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, ഈ സാമുദായിക നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അണികൾ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ വയ്യ.
2: അതുകൊണ്ടാണ്
1: ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് കേരളത്തിൽ ഈഴവർ വോട്ട് ചെയ്യുന്നില്ല നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എൻ എസ് എസിന്റെ കാര്യത്തിൽ
2: പക്ഷേ വേറൊരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനും ആദർശത്തിൻ്റെതായിട്ടുള്ള ഒരു പരിവേഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അവർക്കൊരു ഈ എന്താണ് ഇടതുപക്ഷ ഐഡിയോളജി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്നൊക്കെ പറയുന്നതിൽ നിന്നുള്ള ഒരു മാറ്റം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിരാശയിലാക്കിയിട്ടുണ്ട്.
1: ശ്രീമത് നമുക്കിത് താത്വിക അടിസ്ഥാനത്തിൽ പറയാൻ എളുപ്പമാണ്. ഇപ്പൊ 67 EMS സംബോധിച്ച്
3: ഞാൻ നടപടിയാണ്. നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മുടെ ആകാശവാണി പ്രതിനിധി കെ വി താൻസൺ നമ്മളോടൊപ്പം ചേരുന്നു.
4: നമസ്കാരം
3: താൻസൺ. എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
4: കോട്ടയം ജില്ലയിലെ ആകെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിപ്പോ കോട്ടയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ കോട്ടയം സെൻട്രലായിട്ട് പോകുന്ന കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി മണ്ഡലങ്ങളുടെ സ്റ്റേഷനിലാണ് ഞാനുള്ളത്, കൗണ്ടിങ് സ്റ്റേഷനിലാണ്. ഇവിടെ ആദ്യം തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ LDF നേരിയ ഒരു ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് സ്വാഭാവികമായും എല്ലായിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു. ഇപ്പം കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ വൈക്കം ഒഴികെ ബാക്കി 8 നിയോജക മണ്ഡലങ്ങളും UDF അനുകൂലമായ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
3: പൂഞ്ഞാർ പോലുള്ള മണ്ഡലങ്ങളിലുള്ള നിലവിലുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്?
4: പൂഞ്ഞാറും ഇപ്പോൾ ഒരു വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ആരും കാണിച്ചിട്ടില്ല. പക്ഷെ ആദ്യം LDFന് നേരിയ ഭൂരിപക്ഷം അവിടെ കാണിച്ചെങ്കിലും ഇപ്പൊ UDF ലീഡ് ചെയ്യുന്നതാണ്.
1: ഈ പുതുപ്പള്ളിയില് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചാണ്ടി ഉമ്മൻ വളരെ വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പ്രചരണ രീതി നടത്തുന്നു, അതിന്റെ ഒരു ഫലം അവിടെ എങ്ങനെയാണ് പറയൂ?
4: അത് പക്ഷേ ഈ നമ്മള് സാധാരണ ഒരു ആഘോഷകരമായ പ്രചരണം നടത്തുന്നതിന് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണവും ഇപ്പൊ വരുന്ന ലീഡും. കാരണം ഈ കോട്ടയത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിലെ അടക്കം പുതുപ്പള്ളിയാണ് ഏറ്റവും വ്യക്തമായി 8,000 വോട്ടിന്റെ ലീഡാണ് ചാണ്ടി ഉമ്മൻ കാണിക്കുന്നത്.
0: ഈ അഭിമാന പോരാട്ടം നടന്നൊരു സ്ഥലമാണ് പാലാ മണ്ഡലം. അതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അവിടെ എന്താണ് സ്ഥിതി?
4: തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരം തന്നെയായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു ലാപ്പില് ജോസ് കെ മാണി ലീഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ മാണി സി കാപ്പൻ വ്യക്തമായ ലീഡ് അവിടെ നേടിയിരിക്കുന്നു. അതുപോലെ ഷോൺ ജോർജും വളരെ നല്ല മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്.
3: മന്ത്രി വി എൻ വാസവൻ പിന്നിലാണെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരും.
5: അതുപോലെ തന്നെ വി ഡി സതീശൻ പിന്നിലാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്
3: കോട്ടയത്ത് നിന്ന്. ടാൻസൺ
4: വി ഡി സതീശൻ
3: അല്ല, വി ഡി സതീശൻ വി എൻ വാസവൻ.
4: വി എൻ വാസവൻ ആദ്യം ഏറ്റുമാനൂരിൽ ലീഡിലായിരുന്നു. ഏകദേശം ഒരു 300-400 ലീഡ് ചെയ്തിരുന്നു. പിന്നീട് അത് വളരെ പുറകോട്ട് പോയി. ഇപ്പം ഇവിടെ നാട്ടൻ സുരേഷാണ് ലീഡ് ചെയ്യുന്നത്.
3: വളരെ നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിങ്ങനെ വോട്ടെണ്ണൽ ട്രെൻഡ് ഏകദേശം തുടക്കത്തിലുള്ളത് തന്നെ അങ്ങനെ തുടരുകയാണ്. 98-96 സീറ്റുകളാണ് UDFലേക്ക് നിൽക്കുന്നത്. 40-ന് അടുത്തേക്ക് LDF, NDA ആ ഒരു 5 എന്നുള്ള സീറ്റ് നിലനിർത്തുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള ട്രെൻഡുകളിലേക്ക് പോയാലോ? നമുക്ക് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ LDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2021 കഴിഞ്ഞു പോയത്. വിൻസെന്റ് കോവളം എന്ന് പറയുന്നൊരു മണ്ഡലമാണ് UDFനൊപ്പം നിന്നത്. നിലവിലുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും UDFന്റെയും

0: എൽഡിഎഫും സമാസം മുന്നേറുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ജില്ലയുടെ ഒരു പൊതു സ്വഭാവം? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുത്തൊരു പശ്ചാത്തലം കൂടെ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായി അത് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ്. അപ്പം ഉണ്ണികൃഷ്ണ സാറിലേക്ക് പോയി.
1: ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കൃത്യമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വളരെ പ്രാദേശികമായ ചില ഘടകങ്ങൾ, വ്യക്തിപരമായ ഘടകങ്ങൾ, വ്യക്തികളുടെ വോട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ വരെ അതിനകത്ത് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവണത ആണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ സീറ്റ് ബി ജെ പി പിടിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീപ്പ് ഉണ്ടായത്,
2: ശക്തമായ മുന്നേറ്റങ്ങൾ.
1: അപ്പം ഈ രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് യു ഡി എഫ് മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രബലരായ പല പിന്നെ സ്ഥാനാർത്ഥികളും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ യു ഡി എഫ് പറഞ്ഞതുപോലെ പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളൊരു സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം എപ്പോഴും ഭരിക്കുന്നവരോട് ഒരു വിമുഖത കാണിക്കുക എന്ന് പറയുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർമാരുടെ ഇടയിൽ.
3: ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുന്നതല്ല വികസനം എന്നൊരു ഒരു പെർസെപ്ഷൻ ഉണ്ട്, പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ തൊഴിൽ എത്രമാത്രം ജനറേറ്റ് ചെയ്തു, ആ കാര്യത്തിൽ ഇപ്പോൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. പാലങ്ങളുണ്ടാകുന്നു, റോഡുകളുണ്ടാകുന്നു, അങ്ങനെയുള്ള ചില വികസനമല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള വികസനം, അതും കിഫ്ബി എന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ എൽ ഡി എഫ് വളരെ ഇതിന് പിന്നോക്കം പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴും താൽക്കാലിക ജീവനക്കാർ, പെർമനൻ്റായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കാതെ താൽക്കാലികമായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സ്വജന പക്ഷപാതവും അതിലുണ്ടോ എന്നൊരു സംശയം ഉണ്ട്.
1: ശരിയാണ് വിജയകുമാർ സാർ. ഇപ്പോൾ ഒരു ആളിനെ ഒരു ജോലിക്ക് നിയമിച്ചാൽ അയാളുടെ വീട്ടിലെ മൊത്തം ആളുകളുടെ വോട്ടാണ് കിട്ടുക.
3: അതെ അതെ.
1: അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള ചില പ്രക്രിയയാണ്. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും ലക്ഷ്യമിടുന്നത്, അതിപ്പം യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ലക്ഷ്യമിടുന്നത് ഫ്രീ ബീസിലാണ്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക അല്ലെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ് യാത്ര കൊടുക്കാമെന്ന് പറയുന്നു. 3000 രൂപ വരെ എല്ലാ സ്ത്രീകൾക്കും എന്താ പറയുക,
2: പെൺകുട്ടികൾക്ക്
1: പറഞ്ഞു. ഇതൊക്കെ കൊടുക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നെടുത്താണ്. അപ്പോൾ ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെൻറ്റിനെ ശാസിക്കുക വരെ സുപ്രീം കോടതി അടുത്ത കാലത്ത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ക്ഷണികമായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ പിന്നെ എന്താ പറയുക, പ്രീതി പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള ചില സൗജന്യങ്ങൾ നൽകിയിട്ട് ഈ സൗജന്യങ്ങൾ കൊണ്ട് വിജയിക്കാം എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ ഈ സ്ത്രീകൾക്കുള്ള ക്ഷേമ പെൻഷൻ്റെ അടുത്ത മാസത്തെ ഗഡു കൂടി ഇപ്പോൾ എടുത്തെടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിൽ വലിയ സാമ്പത്തിക ഭാരം വെച്ചിട്ടാണ് യു ഡി എഫ് വരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. അവർക്ക് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഊറ്റിയെടുക്കാവുന്നതെല്ലാം ഊറ്റിയെടുത്തിട്ട് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ സൗജന്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിച്ചത്. നേരത്തെ കണ്ട ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം കാണുന്നത് യു ഡി എഫ് 95 എൽ ഡി എഫ് 40 എൻ ഡി എ നേരത്തെ തുടർന്ന് ആ ലീഡ് തന്നെ 5 തന്നെ മുന്നോട്ട് പോവുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പലയിടത്തു നിന്നും വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്. ബി പി അബ്ദുൾ റഷീദ് മുന്നിലാണ്. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ. പിണറായി വിജയൻ്റെ തുടക്കം മുതലേ പിണറായി വിജയൻ്റെ പിന്നിലാണെന്നുള്ള ട്രെൻഡ് തുടരുകയാണ്. അപ്പോൾ കേരളം
2: മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടൻ 10,000 മുകളിൽ എന്താ ലീഡ് നിലനിർത്തുന്നു എന്ന് പറയുന്നത്. മാത്യു കുഴൽനാടനാണല്ലോ ഒറ്റയ്ക്ക് ഫൈറ്റ് പലതും നടത്തിയിരുന്നത്.
4: മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവും
2: പിന്നിലാണെന്ന്
4: റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, പ്രതിപക്ഷത്തെ ജയിപ്പിക്കാൻ ഓടി നടന്നയാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉഗ്രമായ പോരാട്ടം നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പ്രതിപക്ഷ നേതാവ് നിലവിൽ ലേശം പിന്നിലാണ്,
2: വളരെ ചെറിയ വോട്ടുകൾ കടന്നാലും പിന്നിലാണ്.
1: പക്ഷെ അതിൽ പ്രധാന ഘടകം കൂടിയില്ലേ ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തല അതിന് മുൻപത്തെ ഭരണത്തിൽ വളരെ വിജയകരമായി
2: ഗൗരവതരമായ
1: ഇടപെടലുകൾ നടത്തുകയും ഒരുപാട് പിന്നെ യുദ്ധങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പിന്നെ വി ഡി സതീശനെ കൊണ്ടുവരികയും അത് ഹൈക്കമാൻഡിന്റെ നോമിനേഷനായിട്ട് വരികയും അതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും
3: വാസം പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നോമിനേഷൻ എന്നതിലുപരി 2 MLA വോട്ട് കൂടുതലായിട്ട് സതീശന് കിട്ടിയിരുന്നു എന്നുള്ള സത്യമാണ്.
0: ഇനി ഞാൻ ഒരു പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നയം കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം. രണ്ട് മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് NDA മുന്നിട്ട് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് സൗത്ത് ടി രനീഷ് എന്ന സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ അഹമ്മദ് ദേവർ

0: ഗോകുലാണ് പിന്നിൽ. പലപ്പോഴും നമ്മൾ പറയുന്ന ഇടങ്ങളിൽ, ഇപ്പോൾ മുമ്പ് ബി ബി ഗോകുമാറിൻ്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ എൻ ഡി എ മുന്നേറ്റം ഉണ്ടാക്കുന്ന പോക്കറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നല്ലേ ഈ
1: കോഴിക്കോട് പിന്നെ നഗര മണ്ഡലങ്ങളിൽ. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും 4 കോർപ്പറേഷൻ ഡിവിഷനുകൾ ബി ജെ പി നേടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ബി ജെ പിക്ക് ഒരു ജൈവികമായ അസ്തിത്വം ഉണ്ട്, അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ആത്യന്തികമായി കോഴിക്കോട് സൗത്ത് സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയില്ല, ഇപ്പോഴത്തെ ലീഡ് നില നിലനിർത്താൻ കഴിയില്ലായിരിക്കാം. എങ്കിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ള ഒരു എ ക്ലാസ് മണ്ഡലമല്ല.
0: സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജി, യങ്സ്റ്റേഴ്സ് പലപ്പോഴും ഈ ജെൻസി വോട്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുള്ള പല നീക്കങ്ങളും ഇത്തരത്തിലുള്ള ചില പേരുകൾ ഉയർന്നു വന്നതായിട്ട് കാണുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ജെൻസി വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഒരു ചിന്ത പോകുന്നത് വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം, അവിടെ ജെൻസി ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോഴത്തെ ഒരു ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഒരു ജനം, ആ വിഭാഗം അവരിലേക്ക് വികസനം എത്തണം, അവർക്കൊരു പ്രതീക്ഷയുണ്ടാകണം. കേരളത്തിൽ നിന്നാൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ വലിയ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകുന്നു പഠിക്കാനും ജോലിക്കുമായി എന്ന് പറയുമ്പോൾ വികസനം അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നില്ല. പ്രായോഗികമായി നോക്കുമ്പോൾ താൽക്കാലിക ബെനിഫിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഫ്രീബീസിലൂടെ നേടുന്നത്. അപ്പം അതുകൊണ്ടാണ് ജെൻസി ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അവർക്കൊരു അഭിപ്രായമുണ്ട്. അവരത് ഒരുപക്ഷെ ഭരണവിരുദ്ധതയുടെ രൂപത്തിൽ കൂടി പ്രകടമാക്കാം, ചില മണ്ഡലങ്ങളിൽ അത് വ്യാപകമായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ UDF LDF എന്നതിന് ഉപരിയായി സാധ്യതകൾ ഒരുപക്ഷെ ജെൻസിയും കാണുന്നുണ്ടാകാം. ഇത് മടുത്തു, ഈ ഒരു മാറ്റം അനിവാര്യമാണ് ഈ സംവിധാനത്തിൽ നിന്നും എന്ന് ചിന്തിക്കാൻ കൂടുതൽ സാധ്യത ജെൻസിക്ക് തന്നെയല്ലേ.
0: ജെൻസിയുടെ ഒരു രാഷ്ട്രീയ ബോധ്യം പലപ്പോഴും ഈ സർക്കാരിനെതിരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ് യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഉണ്ണികൃഷ്ണ സാറിന്റെ ഒരു പെർസ്പെക്ടീവ്.
2: അതിന് മുൻപ് ഞാനൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ BD സതീശൻ പിന്നിലാണ് എന്നൊരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം BD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എറണാകുളം DCC പ്രസിഡന്റിൻ്റെ ഇത് വന്നു, കേരളം മുഴുവൻ ഫ്ലെക്സുകൾ വന്നു. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇത്തരം BD സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്ന രീതിയിൽ ഒരു മുന്നൊരുക്കം UDFലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു മുന്നൊരുക്കത്തിൻ്റെ സൂചനയാണോ ഇപ്പോൾ കാണുന്ന ഈ ട്രെൻഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.
3: പിന്നിൽ നിന്ന് കുത്തിയതാണോ?
0: പിന്നെ 25 വർഷമായിട്ട് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പറവൂർ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ET Tyson മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൃത്യമായി പാർട്ടി വോട്ടുകൾ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം മണ്ഡലത്തിൽ പലപ്പോഴും അടിതെറ്റുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻപും
3: കണ്ടിട്ടുള്ളതാണ്. പാർട്ടി ജയിക്കുകയും VS തോൽക്കുകയും ചെയ്യും.
2: നേരത്തെ ദിലീപ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഈ ജെൻസിയുടെ സ്വാധീനം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തവണ വോട്ടിംഗ് വോട്ടിങ്ങിന്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ യങ്സ്റ്റേഴ്സ് വളരെ കുറച്ചാളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിലെ വോട്ടേഴ്സ് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട വോട്ടേഴ്സിൻ്റെ ക്യൂ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ TV വന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിൽക്കുന്നതെല്ലാം പ്രായമായവരാണ്. ഒരു ഒരു ഒരു 21-നും 28-നും അല്ലെങ്കിൽ 30-നും മധ്യേ ഉള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമുഖത ഈ പുതിയ തലമുറയ്ക്ക് ോട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് രാഷ്ട്രീയത്തോട് വന്നിട്ടുണ്ട്.
4: കാരണം അവരിൽ പകുതിയിലധികം ആളുകൾ വിദേശത്താണ്,
3: വിദേശത്തോ ടെക്കുകളായിട്ട് പ്രവർത്തിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്
2: അവർ. അത്തരം ഒരു കാര്യമുണ്ട്. പക്ഷേ അവരുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടുള്ള ഒരു വിമുഖതയുടെ ഒരു പ്രശ്നം കൂടി
0: ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മറ്റൊരു വശം പറയാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജികളിൽ സിറ്റി MLA മാരെ പരമാവധി മത്സരിപ്പിക്കുകയും തുടർന്ന് ആളുകൾക്ക് ഇളവുകൾ കൊടുത്തുകൊണ്ട് കൂടുതലായി മുതിർന്ന, എന്നാൽ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി തിരിച്ച് ഏകദേശം ഒരു 40 പുതുമുഖങ്ങളെ ഇലക്ഷൻ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മുടെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു തലമുറ മാറ്റം, കോൺഗ്രസിലടക്കമുള്ള തലമുറ മാറ്റം, യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവായൊരു കാര്യമല്ലേ?
1: ഇത് രണ്ട് വ്യത്യസ്തമായ സ്ട്രാറ്റജീസാണ്. ഇടതുപക്ഷം പയറ്റിയ സ്ട്രാറ്റജി ഇൻകംബൻസി അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടി പരിണതപ്രജ്ഞരായ ഇടതുപക്ഷ നേതാക്കളെ ടേം വ്യവസ്ഥ പോലും പാലിക്കാതെ 3rd തവണ ഇളവുകൾ കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ അതേസമയം കോൺഗ്രസിനാകെ 22 MLA മാത്രമാണുള്ളത്. അപ്പോൾ അവരെ മഹാഭൂരിപക്ഷം മത്സരിപ്പിക്കുന്നു എന്നോ രണ്ടു പേരൊഴിച്ച്, പക്ഷേ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് പുതുമുഖങ്ങൾ എന്ന രൂപത്തിലാണ്. അത് ഒരു വലിയ ഗുഡ്വിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മടുപ്പിൻ്റെ അനുഭവം ഇല്ലാതെ ഫ്രഷ് ഫേസുകൾ വരുമ്പോൾ പലപ്പോഴും അവർ സ്വീകരിക്കപ്പെടുന്ന ഒരു മനോഭാവം.
0: കോഴിക്കോട് നിന്ന് ആകാശവാണി പ്രതിനിധി ഫഹദ് റാസജിയിരുന്നു. ഹലോ
5: ഹലോ
0: ഹലോ ഫഹദ് പറഞ്ഞോളൂ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ എന്ത് സൂചനയാണ് നമുക്ക് നൽകുന്നത്?
5: കോഴിക്കോട് ജില്ലയിൽ

0: 13 മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്, 3 സീറ്റിൽ എൽ ഡി എഫും 1 സീറ്റിൽ എൻ ഡി എയുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021, 13-ൽ 11 സീറ്റും നേടിയത് എൽ ഡി എഫ് ആയിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ യു ഡി എഫ് 9 സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്, എൻ ഡി എയുടെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലുള്ള എൻ ഡി എയുടെ മുന്നേറ്റമാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് കോഴിക്കോട് സൗത്തിൽ എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി രമീഷ് എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ മണ്ഡലമാണ്. മാത്രവുമല്ല, ഇതിൽ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ എലത്തൂരാണ് ഒന്ന്. എ കെ ശശീന്ദ്രൻ മന്ത്രി ദീർഘകാലമായിട്ട് പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. അവിടെ ഇപ്പോൾ ചെയ്യുന്നത് യു ഡി എഫ് ആണ്, വിദ്യാബാലകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടന്നു എന്ന് പറയപ്പെട്ടിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരിക്കലും എൽ ഡി എഫ് പിന്നിലോട്ട് പോകും എന്ന് അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കാരണം എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ ടി പി രാമകൃഷ്ണൻ മത്സരിച്ച സ്ഥലമാണ് അവിടെ. ഏറ്റവും ഒരു ചെറുപ്പക്കാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഗിന്റെ ഫാത്തിമ തഹ്ലിയായിരുന്നു അതെ മത്സരിച്ചത്. അപ്പോ ഇവിടെയും യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രീതിയിൽ കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് ഇപ്പോൾ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: വടകരയിൽ ആർ എം ബി ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷനിൽ?
0: അത് മുൻപത്തെ പോലെ തന്നെ, കഴിഞ്ഞ തവണയിലെ അതേപോലെ തന്നെ ഇപ്പോഴും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. കാരണം ആർ എം ബി ഇപ്പോൾ ഏതാണ്ട് 3000 ഒരു ഭൂരിപക്ഷത്തിലേക്ക് കെ കെ രമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഇനി കാര്യമായൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, ഇനിയും കൂടുതൽ റൗണ്ടുകൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വളരെ വിരളമാണ് ആ ഒരു സാധ്യത എങ്കിലും ഇനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
1: അതുപോലെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മണ്ഡലം നടക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണല്ലോ ബേപ്പൂര്, പ്രത്യേകിച്ച് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്?
0: നിലവിൽ അവിടെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനെ അപേക്ഷിച്ച് റിയാസ് ഒരു താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ വലിയ പോരാട്ടം നടന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമായിരുന്നു എങ്കിൽ കൂടി, ബേപ്പൂര് പോലുള്ള ഒരു കോട്ടയെ പിളർത്തിക്കൊണ്ട് പി വി അൻവറിന് അത് അവിടെ ഒരു ലീഡ് നേടാൻ സാധിക്കുമെന്ന് ഒരു പക്ഷെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പി വി അൻവറിന് സാധിക്കണം. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവിടെ മുഹമ്മദ് റിയാസ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മണ്ഡലമാണെങ്കിൽ കൂടി ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ ലീഡ്
2: ചെയ്യുന്നത്.
0: ആ ഒരു വെല്ലുവിളി റിയാസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ, അതായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്, റിയാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ
3: മുട്ടയടിക്കുമെന്നായിരുന്നു പറഞ്ഞത്.
2: പക്ഷേ പി വി അൻവറിനെ പോലെ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതല്ലേ ഇവർക്ക് സംഭവിച്ച ഒരു അപകടം?
0: പക്ഷേ പി വി അൻവറിനെ പോലെ ഒരാളെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ ബേപ്പൂർ തെരഞ്ഞെടുത്ത അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നു എന്നത് താരതമ്യേന യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ബേപ്പൂര് പോലെ ഒരു മണ്ഡലം വിജയിക്കുമെന്ന്. അപ്പോൾ വലിയ വിജയ സാധ്യതയുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ച് പി വി അൻവർ തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബേപ്പൂർ നൽകുക തന്നെയാണ്. ആ രീതിയിൽ വലിയൊരു ക്ഷീണം യു ഡി എഫിന് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല.
1: മലപ്പുറം ജില്ലയിലെ ആദ്യ ഫല സൂചനകൾ കൂടി.
0: മലപ്പുറം ജില്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ യു ഡി എഫ് തൂത്തുവാരി എന്ന് പറയാവുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഫല സൂചനകൾ. ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല എങ്കിൽ കൂടി 16-ൽ 16 ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മുന്നണി യു ഡി എഫ് ആണ്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ച തിരൂർ മണ്ഡലം, അത് അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത് തിരൂരിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം താനൂർ എം എൽ എ ആയിരുന്നു, സിറ്റിംഗ് സീറ്റ് വിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ മണ്ഡലമായ തിരൂരിൽ പോയി മത്സരിക്കുക.

0: ഒക്കെയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം അവിടെ കാര്യമായ വോട്ടുകൾക്ക് പിറകിലാണ്. മറ്റൊരു മണ്ഡലം എടുത്തു പറയേണ്ടത് കെ ടി ജലീൽ മത്സരിച്ച തവനൂരാണ്. തവനൂർ അദ്ദേഹം ദീർഘകാലമായിട്ട് എം എൽ എ ആയി തുടരുകയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയായത്. മാത്രവുമല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത് വി എസ് ജോയ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റാണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തവനൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ വി എസ് ജോയെ പോലെ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് യു ഡി എഫ് വരികയും അതേസമയം ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുകയും ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന കെ ടി ജലീലിനെ പോലെ ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായിരുന്നു തവനൂർ. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് കെ ടി ജലീൽ പിന്നിലാണ്. വി എസ് ജോയിലേക്കാണ് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം കൂടുതലായിട്ട് പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലമാണ്. പൊന്നാനി മലപ്പുറം ഒരു പ്രത്യേകിച്ചും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു പച്ചത്തുരുത്താണെങ്കിൽ അതിനകത്തുള്ളൊരു ചുവപ്പ് കോട്ടയായിരുന്നു പൊന്നാനി. ദീർഘകാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പി ശ്രീരാമകൃഷ്ണനും എം പി ചെറുവാവയും എല്ലാം വിജയിച്ചു പോന്ന മണ്ഡലമാണ് പൊന്നാനി. പക്ഷെ അത് ഇത്തവണ യു ഡി എഫിലേക്ക് ചായുന്നു എന്നുള്ളതാണ് ഫലസൂചനകൾ തെളിയിക്കുന്നത്. അത് തുടക്കത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് കുറച്ച് സമയം വന്നു എങ്കിൽ കൂടി ഇപ്പോൾ അത് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി എസ് സി ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് സക്കീർ ആണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി.
1: കെ പി നൗഷാദ് അലി,
0: കെ പി നൗഷാദ് അലി എന്ന് പറയുന്ന കെ പി സി സി സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഇതിൽ നൗഷാദ് അലി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
1: വയനാടിന്റെ ഒരു ട്രെൻഡ് കൂടെ ഫഹദ് പെട്ടെന്ന് പറഞ്ഞു.
0: വയനാട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വയനാടിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ചൂരൽമല സംഭവങ്ങൾക്ക് ശേഷം, ആ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവും മറ്റുമെല്ലാം വലിയ ചർച്ചയായ, വിവാദങ്ങൾ പോലും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലയാണ് ഈ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാന പോരാട്ടമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൽ ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ടും നേടിയിരുന്നത് യു ഡി എഫ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് മൂന്നിൽ മൂന്നിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്. എടുത്തു പറയേണ്ട ഒരു മണ്ഡലം ഒ ആർ കേളു, മന്ത്രി ഒ ആർ കേളു മത്സരിക്കുന്ന മാനന്തവാടി, ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്.
1: ഇവിടെ ഉഷാ വിജയൻ മുന്നിലാണ്. വളരെ നന്ദി ഫഹദ് നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിപ്പോൾ ഒരു വടക്കൻ കേരളത്തിൻ്റെ ഒരു ഏകദേശം ഒരു മൂന്ന് ജില്ലകളുടെ വിശദമായ ഒരു ചിത്രമാണ് ഫഹദ് നമുക്ക് നൽകിയത്. നമ്മളിവിടെ പേരാവൂർ മണ്ഡലത്തിൽ കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്നതൊരു സ്ക്രോള് ഇടയ്ക്കുണ്ടായിരുന്നു. പേരാവൂർ ഒരിക്കൽ കെ കെ ശൈലജയ്ക്ക് നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്, തിരിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരുന്നു. കെ കെ ശൈലജയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്.
2: കെ കെ ശൈലജ പേരാവൂർ സംബന്ധിച്ചിടത്തോളം ഈ കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലം, അവിടെ സണ്ണി ജോസഫിനെ എതിരിടാൻ സാധാരണ ഒരു സ്ഥാനാർത്ഥി പോരാ, നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥി തന്നെ വേണം. മുൻപ് മത്സരിച്ച പരിചയം കൂടിയുള്ള ശൈലജ ടീച്ചറിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റഡ് ഗാംബ്ലിംഗാണ്. പലരും വിചാരിച്ചു ശൈലജ ടീച്ചറുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കമല്ലേ, ആത്മഹത്യാപരമല്ലേ അത്. വടകരയിൽ ഷാഫി പറമ്പിലൂടെ 150,000 വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ പരാജയപ്പെട്ടത്. ഇപ്പം വീണ്ടും ഒരു പരാജയം ശൈലജ ടീച്ചറിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ കുത്തനെ താഴേക്ക് കൊണ്ടുപോയില്ലേ, ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ശൈലജ ടീച്ചർ നല്ല പോരാട്ടം തന്നെയാണ് പേരാവൂർ കാഴ്ച വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ഒക്കെ ഏതെങ്കിലും കാരണം വെച്ചാൽ പേരാവൂർ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലോ ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ യു ഡി എഫ് സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് യു ഡി എഫിന് അമരത്തുണ്ടായിരുന്ന വി ഡി സതീശൻ ലേശം പിന്നിൽ പോയി എന്ന് ഇവരെ ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരങ്ങൾ ഒരുപക്ഷെ സതീശൻ മുന്നിട്ട് നിൽക്കുന്നു എന്നതാവാം. പക്ഷെ അതൊക്കെ സൂചിപ്പിക്കുന്നത് ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുന്നണികൾ കൃത്യമായ വിവരം, ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് നേരം പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇതെങ്ങനെയാണ് ജനവിധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പോൾ അത് നൽകുന്ന സൂചന കൂടിയാണ് പേരാവൂരെ.
1: സാർ, ഈ ജനറൽ ട്രെൻഡിലുള്ള ഈ നമ്പറുകളിലുള്ള ഒരു മാറ്റം നമുക്കിപ്പോൾ
3: അതെ കാണാം. നമുക്ക് യു ഡി എഫിൻ്റെ 88-87 എന്ന നിലയിലേക്ക് യു ഡി എഫ് വരികയും എൽ ഡി എഫ് 48-49 എന്ന് പറയുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എൻ ഡി എ 4 ആയി മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡ് യു ഡി എഫിന് തന്നെ അനുകൂലമായിട്ടുള്ള ട്രെൻഡായി നിൽക്കാനാണ് സാധ്യത. നൂറ് നേടിയില്ല എന്നിരിക്കും.
4: തുടക്കം മുതലേ ആ ട്രെൻഡ് അങ്ങനെ തുടർന്നു പോവുകയാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസം ഈ എൽ ഡി

0: എഫിൻ്റെ ഘടനയിൽ ചെറിയ മാറ്റം വരുന്നു എന്നുള്ളത്. നേരത്തെ ഈ കെ കെ ശൈലജയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴേ ഇതിന് തൊട്ട് മുമ്പുള്ള പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോട് വിജയിക്കുക മാത്രമല്ല,
1: അന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള കാരണം അത് വനിതാ മുഖ്യമന്ത്രിയാണ്
0: കേരളത്തിൽ. അത്തരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയായി കെ ആർ ഗൗരിയമ്മ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം കെ കെ ശൈലജ അഥവാ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയാകണം എന്ന് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരാകരുത് എന്ന് കേരളത്തിലെ സി പി എം വിചാരിച്ചത് കൊണ്ടാണോ പ്രായേണ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് അവരെ മാറ്റി നിർത്തി.
2: പക്ഷെ ഇപ്പോഴും 23 വോട്ടിന്റെ ലീഡ് എന്നാണ് കാണിക്കുന്നത്.
3: ചെറിയൊരു ലീഡാണ്,
2: വളരെ ചെറിയൊരു ലീഡാണ്.
4: എന്തെങ്കിലും കാരണവശാൽ ശൈലജ ടീച്ചർക്ക് ആത്യന്തികമായി വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എമ്മിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വാഭാവികമായി പിണറായി വിജയന് വേണ്ട എങ്കിൽ ശൈലജ ടീച്ചറിലേക്ക് പോവില്ലേ? അതൊരു വലിയ സാധ്യത.
0: അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ തിരിച്ചുവരികയായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ പ്രായം പരിഗണിച്ച് വേണമെങ്കിൽ മാറ്റി നിർത്തുകയും ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബഹുജന പിന്തുണ ഉള്ള ആളെന്ന നിലയിൽ വേണമെങ്കിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്യാമായിരുന്നു. അത് അതിനുശേഷം വരുന്നൊരു,
2: പക്ഷേ അത് സി പി എമ്മിന്റെ ഒരു പൊതുഘടനയിൽ അത് സംഭവിക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണം പറയാൻ. നമ്മുടെ ആഗ്രഹമായി നിലനിൽക്കുകയാണ്
0: സി പി എമ്മിൽ നിന്ന്
2: പൊതുഘടനയിൽ, അങ്ങനെയില്ല.
0: സി പി എമ്മിന് ബഹുജന പിന്തുണ ഇല്ലാതാകുന്നതിന്റെ ഒരു പ്രധാന,
2: സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ അത്തവണ മുഖ്യമന്ത്രിയാവുമെന്ന് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പേരിൽ മുഖചിത്രം വെച്ച് ലക്കങ്ങളൊക്കെ ഇറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് അത്
1: പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർ ആകുന്നതാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ.
4: അതുകൊണ്ട് ഒരിക്കലും കെ ആർ ഗൗരിയമ്മ ആ രീതിയിൽ പോളിറ്റ് ബ്യൂറോ
2: അംഗമായിരുന്നു.
4: അതേസമയം പിന്നെ സുശീല ഗോപാലൻ പോളിറ്റ് ബ്യൂറോ
2: മെമ്പർ ആയിരുന്നു.
4: അപ്പോൾ അത് കൂടുതൽ സാധ്യത സുശീല ഗോപാലൻ തന്നെ ആയിരുന്നു.
0: ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്ന എൻ ഡി എ 3 ചുരുങ്ങുന്നു. എൽ ഡി എഫ് 48 സീറ്റ് ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് 49 സീറ്റ് ലീഡ്
2: ചെയ്യുന്നു.
0: 89 സീറ്റ് ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് എന്ന് പറയുന്നത് 1302 നിയമത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
4: എൻ ഡി എ 3 ചുരുങ്ങുന്നു. 5 സീറ്റ് വരെ മുന്നിൽ നിന്നിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ നിലവിൽ 3 കോഴിക്കോട് ഉൾപ്പെടെയുള്ള നിയമം കോഴിക്കോട് മറ്റൊരു സീറ്റും കൂടി 3 ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. തിരുവല്ല സീറ്റിൽ അനൂപ് ആന്റണി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട്
2: അതൊരു
4: അപ്രതീക്ഷിത
2: വിജയം
4: തീർച്ചയായും. അനൂപ് ആന്റണി വലിയ പ്രതീക്ഷ. നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് സംസാരിച്ചപ്പോൾ അനൂപ് ആന്റണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ ആളാണ്, ഇടക്കാലമായി ഞങ്ങൾ അടുത്ത് പ്രവർത്തിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തയാളാണ് ശ്രീ അനൂപ് ആന്റണി എന്ന് ഓർക്കണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. FCRI ബാധിച്ച് ഏതെങ്കിലും കാരണവശാൽ അനൂപ് ആന്റണി ആത്യന്തികമായി തിരുവല്ല മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ അതിനർത്ഥം FCRIക്ക് വേണ്ട പ്രഭാവം ചെലുത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മാത്യു തോമസ് നിലവിൽ പ്രതിനിധീകരിക്കുന്ന, ഇറക്കാലം പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ മാത്യു തോമസിന്റെ മണ്ഡലമാണ്. വർഗീസ് മാമൻ UDFന് വേണ്ടി മത്സരിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അവിടെ അനൂപ് ആന്റണി ഇപ്പോൾ ഏറെ സമയമായി മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2000 വോട്ടിനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രെൻഡായി മാറുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയായി തിരുവല്ല മണ്ഡലം മാറാൻ സാധ്യതയില്ല.
0: അനൂപ് ആന്റണിയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി, കെ ആന്റണിയുടെ മകനെ അടർത്തി.
4: അല്ല, അനൂപ് ആന്റണി ഇത് മറ്റേത് കെ ആന്റണിയുടെ മകനല്ല, ഇത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി BJP
0: ഞാൻ സൂചിപ്പിച്ചത് ഈ എ കെ ആന്റണിയുടെ മകനെയും അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയൊക്കെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊരു NDA കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ്. പത്മജ വേണുഗോപാൽ പിന്നാക്കം പോകുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു സൂചന. ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് പോലെ വരികയുണ്ടായി. അവിടെയും അദ്ദേഹം പിന്നിലേക്ക്.
4: കുട്ടിക്കലാശത്തിന്റെ അന്ന് ഏറ്റവും നല്ല മെയ്വഴക്കം കാട്ടിയത് ശ്രീ
3: സോഷ്യൽ
4: മീഡിയ JCB ട്രെയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചടുലമായ ചില നീക്കങ്ങൾ
0: ഇത് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാരെ തിരിച്ചറിയാൻ പോകുന്നത്. അതായത് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന വലിയൊരു ആഡംബരപൂർവമായ ഒരു ആഘോഷം, തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ആഘോഷത്തിൽ ഈ കാൻഡിഡേറ്റുകളൊക്കെ ക്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വരിക, അതിനർത്ഥം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ല, ഞങ്ങൾ ഇപ്പോഴും ആകാശത്ത് നിൽക്കുന്നവരാണ് എന്നൊരു
4: പ്രതീകാണെന്ന് മലയാളികൾ പറയുന്നത്.
3: തൃശ്ശൂരിന്റെ ഒരു പൊതുവായ ആവേശം നമ്മൾ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ സുരേഷ് ഗോപി അദ്ദേഹം BJP ഒരു പാർലമെന്റ് സീറ്റ് നേടിയതിനു ശേഷമുള്ള ആദ്യത്തെ അസംബ്ലി ഇലക്ഷനാണ്. സുരേഷ് ഗോപി ഫാക്ടറിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എങ്കിലും അത് എത്രത്തോളം തൃശ്ശൂർ ജില്ലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്?
4: തൃശ്ശൂർ ജില്ലയിൽ ഈ ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണോ സുരേഷ് ഗോപിയുടെ അന്നത്തെ മാസ്മരിക മാസ് പ്രകടനമാണ്.

0: 1.5 ലക്ഷം അല്ലെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അത് ക്രൈസ്തവ സമുദായത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോയി, ബി ജെ പിയിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും അവിടെ മാറിപ്പോയി. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാലിന്റെ ഒരു പരിഭവം. അതുകൊണ്ട് ബി ജെ പിയിൽ നിൽക്കുമ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഗുഡ്വിൽ മുൻപുണ്ടായി 2024 സുരേഷ് ഗോപിക്ക് ലഭിച്ച ഗുഡ്വിൽ തൃശൂർ മേഖലയിൽ ഇപ്പോൾ ബി ജെ പിക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്ന സൂചന കൂടിയാണ് പത്മജ പിന്നിൽ പോകാനുള്ള ഒരു കാരണം.
1: പക്ഷേ അവിടെ ഈ സി പി ഐ ഇത്തവണ നിർത്തിയിരിക്കുന്ന ആലങ്കോടി
2: ലീലാകൃഷ്ണനെ
1: അദ്ദേഹം പിന്നിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം ആലങ്കോടി ലീലാകൃഷ്ണനെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, കവിയാണ്,
2: പ്രഭാഷകനാണ്.
1: ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പറയുക, കെട്ടിയിറക്കിയ കാൻഡിഡേറ്റുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ?
2: അങ്ങനെ
1: പല പല പല കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇങ്ങനെ
2: പറഞ്ഞുകൊണ്ട് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ കെട്ടിയിറക്കി എന്ന് പറഞ്ഞാൽ ശരിയല്ല.
1: സാംസ്കാരിക രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ ഇപ്പൊ ജോസഫ് ഉണ്ട്, ശരി
2: വന്നിരുന്നു. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ?
1: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരുന്ന ഒരു സമീപനം സാംസ്കാരിക നായകന്മാരെയും കവികളെയും എഴുത്തുകാരെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
0: ഒ എൻ വി കുറുപ്പിനെ കൊണ്ടുവന്നു, ഒരുപാട് പേരെ
3: പരാജയപ്പെടുകയും ചെയ്തു.
1: അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് എന്നൊരു ആക്ഷേപം.
3: അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി
2: രാമസാനുമാഷ് ജയിച്ചല്ലോ.
1: ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അതിന് കെട്ടിവെച്ച കാശ് പോയി.
3: നമുക്ക് എന്തായാലും തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ഭരിത, എന്താണ് തൃശ്ശൂരിലെ ആദ്യ ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത്?
4: തൃശ്ശൂരിൽ നമുക്കറിയാം സംസ്ഥാനം ഒട്ടൊച്ചു നോക്കുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന്. നമുക്കറിയാം ഇതുവരെ നമുക്ക് സ്ട്രോങ് റൂം തുടങ്ങുന്നതിനുശേഷം രാവിലെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഏതാണ്ട് 10 ഇടത്ത് LDFഉം 3 ഇടത്ത് UDFഉം ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമായിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് EVM മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ 9 ഇടങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ ലീഡും മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് 9 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമാണ് ഇവിടെയുള്ളത്. 4 ഇടങ്ങളിൽ UDFഉം ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മത്സരം തൃശ്ശൂരിൽ നടക്കുന്ന 4 മണ്ഡലങ്ങൾ, 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളാണ് ശക്തമായ മത്സരം ഫിനിഷിംഗിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന 4 മണ്ഡലങ്ങളാണുള്ളത്. അതൊന്ന് തൃശൂർ, ഒന്ന് കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളാണ്. മറ്റ് മണലൂർ, നാട്ടിക മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിക മണ്ഡലത്തിൽ ഇപ്പോൾ CC മുകുന്ദൻ 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് ഗീതാ ഗോപിയും തുടരുകയാണ്. പക്ഷേ ഒരു 2,000-3,000 വോട്ടുകളുടെ ലീഡിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. 3 മണ്ഡലങ്ങൾ ഇപ്പോൾ ശക്തമായ മത്സരമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒന്ന് തൃശൂരാണ്. തൃശൂരിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് സജീവമായത്. ഒപ്പം തന്നെ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചത് ഉൾപ്പെടെ UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. ഇവിടെ രാജൻ ജെ പലൻ ഏതാണ്ട് 4,000-ൽ അധികം വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും NDA സംബന്ധിച്ചിടത്തോളം കാര്യമായ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ അവിടെയും രാജൻ ജെ പല്ലൻ നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. അത് ഇപ്പോഴും തുടരുകയാണെന്ന് വേണം പറയാൻ. ശക്തമായ മത്സരം തൃശൂരിൽ, തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് കോർപ്പറേഷൻ പരിസരം മൊത്തം ഉൾപ്പെടുന്നത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP NDA സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മത്സരം നടത്തുകയും സംസ്ഥാനമൊട്ടാകെ കാത്തിരുന്ന ഒരേ ഒരു സീറ്റ് നേടുകയും ചെയ്ത് തൃശൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ശക്തമായ മത്സരം പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് NDA ഇവിടെ മത്സരകളത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ LDFഉം UDFഉം തമ്മിലൊരു ശക്തമായ മത്സരം. ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരു സാംസ്കാരിക സ്ഥലത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ LDF മുന്നോട്ട് വെച്ചത്. UDFന്റെ കാൻഡിഡേറ്റ് ആയി രാജൻ ജെ പല്ലനും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലുമാണ് ഈ തൃശൂർ മണ്ഡലത്തിൽ മാറ്റിവയ്ക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം വെച്ചിട്ട്, ലാസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വെച്ചിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് രാജൻ ജെ പല്ലൻ 4,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
1: ഇപ്പോഴും എണ്ണിക്കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോഴും എണ്ണിക്കഴിഞ്ഞ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃശൂർ നഗരവുമായി അടുത്തുള്ള മണ്ഡലങ്ങളാണോ, ഈ നഗരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പിന്നെ ബൂത്തുകളിലെ വോട്ടുകൾ?
4: കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ ഡിവിഷനുകളും ഉൾപ്പെടുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സ്ഥലത്തിന്റെ ഫലം എന്തെന്ന് അറിയാം, അവസാന നിമിഷം വരെ തന്നെ കാത്തിരിക്കണം. കാരണം ലീഡ് മാത്രം നോക്കാനാവില്ല, കാരണം ഒരുപാട് ഡിവിഷനുകൾ ഭാഗങ്ങളിലേക്കും എണ്ണാനിരിക്കുന്നു.

0: യു ഡി എഫ് മുന്നേറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പിക്കുക എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ച് ആ ഭരണത്തെ മാറ്റം അല്ലെങ്കിൽ ആ ഭരണത്തിനെ മാറ്റി പുതിയൊരു രംഗത്തേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ്. ഒപ്പം തന്നെ എൽ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെ അവർ കൂടുതൽ ശക്തി തെളിയിക്കാനായി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വലിയൊരു മുന്നേറ്റം ആർക്കാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. പിന്നെ കാർഷികയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി സി മോഹനൻ. സി സി മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ എൻ ഡി എ കാൻഡിഡേറ്റ് ആയാണ് മത്സര രംഗത്ത് സജീവമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ഗീതാ ഗോപിയും അതുപോലെ തന്നെ സി സി മുകുന്ദനും തമ്മിലുള്ള മത്സരം വളരെ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ എണ്ണി തീർന്നിരിക്കുന്നത് എൽ ഡി എഫിന് കൂടുതൽ ചായവുള്ള ഇടങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതാ ഗോപിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി എണ്ണാനിരിക്കുന്നത് സി സി മുകുന്ദൻ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് ഇനി എണ്ണാനിരിക്കുന്നത്. സാധാരണ എൻ ഡി എക്ക് സംബന്ധിച്ചിടത്ത് ആ ഒരു ഭാഗത്ത് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നില്ല എന്നിരിക്കെ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇതുവരെ എണ്ണിത്തീർന്ന ചില മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വോട്ട് നില ഇതുവരെ സി സി മുകുന്ദനെ എൻ ഡി എ കാൻഡിഡേറ്റായി നിന്നുകൊണ്ട് അവിടെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഇനി എണ്ണാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങളാകുമ്പോൾ ഈ ലീഡ് നില മാറുമോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചർച്ചയാവുന്ന ഒരു വിഷയം. മറ്റൊന്ന് ചാലക്കുടിയിലേക്ക് വരാം. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതാണ് മണ്ഡലം അതായത് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 12 മണ്ഡലങ്ങളും തൂത്തുവാരിക്കൊണ്ടാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ വിജയം കരസ്ഥമാക്കിയത്. അതിൽ യു ഡി എഫിന്റെ മാനം കാത്തുകൊണ്ട് യു ഡി എഫിനെ രക്ഷിച്ചത് ഒരേ ഒരു മണ്ഡലമാണ്, അത് ചാലക്കുടിയാണ്. അവിടെ സനീഷ് കുമാർ ജോസഫ് 957 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചത്. അതായത് വി ഡി ദേവസി 3 തവണ എം എൽ എ ആയ ആ മണ്ഡലത്തിൽ നിന്നും ഒരു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിന്നുകൊണ്ട് തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ കാണണം. എന്നാൽ അതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയൊരു മത്സരം, അതായത് യു ഡി എഫിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് കൂറുമാറിക്കൊണ്ട് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടാണ് നമുക്കറിയാൻ പറ്റും. അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് വന്നത് എൽ ഡി എഫിന്റെ ആദ്യമായാണ് എൽ ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റായി ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കൂടെ പ്രതീക്ഷിക്കുകയാണ്. 1000 വോട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് എന്നിരിക്കെ ഇത്തവണ ഈ ഒരു മണ്ഡലം ചാലക്കുടി മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ നിൽക്കുന്ന നില പരിശോധിക്കുമ്പോൾ മാറി മാറി ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ സനീഷ് കുമാർ ജോസഫിലേക്ക് ആണ് ലീഡ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എത്തേണ്ടി വരും എങ്കിൽ മാത്രമാണ് നമുക്കൊരു പൂർണ്ണമായ ചിത്രം ചാലക്കുടിയെ സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ ജെ ജനീഷ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വി ആർ സുനിൽകുമാർ, അതായത് 3 തവണ കൊടുങ്ങല്ലൂരിന്റെ എം എൽ എ ആയി കൊടുങ്ങല്ലൂരിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വി ആർ സുനിൽകുമാർ. അദ്ദേഹവും ഒപ്പം തന്നെ യുവനേതാവായ ഒ ജെ ജനീഷുമായാണ് മത്സര രംഗത്ത് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവസാന വിവരം ലഭിക്കുമ്പോൾ ഒ ജെ ജനീഷാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ലീഡ് ചെയ്യുന്നത്. ഇത്തരം വിവരം നമുക്ക് ലഭ്യമാകുമ്പോൾ അറിയാം ഇത് എവിടേക്കാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചായവ് എങ്ങോട്ടാണെന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു പ്രവചനങ്ങളൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒരുമിച്ച് ഒരു ഒരേ തവണ പിന്തുണച്ച ഒരു ചരിത്രം തൃശ്ശൂരിന് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം.
1: വളരെ നന്ദി പരിതാ, നമ്മളോടൊപ്പം തുടരുക. നമ്മളിപ്പോൾ പൊതുവെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ട്രെൻഡ് വീണ്ടും നമ്മുടെ യു ഡി എഫ് പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് യു ഡി എഫ് ഏകദേശം 88-89, എൽ ഡി എഫ് 49-48, എൻ ഡി എ 3 സീറ്റുകളിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ മന്ത്രിമാർ പലരും പി പ്രസാദ് അടക്കമുള്ള ആളുകൾ പിന്നിലാണ്, മന്ത്രിമാർ പിന്നിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം അനൂപ് ആന്റണി തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അനൂപ്
2: ആന്റണി വോട്ടിന്റെ ചെറിയൊരു
1: ഭൂരിപക്ഷമാണ് സൂചിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 737 രാജീവ് ചന്ദ്രശേഖരന് 1207 സീറ്റ് വോട്ടുകളുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ മാർജിൻ.
3: കാൻഡിഡേറ്റ്സിന്റെ ഇപ്പോ അവരുടെ ലീഡ് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന യുവാക്കളായിട്ടുള്ള ആളുകളാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയത്ത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് ഇച്ചിരി പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ നേരത്തെ നമ്മൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു, അതുപോലൊരു റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടാവുന്നത്? കാരണം ഇപ്പോൾ കോൺഗ്രസ്സിലെ യുവനിരയിലുള്ള നേതാക്കളെല്ലാം തന്നെ വളരെയധികം മുന്നിലാണ്. അതേസമയത്ത് ഇപ്പോൾ എൽ ഡി എഫിലെ യുവനിരയിലുള്ള നേതാക്കളൊന്നും തന്നെ മുന്നിൽ വന്നിട്ടുമില്ല.
2: എപ്പോഴും ചെറുപ്പത്തിൻ്റെ

0: ഓരത്തിളപ്പിന് ഒരു ഇലക്ടറൽ മാൻഡേറ്റ് അനുകൂലമായി ലഭിക്കാം. അത് ഇപ്രാവശ്യം ശരാശരി ഏജ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളുടെ ഏജ് ഏതാണ്ട് സമമാണ്. രണ്ട് കൂട്ടരും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഇതില്ല എന്ന് പറയാൻ ഒക്കില്ല. NDAയുടെ യുവമുഖങ്ങളും ഏറെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഒരു വോട്ട് സീറ്റായി മാറ്റാൻ തക്ക ഒരു വൈഭവം പലപ്പോഴും എസ്റ്റാബ്ലിഷ് ഫേസസിനാണോ ഫ്രഷ് ഫേസസിനാണോ എന്നതിൻ്റെ ഒരു ആഭ്യന്തര സംഘർഷം വടംവലി ഉണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന സൂചന അനുസരിച്ച് സാർ സൂചിപ്പിക്കുന്നത് കറക്റ്റാണ്. ഇപ്പോൾ ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും LDFലും UDFലും ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ ആബിൻ വർഗീയുടെ കാര്യം നോക്കും. ആദ്യ സമയത്ത് വീണ ജോർജ് എന്ന രണ്ട് സമയം MLA മന്ത്രിയായ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനേക്കാൾ ഏറെ മുന്നിലാണ് ശ്രീ ആബിൻ വർഗീയ
1: ആറന്മുള ജനീഷിന്
0: കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. നോക്കൂ, ഈ മുൻകാലങ്ങളിലും രമേശ് ചെന്നിത്തലയൊക്കെ MLA ആയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
2: അപ്പൊ
0: അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ നിർത്തിയുള്ള പരീക്ഷണം
3: കെ കരുണാകരൻ കാണിച്ച ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക്ക്
4: എന്തായാലും
3: 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചെയ്തു. അത്തരം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു
0: ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ത്? വളരെ ചെറുപ്പത്തിൽ തന്നെ ചില
3: ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി.
1: വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിലാണിപ്പോ. അപ്പോൾ അത് കേരളത്തിലെ ഒരു ഇപ്പം ഇത് ഫൈനലായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷേ 3 റൗണ്ട് പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി പിന്നിലാണ്, 14 മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നിലാവുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ അങ്ങനെ ഇതൊരു ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ മന്ത്രിമാർ ഒരുമിച്ച്.
0: ഈ ധർമ്മടത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരാജയപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ പ്രവർത്തകർക്ക് കഴിയില്ല. അതൊരു സാധിക്കില്ലായിരിക്കും. അടുത്ത ഫൈനൽ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ മേൽക്കൈ നേടിയേക്കാം. പക്ഷേ തൊട്ടടുത്തുള്ള മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ 66,000 വോട്ട് ജയിച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ ചെറിയ നമ്പറിന് മാത്രമാണ് വി കെ സനോജ് മുന്നിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ഇടതുപക്ഷാനുകൂലമെന്ന് തോന്നാമെങ്കിലും വൻപൻ ഭൂരിപക്ഷം ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ തൃശൂർ ജില്ല മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കൃത്യമായി പറയാം.
1: 9 സ്ഥലങ്ങളിലെ 13-ൽ 9 സ്ഥലത്ത്
3: ഇപ്പം നേരത്തെ വന്നതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.
1: അതുപോലെ ശ്യാമള പിന്നിലാണ് ഇപ്പോൾ വാർത്ത.
0: അതെ, അതൊരു വലിയ പരീക്ഷണമായിരുന്നു. വിസ്മയങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന വിസ്മയമായിരുന്നു പയ്യന്നൂരെ സാന്നിധ്യം. അതുപോലെ ശ്യാമള പിന്നിലാണ്. അപ്പം വലിയ ഒരു തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ആ തേരോട്ടത്തെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തു നിന്ന് തന്നെ അടർത്തിയെടുക്കുക UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ. അവർ ഒരുപക്ഷെ വിജയിക്കില്ലായിരിക്കും അന്തിമ കണക്കിൽ, പക്ഷേ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് GS സുധാകരൻ ലീഡ് ചെയ്യുകയാണ്. ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ.
4: ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ചൂടുള്ളത് തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ, ആസാം. ഏറ്റവും രസകരമായ വാർത്ത പുറത്തു വരുന്നത് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയ് എന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വിക്ടറി കഴിഞ്ഞ തമിഴ്നാട് 234 സീറ്റുകളാണ്. അതിൽ 83 സീറ്റുകളിൽ TDK എന്നൊരു പാർട്ടി ലീഡ് ചെയ്യുന്നുള്ളതാണ്.
1: സ്റ്റാലിൻ പുറകിലുമാണ്.
4: DMKയുടെ 34 സീറ്റുകളിലും ADMK 58 സീറ്റുകളിലേക്കും.
1: അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സാധ്യത അവിടെ കാണുന്നു.
0: തമിഴ്നാട് ഒരു ഹങ് സിറ്റുവേഷനിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. അവിടെ കൃത്യമായ ഒരു സൂചന, കാരണം ഒരു പോളിൽ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ മാത്രമാണ് TVKക്ക് ചാൻസ് കൊടുത്തിരുന്നത്. അതും കൃത്യമായ ഭൂരിപക്ഷമല്ല, ഒരു എഡ്ജ് ഉണ്ട് എന്ന രീതിയിലാണ്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റമാണ് വിജയിൻ്റെ തമിഴക വിക്ടറി ഘടകം TVK നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന മിക്ക സർവേകളും പറഞ്ഞിരുന്ന സ്റ്റാലിൻ യുഗം തുടരാനാണ് സാധ്യത എന്നാണ്. അതിലൊരു മാറ്റം വരുന്നു.
4: പെരമ്പൂരിൽ വിജയ് ഏതാണ്ട് 3000 വോട്ടിന് അടുപ്പിച്ച് മുന്നിലാണ്.
3: അതിലൊരു പ്രധാന ഘടകം വിജയിയുടെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലുള്ള ഒരു വലിയ
1: ഇമേജ് ഉണ്ട്.
3: ആ ഇമേജ് ആയിരിക്കണം പ്രധാന കാര്യം.
0: പ്രാചീന തമിഴകത്ത് ഉൾപ്പെടെ പണ്ട് മുതൽ തന്നെ നിങ്ങൾക്ക് സാഹിത്യ താരാരാധന എന്ന് പറയുന്നത് ഈ തമിഴകത്തിന്റെ ഒരു രീതിയാണ്. അത് കേരളവും അതിന്റെ ഭാഗം തന്നെയാണ്, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണ്. ആ വീരാരാധന MGRനെ അധികാരത്തിലെത്തിച്ചു. ഇവൻ കരുണാനിധി പോലും സിനിമാ രംഗത്തു നിന്ന് വന്ന തിരക്കഥാകൃത്താണ്, ജയലളിതയെ അധികാരത്തിലെത്തിക്കുന്നു. ഇപ്പോൾ ഒരു ശൂന്യത, ഒരു വാക്യൂം, ആ വാക്യൂം ഫില്ലപ്പ് ചെയ്യാൻ വിജയ് വന്നിരിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു സംഘടനാപരമായ അടിത്തറ ഏതാണ്ട് ദുർബലമാണ് TVKക്ക്. പക്ഷേ ആ അടിത്തറ ഇല്ലാതെ തന്നെ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്നു എങ്കിൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തമിഴ് മനസ്സിനെയാണത് കാട്ടുന്നത്.
3: പശ്ചിമബംഗാളായിരുന്നു കേരളത്തിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: പശ്ചിമബംഗാളിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം BJP 54 സീറ്റിൽ മുന്നിലാണ്, തൃണമൂൽ കോൺഗ്രസ് 35 സീറ്റുകളിൽ.
0: ഈ അനൗപചാരിക കണക്കുകൾ അനുസരിച്ച് ബംഗാൾ

0: 157 സീറ്റ് വരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 95 സീറ്റിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് മേൽക്കൈയുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാട്ടുന്നത് മിക്ക അഭിപ്രായ സർവേകളും കാട്ടിയത് ഒരു ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ.
1: ഈ ബംഗാളിൽ എന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് ഒരു മുൻഗണന വരാൻ കാരണം? ബംഗാൾ ഒരു പ്രബുദ്ധ സംസ്ഥാനം, ബി ജെ പി മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ ഒരു ബി ജെ പിയെ പോലൊരു പാർട്ടി വളർന്നു വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? നോർത്ത് ഈസ്റ്റിൽ മൊത്തത്തിലൊരു വളർച്ചയുണ്ട്, അസമിലായാലും ത്രിപുരയിലായാലും എല്ലാം. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു വളർച്ച?
2: ഇവിടങ്ങളിലെല്ലാം ഇമിഗ്രന്റ് പോപ്പുലേഷൻ പ്രധാന ഘടകമാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് ബി ജെ പിയുടെ ഫിലോസഫി എന്ന് പറയുന്നത്, അതിനെതിരായിട്ടാണ്. അതായത്
3: നമുക്ക് അത്തരം സംസ്ഥാനങ്ങളിലെ വിശകലനങ്ങളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വാർത്തകളുടെ സമയമാണ്, പ്രത്യേക വാർത്താ ബുള്ളറ്റിനുള്ള സമയമാണ്.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫും തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകവും പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി സഖ്യവും മുന്നിൽ. പുതുച്ചേരിയിലും എൻ ഡി എ ആണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ 2.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ യു ഡി എഫ് 92 സീറ്റിലും എൽ ഡി എഫ് 45 സീറ്റിലും എൻ ഡി എ 3 ഇടത്തും മുന്നേറുന്നു. ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ തന്നെ. യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് 2077 വോട്ടിൻ്റെ ലീഡുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി ഒ മോഹനൻ മുന്നേറുന്നു. എൽ ഡി എഫിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയേക്കാൾ 3,396 വോട്ടുകളുടെ ലീഡ് മോഹനന് ഉണ്ട്. പേരാവൂരിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജയ്ക്ക് 453 വോട്ടിൻ്റെ ലീഡ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ 974 വോട്ടിന് മുന്നിലാണ്. അഴീക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 3,011 വോട്ടിന് മുന്നിലാണ്. വടകരയിൽ 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കെ കെ രമ 2,808 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ ആദ്യ റൗണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ 1,971 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിലെ തോട്ടത്തിൽ രവീന്ദ്രൻ 330 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് എൽ ഡി എഫിലെ പി വസന്തം 1,383 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുവള്ളിയിൽ യു ഡി എഫിലെ പി കെ ഫിറോസ് 6,529 വോട്ടിന് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ യു ഡി എഫിലെ കെ പ്രവീൺകുമാർ 4,745 വോട്ടുകൾക്ക് മുന്നിൽ. അഴീക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫിലെ കെ വി സുമേഷ് 1,436 വോട്ടുകൾക്ക് മുന്നിലാണ്. കുറ്റിയാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയാണ് മുന്നിൽ. ബേപ്പൂരിൽ എൽ ഡി എഫിലെ പി എ മുഹമ്മദ് റിയാസ് 1,698 വോട്ടുകൾക്ക് മുന്നിൽ. കോഴിക്കോട് സൗത്തിൽ യു ഡി എഫിലെ ഫൈസൽ ബാബുവാണ് മുന്നിൽ. കോഴിക്കോട് സൗത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി റനീഷ് 2,585 വോട്ടുകൾക്ക് മുന്നിൽ. ഷൊർണൂരിൽ എൽ ഡി എഫ് ലീഡിലേക്ക് വന്നു. പി മമ്മിക്കുട്ടിക്ക് 1,689 വോട്ട് ലീഡുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ 2 റൗണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തി. വി മുരുകദാസിന് 282 വോട്ടിൻ്റെ ലീഡുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1,197 വോട്ടിന് പിന്നിലായി. 2 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് യു ഡി എഫിലെ തോമസ് ഉണ്ണിയാടൻ മുന്നിട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ യു ഡി എഫിലെ സനീഷ് കുമാർ ജോസഫ് 840 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ബിജു എസ് ചിറയത്ത് പിന്നിലാണ്. ഇടുക്കിയിൽ യു ഡി എഫിലെ റോയ് കെ പൗലൂസ് മുന്നിൽ. എൽ ഡി എഫിലെ റോഷി അഗസ്റ്റിനാണ് പിന്നിൽ. യു ഡി എഫ് പ്രവർത്തകർ മണ്ഡലത്തിൽ വിജയാഘോഷം തുടങ്ങി. തിരുവല്ലയിൽ ബി ജെ പിയുടെ അനൂപ് ആന്റണി 56 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിൽ മാത്യു ടി തോമസും യു ഡി എഫിൽ വർഗീസ് മാമനുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. ആറന്മുളയിൽ യു ഡി എഫിലെ അബിൻ വർക്കി 3,905 വോട്ടുകൾക്ക് മുന്നിൽ. ഒറ്റപ്പാലത്ത് എൽ ഡി എഫിലെ കെ പ്രേംകുമാറും ലീഡ് ചെയ്യുന്നു. കൊല്ലം ഇരവിപുരത്ത് 1 റൗണ്ട് പൂർത്തിയായപ്പോൾ ആർ എസ് പിയിലെ വിഷ്ണുമോഹൻ 4,178 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എൻ നൌഷാദാണ് പിന്നിൽ.

0: കൊട്ടാരക്കര മണ്ഡലത്തിൽ രണ്ട് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ LDFലെ കെ എൻ ബാലഗോപാൽ 793 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. LDF വിട്ട ഐഷാ പൂറ്റിയാണ് രണ്ടാം സ്ഥാനത്ത്. പത്തനാപുരത്ത് വോട്ടെണ്ണൽ ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 973 വോട്ടുകൾക്ക് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് ലീഡ് ചെയ്യുന്നത്. ചവറയിൽ മൂന്ന് റൗണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ 19,088 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ NDAയും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ LDFലെ ആർ രാജേന്ദ്രൻ 14 വോട്ടിന് മുന്നിൽ, NDAയിലെ BB ഗോപകുമാറാണ് തൊട്ടു പിന്നിൽ. കുണ്ടറയിൽ UDFലെ PC വിഷ്ണുനാഥ് ലീഡ് ചെയ്യുന്നു. തിരുവമ്പാടിയിൽ ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ LDFലെ ലില്ലോ ജോസഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആലപ്പുഴയിൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ UDFലെ AD തോമസ് മുന്നിലുണ്ട്. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ 1,576 വോട്ടിന് മുന്നിൽ, LDFലെ HSLAM ആണ് പിന്നിൽ. ചേർത്തലയിൽ രണ്ട് റൗണ്ട് പൂർത്തിയായപ്പോൾ P പ്രസാദ് 1,286 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ 1,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി GR അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ 2,624 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ UDF മികച്ച ലീഡിലേക്ക്. ആദ്യ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF മുന്നേറുകയാണ്. മലപ്പുറത്തുനിന്ന് M സുരേഷ് ബാബു.
1: വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിച്ച പോലെ മലപ്പുറം ജില്ലയിൽ UDFന്റെ മുന്നേറ്റം പ്രകടമാണ്. ആകെയുള്ള 16 മണ്ഡലങ്ങളിലും ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്ക് മുന്നിലായിരുന്നു. തവനൂരിൽ സിറ്റിംഗ് MLA KT ജലീൽ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4,000 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി VS ജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ LDFന്റെ കോട്ടയായ പൊന്നാനിയിൽ ഏതാണ്ട് 500 പരം വോട്ടുകൾക്ക് ഇപ്പോൾ അവർ പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി നൌഷാദ് അലി അവിടെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മികച്ച ലീഡിലേക്ക് മുന്നേറുകയാണ്. മങ്കട, അതുപോലെ തന്നെ മഞ്ചേരി, ഏറനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ, മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ, അതായത് ആദ്യ മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ 16 മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ UDFന്റെ മുന്നേറ്റം പ്രകടമാണ്.
0: കോഴിക്കോട് ജില്ലയിലും UDFന് വ്യക്തമായ മേൽക്കൈ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മൂന്ന് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഇതിൽ നിലവിൽ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ബേപ്പൂരിലും നോർത്തിലുമാണ് LDFന് ലീഡുള്ളത്. ഇതിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ NDA ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ UDF തന്നെയാണ് ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിൽ UDFന് വ്യക്തമായ മുന്നേറ്റമാണ്. ബാലുശ്ശേരി, നാദാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം UDF ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്.
0: പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 11:30.
3: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
4: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? അസംബ്ലി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ISJD നേതാവ് ശ്രീ MV ശ്രേയംസ് ആയിരുന്നു.
5: ഇപ്പോഴത്തെ മാറ്റമാനം സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ 2-3 റൗണ്ട് ആയിട്ടുള്ളൂ. പല പഞ്ചായത്തുകളിലും ചിലപ്പം UDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളായിരിക്കാം. എന്നാലും പിന്നെ ട്രെൻഡ് കാണിക്കുന്നത് UDFന് അനുകൂലമായിട്ടാണെങ്കിലും കുറെ മാറ്റം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ LDF ചെറിയ വിമർശനം ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ, അതുപോലെ കോഴിക്കോട് ജില്ലയിലും കൊല്ലത്തും അതുപോലെ കണ്ണൂരും ചെറിയ ചെറിയ മാർജിൻ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. അതൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലക്കാട് LDA പുറകിൽ പോകും. നേമത്താണ് കുറച്ചൊരു 600 വോട്ട് ലീഡ് കാണുന്നത്. അതുകൊണ്ട് ചിലപ്പം LDAക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പല സീറ്റുകളും മാറ്റങ്ങൾ വരും. എത്രത്തോളം വരും എന്നറിയില്ല. എന്നിരുന്നാലും 10-20 സീറ്റുകളിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും.
4: മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി റജു കോലിയെ കുറിച്ചിരുന്നു. റജു, എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതുവരെയുള്ള പല സൂചനകൾ?
6: തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ 8 LDFഉം 5 UDFഉം 1 NDAയുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതിൽ LDF ലീഡ് ചെയ്യുന്നത് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. UDF ലീഡ് ചെയ്യുന്നത് വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം

0: എന്നിവിടങ്ങളിലാണ്. പക്ഷേ നമുക്ക് ഇതിലൊന്നും ഒരിക്കലും ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാര്യം നാലാം റൗണ്ട് മാത്രമാണ് ചില മണ്ഡലങ്ങളിലൊക്കെ എണ്ണുന്നത്. എന്നാൽ കൂടുതൽ മണ്ഡലങ്ങളിലും മൂന്നാം റൗണ്ടും രണ്ടാം റൗണ്ടൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും മിനിമം ഒരു ഒരു 15 റൗണ്ടെങ്കിലും കഴിയാതെ നമുക്കൊരു ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു ആവറേജ് ഏകദേശം ഒരു 18 റൗണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. 19-20 ഒക്കെ റൗണ്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ആദ്യ ഫലസൂചന അനുസരിച്ച് LDF 8 UDF 5 NDA 1 ആണ്. നേമത്താണ് NDA മുന്നേറുന്നത്. രാവിലെയൊക്കെ LDFന്റെ വിശുവൻകുട്ടി മുന്നേറിയെങ്കിലും EVM എങ്ങി തുടങ്ങിയപ്പോ NDAയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ.
1: ഇപ്പൊ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കാമോ?
0: തിരുവനന്തപുരം സെൻട്രലിലും വട്ടിയൂർക്കാവിലും ഒക്കെ മാറി മറിയുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സെൻട്രലില് UDF ആണ് മുന്നേറുന്നത്. അവിടെ ഏകദേശം ഒരു 2000 ഭൂരിപക്ഷത്തില് അവിടെ CP ജോൺ UDFന്റെ CP ജോൺ മുന്നിലാണിപ്പോ. വട്ടിയൂർക്കാവ് എടുത്തു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് നിലവിൽ ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്തത്. നേരത്തെ VK പ്രശാന്ത് ആയിരുന്നു, LDFന്റെ VK പ്രശാന്ത് ആയിരുന്നു ലീഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇപ്പോൾ K മുരളീധരനാണ് ഇപ്പോൾ UDFന്റെ K മുരളീധരനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്.
1: അതുപോലെ BJP എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന കഴക്കൂട്ടത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണ്?
0: കഴക്കൂട്ടം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് LDF ആണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അത് തുടക്കം മുതലേ തന്നെ കടകംപള്ളി സുരേന്ദ്രനൊരു ഒരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും നിലവിലും കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നത്.
1: വളരെ നന്ദി റജു, നമ്മളോടൊപ്പം തുടരുക. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ് എന്ന് പറഞ്ഞൊരു സിനിമാ താരത്തിനോടുള്ള ആരാധനയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു. അത് കൃത്യമായ സ്ട്രാറ്റജികളോടുകൂടി വലിയ ആൾക്കൂട്ടങ്ങളുണ്ടാക്കുന്നു. അത് മുഖ്യധാര കക്ഷികളെ അസ്വസ്ഥമാക്കുന്നു. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകുന്നു. പക്ഷേ പല സൂചനകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ പല സൂചനകൾ അനുസരിച്ച് ഏകദേശം 83 സീറ്റിൽ TVK മുന്നിലാണ്. അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം TVK ഏകദേശം 104 സീറ്റിൽ. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ADMK ഉൾപ്പെടുന്ന മുന്നണിയാണ്. BJPയുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ഭരണകക്ഷിയായ DMKയുടെ വലിയ ഒരു പറ്റം കക്ഷിയിലുള്ള DMKയുടെ വലിയൊരു വിശാല മുന്നണി 51 സീറ്റുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്
2: ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഗ്ലാമർ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം MGR, പിന്നീട് ജയലളിത, കരുണാനിധി, ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധം. കാരണം സിനിമ എന്ന് പറയുന്നത് തമിഴ് അല്ലെ തമിഴ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം പക്വമതികളായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നവരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിജയിയെപ്പോലെ യുവജനങ്ങളുടെയിൽ ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരു നടൻ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ, ഒരുപക്ഷേ ഇതിനു മുൻപ് കമൽഹാസൻ വന്നിട്ടുണ്ട്, രജനീകാന്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടാത്ത ഒരു പിന്തുണ യുവാക്കളുടെ ഇടയിൽ നിന്ന് വിജയിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്രെൻഡ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വിജയിക്ക് ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ ADMKയുടെ പിന്തുണയോടുകൂടിയോ ഭരണത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.
3: വിജയുടെ സിനിമയും ഏറ്റവും പ്രധാനമാണ്. MGRന്റെ സിനിമകൾ എങ്ങനെയാണോ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചത്, ആ മാതിരി തന്നെയാണ് വിജയൻ്റെയും. വിജയുടെ സിനിമയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്, സാമൂഹ്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ഒരു പക്ഷേ അതും സ്വാധീനിച്ചിരിക്കാം. ഒരു വെറുതെ ഒരു ഗ്ലാമർ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് MGRന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഗ്ലാമർ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ സോളിഡായിട്ടുള്ള ഒരു ഒരു ബേസ് ഉണ്ടായിരുന്നു.
2: പക്ഷേ സിനിമയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ജനകീയ നേതാവാകാൻ കഴിയുമെന്ന്
1: നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടത്. സിനിമയിലെ സാഹചര്യം കഴിഞ്ഞിടങ്ങളിലൊക്കെ വിജയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇതാ സിനിമയുടെ ഒരു പേര് തലൈവ എന്നൊരു പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അന്ന് ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലമാണ്. അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളിലും ഓരോ സിനിമകളിലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പലയിടങ്ങളിലും പല സിനിമകളിലും ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്നു കർഷകരുടെ രക്ഷകൻ. അങ്ങനെ നമ്മളിപ്പോൾ തമാശക്കായിട്ട് രക്ഷകൻ എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കുമെങ്കിൽ പോലും പ്രതിസന്ധിയിലാകുന്ന ആളുകൾക്ക് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു എൻട്രി, ആ ഒരു നറേറ്റീവ് പലപ്പോഴും ഇപ്പം നമുക്ക് വിജയുടെ ഒരു ഫാക്ടർ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണത്തിന് ഒരു ചെറിയൊരു മ്യൂസിക് മതിയാവും എന്നുള്ളതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു സാഹചര്യം. നമ്മൾ

0: ാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഈ മ്യൂസിക് ഒന്നും ഇടാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസിന് വളരെ ചെറിയൊരു പശ്ചാത്തല സംഗീതം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക്
1: അല്ല, ഞാൻ
0: കൃത്യമായി.
1: അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. എത്രമാത്രം ദുർബലമായ രാഷ്ട്രീയ ബോധമാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. സിനിമ പോലൊരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടി ആളുകൾ പിന്നെ പിന്തുണയ്ക്കുകയും അത്തരം ഒരു കഥാപാത്രം മുഖ്യധാരയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭരണരംഗത്ത് വരുമ്പോൾ എങ്ങനെ പിന്നെ ഭരണപരമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും?
2: പക്ഷെ അവരുടെ മുന്നനുഭവം തീർച്ചയല്ല. എം ജി ആർ അധികാരത്തിൽ വന്നപ്പോഴും ജയലളിത അധികാരത്തിൽ വന്നപ്പോഴും ധാരാളം ജനപ്രിയമായിട്ടുള്ള നടപടികളൊക്കെ നടന്നിട്ടുണ്ട്. ജയലളിതയുടെ രണ്ടാം ഭരണകാലം എന്ന് പറയുന്നത് ജയലളിത ഒരുപാട്

0: ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭരണരംഗത്ത് വരുമ്പോൾ എങ്ങനെ പിന്നെ ഭരണപരമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും?
1: പക്ഷെ അവരുടെ മുന്നനുഭവം തീർച്ചയല്ല. എം ജി ആർ അധികാരത്തിൽ വന്നപ്പോഴും ജയലളിത അധികാരത്തിൽ വന്നപ്പോഴും ധാരാളം ജനപ്രിയമായിട്ടുള്ള നടപടികളൊക്കെ നടന്നിട്ടുണ്ട്. ജയലളിതയുടെ രണ്ടാം ഭരണകാലം എന്ന് പറയുന്നത് ജയലളിത ഒരുപാട് തരത്തിൽ ജനങ്ങൾക്ക് അഴിമതി ഉണ്ടായിരുന്നു.
0: ഞാൻ അതാണ് സൂചിപ്പിച്ചു വന്നത്.
1: അതുകൊണ്ട് തന്നെ അവരിൽ പ്രതീക്ഷ കാണുമായിരിക്കും.
0: എം ജി ആറും ജയലളിതയും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പരിപക്വമായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്.
2: പക്ഷെ ഒരു വ്യത്യാസം അതിവിടെ കാണാം. എം ജി ആറും ജയലളിതയും നിലവിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം സംവിധാനത്തിലേക്ക് ഇറങ്ങി അതിന്റെ തലപ്പത്തേക്ക് വരികയും ചെയ്യുകയാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ എൻ ടി ആർ ആന്ധ്രാപ്രദേശിലെ എൻ ടി രാമറാവുവിൻ്റെ കടന്നുവരവിന് സമാനമായ രീതിയിലുള്ള മുൻപടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ സംവിധാനം, ഫാൻ ക്ലബ്ബുകൾ അല്ലെ മന്ത്രങ്ങൾ ഇത് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ബൂത്തിൽ ആളെ ഇരുത്തുന്നത്? എങ്ങനെയാണ് അടിസ്ഥാന പ്രവർത്തനങ്ങൾ? എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നൂറിലധികം 234 അംഗ നിയമസഭയിൽ 100+ ടി ഡി കെ ടി വി കെ ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുകയാണ്. ഇത് കാട്ടുന്നൊരു കാര്യം, വൻപൻ ആന്റി ഇൻകംബൻസി ഒരു തരംഗം തമിഴ്നാടിൽ ഉണ്ടായിരുന്നു. അത് സൈലന്റ് ആയിരുന്നു. അത് പോൾസ്റ്റേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തില്ല.
3: അതിൽ പ്രത്യേകിച്ച് ജയലളിതയുടെ നിര്യാണത്തിന് ശേഷം എ ഡി എങ്കയുടെ ഭാഗത്തുണ്ടായ ഒരു ദൗർബല്യമുണ്ട്. അവിടെയുള്ള പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്. മറുവശത്ത് സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവ് അനിഷേധ്യനായ ഒരു ബിംബമായി ഉയരുന്നു. അതേ കൃത്യമായി അടുത്ത തലമുറ മകനെ അതിൻ്റെ ഒരു പിൻഗാമിയായി അവരോധിക്കുന്നു. ഇതൊരു സൈഡൊക്കെ വർക്കാവുമ്പോഴും ഡി എം കെയുടെ പോക്കറ്റുകളിൽ പോയി പോലും ടി വിക്ക് വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പലപ്പോഴും ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഒരു കാറിൻ്റെ ഒരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഒരാളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവിടെ ഇത്തവണ വിജയ് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിൻ്റെ കോലം വീടുകൾക്ക് മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇത് ടി വിക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വിഷ്വലൈസ് ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമ എന്നുള്ളത് മാത്രമല്ല, പൊളിറ്റിക്കലി ഗ്രൗണ്ടിൽ എത്രത്തോളം ആക്റ്റീവ് ആവാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും മുമ്പ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. ഡി എം കെയിലും അണ്ണാ ഡി എം കെയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ യങ്സ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയതിൻ്റെ ഒരു വിജയം കൂടിയായി നമുക്കിതിനെ കാണാനായിട്ട്.
2: പക്ഷേ ഒരു കാര്യം കൂടെ മറക്കരുത്, ഡി എം കെയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നതിൽ ഒരു നല്ല പങ്ക് ക്രൈസ്തവരായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ
3: തൂത്തുക്കുടി,
2: തിരുനെൽവേലി, അതുപോലെ കന്യാകുമാരി, നാഗർകോവിൽ ബെൽറ്റാണ്.
0: ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോടെ, ഇപ്പൊ കേരളത്തിൽ വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന്
1: 101 കാണിക്കുന്നു.
0: ഒരു 100 സീറ്റിൽ കടന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പൊ 101 ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച്. എൽ ഡി എഫ് 38 എൻ ഡി എ കാണിച്ച 4 നിന്ന്
1: 3
3: നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി ബി രവികുമാർ ചേരുന്നു. നമസ്കാരം രവികുമാർ. എന്താണ് ആലപ്പുഴ ജില്ലയിലുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ? ആർക്ക് അനുകൂലമായാണ് ആലപ്പുഴയിലെ കാറ്റ്?
4: നിലവിലെ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ നിലവിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിനെ ലീഡുള്ളത്. ബാക്കി 6 മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യു ഡി എഫിനെ കഴിഞ്ഞ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏക സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫ് ജയിച്ചിരുന്നത്. ഇത്തവണ അത് ഹരിപ്പാടിന് പുറമെ അവര് കായംകുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, അരൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ആലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നുണ്ട്, കുട്ടനാട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദ് സ്വന്തം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എത്രയും ലീഡ് ഇല്ലെങ്കിലും അവരെ മേധാവിത്വം തുടരുകയാണ്.
3: ഈ കായംകുളം അരൂർ മണ്ഡലങ്ങളിലെ
4: കായംകുളത്തും അരൂരിലും ഇപ്പം യു ഡി എഫിന്റെ ലീഡാണ് കാണാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ ചെറിയ വോട്ടുകൾ കാണെങ്കിൽ പോലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. വരും എൽ ഡി എഫിന്റെ കോട്ടകൾ എണ്ണി കോട്ടകളിലാണ് യു ഡി എഫിന്റെ ഉള്ള മേധാവിത്വം എന്ന് ശ്രദ്ധിക്കപ്പെടണം. ഇപ്പൊ ഏതാണ്ട് 3-4 റൗണ്ടുകൾ മാത്രമാണ് ഈ രണ്ട് സ്ഥലങ്ങളും പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ തന്നെ മേധാവിത്വം തുടരാൻ യു ഡി എഫിന് കഴിയുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ഈ അരൂരും കായംകുളത്തും കാണിക്കുന്നത്.
3: ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ജി സുധാകരൻ, ഐഷ പോറ്റി, ഒപ്പം പി കെ ശശി, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് യു ഡി എഫ് പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ലേബലൊക്കെ മത്സരിക്കും. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ നിലവിലുള്ള അവസ്ഥ എന്താണ്?
4: അതെ, അമ്പലപ്പുഴയിലെ ജി സുധാകരന് അനുകൂലമായ ഒരു ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടെണ്ണൽ സമയത്താണെങ്കിൽ പോലും ആദ്യം മുതലുള്ള ആ ലീഡ് അദ്ദേഹം നിലനിർത്തി പോരുകയാണ്. അമ്പലപ്പുഴക്കാരൻ

0: ജീസുധാരൻ തമ്മിലുള്ള അഭേദ്യമായ ഒരു അടുപ്പമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്.
1: ഈ അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വോട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായ വോട്ടുകളാണോ അതോ രാഷ്ട്രീയ വോട്ടുകളാണോ?
0: അതെ അതെ അതെ, രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ, അവിടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ ജി സുധാകരന്റെ വ്യക്തിപരമായ പ്രഭാവം അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അമ്പലപ്പുഴയിലെ വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
2: എത്ര റൗണ്ട് വോട്ടെണ്ണി കാണും അവിടെ ഇപ്പോ ആലപ്പുഴയില്?
0: ആലപ്പുഴയില് ഇപ്പോൾ ഏഴ് എട്ട് റൗണ്ടുകളാണ് പൂർത്തിയായിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മൂന്ന് നാല് മണ്ഡലങ്ങൾ റൗണ്ട് വോട്ടെണ്ണലേ കഴിഞ്ഞിട്ടുള്ളൂ.
1: അപ്പോൾ ഈ രവികുമാർ പറയുന്നതും അതുപോലെ തന്നെ നേരത്തെ ശ്രേയംസ് കുമാർ സൂചിപ്പിച്ചതും ഒക്കെ രണ്ട് മൂന്ന് റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴുള്ള സൂചനകളെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10-18 റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ചില പ്രത്യേക പോക്കറ്റുകളിലേക്ക് കൗണ്ടിങ് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ?
3: അല്ല, പല മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിന് ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലീഡ് ഇങ്ങനെ നിലനിർത്തി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഞാൻ കാണുന്നത്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ യു ഡി എഫിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണല്ലോ. ഈ ലീഡിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കാരണം ഈ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മുതൽ തുടർന്നു വന്ന ഒരു പ്രവണത അല്ലേ, യു ഡി എഫിൻ്റെ കാര്യത്തിൽ തുടർന്നു വന്നൊരു പ്രവണത ഏതാണ്ട് 80 മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു, അത് 99 ചില മാധ്യമങ്ങൾ പറയുന്നത്
4: 101
1: എൽ ഡി എഫിന് പലപ്പോഴും ഒന്നൊരു 40 മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് തുടരാനാണ് സാധ്യത എന്നാണ് ബിജു മോർച്ച പറഞ്ഞു വരുന്നത് അല്ലേ?
3: അതെ അതെ, ഇപ്പോൾ തന്നെ യു ഡി എഫ് ഇതാ 101.
2: ഇതിനൊരു മാറ്റം വരാനിടയുണ്ട് മോഹൻ വർഗീസിന്റെ
5: നിലവിൽ വ്യക്തമായ ഒരു ട്രെൻഡ് തന്നെയാണ് കാട്ടുന്നത്. ഒരു മണ്ഡലത്തിലെ പോലും ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. 17 റൗണ്ടുകളിലായി എണ്ണുന്ന വോട്ടുകളുടെ 4, 5, 6 റൗണ്ടുകളാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 4 റൗണ്ട്, ചിലയിടത്തൊക്കെയെങ്കിലും 6, 7 റൗണ്ടുകൾ പൂർത്തിയായി. അതൊരു ഒരു ഒരു വ്യക്തമായ ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ടിരിക്കുന്നു. ആ ട്രെൻഡ് വലിയ മാറ്റമൊന്നും വരില്ല, ±5 or 6 എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ 100 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു യു ഡി എഫ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് ലഭിച്ച ഏതാണ്ട് സമാനമായ മേൽക്കൈ ഇപ്രാവശ്യം യു ഡി എഫിന് ലഭിച്ചു എന്നാണ്, ലഭിക്കുന്നു, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, 19 മന്ത്രിമാർ, 19+1 പിണറായി വിജയൻ ഉൾപ്പെടെ അത്രയും മന്ത്രിമാരിൽ 12-13 മന്ത്രിമാർ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, പിന്നാക്കം പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ 2 മന്ത്രിമാർ പി പ്രസാദും സി പി ഐയുടെ, അതുപോലെ സജി ചെറിയാൻ ചെങ്ങന്നൂരും മുന്നിട്ട് നിൽക്കുന്നു. ചില കൊല്ലം ജില്ലയിലെ ചില മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു എന്നല്ലാതെ പ്രകടമായി മുഖ്യമന്ത്രി പോലും പിന്നിൽ പോകുന്നൊരു സാഹചര്യം വ്യക്തമായ ഭരണവിരുദ്ധതയുടെ സൂചനയായി കാണാവുന്നതേ ഉള്ളൂ.
1: ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സമയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി പി ഐയുടെ മന്ത്രിമാർക്ക് ഇത്രമാത്രം വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ മന്ത്രിമാരാണ് അടങ്കമായിട്ട് പരാജയപ്പെട്ട ഒരു രീതി നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത്.
5: ഒരു ഭരണവിരുദ്ധതയുടെ പ്രധാന ഒരു ആരോപണം പേരേണ്ടി വരുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ്, സ്വാഭാവികമാണ്.
4: വടകരയിൽ നിന്നുള്ള ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമ ചേരുന്നുണ്ട്.
6: കേരളത്തിലെ യു ഡി എഫ് തരംഗമാണ് വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കും. വടകരയിൽ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വടകരയിലും വിജയിക്കും. ഏറ്റവും നല്ല ഇതാണ്, ജനങ്ങൾ വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നല്ല പ്രതീക്ഷയാണ്. എക്സിറ്റ് പോളുകളോ പ്രീ പോളുകളോ ഒന്നല്ല ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗമുണ്ട്. ആ വിരുദ്ധത വലിയ തോതിൽ ജനം വോട്ടായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരൊക്കെ വലിയ രൂപത്തിൽ വോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടി വലിയ വിജയമായിട്ടാണ് ഇത് മാറുന്നത്. വടകരയിലും സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്.
4: വലിയ ആത്മവിശ്വാസം കെ കരമയുടെ വാക്കുകളിൽ പ്രകടമാണ്.
2: അല്ല, പറഞ്ഞതിലൊരു ശരിയുണ്ട് കേട്ടോ. സ്ത്രീകളുടെ ഒരു വലിയ പോളിംഗിലൊക്കെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം നമുക്ക് എല്ലാ സമയത്തും,
1: അതുപോലെ മുൻപെങ്ങും ഇല്ല.

0: വിധം ഇത്തവണ 48 വനിതാ സ്ഥാനാർത്ഥികൾ
1: മത്സരിക്കുന്നുണ്ട്.
0: അതിൽ 18 പേര് LDFൽ നിന്നും 18 പേര് UDFൽ നിന്നുമാണ്. അപ്പോൾ ഇത്രയധികം സ്ത്രീകളെ മത്സരരംഗത്ത് ഇറക്കി, നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വനിതാ സംവരണത്തെക്കുറിച്ചൊക്കെ വലിയ വിവാദം നടക്കുമ്പോൾ ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഒരു മത്സരം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല.
2: സംവരണം, വനിതാ സംവരണം ഉണ്ടായിട്ട് പോലും പാർട്ടികൾ അതിന് തത്തുല്യമായ ഒരു എണ്ണം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അത് ശ്രമിച്ച ഏക പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ. പക്ഷെ തൃണമൂൽ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, വളരെ പിന്നിലാണ്.
3: നമ്മുടെ ബംഗാളിലെ അവസ്ഥ വിലയിരുത്തുകയാണെങ്കിൽ 294 സീറ്റുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 94 സീറ്റുകളിൽ BJP 55 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് മെജോറിറ്റി വേണ്ടത് 148 സീറ്റാണ്. ഭരിക്കാൻ 148 സീറ്റ് വേണ്ട പശ്ചിമ ബംഗാളിൽ BJP 160 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് 117 സീറ്റുകളിൽ പിന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ്.
1: CPM ഒരിടത്തുണ്ടല്ലേ,
3: CPM ഒരിടത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളിൽ ഒരിടത്തും അനൗദ്യോഗിക കണക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
2: ഒരു തരിയെങ്കിലും വേണമെന്നാണല്ലോ
3: പ്രമാണം.
0: വളരെ കൃത്യമായ ആസൂത്രിതമായ പ്രചരണ പരിപാടികളാണ് BJP അവിടെ ചെയ്തത്. കാരണം അമിത്ഷായെ പോലൊരു വലിയ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി,
3: ഭക്ഷണ രീതി ഉൾപ്പെടെയുള്ള തന്ത്രങ്ങളോട്
0: പൈറ്റി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട
4: പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്
0: വെസ്റ്റ് ബംഗാളിൽ വന്നു.
2: 90 ലക്ഷം വോട്ടുകളാണ് വെട്ടിപ്പോയത്. ബംഗാളി ജനസംഖ്യയുടെ ഏതാണ്ട് 15% SIR-ലൂടെ വെട്ടിപ്പോകുമ്പോൾ അത് ആരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്? മമതാ ബാനർജിക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകളാണോ? ബംഗ്ലാദേശി സ്വാധീനം, ബംഗ്ലാദേശിൽ ഉണ്ടായ ഭരണമാറ്റം ഉൾപ്പെടെ ഏത് രീതിയിലാണ് ബംഗാളി ജനത അക്രോസ് ദ ഫ്രോണ്ടിയർ ഇൻ ബംഗാൾ, ഇൻ വെസ്റ്റ് ബംഗാൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതുകൂടി വളരെ കൗതുകകരമായ കാര്യമാണ്. കാരണം ബംഗാളിൻ്റെ മൊത്തത്തിലുള്ള ചിത്രം എടുത്തു നോക്കിയാൽ പടിഞ്ഞാറൻ ബംഗാളിൽ, വടക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ ബംഗാളിലും, അതായത് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന തെക്കൻ ബംഗാളിൽ, അതുപോലെ ജാർഖണ്ഡിനോടും ബീഹാറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന വടക്കൻ ബംഗാളിൽ, അവിടെയെല്ലാം BJP തേർവാഴ്ചയാണ് കാട്ടുന്നത്. എക്സിറ്റ് പോളിൽ കാണുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് സൂചന. അതേസമയം തെക്കൻ ബംഗാളാണ്, കൽക്കട്ട, ഡംഡം, ഹൗറ, ഈ പ്രദേശങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബേസ് എത്രത്തോളം ഉണ്ട് എന്നത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ജനസാമ 27% ജനസംഖ്യ ബംഗാളിലെ മുസ്ലിങ്ങളാണ്. അത് മമതാ ബാനർജിയുടെ വ്യക്തമായ വോട്ട് ബാങ്ക്. പക്ഷേ അതിനെതിരെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ടോ, അത് BJP പ്രയോജനകരമായിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലാഴത്തിൽ വിശകലനം ചെയ്യേണ്ട സമയമാണ്.
0: ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ കേരളത്തിലെ ലീഡ് നില UDF 102 എത്തിയിരിക്കുന്നു. LDF വീണ്ടും താഴേക്ക് പോകുന്നു, 37 ലീഡ് നില. NDA 1 എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോൺസ്റ്റിറ്റൻസിൽ മാത്രം 1 എന്നുള്ള അത് നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആസാമിലെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. ആസാമിലെ BJP
3: അസമിലെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് 77 BJP, 25 സീറ്റുകളിൽ കോൺഗ്രസ്, മറ്റു പാർട്ടികൾ 10-10-2 ആ തരത്തിലാണ്.
0: അസമിലെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അല്ലേ പ്രൊഫസർ വിജയകുമാർ?
4: തീർച്ചയായിട്ടും അസമിലിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്.
3: ഭരണ തുടർച്ച,
4: ഹിമന്ത ബസുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരുപക്ഷെ അവിടെ മറ്റും എങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, SIR വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും ധാരാളം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹിന്ദു കൺസോളിഡേഷന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ BJP അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു തേർഡ് ടേം ആയിരിക്കും ഇനി. ആ തേർഡ് ടേമിലേക്ക് അദ്ദേഹം തന്നെ ആയിരിക്കുമോ കാൻഡിഡേറ്റ് ഒന്നും അറിയില്ല.
0: സാധ്യത എന്ന് തോന്നുന്നു, അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചതും ഇത്തരം ഒരു വിജയത്തിലേക്ക് 3rd തവണ എത്തിക്കുന്നത്. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോൺ മത്സരിക്കുന്ന മണ്ഡലം, CMP മത്സരിക്കുന്ന മണ്ഡലം.
2: CMP മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അത് കുന്നംകുളത്തുകാരനാണ് CP ജോൺ. പക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്ന ആൾ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള, പക്ഷേ സമുദായത്തിന് വെളിയിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ മുഖമായ CP ജോൺ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ ാവുന്ന വോട്ടുകൾ ഒന്നും തന്നെയില്ല ഇവിടെ. കാരണം യു ഡി എഫ് സംവിധാനം ഒറ്റക്കെട്ടായി സി പി ജോണിന്റെ പിന്നിൽ അണിനിരക്കുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വാല്യുബിൾ ഒരു
3: പാർട്ടി.
0: നേരത്തെ പറഞ്ഞു കേട്ടത് ഇവിടെ തോമസ് ഐസക്കിനെ ഇതിനെതിരായി നിർത്തുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാതി സമവാക്യത്തിൽ വലിയൊരു
3: അല്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു
0: ആശയക്കുഴപ്പം
3: ഏതാണ്ട് അവസാനം ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി
0: രാജു ആന്റണി പ്രതീക്ഷിച്ചിരുന്നത്.

0: കേസിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നെ
1: മോചിതനായി
0: വിമുക്തനായി
1: വരും എന്നാണ്.
0: വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നറുക്ക്
1: ക്യാമറ ചരിത്രത്തില്
0: സുധീർ കനമരയ്ക്ക് വീഴുകയും. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ അത്ര വലിയൊരു മുഖമല്ല അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ സി പി ജോണിന് പിന്നെ
1: സി പി ജോൺ ദീർഘകാലമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും പലതവണ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ സൗമ്യനായിട്ടുള്ള ഒരാളാണ്,
2: തിരുവനന്തപുരം
1: ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്.
2: ബുദ്ധിജീവിയാണ്. അത് മാത്രമല്ല, ഒരു സുരക്ഷിതമായ സീറ്റ് കൊടുക്കാൻ യു ഡി എഫിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എം പി രാഘവന് പലപ്പോഴും സീറ്റുകൾ തേടി പലയിടത്തും പോയി മത്സരിക്കേണ്ടത്. ട്രിവാൻഡ്രം വെസ്റ്റിൽ മത്സരിച്ചു, ആറന്മുളയിൽ മത്സരിച്ചു, പിന്നെ അദ്ദേഹത്തിന് തട്ടകത്തിൽ മത്സരിച്ചു, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ സി പി ജോൺ മത്സരിക്കാൻ അവസരം കൊടുത്തപ്പോഴൊക്കെ ഒരു ജയസാധ്യതയും ഇല്ലാത്ത
1: സീറ്റുകളിലാണ്
2: മത്സരിച്ചത്. ഇപ്പോൾ ഇതാ മത്സരിച്ച് വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. വിജയിച്ചാൽ ഉറപ്പായി ഒരു മന്ത്രിസഭയിൽ ഒരു ബർത്ത് ഉണ്ടാവും,
1: ഉറപ്പായിട്ട്.
0: അത് ഇന്നലെ സി പി ജോൺ മാധ്യമങ്ങളുടെ മുൻപ് പറയുകയും ചെയ്തു. അതിന് മുൻപ് സി പി ജോണിനോട് എങ്ങനെയാണ് സി എം പിയുടെ വിജയ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശയുണ്ട്, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന 50 വർഷം പഴക്കമുള്ള ഒരു സൈക്കിൾ ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും.
3: നമ്മളെന്തായാലും അത് തുടർന്ന് നമുക്കിത് വീക്ഷിക്കാം, നിരീക്ഷിക്കാം. നമ്മൾ വാർത്തയുടെ ഒരു സമയമാണ്.
4: നാട് ഭരിക്കുന്ന താര കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 ഇടത്ത് UDF മുന്നേറുമ്പോൾ 39 ഇടത്ത് LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജ, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 ഇടത്ത് LDFും 1 ഇടത്ത് BJPയും 9 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന?
1: തീർച്ചയായിട്ടും ഇതിൽ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൗണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ നേരത്തെ മന്ത്രി കൂടിയായ B ശിവൻകുട്ടി ആയിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ ചോദിച്ചാൽ വർക്കല, ചെറയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്.
0: UDF കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് MA റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും, വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിര

0: പള്ളിയിൽ യു ഡി എഫിന്റെ റോണി കെ വേവി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽ ഡി എഫിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
1: ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, യു ഡി എഫിന്റെ ടി സിദ്ദിഖ് 31,321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ 6,388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി യു ഡി എഫ് സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന ഒ ആർ കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും വീണ്ടും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 എൽ ഡി എഫ് ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ 7,000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ എം ബി രാജേഷിനെ പിന്നിലാക്കി യു ഡി എഫിന്റെ വി ടി ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16-ൽ 15 യു ഡി എഫ് മുന്നേറുന്നു. ഏറനാട്, കോട്ടക്കൽ, മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ കെ എം ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ എൽ ഡി എഫിന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്, എന്താണ് നിലവിലെ സ്ഥിതി?
2: സുവർണ സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന യു ഡി എഫ് തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി 3,251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിന്റെ 4 സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി ശാന്തകുമാറും. കോന്നിയിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യുന്നു.
0: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. എ ഐ എ ഡി എം കെ 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും ബി ജെ പി 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: നാട് ഭരിക്കുന്നത് ആര്?
4: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. കേരളത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന് അനുകൂലമായി തുടരുകയാണ്. 97-98 40 സീറ്റുകളാണ് എൽ ഡി എഫ് നേടിയിരിക്കുന്നത്. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് നിലവിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരാണ് ഒരൊറ്റ സീറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നില പരിശോധിച്ചാൽ തമിഴ്നാട് ടി വി കെ 105 സീറ്റ് ഏറ്റവും വലിയ ലീഡ് ടി വി കെക്കുള്ളതാണ്. തുടർന്ന് ബംഗാളിൽ ഭരണം പിടിക്കാൻ 148 സീറ്റുകൾ മതിയാവും. അവിടെ ബി ജെ പി 160 സീറ്റുകൾ, 165 എന്നും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അസമിലും ബി ജെ പി മുന്നിലാണ്. ഒപ്പം പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം 22 സീറ്റുകളിൽ, 17 സീറ്റുകൾ മാത്രം മതിയാകും അവിടെ, പക്ഷേ 22 സീറ്റുകളിൽ എൻ ഡി എ മുന്നിലാണ്. പൊതുവെയുള്ള ഒരു ചിത്രം കുറച്ചൊക്കെ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു. തുടക്കത്തിൽ 5 എന്നുണ്ടായിരുന്ന കേരളത്തിൽ എൻ ഡി എക്ക് കുറച്ചധികം സീറ്റുകൾ, ആ ഒരു സ്ഥലത്ത് നിന്നൊരു പ്രകടമായ മാറ്റം എൻ ഡി എയുടെ നിലവിലുള്ള ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ പ്രകടമാണ്. എൽ ഡി എഫ് 40 കടക്കാൻ ബുദ്ധിമുട്ടിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ 40 മുകളിലേക്ക്, 41-42 കടക്കുന്നു. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി സുരേഷ് ചേരുന്നു. നമസ്കാരം സുരേഷ്.

0: എറണാകുളം ജില്ലയിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് നിലവിൽ?
1: നമസ്കാരം. എറണാകുളം സാധാരണ പോലെ തന്നെ UDFന്റെ ഒരു ശക്തമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ 14 മണ്ഡലങ്ങളിൽ 14 ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിൽ ഒരു 1-ഉം 2-ഉം മണ്ഡലങ്ങളിൽ LDF ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണമായും ഒരു UDF ആധിപത്യത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലിപ്പോ ഇവിടെ ആലുവ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അൻവർ സാദത്ത് ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അങ്കമാലിയിൽ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ റോജി എം ജോണും എറണാകുളം UDFന്റെ തന്നെ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ TJ വിനോദ് ലീഡ് ചെയ്യുകയാണ്. കളമശ്ശേരി മണ്ഡലത്തില് അതായത് നമ്മുടെ നിയമ വ്യവസായ കയർവകുപ്പ് മന്ത്രി P രാജീവ് മത്സരിക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇപ്പോ UDFന്റെ അതായത് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ശക്തമായ ലീഡ് നിലനിർത്തുന്നതാണ് കാണുന്നത്. 2 റൗണ്ടുകളാണ് ഇവിടെ എണ്ണിക്കഴിഞ്ഞത്. അപ്പോ ആ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ അബ്ദുൽ ഗഫൂറിന് ഒരു നല്ല ഭൂരിപക്ഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മുഹമ്മദ് ഷിയാസ് UFലെ മുഹമ്മദ് ഷിയാസ് ആണ് ലീഡ് ചെയ്യുന്നത്. കോതമംഗലത്ത് 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. ഷിബു ഈ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2020യുടെ ഒരു കേന്ദ്രമായിരുന്ന കുന്നത്തുനാടില് 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ VP സജീന്ദ്രൻ UDFലെ VP സജീന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മൂവാറ്റുപുഴയിലും മാത്യു പുഴനാട് ശക്തമായ ഒരു ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏറ്റവും വലിയ ലീഡ് നിലയാണ് മൂവാറ്റുപുഴയിൽ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മാത്യു പുഴനാടിന്. അതുപോലെ തന്നെ പറവൂര് 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. VD സതീശൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നേറുകയാണ്. പെരുമ്പാവൂരിൽ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മനോജ് മൂത്താരൻ UDF മുന്നേറുന്നു. പിറവത്തും അനൂപ് ജേക്കബിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അവിടെ 4 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. പിന്നെ തൃക്കാക്കരയില് ഉമാ തോമസ് സിറ്റിംഗ് MLA ഉമാ തോമസ് 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. തൃപ്പൂണിത്തറയില് തൃപ്പൂണിത്തറയുടെ പ്രത്യേകത നമ്മുടെ രണ്ട് സെലിബ്രിറ്റീസ് ആണ് നമുക്കിവിടെ എറണാകുളം മത്സരിച്ചത്. ഒന്ന് പിന്നെ അഖിൽ മാരാര്, അഞ്ജലി നായർ. അതില് അഞ്ജലി നായർ മത്സരിച്ച തൃപ്പൂണിത്തറ മണ്ഡലത്തില് NDAയുടെ അഞ്ജലി നായർ ചിത്രത്തിലേ ഇല്ല. പകരം തൃപ്പൂണിത്തറ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ദീപക് ജോയിയാണ് UDFല് ദീപക് ജോയി ലീഡ് ചെയ്യുന്നു. അതുപോലെ വൈപ്പിനില് 5 ആകെ ഒരു വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടങ്ങളിൽ LDF പ്രതീക്ഷ നിലനിർത്തിയ ഒരു മണ്ഡലമായിരുന്നു വൈപ്പിൻ. വൈപ്പിനില് 5 റൗണ്ട് വരെ എണ്ണിക്കഴിഞ്ഞപ്പോ അവിടെ LDF ആണ് നിന്നിരുന്നത്. പിന്നീടിപ്പോ 6ാമത്തെ റൗണ്ടിൽ തുടങ്ങി ടോണി ചെമ്മണി, അതായത് ഇവിടുത്തെ കൗൺസിലർ കൂടിയായിരുന്ന പഴയ പിന്നെ മേയർ കൂടിയായിരുന്ന കൊച്ചി മേയർ കൂടിയായിരുന്ന ടോണി ചെമ്മണിയാണ് ഇപ്പോ
0: നമ്മൾ നേരത്തെ കിഴക്കമ്പലം മേഖല ഉൾപ്പെടുന്ന കുന്നത്തുനാടിനെ കുറിച്ച് സൂചിപ്പിച്ചു. 2020 ഇത്തവണ മുന്നണി മാറിയാണ്, പുതിയ NDA ആയി ചേർന്നാണ് 2020 ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ 2020 ഒരു സ്വാധീനം ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്?
1: അത് ഒട്ടും തന്നെ വർക്കായിട്ടില്ലാണെന്നാണ് ഈ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. VP സജീന്ദ്രൻ ശക്തമായ ഒരു ഭൂരിപക്ഷം തന്നെ, അതായത് ശക്തമായ ഒരു ലീഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. 2ാമത്തെ PV ശ്രീനിജനാണ് 2ാം സ്ഥാനത്തുള്ളത്. അത് അതിനുശേഷമാണ്, അതായത് 3ാം സ്ഥാനത്ത് മാത്രമാണ് ബാബുദി ബകാരൻ ഇപ്പോൾ ഉള്ളത്. കുന്നത്തുനാട് പിന്നെ 2020 ഒരു ആധിപത്യം ഒട്ടും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. 4 റൗണ്ട് അവിടെ എണ്ണിക്കഴിഞ്ഞു. VP സജീന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്.
0: തുടക്കത്തിൽ പറവൂർ VD സതീശൻ കുറച്ച് പിന്നിലാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലുള്ള പറവൂർ അവസ്ഥ?
1: ഉണ്ടായിരുന്നു, തുടക്കത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പറവൂര്. അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താണ് പല സമയങ്ങളിലും പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ TA ടൈസൺ ഒരു ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കുറെ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം VD സതീശൻ മുന്നോട്ട് വരുന്ന കാഴ്ച, അതായത് ഇപ്പോ 6 റൗണ്ട് എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ VD സതീശന് 3700 അത് 4000 അടുപ്പിച്ച് ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്.
0: വളരെ നന്ദി സുരേഷ്, നമ്മളോടൊപ്പം തുടരുക. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണെന്നുള്ള വാർത്ത, അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ പിന്നിലാക്കിയിരിക്കുന്നത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്റ്റ്,
2: ഒരു വലിയൊരു അട്ടിമറി തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, ധർമ്മടം പോലെയുള്ള ചെങ്കോട്ടയിൽ പരാജയം

0: പറയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം കേരളം അതിശക്തമായ കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടുകളോടുള്ള അതിശക്തമായ വിയോജിപ്പ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ശ്രീ പിണറായി വിജയനെതിരെ ജനം രേഖപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. എത്ര റൗണ്ടാണ് പൂർത്തിയാക്കിയത് എന്നത് കൃത്യമായി അറിയാം.
1: 5 റൗണ്ടുകൾ എന്നാണ് കാണുന്നത്.
0: 5 റൗണ്ടുകൾ. അപ്പോൾ 5 റൗണ്ടുകൾ ഒരു ദിശാസൂചകം തന്നെയാണ്. ആകെയുള്ള 18 റൗണ്ടിൽ 5 റൗണ്ടുകളിൽ ശ്രീ പിണറായി വിജയൻ പിന്നിട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം ഇനി അവസാനം ജയിച്ചു വന്നാൽ തന്നെ മുൻകാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെങ്ങും തന്നെ വരാനൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് കേരളം മാറി ചിന്തിക്കുന്നു. മന്ത്രിമാർ വലിയ ഒരു തോതിലാണ് പരാജയപ്പെടുന്നത്. 13 മന്ത്രിമാരോളമാണ് പിന്നിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടീം LDFനോടുള്ള ശക്തമായ വിയോജിപ്പ് കേരള ജനത രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം?
2: അത് കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ സുശക്തമായ സംഘടിതമായ ശക്തിയുള്ള 2 ജില്ലകളാണ്. ഈ 2 ജില്ലകളിൽ ചില നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് വളരെ സീനിയറായിട്ടുള്ള ചില നേതാക്കളെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് രഹസ്യ സ്വഭാവം, ഇലക്ഷൻ രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. സൈലൻ്റായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം, എന്നുവെച്ചാൽ ഒരു കോട്ടറി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് മറുഭാഗത്ത് നിൽക്കുന്നത്, അവരോടുള്ള ഒരു വിയോജിപ്പ് ഈ തരത്തിൽ പിണറായി വിജയൻ്റെ വോട്ട് കുറയ്ക്കാൻ ഇടയായി.
0: ഏറ്റവും അധികം ഗ്ലാമർ താരമായിരുന്നയാൾ ജയരാജനാണ്, പി ജയരാജൻ.
2: അദ്ദേഹത്തിൻ്റെ
0: പേരിലൊരു പി ജെ ആർമി എന്നൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീരാരാധനയുടെ ഒരു ഇതിഹാസ തുല്യമായ വീരാരാധന ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പഴയ കടത്തനാട്ട് മേഖല.
3: ഇവിടെയാണ് കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചത്, ഈ തുടർ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുമെന്നും ജീർണതയുണ്ടാകുമെന്നും. സത്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. കാരണം തുടർ ഭരണം കിട്ടിയപ്പോഴേക്കും ഈ കേഡർ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഭരണത്തിൻ്റെ മുകളിലട്ടം വരെയുള്ള ആളുകൾ വരെ ജനങ്ങളുടെ ഇച്ഛയെ മറികടന്നുകൊണ്ട് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇതൊക്കെ കാണിച്ചു എന്നുള്ളതിൻ്റെ ആരോപണങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായി
4: ഉണ്ടാകും. ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവില്ലായ്മ കൂടെ ഈ പല
3: തീർച്ചയായും
1: മാത്രമല്ല സംഘടനാ സംവിധാനത്തിൽ വളരെ വലിയ ദൗർബല്യം ഉണ്ടായാലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടി ഐ മധുസൂദനെതിരെ മറ്റു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
0: രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് ശരാശരി കമ്മ്യൂണിസ്റ്റിനെ ചിന്തിക്കാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല.
1: പിന്നെ പി കെ ശ്യാമള ഇപ്പൊ പിന്നിലാണ്. അപ്പൊ അതൊക്കെ വലിയ, അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സമിതി അംഗമൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത്. അപ്പൊ ആ സംഘടനാ സംവിധാനത്തിൽ വലിയ വിള്ളൽ വരുന്നു. സംഘടനാ സംവിധാനമാണല്ലോ CPMന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
0: അത് മാത്രമല്ല, വർഗ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, CPM എന്ന ക്ലാസ് പാർട്ടിയാണ്, ആ ക്ലാസ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ വരുന്ന വലതുപക്ഷ വ്യതിയാനം, ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത ഘടനകളിലേക്ക് പാർട്ടിയുടെ ചിന്തകൾ മാറുന്നു. ഒരു വൺ മാൻ ലീഡർഷിപ്പ്, അതൊരു
1: റഷ്യയിലെ
0: അതൊരു വലിയ ഘടകം, അതിനോടൊക്കെയുള്ള വിയോജിപ്പാണ്. ഒരു യഥാർത്ഥ പാർട്ടി രീതികളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആവശ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെറിയ രീതിയിലെങ്കിലും ചിന്തിച്ചു എന്നതിൻ്റെ പ്രതിഫലനം കൂടിയാകാം. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇപ്പോൾ ഉദുമ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10,000-ൽ പരം വോട്ടിന് UDF ലീഡ് ചെയ്യുകയാണ്. അതിനർത്ഥം എന്താണ്? കാസർഗോഡ്, കണ്ണൂർ, ഉദുമ, അതുപോലെ മഞ്ചേശ്വരം, അവിടെ എല്ലാം തന്നെ UDF വലിയ മേൽക്കൈ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മലബാർ, വടക്കൻ മലബാർ മേഖല ഇപ്പോൾ CPMനെ ചെറിയ തോതിലെങ്കിലും കൈവിടുന്നു എന്ന് തന്നെയാണ്.
1: പിന്നെ ഈ വ്യക്തിയാരാധനയുടെ വലിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. വ്യക്തിയാരാധന VSന്റെ ചിത്രം വെച്ച് വളരെ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് വ്യക്തികളെ ആധാരമാക്കി പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
0: VSന്റെ പണം വെച്ചപ്പോൾ വോട്ട് പെട്ടിയിൽ വീണു, പിണറായിയുടെ പണം വെച്ചപ്പോൾ വീണോ എന്നതാണ് ചോദ്യം.
4: വിജയകുമാർ സാറിലേക്ക് വീണ്ടും വരാം. നമ്മൾ നേരത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മള് കേരളത്തിലെ റിസൾട്ടുകളും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ റിസൾട്ട്, പലപ്പോഴും കള്ള വോട്ട് പോലുള്ള ആരോപണങ്ങൾ, ബൂത്ത് പിടുത്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലയിടങ്ങളിൽ ഉയർന്നു വരാറുണ്ട്. തമിഴ്നാട്ടിലെ സമാനമായി വോട്ടിന് പണം, വ്യാജ വോട്ട്. അപ്പൊ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളം തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിലായിരിക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും?
2: കേരളത്തിൽ വാസം പറഞ്ഞാൽ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ആരും തന്നെ, കേരളത്തിലെ ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി പോലും SIRനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു, അത് സത്യമാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുടെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി SIRനെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതേസമയം SIRനെതിരെ ഫൈറ്റ് ചെയ്തത് പശ്ചിമബംഗാളിലാണ്, ആസാമിലാണ്. തമിഴ്നാട്ടിലെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ പിന്നെ റിസോർട്ട് രാഷ്ട്രീയം അവിടെ നടമാടുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത

0: ഒരു ഹങ് അസംബ്ലിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെയും അതുപോലെ കർണാടകത്തിൻ്റെയും രാഷ്ട്രീയമൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോവുക,
1: താമസിപ്പിക്കുക,
0: അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം പുതുച്ചേരിയിൽ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തായിരുന്നാലും ഒരു ഹങ് അസംബ്ലിയാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്നത്. ടി വി കെ ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ എ ഐ ഡി എം കെയുടെ സപ്പോർട്ട് ഓഫീഷ്യലി കിട്ടി. എ ഐ ഡി എം കെ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ മാത്രമായിട്ട് അതിൽ നിന്ന് വേർപെട്ടുകൊണ്ട്
1: ടി വി കെയോടൊപ്പം
0: ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോയിട്ട് പിന്നെ ഭൂരിപക്ഷം തേക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്.
2: ഏതായാലും എല്ലാ തമിഴ്നാട് എം എൽ എമാരും വിലയേറിയ എം എൽ എമാരാണ് എന്ന്.
0: അതെ, വിലയേറിയ എം എൽ എമാരാണ്.
2: വിലയുണ്ടാവും ഓരോ എം എൽ എ.
3: കേരളത്തിലെ ട്രെൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ട്രെൻഡുകൾ മാറുന്നു. നേരത്തെ 102 ഇപ്പോൾ വരുന്ന ട്രെൻഡ് ഇപ്പോൾ യു ഡി എഫിന് 95 കുറയുന്നു, 43 എൽ ഡി എഫിന്, അല്ലെങ്കിൽ 42 എൽ ഡി എഫിന്. ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വന്നപ്പോൾ എൻ ഡി എയുടെ ലീഡ് 2 മാറി. ഏതാണ്ട് 2000 വോട്ടുകളുടെ 2728 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സാരി വിവാദവും അല്ലെങ്കിൽ പണവിവാദവും ഒക്കെ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അത്തരത്തിലൊരു വിവാദം കേരളത്തിന് കേട്ട് കഴിവ് പോലില്ലായിരുന്നു, പക്ഷേ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷേ
1: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി അതുൽ കൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. അതുൽ നമസ്കാരം. അതുൽ, എന്താണ് തിരുവനന്തപുരം ഇന്ദിരാ ഭവനിൽ നിന്നാണ് അവിടെയാണ് അതുൽ ഇപ്പോൾ ഉള്ളത്. യു ഡി എഫ് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം 95 വോട്ടുകൾ, ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടിലുള്ള ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു കൃത്യമായ റിസൾട്ട് അല്ല. എന്താണ് ഇന്ദിരാഭവന് മുന്നിൽ നിന്നുള്ള വിശേഷങ്ങൾ?
4: ഇന്ദിരാഭവനിൽ ആവേശമാണ് പൊട്ടിയ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രയധികം പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. ഓരോ നേതാക്കന്മാർ കടന്നു വരുമ്പോഴും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂർ ഇന്ന് രാവിലെ മുതൽ ഈ ആസ്ഥാനത്തുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരും കടന്നു വരുമ്പോൾ അക്ഷാരവങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ തകർക്കുകയാണ് ഇവിടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷം അത് കെ പി സി സി ഭവനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെ
3: പറയേണ്ടിട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച 3 പേരും ഭാവി മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. അവർ ഓരോരുത്തർ വന്നപ്പോ ഈ അണികളിൽ നിന്നുള്ള പിന്തുണ ആർക്കാണ് കൂടുതൽ കിട്ടിയത്?
4: കെ പി സി സി പ്രസിഡന്റ് ആസ്ഥാനത്തേക്ക് പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ആ ഹർഷാരവങ്ങളോടെ ഓരോരുത്തർക്കും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള രീതിയിലാണ് വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും കടന്നു വരുമ്പോൾ സ്വീകരിച്ചത്. ഇത് മാത്രമല്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന കെ സുധാകരൻ കടന്നു വന്നപ്പോഴും അതിഗംഭീരമായ ഹർഷാവരങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. മാത്രമല്ല ഇവർ 3 പേരും സമീപത്ത് അടുത്തടുത്തായി തന്നെ ഇരിക്കുകയും അവർ സുസലാന്വേഷണങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകളുമായും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്ററുകളും കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെയാണ്. പതാകകളേന്തി അതോടൊപ്പം തന്നെ നൃത്തം ചവിട്ടിയും ഒക്കെ പ്രവർത്തകരുണ്ട്. വനിതാ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ അതിഗംഭീരമായി അവർ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഉൾപ്പെടെ ഡി ജെ പാർട്ടി പുതിയ ജെൻസി തലമുറയെ ഉൾപ്പെടെ ആവേശത്തിൽ ആർത്തുവാൻ വേണ്ടി ഡി ജെ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത്.
0: ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിക്കാൻ പറ്റുമോ?
4: നിലവിലെ സാഹചര്യത്തിൽ അതിന് സമീപത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അത് നമ്മുടെ ലൈവിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു അല്പം മാറി നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പ്രവർത്തകരുടെ ആവേശം അല്ലയടിക്കുകയാണ്. പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഇന്ദിരാഭവനിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആവേശം അണപൊട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ദിരാഭവനിൽ കാണാൻ കഴിയുന്നത്.
1: വളരെ നന്ദി. നമ്മളോടൊപ്പം അതിൽ എന്തായാലും ഇന്ദിരാഭവനിൽ തന്നെ തുടരുക. നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ നന്ദി. അപ്പോൾ ഇന്ദിരാഭവനകത്തൊരു ആവേശം നമ്മളിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചു. ആരാണ് നമ്മളിപ്പോൾ പരിപാടിയുടെ പേര് ആരാകും നയിക്കുക എന്നുള്ളൊരു വിഷയം നാട് ഭരിക്കുന്നതിനപ്പുറം അവിടെ മറ്റൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് പിന്നാലെയാണ് അവരുടെ എല്ലാ സ്ട്രാറ്റജികളും. ഇതിനൊക്കെ കരുനീക്കങ്ങൾ വഹിക്കുന്ന ഇപ്പോൾ കെ സി വേണുഗോപാൽ, അല്ലാതെ ഇതിന് പുതിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയൊരു പദവി വരുന്നു. ഓരോ നേതാവിനെ സംബന്ധിച്ച് പുതിയ പുതിയ ഡെവലപ്മെൻറ് ഉണ്ടാകുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വലുതാവുകയാണ്. ഇപ്പോൾ ഇതാ അവർ സ്വപ്നം കണ്ട ഒരു നമ്പറിലേക്ക്, മാജിക് നമ്പറൊക്കെ കടന്ന് സെഞ്ചുറി അടിച്ചു അടിച്ചില്ല, അതിന് താഴേക്ക് നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു
5: ഫലം? ഇടപെടൽ നടത്തിക്കോട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം

0: ങ്ങൾ ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ വിജയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയെ നിര്യാണത്തിന് ശേഷം അതിജീവിച്ചു വന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ഒരു പ്രേരണയായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു എന്താണ് കുറ്റാരോപിതനായിട്ട് നിന്ന എന്താണ് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ഇമേജ് ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് യു ഡി എഫിന് സഹായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മഹാത്മാഗാന്ധിയെ കുറിച്ച് പലപ്പോഴും പറയും, ഹി വാസ് എ സെയിന്റ് എമംഗ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റീഷ്യൻ എമംഗ് സെയിന്റ്സ്. സമാനമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ സെയിന്റിൻ്റെ ഒരു പരിപ്രേക്ഷ്യം ചാർത്തി കൊടുക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്കിലും ഉമ്മൻചാണ്ടിക്ക്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ ഉമ്മൻചാണ്ടി മാജിക്ക് തീർച്ചയായും വർക്കൗട്ട് ചെയ്തതായി കാണാം. അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളമൊട്ടാകെ വർക്കൗട്ട് ചെയ്തതായി കാണാം. അതുകൊണ്ട് അവിടെ ഉയർന്ന കണ്ട ഫ്ലക്സുകളിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ ഫ്ലക്സുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിൻ്റെയാണ്.
2: ായിരത്തിനടുത്തേക്ക്
1: അതും പുതു പുതുമയാർന്ന പ്രചരണ ശൈലി, ഫ്ലക്സുകൾ ഉപേക്ഷിച്ച്, ബാനർ ഉപേക്ഷിച്ച്, കൊട്ടിക്കലാശങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കാൻ ആ ഒരു ധൈര്യം, ആ ചങ്കുറപ്പ് തീർച്ചയായും കേരള ജനത, പുതുപ്പള്ളിയിലെ ജനത നെഞ്ചിലേറ്റി എന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ ഒരു സൂചന കൂടി, തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്ത, ഇന്ദിരാഭവനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അതുൽ, അതുലിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നൊരു കാര്യമുണ്ട്. അവിടെ കണ്ട ബാനറുകൾ, ഫ്ലക്സുകൾ പലതും കെ സി വേണുഗോപാലിൻ്റെ മുഖമായിരുന്നു തെളിഞ്ഞു കണ്ടത്. അതെന്തിൻ്റെയെങ്കിലും സൂചനയാണോ, ആദ്യ സൂചനകളിൽ എന്തെങ്കിലും ആണോ?
3: ഇതിനു മുൻപ് ഈ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അവസാനം പറയുമെങ്കിലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല എന്ന് തന്നെയുമല്ല, രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു ആരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കിക്കരുത്, അത് ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കുമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മുറവിളി കേരളത്തിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ ഒരു അസംതൃപ്തിയുണ്ട്, അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിച്ചു. കെ സി വേണുഗോപാൽ ഡൽഹിയിലിരുന്നുകൊണ്ട് നിശബ്ദമായി ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചെയ്യുന്നുണ്ട്. മുരളീധരന് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അതിൻ്റെ ഒരു മത്സരത്തിലേക്ക്, ഓട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത്, ഈ ഒരു മത്സരം ഇലക്ഷന് മുമ്പായിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു അല്ലേ? തീർച്ചയായും അത് മറ്റൊന്നു പറയാം. കാരണം ഇവർക്കറിയാം പിന്നെ അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോയി. ഇത് മാത്രമല്ല, ഇനി മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനങ്ങൾ ആകാൻ
0: കിടക്കണം.
3: കാരണം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഈ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് 60-65 കഴിഞ്ഞവരാണ്. ഇനി അവർക്കൊരു അംഗത്തിന് ബാല്യമില്ല. അപ്പം ഇപ്പോൾ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ
0: അതിനകത്ത് വേറൊരു പോസിറ്റീവായ ഒരു അംശമില്ലേ? ഞാൻ പറയുന്ന കുറച്ച് ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. എന്നാലും കോൺഗ്രസ്സിനകത്ത് ഈ ഒരു മത്സരം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൻ്റെ പ്രകടനം കൂടിയല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ അതിനകത്ത് സ്വതന്ത്രമായിട്ട് അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നോ ഇന്നാരെ മുഖ്യമന്ത്രി ആക്കണമെന്നോ അതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി എന്ന് പറയാവുന്നത് കോൺഗ്രസ് ആണ്. അതിലൊരു ജനാധിപത്യം കൂടെ പ്രവർത്തിക്കുന്നില്ലേ? നമ്മൾ
4: ഒരു പോസിറ്റീവ് ആംഗിൾ അതിന് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ
2: കാര്യങ്ങൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്.
0: തങ്ങളുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നത് എപ്പോഴും.
1: എന്നാലും നേതൃധാരാളിത്തത്തിന്റെ ബാധ്യതകളും സാധ്യതകളും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ഈ സി പി എമ്മിനകത്ത് ധാരാളിത്തം ഒന്നുമില്ല, ഒറ്റ മുഖം മാത്രമേ
0: ഉള്ളൂ.
1: ആ മുഖം റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മില്ല, ഇടതുപക്ഷമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഫർ, ഈ മൂന്ന് പേര്, സമശീർഷരായ മൂന്ന് പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയായിക്കൂടി. കാരണം ആരോടും പ്രത്യേകിച്ച് മമതയോ വിരോധമോ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു ശരാശരി വോട്ടർക്ക്. അതുകൊണ്ട് നേതൃ ഒന്നല്ലെങ്കിൽ ഒന്ന് തങ്ങൾക്കൊരു ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ ടീം യു ഡി എഫ് എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ പ്രചരണത്തിൽ മുന്നോട്ട് വന്നത്.
4: മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ള
3: ടീം യു ഡി എഫ് പോലെ തന്നെ ടീം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റൊട്ടേഷണൽ ബേസിസിലെ ഒരു വർഷം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട്
0: ഈ ഒരു വളരെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതം ആവുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഒരു നമ്മുടെ രാഷ്ട്രീയം തന്നെ നമ്മൾ ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്ന അത്ര ഒരു വൈവിധ്യമാണല്ലോ. ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ലോ ഏത് പാർട്ടിയിലായാലും.
4: ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ട് വേറൊരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, വൺ നേഷൻ വൺ വോട്ട് എന്നുള്ള സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ വാസ്തവം പറയുകയാണെങ്കിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്ന ആൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്.

0: നിയമസഭയുടെ കാലാവധി പിന്നീട് എത്ര കാലം
1: അതെ,
0: അല്ലേ?
1: പിന്നീട്
0: എത്ര
1: എത്ര കാലമാണ്?
0: ചോദ്യമുണ്ട്.
2: നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് NDA സ്ഥാനാർത്ഥികൾ 3 പേർ. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലെ കണക്കുകൾ പ്രകാരം ശോഭാ സുരേന്ദ്രൻ, രാജീഷ് നേതൃത്വം. ഒപ്പം കാസർഗോഡ് അശ്വിനി എം എൽ 1226 മുന്നിട്ട് നിൽക്കുന്ന ഒരു സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വീണ്ടും അനൗദ്യോഗിക കണക്കുകളിൽ അത് 2-3 ഇങ്ങനെ മാറി മറിയുകയാണ്.
0: ഒരു സൂചന കൂടെ ഇവിടെ വരുന്നു, അതായത് ഈ വിസ്മയങ്ങൾ എല്ലാം തന്നെ പൂവണിയുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ട് സീറ്റുകൾ, പയ്യന്നൂർ, തളിപ്പറമ്പ് സീറ്റുകളിൽ രണ്ടും UDF മുന്നിട്ട് നിൽക്കുന്നു. PK ശ്യാമള LDF പിന്നിലാണ്, തളിപ്പറമ്പ്
1: അവിടെ 3805 വോട്ടിന് പിന്നിലാണ്.
0: അപ്പൊ അവിടെ വിസ്മയകരമായ ഒരു മാറ്റം, സതീശൻ പറഞ്ഞ വിസ്മയത്തിന് ഒരു അർത്ഥം ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ സൂചനകൾ നിലനിൽക്കുകയാണ് എങ്കിൽ
3: അത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പാർട്ടി വിരുദ്ധ വികാരമാണെന്ന് നമ്മൾ പറയേണ്ടി.
1: അതെ അതെ, അവിടെ ആവുമ്പോൾ
3: കാരണം പാർട്ടി അവർക്ക് അർഹപ്പെട്ട സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളതായിരുന്നു.
0: ഈ ധർമ്മടത്ത് ഇപ്പോൾ അബ്ദുൾ റഷീദ്, ശ്രീ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ചെറിയ വോട്ടുകൾക്കാണ്, 1090 വോട്ടുകൾക്കാണ്. ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം. എന്നിട്ട് പിണറായി വിജയൻ പരാജയപ്പെടുമെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു പക്ഷേ അടുത്ത റൗണ്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹം അന്തിമഘട്ടത്തിൽ വിജയിച്ചു വരാനും സാധ്യത തള്ളിക്കളയാനാവില്ല.
2: നമുക്ക് എന്തായാലും ഈ ഒരു ചർച്ച തുടരാൻ ഇപ്പം നമുക്കൊരു ന്യൂസ് ബുള്ളറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ പുറത്തു വരുന്ന ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 97-96 UDF 40 LDF ഇപ്പം 3 സീറ്റുകളിൽ. കാസർഗോഡാണ് പുതുതായി NDA മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സീറ്റ്. വാർത്താ ബുള്ളറ്റിലേക്ക്.
4: നാട് ഭരിക്കുന്ന താര കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.
5: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച ലീഡിലേക്ക്. 140 മണ്ഡലങ്ങളിലെയും പ്രവണതകൾ പുറത്തുവന്നപ്പോൾ UDF 97 സീറ്റിൽ മുന്നേറുകയാണ്. LDF 42 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. BJP നേമം, പാലക്കാട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ 5 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1090 വോട്ടിന് പിന്നിൽ. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 3266 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 3000-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് 5151 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ പിന്നിലാണ്. 3 റൌണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 1685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് UDFലെ KM അഭിജിത്തിന്റെ ലീഡ് 16000-ത്തോട് അടുക്കുന്നു. LDFലെ P വസന്തമാണ് രണ്ടാം സ്ഥാനത്ത്. കുറ്റ്യാടിയിൽ 4 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFലെ പാറക്കൽ അബ്ദുള്ള ലീഡ് വർദ്ധിപ്പിച്ചു. LDFലെ കുഞ്ഞമ്മദ്കുട്ടിയേക്കാൾ 3434 വോട്ടിന്റെ ഭൂരിപക്ഷം പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഉണ്ട്. വടകരയിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFലെ KK രമ 7000-ത്തോളം വോട്ടിന്റെ ലീഡ് നേടി. MK ഭാസ്കരനാണ് LDF സ്ഥാനാർത്ഥി. ബാലുശ്ശേരിയിൽ UDFലെ VT സൂരജിന്റെ ലീഡ് 3553 വോട്ടായി. KM സച്ചിൻദേവാണ് പിന്നിൽ നിൽക്കുന്ന LDF സ്ഥാനാർത്ഥി. കണ്ണൂരിൽ 4 റൌണ്ട് പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി TO മോഹനൻ 3466 വോട്ടിന് മുന്നിലാണ്. തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3805 വോട്ടായി. LDFലെ PK ശ്യാമളയാണ് പിന്നിൽ. മഞ്ചേശ്വരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ UDFലെ AKM അഷറഫ് മുന്നിട്ട് നിൽക്കുന്നു. BJPയിലെ K സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത്. കൊല്ലത്ത് UDFലെ ബിന്ദു കൃഷ്ണ 7063 വോട്ടിന് മുന്നിലെത്തി. LDFലെ S ജയമോഹനാണ് പിന്നിൽ. പത്തനാപുരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ 2135 വോട്ടിന് പിന്നിലാണ്. UDFലെ ജ്യോതികുമാർ ചാമക്കാലയാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. പുനലൂരിൽ LDFലെ സി അജയപ്രസാദ് 6350 പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനസാണ് പിന്നിൽ. ചാത്തന്നൂരിൽ UDFലെ സൂരജ് രവിയാണ് മുന്നിൽ. 258 വോട്ടിന്റെ ലീഡ് 3 റൌണ്ട് പിന്നിട്ടപ്പോൾ സൂരജ് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ LDFലെ K ആൻസലൻ 918 വോട്ടിന് മുന്നിലാണ്. UDFലെ N ശക്തനാണ് പിന്നിൽ. 5 റൌണ്ട് പൂർത്തിയായപ്പോൾ നെടുമങ്ങാട് LDFലെ GR അനിൽ 5575 വോട്ടിന് മുന്നിലാണ്. തിരുവനന്തപുരം സീറ്റിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ CP ജോൺ 3534 വോട്ടിന് മുന്നിലാണ്. വാമനപുരത്ത് UDF സ്ഥാനാർത്ഥി സുധീർഷ പാലോട് 4048 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. വർക്കല മണ്ഡലത്തിൽ LDFലെ V ജോയ് 2304 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. UDFലെ വർക്കല കഹാറാണ് പിന്നിൽ. കുന്നംകുളത്ത് 6 റൌണ്ട് പൂർത്തിയായപ്പോൾ LDFലെ AC മൊയ്തീൻ 3400 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. UDFലെ PT അജയ്മോഹനാണ് പിന്നിൽ.

0: പാലക്കാട് ജില്ലയിൽ UDF മുന്നേറ്റം. ആകെ 12 മണ്ഡലങ്ങളിൽ 6 UDF ആണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലും UDF മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. 12 മണ്ഡലങ്ങളിൽ നിലവിൽ 6 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഷൊർണൂർ, തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട്, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ 3 വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴും മന്ത്രി MP രാജേഷ് പിന്നിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ NDA സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നെങ്കിലും 3 റൌണ്ടിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡിലേക്ക് എത്തുകയായിരുന്നു. മലമ്പുഴയിൽ തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥി A പ്രഭാകരനാണ് ലീഡ് ചെയ്യുന്നത്.
0: തൃശൂരിൽ 8 സീറ്റുകളിൽ LDFും 5 സീറ്റുകളിൽ UDFും മുന്നേറുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: തൃശൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മീഡിയ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ 8 LDF ലീഡ് ചെയ്യുന്നു, 5 UDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 13 12 LDF തൂത്തുമായിരുന്നു. ചാലക്കുടി ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും LDFന് സ്വന്തമായിരുന്നു. എന്നാൽ ഇത്തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വേണം പറയാൻ. ഈ അടുത്ത നമുക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 8 LDF മുന്നേറ്റം തുടരുന്നത്. അതുപോലെ തന്നെ 5 അതായത് തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ UDF തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് തൃശൂർ, അതായത് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും UDF സ്ഥാനാർത്ഥിയായി രാജൻ ജെ പലനും മത്സരിക്കുന്ന തൃശൂർ നിയമസഭാ മണ്ഡലമാണ് ഏറ്റവും വലിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 10,500 വോട്ടുകളുടെ ലീഡാണ് UDF സ്ഥാനാർത്ഥിയായ രാജൻ ജെ പലൻ ഇതുവരെ തൃശൂരിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ വിജയയുടെ തമിഴക വെട്രി കഴകം വ്യക്തമായ ലീഡിലേക്ക്. 104 ലീഡ് നേടിയ TVKക്ക് പിന്നിൽ 77 സീറ്റുമായി അണ്ണാ DMK സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ DMK സഖ്യത്തിന്റെ ലീഡ് 50 സീറ്റുകളിലേക്ക് കുറഞ്ഞു. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 290 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ BJP 175 ലീഡ് ചെയ്യുന്നുണ്ട്. അസമിൽ 126 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 98 സീറ്റുകളിൽ BJP സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം 26 ലീഡ് ചെയ്യുന്നുണ്ട്. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ AINRC 8 സീറ്റുകളിൽ മുന്നിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രാദേശിക വാർത്തകൾ ഇനി 12:30.
3: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
4: നാട് ഭരിക്കുന്ന താര നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് UDF. 97 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 40 സീറ്റുകളാണ് LDFനുള്ളത്. 3 NDA മുന്നോട്ട് സൂചിപ്പിച്ചതുപോലെ മുന്നിട്ട് നിൽക്കുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 5 LDF UDFും 8 UDFുമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ LDFന് അനുകൂലമായൊരു തരംഗമുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ 8 UDFും 3 LDFനൊപ്പമാണ്. തിരുവനന്തപുരത്ത് 1 അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. 15 5 UDFനൊപ്പവും 1 LDFനൊപ്പവുമാണ്. ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ്, അവിടെ 6 UDFനൊപ്പവും 3 LDFനൊപ്പവുമാണ്. കോട്ടയത്തെ 9 UDFനൊപ്പവും 1 മാത്രമാണ് LDFനൊപ്പം നിൽക്കുന്നത്. ഇടുക്കിയിൽ 4 UDFനൊപ്പവും 1 LDFനൊപ്പവുമാണ്. എറണാകുളത്ത് UDFന്റെ സർവാധിപത്യമാണ്, 14 UDF ലീഡ് ചെയ്യുന്നു. തൃശ്ശൂർ 13 9 LDFും 4 UDFുമാണ്. കുറച്ച് LDFന് അനുകൂലമാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ. പാലക്കാട് 12 അതിൽ 7 LDFനൊപ്പം നിൽക്കുന്നു, 5 UDFലേക്ക് പോകുന്നു. മലപ്പുറത്ത് 16 16 UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 13 9 UDFനൊപ്പം നിൽക്കുന്നു, 3 LDFനൊപ്പം നിൽക്കുമ്പോൾ 1 NDAക്കൊപ്പം കോഴിക്കോട് സൗത്ത് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് 3 അതിൽ 3 UDFനൊപ്പം നിൽക്കുന്നു. കണ്ണൂര് 11 LDFനൊപ്പം നിൽക്കുമ്പോൾ 4 UDFനൊപ്പം നിൽക്കുന്നു. ഒപ്പം കാസർഗോഡ് 5 LDFനൊപ്പവും 2 UDFനൊപ്പവുമാണ് നിൽക്കുന്നത്. ഇതാണ് പൊതുവെയുള്ള കാഴ്ച. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോഴേക്കും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. UDFലേക്ക് മാറിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിന്നിലാണ്. പിണറായി വിജയൻ ഏകദേശം 600-650 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിന്നിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച KK ശൈലജ പേരാവൂർ ഏതാണ്ട് 3,000+ വോട്ടുകൾക്ക് പിന്നിലാണ്. ഒപ്പം അവിടെ മത്സരിക്കുന്ന സണ്ണി ജോസഫ് മുന്നിലാണ് എന്നുള്ളതാണ്. TP രാമകൃഷ്ണൻ മുൻമന്ത്രി, അദ്ദേഹം പിന്നിലാണ് 5,000+ വോട്ടുകൾക്ക്. മന്ത്രി PE റിയാസ് ബേപ്പൂരിൽ മുന്നിൽ.

0: നിൽക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചകൾ. യു ഡി എഫ് 96 എന്നുള്ള ലീഡ് നിലനിർത്തുകയാണ്. എൽ ഡി എഫ് 41 എൻ ഡി എ 3 സീറ്റുകളിലുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതിനുള്ളിൽ തന്നെ ബി ജെ പി ഇപ്പോൾ രണ്ടിടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് വിജയുടെ ടി വി കെ തമിഴക വെട്രി കഴകം 109 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഭരണം പിടിക്കാൻ വേണ്ട സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പി വലിയ മുന്നേറ്റമാണ്. 148 സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ നേടിയിരിക്കുന്നത്. അസമിൽ ഭരണ തുടർച്ച സൂചിപ്പിച്ചുകൊണ്ട് ബി ജെ പി 80 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതാണ് പൊതുവെയുള്ള ചിത്രം.
1: അത് രാജ്യമെമ്പാടുമുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഒരു പ്രാമുഖ്യം ഈ ഇലക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് വാസ്തവത്തിൽ 2 സീറ്റിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടായത് തന്നെ ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാജ്യം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.
2: പ്രധാന സംസ്ഥാനങ്ങളുടെ കണക്കിൽ ബി ജെ പിക്ക് വലിയ അഭിമാനകരമായ നേട്ടം വേണമെങ്കിൽ പറയാം. ബംഗാൾ അധികം എം എൽ എമാരെ കോൺട്രിബ്യൂട്ട് 294 എം എൽ എമാരാണ് അവിടെ. കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഭരണവിരുദ്ധത, ആസാം ബി ജെ പി നിലനിർത്തുന്നു, ഭരണവിരുദ്ധത അലയൊടിക്കുമ്പോഴും ആസാമിലെ ബി ജെ പിയുടെ ഭരണ സ്ഥിരത ഉറപ്പായി വരികയാണ്. ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ഭരണവിരുദ്ധതയിൽപ്പെട്ട് ഒഴിലുമ്പോൾ ആസാമിൽ ബി ജെ പി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിൽ കാര്യമായ താമര വിരിയുന്നില്ല, ഒന്നോ രണ്ടോ ഇടത്ത് വിരിയുന്നു എന്നതല്ലാതെ
1: ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല.
2: അത് ഉറപ്പിച്ച് പറയാനൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ മറ്റ് ശോഭാ സുരേന്ദ്രനും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് നിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാം.
3: ഇപ്പോൾ ഏകദേശം പകുതി ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകാം. ഏതാണ്ട് രാവിലെ 8:30 തുടങ്ങിയ കൗണ്ടിങ് ആണ്. അപ്പോൾ പകുതിക്ക് ശേഷം വരുന്ന ഒരു ട്രെൻഡാണ് ഈ യു ഡി എഫിന് 97, എൽ ഡി എഫിന് 41, എൻ ഡി എക്ക് 2 എന്നുള്ളത്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമം എണ്ണുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് എണ്ണുമ്പോൾ മറ്റ് പ്രത്യേക പോക്കറ്റുകളിലെ ബൂത്തുകളിലേക്ക് എണ്ണം ചെല്ലുമ്പോഴാണ് മാറ്റം വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, നിയമത്ത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. കാരണം ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ആ കോസ്റ്റൽ ഏരിയയിലേക്കുള്ള മണ്ഡലങ്ങൾ എണ്ണുമ്പോൾ ആ റിസൾട്ട് അടിസ്ഥാനപരമായി മാറി മറിഞ്ഞ ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഈ നിയമം. അതുകൊണ്ട് നിയമം എപ്പോഴും ഒരു തവണ ഒഴികെ പലപ്പോഴും എൻ ഡി എ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച്
0: ശശി തരൂര് പലപ്പോഴും കയറി വന്നിട്ടുള്ളൊരു നമ്മളോടൊപ്പം രാഷ്ട്രീയ വിശകൻ സി ആർ നീലകണ്ഠൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു.
4: ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിലവിലുള്ള സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരമുണ്ട് എന്നും ഏതാണ്ട് 95-100 ഇടയ്ക്ക് സീറ്റിൽ യു ഡി എഫ് ജയിക്കും എന്നുമാണ് കാണുന്നത്. അത് മാത്രമല്ല, സിപിഎമ്മിന്റെ അതിശക്തമായ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും, പിണറായി വിജയൻ 5-6 കഴിയുമ്പോഴും പിന്നിലാണ്. അതൊക്കെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലീഡാണ് യു ഡി എഫിന് കാണുന്നത്. മാത്രമല്ല, ഇത് ഞാൻ കണക്കാക്കുന്നത് ഭരണവിരുദ്ധ വികാരം. ഒരുപാട് മന്ത്രിമാർ വലിയ വോട്ടിന് പിന്നിലാണ് എന്ന് പറയുന്നു. യു ഡി എഫിന് അഭിമാനിക്കാവുന്ന ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റു കാര്യകാരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് സി പി എം പോയിട്ടുള്ളത്.
5: ഞാൻ പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം, ബി ജെ പിയുടെ കാര്യത്തിൽ അണികൾ വലിയ കാര്യമായി വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കിയാലും സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ചില്ലെങ്കിലും വോട്ടുവിഹിതം വർദ്ധിക്കുന്നുണ്ട് ബി ജെ പിയുടെ. അപ്പോൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള വളർച്ചയ്ക്ക് സമാന്തരമായി കേരളത്തിലും ബി ജെ പി വളരുന്നുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ഏകോപിപ്പിക്കുന്നതിലുള്ള തടസ്സമോ അങ്ങനെ എന്തോ ബി ജെ പി എല്ലാ സമയത്തും പിന്നാക്കം വലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രാദേശികമായി ബി ജെ പിക്ക് അംഗബലം കൂടുന്നതായിട്ട് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
3: കേരളത്തിൽ ഈ ആർ എസ് എസിന് വലിയ ഒരു അടിത്തറയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ഈ വളർച്ച പോരാ. പക്ഷേ എന്താ ഇവിടുത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ രണ്ട് പ്രബല ശക്തികളായി നിൽക്കുകയും അവർ അരയും തലയും മുറുക്കി ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇതിനപ്പുറം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ പല വോട്ടർമാരോടും ചോദിച്ചപ്പോൾ, പല വോട്ടർമാരോടും പല കോൺഫറൻസിലെ വോട്ടർമാരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തോക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തിന് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു രീതിയുണ്ട്, അങ്ങനെ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയമല്ല പ്രധാനം. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ എക്സ് എന്ന് പറയുന്ന ആൾ തോക്കുമെങ്കിൽ ഞാൻ എന്തിന് ഈ തോക്കാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യണം? ഇതാണ് നമ്മുടെ ശരാശരി വോട്ടർമാരുടെ ഒരു മനഃശാസ്ത്രം. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം കൂടിയാണ്.
1: ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വോട്ടിങ്ങിൽ, അതായത് ജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് ഏതാണോ ആ കാൻഡിഡേറ്റിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാനസിക അവസ്ഥ. അതേസമയം അതുപോലെ

0: തന്നെ അണ്ടർഡോഗ് ഇഫക്റ്റ് ഉണ്ട്. അണ്ടർഡോഗ് ഇഫക്റ്റ്, ഇയാൾ തോക്കും എന്തായാലും, എന്നാലും അയാളോടുള്ള സിമ്പതി കാരണം അയാൾക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതലും ബാൻഡ് വാഗൻ ഇഫക്റ്റാണ് ഉള്ളത്. ചില ഇപ്പോൾ ഒരു സ്വീപ്പ് പിന്നെ യു ഡി എഫിനുണ്ടായിരിക്കുന്നു, അത് മൂന്ന് ജില്ലകളിൽ പരിപൂർണമായിട്ട് എല്ലാ സീറ്റും അല്ലെങ്കിൽ ലീഡ് നേടിയിരിക്കുന്ന യു ഡി എഫ്, എന്നുവെച്ചാൽ അവിടെ എല്ലാം ഒരു ബാൻഡ് വാഗൻ ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ ഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്ന് തോന്നുന്നു.
1: തീർച്ചയായിട്ടും അതൊരു പിന്നെ റിലവൻറ്റ് ഫാക്ടറാണ്. അതോടൊപ്പം ഈ ബി ജെ പിക്ക് ബംഗാളിൽ ലഭിക്കുന്ന മേൽക്കൈ എന്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കും?

0: വയസ്സിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഒരു ഒരു സ്ഥിരീകരണം ലഭിക്കൂ. കേരളത്തിൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 28% ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗതമായ വോട്ട് UDLDFലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനം BJPയിൽ വരുന്നു. അതൊരു ജൈവികമായ വളർച്ച തന്നെയാണ്. നായർ സമുദായത്തിൻ്റെ ഭൂരിപക്ഷമില്ല എങ്കിലും 38% അങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. 38% BJPയിലേക്ക് വരുന്നു. UDFലേക്ക് വരുന്നത് ഏതാണ്ട് 30-32% മാത്രമാണ്. LDFലേക്ക് വളരെ അതിനേക്കാളും കുറച്ചാണ്, 28% രണ്ടാമത്തെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഹിന്ദു വിഭാഗങ്ങളുടെ, ഹിന്ദു പാർട്ടിയായി പൊതുവെ അറിയപ്പെട്ടിരുന്ന CPM ആണ് കേരളത്തിലെ ഹൈന്ദവരുടെ നായർ ഇഴവൊക്കെ വോട്ടുകൾ നേടിയിരുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് വളരണമെങ്കിൽ അതിന് പുറമെ, ഹൈന്ദവ വോട്ടിന് പുറമെ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടി നേടേണ്ടതുണ്ട്. 27-28% കേരള ജനത മുസ്ലിം വിഭാഗമാണ്. പ്രത്യേകിച്ച് മലബാറിൽ ചില ജില്ലകളിൽ, മലപ്പുറത്തൊക്കെ ഭൂരിപക്ഷവുമാണ്. അവിടേക്ക് കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ 4% പിന്തുണ മാത്രമേ എക്സിറ്റ് പോൾ അനുസരിച്ച് BJPക്ക് ലഭിക്കുന്നുള്ളൂ. അത് വളരെ ചെറിയൊരു ശതമാനമാണ്. അത് UDFന്റെ വിജയത്തിൽ മുസ്ലിം ഒരു ഒരു ജനസാമാന്യത്തിന് പിന്തുണ വളരെ നിർണായകവുമാണ്. പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറുക, അങ്ങനെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായത്. ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ട പോലെ ഫലപ്രദമായിരുന്നു എങ്കിൽ മധ്യകേരളത്തിൽ ഉൾപ്പെടെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ BJP കഴിയുമായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ബംഗാളിനേക്കാൾ വ്യത്യസ്തമാണ്. ബംഗാൾ 27% മുസ്ലിങ്ങൾക്ക് ബദലായി 70% ഹിന്ദു പോപ്പുലേഷൻ്റെ വലിയൊരു കൺസോളിഡേഷൻ BJP അനുകൂലമായി വരുമ്പോൾ കേരളത്തിൽ അതിനുള്ള സാധ്യത ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്.
1: അത് മാത്രമാണ്. നമ്മളിവിടെ കോട്ടയത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി താൻസൻ ചേരുന്നു. ഹലോ ഹലോ താൻസൻ, വലിയ മുന്നേറ്റമാണ് കോട്ടയത്ത് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏകദേശം 8 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പൊതുവെയുള്ള?
2: തീർച്ചയായും തീർച്ചയായും, കാരണം നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ 9 മണ്ഡലങ്ങൾ LDFന് ഒരു നേരിയ വോട്ടിന്റെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞു വൈക്കം ഒഴികെ ബാക്കി എല്ലാ 1000 വ്യത്യാസം വന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അത്രയ്ക്കും ലീഡാണ്. അതിനെടുത്തു പറയേണ്ടത് 2 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ 800 മണ്ഡലവും ചാനൽ മത്സരിച്ച പുള്ളി മണ്ഡലവും. പുതുപ്പള്ളിയില് നമ്മുടെ ഭൂരിപക്ഷം ഏകദേശം 26,000. അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്, വീരന്മാരുടെ മണ്ഡലമാണ് ഏറ്റുമാൻ വോട്ട്. വളരെ കടുത്ത മത്സരമാണ് 3 മുന്നണികളുടെ നടക്കുന്നത് എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നുമല്ല സത്യം എന്നിട്ട് ഒരു റിസർവ് വരുന്നത്.
1: 14,000
2: നാട്ടക സുരേഷിന്റെ ആ രീതിയിലാണ് വലിയ എടുക്കും. കൂടുതല് ഉതുപ്പിനെ രണ്ടാമത്തേക്ക് വരുന്നത് ഇപ്പം നാട്ടക സുരേഷും അതിനു പുറകെ സീതാദാക്ഷണമാണ്.
1: പാലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? NDA വലിയ
2: വളരെ ത്രികോണ മത്സരമാണ്, വളരെ കടുത്ത മത്സരമാണ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആദ്യമേ വന്നിരുന്നു. പക്ഷേ ഇവിടെ മാണി സികാപ്പൻ വളരെ വലിയ ലീഡ് നേടിക്കഴിഞ്ഞു. ഷോർജ് രണ്ടാം സ്ഥാനത്തേക്ക് മാണി സികാപ്പൻ കേരള കോൺഗ്രസ് അല്ല സോറി മാസ്കം 3rd സ്ഥാനത്തേക്കും പോയി എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു വിവരം.
1: പൂഞ്ഞാറിലെ സ്ഥിതിഗതികളോടെ
2: പൂഞ്ഞാറും നമ്മൾ ആദ്യത്തെ ഒരു ട്രെൻഡില് ഒരു നേരിയ ഭൂരിപക്ഷം പൂഞ്ഞാറിൽ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ പൂഞ്ഞാഞ്ചനപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമായിരുന്നു അങ്ങനെ നിന്നിരുന്നത്. പക്ഷെ പൂഞ്ഞാറും ഇപ്പോൾ വളരെ പുറകോട്ട് പോയി. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി
3: കാഞ്ഞിരപ്പള്ളിയിൽ എങ്ങനെയാണ്?
2: കാഞ്ഞിരപ്പള്ളിയിലും UDFആണ് ലീഡ് ചെയ്യുന്നത്.
0: ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം കോട്ടയമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന, ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് മാറ്റുരയ്ക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് KM മാണി നയിച്ചിരുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജോസ് KM മാണി നയിക്കുന്ന വിഭാഗത്തിൻ്റെ, ഇടതുപക്ഷത്തെ ആ ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ, ഇപ്പം നിലവിൽ ഒരു മണ്ഡലത്തിൽ പോലും മാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നില്ല. 12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ഒരു മണ്ഡലത്തിൽ പോലും നിലവിൽ മുന്നിട്ട് നിൽക്കുന്നില്ല എന്ന സൂചന, അതെങ്ങനെയാണ് വിശകലനം ചെയ്യുക?
2: കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വളരെ സ്വാധീനമുള്ള ഒരു, പക്ഷേ അവര് ഈ എൽ ഡി എഫിൽ ശേഷം ആദ്യത്തെ ഇലക്ഷന് ശേഷം രണ്ടാമത്തെ തുടങ്ങിയ

0: അതിലുള്ള ആളുകളുടെ പുറകോട്ട് പോക്കുകളുണ്ടായിരുന്നു. അതായത് ഈ മുന്നണിയിൽ തുടരണ്ട എന്നുള്ളത് പൊതുവെ വാർത്ത ആയ ഒരു കാര്യമാണ്. ആ സ്ഥിതിക്ക് തന്നെ UDFനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പൊതുവെ കാണാനുള്ളത് അത് ഈ ഇലക്ഷൻ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. UDFലേക്ക് പോകും എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ പോലും ആൾക്കാര് UDFൽ പെട്ടിട്ടുള്ള ഈ കേരള കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കേരളത്തിലായിരുന്നവര് UDFലേക്ക് പോകും എന്ന പ്രാദേശികമായ രീതിയിലെ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ നേതൃത്വം അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് UDFൽ തുടർന്നത് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ ഇപ്പോ
1: അല്ല, അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. UDFന്റെ കൂടെ പോകണമോ വേണ്ടയോ എന്നൊരു തർക്കം കൂടി ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു.
2: നന്ദി താൻസൻ, കുറച്ച് നെറ്റ്വർക്ക് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മളോടൊപ്പം തുടരുക താൻസൻ. നമ്മളിപ്പോൾ വീണ്ടും LDF 42 എത്തുമ്പോൾ UDF 96 എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്പം നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ MN കാരശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നു.
3: ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നേരത്തെ വിചാരിക്കുകയും പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ അനവധി ആളുകൾ അത് പറഞ്ഞിരുന്നു. അതിപ്പോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് അത് സത്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗത്ത് നല്ല സംസാരിച്ചു. ജനങ്ങളാണ് മേലെ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ അതിനവര് മറുപടി പറയേണ്ടി വരും. അവരെ നിലയ്ക്ക് നിർത്താൻ സത്യത്തിൽ അധികാരമുള്ളത് കൊടുത്ത ജനങ്ങൾക്കാണ് എന്ന് ആ ജനാധിപത്യത്തിന്റെ ശരിയായ തിരിച്ച് ഉയർത്തിപ്പിടിച്ച ഒന്നാണിത്. ഈ ഫലത്തെപ്പറ്റി എനിക്ക് വാസ്തവമായും വലിയ അഭിമാനം തോന്നുന്നുണ്ട്.
2: വളരെ നന്ദി. നമ്മൾ വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഒന്ന് പോകണമെങ്കിൽ അവിടെ ഭവാനിപൂറിനകത്ത് സുവേന്ദു അധികാരിയും മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്നത്. അവിടെ 662 വോട്ടിൻ്റെ ലീഡാണ് ഇപ്പോൾ സുവേന്ദു അധികാരിക്കുള്ളത്. ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നമുക്ക് പറയാവുന്ന രണ്ടുപേർ, അപ്പം അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവള്ളിക്കേനിയിൽ പിറകിലാണ്. വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരും രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം ലീഡ് ചെയ്യുന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അപ്പം കേരളത്തിൽ കെ സുരേന്ദ്രൻ പിന്നിലാണ്. സന്ദീപ് വാര്യർ UDFലേക്ക് ചേക്കേറിയ മുൻ BJP അംഗം അദ്ദേഹം പിന്നിലാണ്. പിണറായി വിജയൻ്റെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം ുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച KK ശൈലജ അവിടെ, സണ്ണി ജോസഫ് 3000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. TP രാമകൃഷ്ണൻ പുറകിലാണ്. 6000 വോട്ടുകൾക്ക് PA മുഹമ്മദ് റിയാസ്. അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു നിലവിലുള്ള ഒരു പിക്ചർ. ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 30,000 കടന്നിരിക്കുകയാണ്.
4: അല്ല, ഈ UDF കാൻഡിഡേറ്റുകളുടെ ഭൂരിപക്ഷം ലീഡിൻ്റെ നില നോക്കിയാൽ വളരെ മെച്ചപ്പെട്ട ലീഡ് നിലയാണ്. പല മണ്ഡലങ്ങളിലും മറ്റു പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ലീഡാണ് ഓരോ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറിമറിയലുകൾ ഉണ്ടാവാമെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവിടെ ചിലപ്പോൾ അവസാന നിമിഷം ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. 6 റൗണ്ടിലും അദ്ദേഹം പിന്നിലാണ്. പക്ഷേ പാർട്ടി വിട്ടവരൊക്കെ ഏകദേശം മുന്നിലെത്തുന്നു, ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ഒരു പുനർവിചിന്തനം ആവശ്യമായി വരും എന്ന് വേണം വിചാരിക്കാൻ.
5: തിരുത്തൽ സംഭവിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. CPMന്റെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വേറിട്ട സ്വരങ്ങൾ വരുന്നു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ അല്ലെങ്കിൽ ഗോവിന്ദൻ ഉയർത്തിയ ആ ഒരു ചിന്താധാര അത് ഏറ്റെടുക്കാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ തയ്യാറാവുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ അവിടെ ഇപ്പോൾ കേവലം 600 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. അതൊരു പക്ഷേ മാറിയേക്കാം. പക്ഷേ നോക്കൂ, ശൈലജ ടീച്ചർ 66,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സൂചന എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉൾപ്പെടെ ചെറിയ രീതിയിൽ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നതാണ്.
1: വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂവലികളും UDF മുന്നിട്ട് നിൽക്കുന്നതാണ്. ഇടതുപക്ഷത്തിന് വളരെ ചെറിയ ചില മണ്ഡലങ്ങളിൽ മാത്രമേ മുന്നേറാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം UDF 96-97 നിൽക്കുന്നു. LDF 41-42 നിൽക്കുന്നു. NDA പഴയതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് 2 മാത്രം ലീഡ് ചെയ്യുന്ന.
5: അപ്പോൾ കൃത്യമായ തരംഗം എന്ന് നമുക്ക് വിലയിരുത്താമോ?
1: ഏകദേശം തരംഗമായാണ് എന്ന് തന്നെ തുടക്കം മുതലേ ഉള്ള ആ ട്രെൻഡ് അങ്ങനെ തന്നെയാണല്ലോ. ഒരു തരംഗത്തിൻ്റെ ട്രെൻഡാണ് തുടക്കം മുതൽ.
5: തരംഗത്തിനുള്ളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ല, അതുപോലെ തൃശ്ശൂർ ജില്ല, പാലക്കാടിൻ്റെ ചില ഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട തിരുത്തുകളല്ലാതെ പാൻ കേരള അടിസ്ഥാനത്തിൽ UDFനെ വ്യക്തമായ

0: ആധിപത്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചന.
1: അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഭൂരിപക്ഷം ലഭിക്കുന്ന അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ലീഡ് നില എന്ന് പറയുന്നത്. ഇപ്പോൾ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സ് നിലനിർത്തുന്ന ലീഡ് പലപ്പോഴും വളരെ നല്ല കംഫർട്ടബിൾ ലീഡാണ്. മറിച്ച് ഈ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇത്രമാത്രം സുരക്ഷിതമായ ലീഡല്ല. അതുകൊണ്ട് തന്നെ ആ എൽ ഡി എഫിൻ്റെ
2: ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ കെ ടി ജലീലിന് ഇപ്പോൾ 9524 വോട്ടിന് പിന്നിലാണ് അദ്ദേഹം. കെ ടി ജലീൽ ഒരു വലിയ മുന്നണി പോരാളിയായി ഇടതു മുന്നണിയുടെയും പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് പോലെ വെല്ലുവിളിക്കുകയും മുൻപിട്ടിറങ്ങുകയും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജലീലിൻ്റെ വിജയമെന്ന് പറയുന്നത് വളരെ ചരിത്ര വിജയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ജലീൽ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പിന്നാക്കം പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അത് ജയന്റ് കില്ലറായി കടന്നു വരികയാണ്. അധ്യാപകൻ കൂടിയായിരുന്ന ജലീൽ അവിടെ വരുന്നു. ഈ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കണം. ആദ്യം സ്വതന്ത്രനായി സി പി എം സ്വതന്ത്രനായി മത്സരിച്ചൊരു ആ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വിജയിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേർവാഴ്ച ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടി പോലും പരാജയപ്പെട്ടൊരു ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ നിന്നും മാറി ഇപ്പോൾ 16 സീറ്റ്, കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ്. അവിടെ 16 സീറ്റും അതുപോലെ എറണാകുളം ജില്ലയിൽ 14 സീറ്റും യു ഡി എഫിനെന്ന് പറയുമ്പോൾ അവിടെ യു ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്ന ഇടങ്ങളിൽ ഏതാണ്ട് സമ്പൂർണ്ണമായ ആധിപത്യം യു ഡി എഫ് നേടുകയും എൽ ഡി എഫിൻ്റെ കൊട്ടക്കൊത്തളകളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
1: ഈ പൊതുവെ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നിയമസഭയിലും പുറത്തും വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു.
2: ഇപ്പോൾ
1: മാത്യു കുഴൽനാടൻ ഒരു ഉദാഹരണമാണ്, വിഷ്ണുനാഥ് ഉദാഹരണമാണ്, ഇവരൊക്കെ കെ ടി ജലീൽ ഉദാഹരണമാണ്. ഇവരൊക്കെ ഇത്തരത്തിൽ പിന്നെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന
2: സമയത്ത്
1: അദ്ദേഹം ഉന്നയിച്ചത്രയും അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ മറ്റൊരു
2: അതെല്ലാം
1: തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിൻ്റെ പേരില്
2: കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം വളർന്നു എന്ന് വേണം വിചാരിക്കാൻ.
3: ഇന്ദിരാഭവന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടർ കണ്ടു കഴിഞ്ഞു.
1: അതുലിനെ ഒന്ന് കിട്ടുമ്പോൾ നോക്കൂ,
3: നമുക്ക് അതിലേക്ക് വരാം.
2: ഇല്ല, അതിലിനെ ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്.
3: ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളതാണ്. പലപ്പോഴും ഒരു കംഫർട്ട് സോൺ കടന്നിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളും. പലരുടെയും ഭൂരിപക്ഷം 10,000-ഉം 20,000-ഉം ചിലതെങ്കിലും 30,000 കടന്ന് പോയിട്ടുമുണ്ടെന്നുള്ളതാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ 3,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ എന്താണ് പൊതുവേ വളരെ സ്വീകാര്യനായൊരു മന്ത്രി എന്നുള്ളതല്ല, അത്തരത്തിലുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഗണേഷ് കുമാർ. കുടുംബപരമായ പശ്ചാത്തലം ഒക്കെയുള്ള അവിടെ ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണെന്നുള്ള
1: എന്ന് തന്നെയല്ല, പത്തനാപുരത്തുകാരുടെ ഇടയിൽ ഈ ഗണേഷ് കുമാറിനുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ്. അവരൊരു കുടുംബാംഗത്തെ പോലെയാണ്. അവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പിന്നെ
4: ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. കേരളത്തിൽ ഇപ്പോ എന്താണ് ധാർമ്മികത നിലനിർത്തുന്ന എത്ര MLA എന്നുള്ളത്. അപ്പോ ധാർമ്മിക നിലവാരം
2: അല്ല, ധാർമ്മികത പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതാണോ ധാർമ്മികത, അതാണോ ധാർമ്മികത എന്ന് പറയാൻ വയ്യാത്ത
1: അല്ല, ധാർമ്മികത ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മിക ചർച്ചയൊക്കെ വളരെ പണ്ടേ
3: അവസാനിച്ചതാണ് വിഷയങ്ങളൊന്നും തന്നെ ഈ റിസൾട്ടുകളിൽ
1: പലപ്പോഴും ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്.
0: സമാനമായ ആരോപണങ്ങൾ ശ്രീ ഗണേഷ് കുമാർ നേരത്തെയും നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്.
3: വ്യക്തിയാരോപണങ്ങൾ വലിയ തോതിൽ തമിഴ്നാട് TV വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു സമയമാണ്. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ഇമേജ് തകർക്കുന്ന ആരോപണങ്ങളായ സമയത്ത് പോലും ആൾക്കാർ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
2: അതുപോലെ ഷിബു ബേബി ജോൺ, ഒരു ഘടകകക്ഷി, UDF ഒരു ഘടകകക്ഷി, ഷിബു ബേബി ജോണിന്റെ ഒരു തിരിച്ചുവരവാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 11,000 വോട്ടിന്റെ കൊല്ലം എടുത്തു നോക്കിയാൽ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 11,000 വോട്ടിന്റെ ലീഡ് ഉണ്ടെന്ന് തോന്നുന്നു കൊല്ലത്തെ ഷിബു ബേബി ജോണിന്. 11,286 വോട്ടിന്റെ ലീഡ് അദ്ദേഹം
3: നിലനിന്നു. സുജിത് വിജയൻ പിള്ളക്ക് എതിരെയാണ്.
2: അതെ അതെ അതെ, രണ്ട് തവണ MLA ആയിരുന്നു
0: തോന്നുന്നു. RSP അടുത്തറ തിരിച്ചുപിടിക്കുന്നു എന്ന് കാണാം. കാരണം കോവൂർ കുഞ്ഞുമോനെതിരെ അവിടെ ഉല്ലാസ് കോവൂർ നല്ല വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു കുന്നത്തൂർ മണ്ഡലത്തിൽ. അപ്പൊ ആ രണ്ട് MLA ഉറപ്പായും
3: ഏതാണ്ട് 14,000
2: കോവൂർ കുഞ്ഞുമോൻ എത്രയോ
1: ഈ കുന്നത്തനാടും ഈ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും കേരള അത് മെൽറ്റിംഗ് പോട്ടെന്ന് പണ്ട് നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതുപോലെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം പറയുന്നത്. പലപ്പോഴും ഈ ചെറിയ പാർട്ടികൾ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയാണ്, പക്ഷേ കേരളത്തിലോ എങ്ങും വിജയിക്കാൻ കഴിയാത്ത പാർട്ടികൾ
2: മാത്രമല്ല വലിയ വികാരമായിരുന്നു ആർ എസ് പി.

0: തീർച്ചയായും
1: ശ്രീകണ്ഠൻ നായർ
0: തീർച്ചയായും അതെ
1: ഉണ്ടായിരിക്കുമ്പോൾ, അതുപോലെയുള്ള ബേബി ജോൺ ഉണ്ടായിരിക്കുമ്പോൾ, ടി കെ ദിവാകർ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ കൊല്ലത്തിന്റെ വലിയ വികാരമായിരുന്നു.
0: പക്ഷേ ഈ വികാരം മാത്രമേ ഉള്ളൂ, വോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം.
1: അവർ ധാരാളം പേര് ജയിച്ചിരുന്നു.
0: അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അതാണ് പണ്ട് ഈ ഈർക്കിൽ പാർട്ടികൾ കേരളത്തിൽ പിന്നെ അധികാരത്തിൽ വരുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളിലെത്തുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതൊക്കെ. വളരെ ചെറിയ പാർട്ടികൾ, ഈ പാർട്ടികൾ ആരും ജയിക്കുന്ന അവരുടെ വോട്ട് കൊണ്ടല്ല.
1: ആർ എസ് പി ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. ആർ എസ് പി
2: ചിലയിടങ്ങളിൽ ശക്തമായ
0: ഞാൻ സൂചിപ്പിച്ചത് പല തെരഞ്ഞെടുപ്പുകളിലും വളരെ വോട്ട് ബേസ് കുറഞ്ഞിട്ടുള്ള പാർട്ടികൾ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ട് ഈ ജയിച്ചു വരുന്നവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ ആവശ്യമാണ്.
3: വലിയ ഒരു പ്രതിസന്ധിയാണ് ആർ എസ് പി സൃഷ്ടിച്ച്. എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര ഗ്രൂപ്പ്, ചെറിയൊരു പാർട്ടിയാണ് പല ഗ്രൂപ്പുകളായി മാറി. ഇത് ഇപ്പൊ തന്നെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർ എസ് പി ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ 10-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. സി പി എം സി പി എന്ന മുഖ്യ പാർട്ടികൾ രണ്ടും ഇടതുപക്ഷത്താണ്. പക്ഷേ സി എം പി ഉണ്ട്, ആർ എം പി ഉണ്ട്, ആർ എസ് പി ഉണ്ട്, ആർ എസ് പി രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പിന്നെ പന്താവിൽ
2: നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ആര്യ നമ്മളോടൊപ്പം ചേരുന്ന ആകാശവാണി പ്രതിനിധി. ആര്യ, നമ്മുടെ ട്രെൻഡിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്. പാർട്ടികളുടെ എല്ലാം സ്ഥിരാകേന്ദ്രങ്ങളുണ്ട്, പലയിടങ്ങളിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ ട്രെൻഡുകൾ വലതുപക്ഷത്തിന് യു ഡി എഫിന് അനുകൂലമാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ?
4: സംസ്ഥാനത്ത് 100-ന് സീറ്റുകൾ നേടി യു ഡി എഫ് ലീഡ് ചെയ്യുമ്പോഴും പക്ഷേ തലസ്ഥാനത്ത് അതിന് മറിച്ചൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ 14 മണ്ഡലങ്ങളിൽ നിലവിൽ 8 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. യു ഡി എഫ് 5 മണ്ഡലങ്ങളിലും എൻ ഡി എ 1 മണ്ഡലത്തിലുമാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ഡി എഫ് അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ ആകെ കോവളം മണ്ഡലം മാത്രമാണ് യു ഡി എഫിനൊപ്പം നിന്നത്. എം വിൻസൻ മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ എം എൽ എ ആയി തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിയമസഭയിലെത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് 4 സീറ്റുകൾ അധികം നേടി മെച്ചപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരവരുടെ ലീഡ് ഉയർത്തുകയാണ്. നമുക്ക് അന്തിമ ഫലം വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു റിസൾട്ട് അറിയാൻ കഴിയൂ. എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീട്, നെടുമങ്ങാട്, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിലാണ്. അതേസമയം യു ഡി എഫ് ആകട്ടെ വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നീ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ത്രികോണ മത്സരം, വാശിയേറിയ ത്രികോണ മത്സരം നടന്ന നേമത്ത് എൻ ഡി എ 2026 നിയമസഭയിൽ വീണ്ടും 2016 അവർ ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ ഒരു താമര വിരിഞ്ഞതാണ്. പക്ഷേ 2021 വി ശിവൻകുട്ടി ആ താമരയെ പറിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും നിയമം കൈയടക്കി. അതേസമയം 2026 ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ ശിവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളം
2: ഏകദേശം 4000-ൽ അധികം 4000-ന് അടുപ്പിച്ച് വോട്ടാണ് നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്.
4: അതെ, 4324 ഞാൻ അവസാനം നോക്കുമ്പോൾ കണക്കുകൾ കണ്ടത്. അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഡ്. വി ശിവൻകുട്ടിയുടെ 2ാം സ്ഥാനത്താണ്. അതേസമയം കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ 3ാം സ്ഥാനത്താണ്. പിന്നെ ശ്രദ്ധേയമായ വട്ടിയൂർക്കാവ് മണ്ഡലം എടുത്താൽ കെ മുരളീധരൻ, യു ഡി എഫ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് 1000 വോട്ടുകൾ മാത്രമാണ് ലീഡ് നേടാനായിട്ടുള്ളത് ഇതുവരെ. വി കെ പ്രശാന്ത് ആണ് 2ാം സ്ഥാനത്ത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആ ശ്രീലേഖ 3ാം സ്ഥാനത്താണ്. പക്ഷെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ വളരെ വോട്ടിന്റെ ഒരുപാട് വോട്ടുകളുടെ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തെ സി ടി ജോൺ, സി എം പി നേതാവ്, യു ഡി എഫ് സ്ഥാനാർത്ഥി സി ടി ജോൺ മുന്നിട്ട് നിൽക്കുന്നു. സുധീർ കരമന 2ാം സ്ഥാനത്താണ്. കടക്കൂട്ടം മണ്ഡലത്തിലും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലവിലെ എം എൽ എ. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ടുകളും 1000 മാത്രമാണ്. വി മുരളീധരൻ ബി ജെ പി, അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കഴക്കൂട്ടത്ത് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനാണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.
2: നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി.
4: പാറശാലയിലേക്ക് വന്നാൽ സി കെ ഹരീന്ദ്രൻ സി പി എം നേതാവ്, അദ്ദേഹം അതെ സിറ്റിംഗ് എം എൽ എ, 2800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി അരുവിക്കരയിലേക്ക് വന്നാൽ 2ാം സ്ഥാനത്താണ് ലീഡ് ചെയ്തിരുന്ന വി എസ് ശിവകുമാർ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ സി പി എം നേതാവ് അരുവിക്കരയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കടയിലേക്ക് വന്നാൽ എം ആർ ബൈജു, കോൺഗ്രസ് നേതാവ് എം ആർ ബൈജു മുന്നിട്ട് നിൽക്കുന്നു. കോവളം നിലവിലെ എം എൽ എ തന്നെയാണ് എം വിൻസെന്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല അഡ്വക്കേറ്റ് ബി ജോയ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങൽ

0: മുന്നിലേക്ക് വന്നാൽ CPM നേതാവ് OS അംബിക മുന്നോട്ട് നിൽക്കുന്നുണ്ട്, 4000 പരം വോട്ടുകൾക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. വാമനപുരത്ത് അതേസമയം കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 1000 മേലെ വോട്ടുകൾക്ക് മുഹമ്മദ് സുധീർ ഷാ മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാട് നിലവിലെ മന്ത്രി കൂടിയായ GR അനിലാണ് 2000 പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിക്കരയിലെ കാര്യമെടുത്താൽ കെ ഹൻസലൻ LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
1: വളരെ നന്ദി ആര്യ, നമ്മളോടൊപ്പം തുടരുക.
2: ഇപ്പോഴത്തെ ഒരു പുതിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ 1536 വോട്ടുകൾക്ക് മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ UDF 96 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, LDF 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച ഒരു കാര്യം ഡോക്ടർ മോഹൻ വർഗീസിനോടാണ് ചോദിക്കാനുള്ളത്. ഈ NDAയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലെ NDAയുടെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളതുകൊണ്ടാണോ ഈ BJPയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ രാജീവ് ചന്ദ്രശേഖർ BJP പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ഞാൻ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിൽ BJPയിൽ തന്നെ ഉള്ള മറ്റ് നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. BJP നേതൃത്വത്തിന് എന്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ?
3: പക്ഷേ പൂർവ്വം പുറമേ കാര്യമായ പൊട്ടിത്തെറികൾ ഒന്നും തന്നെ BJP സംവിധാനത്തിൽ കേരളത്തിൽ പ്രകടമല്ല. സാമാന്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തി തന്നെയാണ് BJP കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് കെ സുരേന്ദ്രൻ, താരതമ്യേന ചെറുപ്പമായ കെ സുരേന്ദ്രന് നേതൃത്വം കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ വലിയ തോതിൽ BJPയെ മുന്നോട്ട് കൊണ്ടുപോയത് കെ സുരേന്ദ്രൻ്റെ ഒരു നേതൃത്വമാണ്. അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുത്തു. പക്ഷേ കാര്യമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണം എന്ന നിലയിൽ ഈ കേരളം തട്ടകമായിട്ടില്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ശശി തരൂരിനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചത്. വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ആ ഒരു ഗുഡ്വിൽ ഫാക്ടർ, ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ജയത്തോളം പോകുന്ന ഒരു പരാജയം, പക്ഷേ അദ്ദേഹത്തെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായി അതായത് മുഖ്യമന്ത്രി ഫേസ് ആയിട്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി തന്നെ പ്രൊജക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അത് ഈ ശ്രീധരൻ ചെയ്തു എന്നതുപോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ലല്ലോ, പക്ഷേ പ്രതീകാത്മകമായിട്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല വികസനത്തിന് രാഷ്ട്രീയം ചർച്ച ചെയ്തു, മാറാത്തത് മാറും എന്ന ഒരു പ്രതീക്ഷ കേരള ജനതയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പ്രചരണ രംഗത്തെ വലിയ ധാരാളിത്തമുണ്ടായിരുന്നു, പണക്കൊഴുപ്പുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, ജെൽസിയുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷെ നേതൃത്വത്തിൻ്റെ ഒരു പരാജയം മാത്രമല്ല, BJPക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഡബിൾ ഡിജിറ്റെങ്കിലും ലഭിക്കുമെന്ന് BJP കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന
4: ഒരു കാരണം കൂടെ ഉണ്ട്. അവരെപ്പോഴും വിശ്വാസമാണ് അവരുടെ മെയിൻ അജണ്ടയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം അവരുടെ അജണ്ടയാവുന്നില്ല. കേരളത്തിലെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ അജണ്ട ആകുന്നില്ല. അവരേറ്റവും പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസമാണ്.
3: പക്ഷേ അവിടെ ഒരു അവിടെ ഒരു ചെറിയ ടാക്ടിക്കൽ ബ്ലണ്ടർ കാട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ശബരിമല വിവാദം ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും അധികം ആളിക്കത്തിച്ചത് ഈ ശബരിമല ആചാര സംരക്ഷണ യാത്രയുമൊക്കെ ആയിട്ട് ആളിക്കത്തിച്ച BJPയാണ്. പക്ഷേ പിന്നീട് ശബരിമല സ്വർണ്ണ പാളി വിവാദം വന്നപ്പോൾ BJP അതങ്ങ് വിട്ടുകളഞ്ഞു. അത് പിന്നാക്കം.
2: പക്ഷേ ഞാൻ ചോദിക്കുന്ന, കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്, ശബരിമല പോലെ ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ വികസനത്തോടും അല്ലെങ്കിൽ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാനപരമായ
5: മാനദണ്ഡം? എല്ലാ മുന്നണികളും ഇപ്പൊ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു. അതിലെ ഇടതു മുന്നണിക്ക് വ്യത്യാസമില്ല, UDFന് വ്യത്യാസമില്ല, BJP എല്ലാവരും ഞങ്ങൾ വിശ്വാസിക്കൊപ്പം എന്ന് പറയാനാണ് ശ്രമിച്ചത്.
2: പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ ും അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു.
5: മാറി നിന്നില്ലെന്ന് മാത്രമല്ല വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിച്ചു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ പണ്ട് പറഞ്ഞതിനെയൊക്കെ പാടെ വിഴുങ്ങിയിട്ട് സംസാരിക്കേണ്ടി വന്നു.
3: അപ്പോൾ ആശയപരമല്ല ചിന്തകൾ, ആമാശയപരം തന്നെയാണ്. വോട്ട് തന്നെയാണ് അത് നേടാൻ
6: ലക്ഷ്യം. വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഒരു എൻട്രി ആയിട്ട് കൊണ്ടുവന്നുള്ളൂ, മറ്റുള്ളവരത് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വ്യത്യാസമാണ്.
3: BJP ഒരു കാരണത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ, കാരണം ഒരു വികസന അജണ്ട കൊണ്ടുവന്നു, അത് തീർച്ചയാണ്. പക്ഷേ നിരാശപ്പെടുത്തിയ ഒരു ഘടകമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP ലഭിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങളെങ്കിലും വലിയ പ്രതീക്ഷയിലായിരുന്നു മോദിജി കേരളത്തിലെത്തും വലിയ പാക്കേജുമായി. സാന്റാക്ലോസ് ഒക്കെ ക്രിസ്മസിന് വരുമ്പോൾ വലിയ സമ്മാനപ്പൊതിയുമായി വരുന്നത് പോലെ വൻപൻ സമ്മാനപ്പൊതി കൊണ്ടുവരും എന്ന പ്രതീക്ഷ സ്ഥാനത്തായി. പിന്നീട് എറണാകുളത്ത് വരുമ്പോഴെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കും കേരളത്തിന്.
4: വിവരം നോക്കുന്നു പറയാം, UDF 96, LDF 42, NDA 2,
6: രണ്ടിടങ്ങളിൽ ലീഡ്. നമ്മൾ പൊതുവെ ഒരു ട്രെൻഡ് പരിശോധിച്ചാൽ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ LDFലേക്ക് ഒന്ന് ചാഞ്ഞേക്കുകയും മറ്റെല്ലാ ജില്ലകളും അടപടലും UDFനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജില്ല തിരിച്ച് കാണാനായിട്ട്.

0: സാധിക്കുന്നത്. വിമതരായിട്ടുള്ള സന്ദർഭത്തിൽ ജി സുധാകരനൊക്കെ 6000-ലധികം വോട്ടുകൾക്ക് അമ്പലപ്പുഴ മുന്നിലാണ്. പാർട്ടിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് മറനീക്കി പുറത്തു വരുന്നത് പല കോട്ടകളിലും വിള്ളൽ ഉണ്ടാക്കി എന്ന്
1: പോയ മൂന്ന് പ്രമുഖ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നത്. അത് ഒരു കാര്യം, പാർട്ടിക്കുള്ളിലുള്ള അന്തഛിദ്രം ഏതായാലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ പൊതുവെ ജനങ്ങൾക്ക് മാറ്റം വേണ്ടേ? 10 വർഷമായിട്ട് നമ്മൾ ഒരു ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം വേണ്ടേ?
2: അല്ല, മാറാത്തത് മാറുമ്പോൾ എങ്ങോട്ടാണ് മാറുന്നത്? എവിടെയാണ്? അപ്പോൾ അവിടെ ഈ വ്യത്യസ്തതയുടെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക്? പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്ക് ഉൾപ്പെടെ, UDFനുൾപ്പെടെ, ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ശരിയാണ്, ന്യൂനപക്ഷ പ്രീണനം കുറേയൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ട് വരുന്നു, അതൊക്കെ ശരിയാണ്, അതൊക്കെ വോട്ട് നേടാൻ പര്യാപ്തമാണ്, പോളറൈസേഷന് പര്യാപ്തമാണ്, ന്യൂനപക്ഷ ഏകീകരണത്തിന് പര്യാപ്തമാണ്, അങ്ങനെ ജയിച്ചു വരാൻ സാധിക്കും, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം അത് എത്രത്തോളം ഫലപ്രദമായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രചരണത്തിന് സാധിച്ചു, അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുന്നു.
3: അല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പലപ്പോഴും.
4: ഇപ്പോൾ ലീഡ് നില വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. UDF 96 അല്ലെങ്കിൽ 97, LDF 43-42, NDA വീണ്ടും ഒന്നിലേക്ക്
3: ചുരുങ്ങുന്നു.
4: അപ്പോൾ NDAയുടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയ 4-5 എന്നൊക്കെ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇപ്പം അത് 1 എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു.
0: നമ്മളോടൊപ്പം മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി മുനീർ അമയൂർ ചേരുന്നു. ഹലോ മുനീർ, നമസ്കാരം. മലപ്പുറത്ത് നിന്നുള്ള ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും UDFന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് എന്നാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ?
5: 16 മണ്ഡലങ്ങളും അനുകൂലമായി നിൽക്കുന്നു എന്ന വലിയ ഒരു മാറ്റമാണ് ഇപ്പൊ ഇവിടെ മലപ്പുറത്ത് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ പോലും, ഈ ഇടതിന് സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളിൽ പോലും UDF തരംഗം ആഞ്ഞു വീശുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഉദാഹരണത്തിന്, തവനി വളരെ നല്ല മികച്ച വിജയം ഒരുപക്ഷെ LDF പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. 2006 മുതൽ KT ജലീൽ 20 വർഷം തുടർച്ചയായി MLA ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ പൊന്നാനിയും അടിമതരിക്കുകയാണ്. CPMന് 20 വർഷം തുടർച്ചയായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ നിലവിലും എന്നുള്ള കാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ്. 2025 PV അൻവർ രാജിച്ചതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ആര്യാടൻ ഷൗക്കത്ത് ഐഎസ്സിയുടെ കാണിക്കുകയാണ് ഇപ്പോൾ. കാരണം ISC വളരെ ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇതപ്പോൾ. എന്നാൽ പിന്നീട് ആ ഒരു ശക്തി PV അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ PV അൻവർ പാർട്ടി വിട്ടു. എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ വളരെ വലിയ ഒരു നില. അതുപോലെ മലപ്പുറത്ത് മൊത്തത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ആധിപത്യം, വലിയ ഒരു മുന്നേറ്റം കാണാനാകുന്നുണ്ട്. മലപ്പുറം ഒരു ഹരിത പടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ എങ്ങും മാത്രം പ്രകടനങ്ങൾ ആർജിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുന്ന MLAമാരിൽ ഒരാളായി മലപ്പുറം സ്ഥാനാർത്ഥി, മലപ്പുറത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി ആകുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ മന്ത്രിമാർ ഒരുപാട് പേർ പിന്നിലായി പോയ തരംഗം, അതേ തരംഗം മലപ്പുറത്തും കാണുന്നുണ്ട്. തിരൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ പിന്നിലാണ്. 16-ലും 21-ലും വിജയിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴിതാ പിന്നിലാണ്. അതുപോലെ താനൂർ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. കാരണം V അബ്ദുറഹ്മാന്റെ പിന്മാറ്റത്തോടു കൂടിയാണ് അത് ഏറെ ശ്രദ്ധേയമായത് എന്നതാണ് വസ്തുത. അങ്ങനെ എല്ലായിടത്തും എല്ലാ നിലക്കും UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഇവിടെ ആഞ്ഞു വീശുന്നത് എന്ന് പറയാതെ വയ്യ. പെരിന്തൽമണ്ണയിലാണെങ്കിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ചെറിയ വളരെ നേരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ മികച്ച ലീഡോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനി PMA സമീർ മത്സരിച്ച തിരൂരങ്ങാടിയിലാണെങ്കിൽ അവിടെ അത് ശ്രദ്ധയിൽ വന്നത് പാർട്ടിക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങളിലൂടെയായിരുന്നു. അവിടെയും PMA സമീർ വളരെ നന്നായി 15,397 വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ 25,013 വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയുണ്ട് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് രജീവ് കാന്തപുരം വിജയിച്ചതെങ്കിൽ ഇപ്പോൾ വോട്ടെണ്ണലിൽ 21-ൽ 8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 15,663 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 41,626 വോട്ടുകളാണ് രജീവ് കാന്തപുരം നേടിയിരിക്കുന്നത്. അതുപോലെ വണ്ടൂരിലാണെങ്കിൽ AP അനിൽകുമാർ ശ്രദ്ധേയമായ വിജയം.

0: ഭാഗമായി മുന്നിലുണ്ട്. 15,351 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 44,283 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആര്യാടൻ സൗക്കത്ത് മത്സരിക്കുന്ന നിലമ്പൂർ, അവിടെയും കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. പി വി അൻവർ പാർട്ടി മാറിയതിനു ശേഷം ശ്രദ്ധാകേന്ദ്രമായ ഈ മണ്ഡലം ഇപ്പോൾ 29,413 വോട്ടുകൾക്കാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 59,960 വോട്ടുകൾ. ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അങ്ങനെ IMC വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന ആ പ്രദേശം പിന്നീട് ചുവപ്പ് പുതക്കുന്ന ഒരു കാഴ്ചക്ക് കേരളം സാക്ഷിയായി. ആ ചുവപ്പ് മാറി വീണ്ടും ത്രിവർണത്തിലേക്ക് മാറുകയാണ് നിലമ്പൂർ എന്ന ഒരു വിശേഷമുണ്ട് ഇവിടെ. ഇനി PK ബഷീർ ഏറനാട്. ഏറനാടിന്റെ മണ്ണിലും കാണുന്നത് ഹരിത കോട്ട തന്നെയാണ്. 22,132 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 10th റൗണ്ടിൽ എത്തുമ്പോഴാണ് ഈ ഒരു മാർജിൻ ഉള്ളത്. 52,605 വോട്ടുകളാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനി വളരെ യങ് ആയ സ്ഥാനാർത്ഥിയായ കൊണ്ടോട്ടിയിലെ PP അഷ്റഫ് അലി, IUML പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന PP അഷ്റഫ് അലി ഇപ്പോൾ 14,982 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. അങ്ങനെ യുവാക്കൾക്കും കൂടി ഇപ്പോൾ കൂടുതൽ ഇടം കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കാം. മഞ്ചേരിയിലാണെങ്കിൽ, ആകാശവാണി നിലയം സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിലാണെങ്കിൽ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളയാണ് ലീഡ് ചെയ്യുന്നത്. 17,203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 38,027 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗം തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വി അബ്ദുറഹ്മാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വോട്ടുകൾക്ക് പിന്നിലാണ്. വി അബ്ദുറഹ്മാൻ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ മണ്ഡലം മാറിയ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. 8,478 വോട്ടുകൾക്ക് പിന്നിലാണ്. മണ്ഡലം മാറിയതും തുണച്ചില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ആ രണ്ട് മണ്ഡലങ്ങളിലും, മാറിയ മണ്ഡലത്തിലും ഇപ്പോൾ പുതിയ മണ്ഡലത്തിലും LDFന് തോൽവി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. റിസൾട്ടുകൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ലെങ്കിലും ഫലസൂചനകൾ എല്ലാം പറയുന്നത് മലപ്പുറം മിക്കവാറും
1: UDFനൊപ്പമാണെന്നാണ്. മോനി, വളരെ നന്ദി, നമ്മളോടൊപ്പം തുടരുക. മോഹൻ സാർ, ഇപ്പം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചൊരു നിലപാട്, അധികമായി സീറ്റ് ആവശ്യപ്പെടുന്നില്ല, ഒപ്പം ലീഗിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയ ആയുധമായി പ്രതിയോഗികൾ ഉപയോഗിക്കുന്നു, ഏറ്റവും മെച്ചുവേർഡായൊരു നിലപാട് ഈ മുന്നണിക്കകത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചു, അതിന്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും?
2: അതുതന്നെയാണ് ശരിയായ കാര്യം. ലീഗിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ജൂനിയർ പാർട്ണറായതെങ്കിൽ മുനവറലി ഷിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതപ്പെട്ടതാണ് ഒരു വാചകം വന്നു. അതല്ലാതെ PK
1: കുഞ്ഞാലിക്കുട്ടി
2: സതീശനുകൂലമായ രീതിയിൽ മുസ്ലിം ജനസാമാന്യം ചിന്തിക്കുന്നു, മുസ്ലിം ലീഗ് ചിന്തിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം ഈ ഇവിടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയോടും അതുപോലെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോടും ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കുന്നത്. ജനകീയ അംഗീകാരം 21-22% പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവായ VD സതീശൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജനഹിതം മാനിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ VD സതീശൻ അനുകൂലമായ പ്രസ്താവനയായി വ്യാഖ്യാനിച്ചതുകൊണ്ടുണ്ടായ ഒരു ആശയക്കുഴപ്പാണ്. സത്യത്തിൽ UDF സംവിധാനത്തിൽ ആരാവണം മുഖ്യമന്ത്രിയെന്ന് തീരുമാനിക്കുന്നത് ഈ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് തന്നെയാണ്. അത് ഹൈക്കമാൻഡ് ആയിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുന്നത്. അവിടെ നിയമസഭാ സാമാജികരുടെ തലയെണ്ണുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോടുകൂടി പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിനോടുകൂടി അഭിപ്രായം ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ്.
3: മുസ്ലിം ലീഗ് ഒരു വലിയ വിലവേശൽ ശക്തിയായി UDFൽ നിലനിന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ഈ 5th മന്ത്രിസ്ഥാനം, അതിനുവേണ്ടി ഉണ്ടായ വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം കോൺഗ്രസ് അതിൽ നടത്തേണ്ടി വന്ന കോംപ്രമൈസ്, അതിനുശേഷം എന്താ പറയുക, ഈ UDFലുണ്ടായ ജനസാമാന്യത്തിനുണ്ടൊരു അവിശ്വാസം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു ഒരു
4: ലീഡ് നില മാറുകയാണ്. UDFന് 100 സീറ്റായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. NDA രണ്ട്, പക്ഷേ രണ്ടാമത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ നിക്കുന്നത്,
1: കഴക്കൂട്ടത്ത്
4: നിൽക്കുന്നത്.
1: നിലവിൽ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ,
4: അതെ, ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് 45% വോട്ടാണ്, 39% ആണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം 50%-ലേറെ. കാരണം ഈ ലീഡ് വിവരം നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ലീഡാണ് പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത്.

0: അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50% അടുക്കുകയോ അല്ലെങ്കിൽ 50% മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
1: വോട്ട് ഷെയറിൻ്റെ കണക്കിൽ ഇപ്പോൾ അന്തിമ നിഗമനത്തിലെത്താൻ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സീറ്റുകൾ മാത്രമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ ചിത്രത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് വോട്ട് ഷെയർ 50% കടന്നാൽ 100 എന്ന നമ്പറിനേക്കാൾ കൂടുതൽ UDF പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ഒരു 45-47%ത്തിനടുത്തുള്ള അന്തിമമായ വോട്ട് ഷെയർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. UDF LDF തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം 5-6% ആയിരുന്നത്, ഇപ്പോൾ ഒരു പക്ഷേ 7% തന്നെ 7% വ്യത്യാസം വന്നേക്കാനും സാധ്യതയുണ്ട് ഈ ചിത്രത്തിൽ തെളിയുന്ന കണക്കനുസരിച്ച്.
2: അങ്ങനെയെങ്കിൽ 100 കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് അല്ലേ?
3: കെ സുരേന്ദ്രൻ വലിയ ഇതിലേക്ക് പുറകിലേക്ക് പോകുന്നു, 15,000-ൽ അധികം വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്നു. വിജയ് അതുപോലെ തമിഴ്നാട്ടിൽ പെരമ്പൂർ ലീഡ് ചെയ്യുന്നു, 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം അത്യാവശ്യം 5,000-ൽ അധികം വോട്ട് ലീഡ് ചെയ്യുന്നു. ഒപ്പം കേരളത്തിൽ പിണറായി വിജയന്റെ ലീഡ് 1,500-ൽ അധികമായി തുടരുകയാണ്. സണ്ണി ജോസഫ് പേരാവൂർ KK ശൈലജയ്ക്ക് മുന്നിലാണ്, 4,000-ൽ അധികം വോട്ടുകളാണ്. ബേപ്പൂർ PA മുഹമ്മദ് റിയാസ് ഏതാണ്ട് 6,000-ന് അടുപ്പിച്ച് വോട്ടിലേക്ക്. മലപ്പുറത്ത് PA കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 21,000-ന് മുകളിലേക്ക് ഉയരുന്നു. ഒപ്പം KT ജലീൽ പുറകിലാണ്, തവനൂർ 10,000-ൽ അധികം വോട്ടിന്. തൃത്താല, അതിശക്തമായ മത്സരം നടക്കുന്ന തൃത്താലയിൽ MP രാജേഷിനേക്കാൾ ഏതാണ്ട് 4,000-ന് അടുപ്പിച്ച് വോട്ട് നേടി VT ബൽറാം ലീഡ് ചെയ്യുകയാണ്.
4: കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ 242 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ എപ്പോഴും വേണേലും മാറിമറിയാവുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു കൊട്ടാരക്കരയിലല്ലേ. അതുപോലെ ചെറിയ ഭൂരിപക്ഷത്തിൽ ചില സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട്.
2: അതാണ് ഈ UDFന്റെ ചാർട്ട് നോക്കുമ്പോൾ UDFന്റെ ഭൂരിപക്ഷം എല്ലായിടത്തും ലീഡ്, എല്ലായിടത്തും മൃഗീയമായ ലീഡാണ്. പക്ഷേ LDF ലീഡ് ചെയ്യുന്നിടത്തൊക്കെ വളരെ ചെറിയ ലീഡുകളാണ് കാണാൻ കഴിയുന്നത്.
1: അതുകൊണ്ട് തന്നെ 100നേക്കാൾ കൂടുതൽ നമ്പറിലേക്ക് ഒരുപക്ഷെ ആത്യന്തികമായി UDF പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചെറിയ UDFന്റെ ലീഡ് സമഗ്രമായ ലീഡാണ്, വൻപൻ ലീഡുകളാണ്. 10,000-ൽ പരം വോട്ടിനൊക്കെ പല മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ LDFന്റെ വെയ്ഫർ തിൻ മാർജിനാണ് പലയിടത്തും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചിത്രം ഏതാണ്ട് സമഗ്രമാണെന്ന് തോന്നാമെങ്കിലും മാറ്റം മറിച്ചിലുകൾ ചെറിയ തോതിൽ വരാം. അവിടെ ഈ ലീഡ് നില UDFന് കൂടാൻ തന്നെയാണ് സാധ്യത.
3: ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 2,000-1,800-ന് അടുപ്പിച്ച് പാലക്കാട് ലീഡ് ചെയ്യുന്നത്. അവിടെ രമേശ് വിശാരടി തൊട്ട് പിന്നിലുണ്ട്.
4: അതായിരിക്കും ഇപ്പോഴത്തെ ഈ 2 BJP
2: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ലീഡ് 159.
1: അല്ല, അങ്ങനെയെങ്കിൽ 3 വരേണ്ടതാണ്, NDA ക്ക് 3 വരേണ്ടതാണ്. നേമം, കഴക്കൂട്ടം ആൻഡ് പാലക്കാട് 3 വരേണ്ടതാണ്. രണ്ടാണ് കാട്ടുന്നത്.
4: പാലക്കാട് നോക്കിയേ
3: നമുക്ക് തൃശ്ശൂർ പത്മജ വേണുഗോപാൽ ഏതാണ്ട് 16,000-അധികം വോട്ടിന് പുറകിലേക്ക് പോകുന്നു.
4: പുറകിലേക്ക് പോയി. അത് നല്ല ലീഡാണ് അവിടെ നേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ
0: പ്രതീക്ഷയുമന്റെ ഭൂരിപക്ഷമാണ്, 40,000-ന്
3: റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടിയുമ്മൻ നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്.
4: എല്ലാ സമയത്തും ജി സുധാകരനാ ലീഡ് തുടക്കം മുതൽ നിലനിർത്തി പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പയ്യന്നൂരും ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ. അതുപോലെ PK ശ്യാമളക്കെതിരെ TK ഗോവിന്ദനും മികച്ച ലീഡ് നേരത്തെ നിലനിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ CPMൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ CPMന് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ. അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും അവരുടെ മാറ്റം വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ.
1: പാൻ കേരള അടിസ്ഥാനത്തിൽ വൻപൻ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് ചില വേറിട്ട സ്വരങ്ങൾ ഉണ്ടായി എന്നായിരുന്നു ആദ്യ നിഗമനം. അത് ജി സുധാകരൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, അത് ആലപ്പുഴയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവഗണിക്കപ്പെടുന്നതിൽ നിഷേധം ജി സുധാകരൻ കാട്ടി.
0: സൈലന്റ് ആങ്കർ.
1: അതുപോലെ ഐഷാപ്പൂറ്റി അവഗണിച്ച ഒരു സമീപനം, കൊട്ടാരക്കരയിൽ 3 പ്രാവശ്യം MLA ആയിരുന്ന ഐഷാപ്പൂറ്റിയെ വല്ലാതെ അങ്ങ് അവഗണിച്ചു. പാർട്ടി വേദികളിലൊന്നും പങ്കെടുപ്പിക്കാതെ, ഒരു ക്ഷണം പോലും ഒരു ആശംസാ പ്രസംഗ റോള് പോലും കൊടുക്കാതെ, അപ്പോൾ അവിടെയൊക്കെ ഈഗോ ഹർട്ട് ചെയ്തു, അങ്ങനെ പുറത്തു പോയവരുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പോക്കിനോട് വിയോജിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ പുറത്തു പോയത്. സ്വജനപക്ഷപാതമാണ് ഗോവിന്ദൻ ആരോപിക്കുന്നത്. കുറേയൊക്കെ ശരിയുമാണ്, കാരണം ശ്യാമള സീനിയർ നേതാവാണ്. പക്ഷേ ശ്യാമളയേക്കാൾ കൂടുതൽ അർഹതയുള്ളവരുണ്ടാകും. MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്ന ആരോപണം. അതിനേക്കാൾ ഗുരുതരമാണ് പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം. അതിനേക്കാൾ കാതലുള്ള ആരോപണമാണ് രക്തസാക്ഷികളുടെ ഫണ്ട്. രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട് ദുരുപയോഗപ്പെടുത്തി, അതിന്റെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കിയില്ല. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മധുസൂദൻ എന്ന വ്യക്തിയെത്തന്നെ വീണ്ടും MLA സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിജക്ഷൻ, അത് ജനവും ഭാഗികമായി ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ.
2: തിരുവനന്തപുരത്ത് ചില

0: സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. ഇപ്പോൾ
1: നമുക്ക് വ്യക്തമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ വിശദമായ പഠനം കഴിഞ്ഞതിന് ശേഷം ഉത്തരം കണ്ടെത്തുമായിരിക്കാം. പക്ഷെ ഏത് ഉത്തരം കണ്ടെത്തിയാലും അത് ശരിയായ ഉത്തരം ആകണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പെൻഷനുകൾ, അങ്ങനെ പല കർഷകമായ കാര്യങ്ങളും ഈ രണ്ടാമത്തെ പ്രവാഹി സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഈ വികസനം വികസനം എന്ന് പറയുമ്പോൾ ഈ റോഡ് പണിയുന്നു, പാലം പണിയുന്നു, കെട്ടിടം കിട്ടുന്നു, അതാണോ വികസനം എന്ന ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് സന്തുഷ്ടിയോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. അതിൽ ചില പോരായ്മകൾ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു സഭ്യതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്ന കാര്യമല്ല. അതിലേക്ക് ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഒരു അവസരം കിട്ടുമ്പോൾ അവരത് പ്രകടിപ്പിക്കും. കുറെ കൂടി ഒരു സന്തുഷ്ടി നൽകുന്ന അന്തരീക്ഷവും അവസ്ഥയും അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതില്ലാതെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും അത് വോട്ടർമാരിൽ വലിയ ചലനം ഉണ്ടാക്കില്ല.
0: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ഭൂരിപക്ഷം 8 ചുരുങ്ങുന്നു.
2: അതുപോലെ നീ വി കെ പ്രശാന്ത് ഒരു 34 വോട്ടുകൾക്ക് ഇപ്പോ ലീഡ് ചെയ്യുന്നു. അതായത് കെ മുരളീധരൻ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ വട്ടിയൂർക്കാവ്. അവിടെ 34 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്ന ഒരു മാറ്റം. അപ്പോൾ തിരുവനന്തപുരം സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ലീഡ് നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും.
0: അവസാന നിമിഷമാകുമ്പോഴത്തേക്ക്
2: അത് എനിക്ക് തോന്നുന്നു ഒരു പകുതി റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. പകുതി റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ അത് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ വരുന്നുമില്ല. വടക്കൻ കേരളത്തിൽ ഏതാണ്ട് സ്ഥിരമായ ഒരു ട്രെൻഡ് നിലനിൽക്കുകയും തെക്കോട്ട് വരുമ്പോൾ ഏതാണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോഴാണ് ഈ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് LDFന്റെ കാര്യത്തിലും അതുപോലെ തന്നെ NDAയുടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും.
0: മോഹൻ സർ, ഈ 11 മന്ത്രിമാരാണ് ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചത് നിലവിലുള്ള MLAമാരെ വീണ്ടും മത്സരിപ്പിക്കുക. ഈ 11 മന്ത്രിമാർ പിന്നിലാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തോട് എത്രത്തോളം നമുക്ക്?
3: ഒരു മന്ത്രിസഭയോട് മൊത്തത്തിലുള്ള വിയോജിപ്പാണ്. ധർമ്മടത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ സൂചനയാണ്. ജനം പ്രതികരിച്ചിരിക്കുന്നു. അതത് മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അതുപോലെ കണ്ണായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വി എൻ വാസവൻ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഏറ്റുമാനൂർ വി എൻ വാസവൻ എന്ന യുഗപ്രഭാവിന് പിന്നിൽ പോകാനിടുക? ആറന്മുളയിൽ 2-time MLA and 1-time minister വീണാ ജോർജ് പിന്നിൽ എത്തിയിരിക്കുന്നു. കണ്ണൂർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. ഘടകക്ഷിയുടെ നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒരുപക്ഷെ പിന്നിൽ പോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഘടകക്ഷികളുടെ പല ആളുകളും, പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പോലും, ഗണേഷ് കുമാർ പോലും തൻ്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്ന പത്തനാപുരത്ത് പിന്നിൽ പോയി. ജ്യോതികുമാർ ചാമക്കാലെ അവിടെ തം പഠിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞ 5 പരാജയത്തിന് ശേഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ തമ്മിലായിരുന്നു മത്സരം. അതിനുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പം അവിടെ അങ്ങനെ നോക്കുമ്പോൾ മന്ത്രിമാരെ ഇത്രയും അധികം ഫീൽഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. MLAമാരെ ഫീൽഡ് ചെയ്തതിൽ കുറേയൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ വളരെ ജനകീയരായ MLAമാരെ ഫീൽഡ് ചെയ്തതിൻ്റെ പ്രയോജനം
2: ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ഇതുവരെ സി പി ജോൺ ഏകദേശം ഒരു 3000 വോട്ടുകളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. 55 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡ് കരമന ജയൻ നിലനിർത്തിയിട്ടുണ്ട്.
4: അപ്പോൾ NDA 3
2: അതുകൊണ്ടാണ് NDA 3 എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ NDAയുടെ ഈ നിയമം ഒഴികെ ബാക്കി രണ്ട് മണ്ഡലങ്ങളിലും വളരെ നേരിയ ലീഡ് മാത്രമേ ഉള്ളൂ.
3: തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു സൂചന ലഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ 4 മണ്ഡലമാണ്. തിരുവനന്തപുരം സെൻട്രൽ, അവിടെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി വളരെ തുച്ഛമായ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കരമന ജയൻ. അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഇതുവരെ ഫലം കൃത്യമായി സൂചിപ്പിക്കാനില്ല. കുറേയേറെ സമയം മുന്നിട്ട് നിന്നിരുന്നത് സുരേന്ദ്രനാണ്, കടകംപള്ളി സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തിൻ്റെ. പക്ഷേ ഒരു വേള BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നിൽ നിന്നു. വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ശ്രീ പ്രശാന്ത് LDF, അതുപോലെ കെ മുരളീധരൻ UDF അങ്ങനെ നടക്കുന്നു. കൃത്യമായ സൂചനയുള്ള നിയമത്ത് മാത്രമാണ് BJPക്ക് വ്യക്തമായ മേൽക്കൈയുള്ളത്. BJPക്ക് പിന്നെ നിയമമണ്ഡലത്തിൽ മാത്രമാണ്.
0: ഇത്തരത്തിൽ നമ്മൾ നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ

0: ും തിരുവനന്തപുരത്ത് NDA മുന്നിലെത്തി എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. തമിഴ്നാട് അതുപോലെ തന്നെ TVക്ക് അതിൻ്റെ മുന്നേറ്റം തുടരുന്നു. 104 സീറ്റുകളിൽ അവർ മുന്നിലാണ്. ബംഗാളിൽ BJP അതിൻ്റെ മുന്നേറ്റം തുടരുന്നു. കൂടാതെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ബംഗാളിൽ BJPയുടെ മുന്നേറ്റം 182 NDA എത്തുന്നു. തമിഴ്നാട് TVക്ക് 107 എന്നുള്ള കംഫർട്ട് സോൺ പിടിക്കുകയാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA മുന്നിലാണ്. അസമിലും NDA ഭരണ തുടർച്ച ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. നമുക്ക് നാട് ഭരിക്കുന്നതായിരുന്നു പറയുന്ന ഈ ഇലക്ഷൻ ട്രെൻഡിലേക്ക് അതിൻ്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ പ്രാദേശിക വാർത്തയ്ക്ക് ശേഷം തുടർന്നായിരിക്കും.
1: നാട് ഭരിക്കുന്നതാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി 1 മണിക്ക് തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് യു ഡി എഫിന് 96 സീറ്റിൽ തരംഗ സമാന മുന്നേറ്റം. എൽ ഡി എഫിന് 41 ലീഡ്. ബി ജെ പിക്ക് 2 സീറ്റിൽ മുന്നേറ്റം. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഡ് വീണ്ടെടുത്തു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന്നിൽ. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തിന് വ്യക്തമായ ലീഡ്. ഡി എം കെ 3 സ്ഥാനത്തേക്ക്. പശ്ചിമബംഗാളിൽ ബി ജെ പി ചരിത്ര നേട്ടത്തിലേക്ക്. ടി എം സി 97 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അസമും പുതുച്ചേരിയും എൻ ഡി എയ്ക്കൊപ്പം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫും തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകവും പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി സഖ്യവും മുന്നിൽ. പുതുച്ചേരിയിലും എൻ ഡി എ ആണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. 96 മണ്ഡലങ്ങളിൽ യു ഡി എഫ് തരംഗ സമാനമായ ലീഡ് നേടി. 140 മണ്ഡലങ്ങളിലെയും ഫലസൂചന പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ മുന്നേറ്റം 42 സീറ്റുകളിലേക്ക് ഒതുങ്ങി. എൻ ഡി എ 2 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ലീഡിലേക്ക് വന്നു. എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ വി പി അബ്ദുൾ റഷീദിനേക്കാൾ 1536 വോട്ടിന് മുന്നിലാണ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ 3000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് 4033 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ 4 റൗണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 3466 വോട്ടിന് മുന്നിലാണ്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദന്റെ ലീഡ് 6363 വോട്ടായി ഉയർന്നു. എൽ ഡി എഫിലെ പി കെ ശ്യാമളയാണ് പിന്നിൽ. പയ്യന്നൂരിൽ 9 റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 5400 പരം വോട്ടിൻ്റെ ലീഡ് നേടി. മഞ്ചേശ്വരത്ത് 3 റൗണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എ കെ എം അഷറഫ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പിയിലെ കെ സുരേന്ദ്രനാണ് 2 സ്ഥാനത്ത്. ബേപ്പൂരിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് 5800 പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പിന്നിലാണ്. 3 റൗണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 6000+ വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നാദാപുരത്ത് യു ഡി എഫിലെ കെ എം അഭിജിത്തിൻ്റെ ലീഡ് 5721. എൽ ഡി എഫിലെ പി വസന്തമാണ് 2 സ്ഥാനത്ത്. കുറ്റിയാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയുടെ ലീഡ് 2500+ വർദ്ധിച്ചു. വടകരയിൽ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കെ കെ രമ 9582 വോട്ടിൻ്റെ ലീഡ് നേടി. എം കെ ഭാസ്കരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബാലുശ്ശേരിയിൽ യു ഡി എഫിലെ വി ടി സൂരജിൻ്റെ ലീഡ് 9822 വോട്ടായി. കെ എം സച്ചിൻ ദേവാണ് പിന്നിൽ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. പത്തനംതിട്ട ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് 7000+ വോട്ടുകൾക്ക് പിന്നിലാണ്. യു ഡി എഫിൻ്റെ അബിൻ വർക്കിയാണ് മുന്നിൽ. ആലപ്പുഴ അരൂരിൽ യു ഡി എഫിലെ ഷാനിമോൾ ഉസ്മാനും ആലപ്പുഴയിൽ യു ഡി എഫിലെ എ ഡി തോമസും കുട്ടനാട്ടിൽ യു ഡി എഫിലെ റെജി ചെറിയാനും ഹരിപ്പാട് യു ഡി എഫിലെ രമേശ് ചെന്നിത്തലയും കായംകുളത്ത് യു ഡി എഫിലെ എം ലിജുവും മുന്നേറുന്നു. മാവേലിക്കരയിൽ എൽ ഡി എഫിലെ എം എസ് അരുൺകുമാറും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും മുന്നേറുന്നു. അമ്പലപ്പുഴയിൽ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്ന ജി സുധാകരനും മുന്നേറുകയാണ്. കൊല്ലത്ത്

0: UDFിലെ ബിന്ദുകൃഷ്ണ 13,000+ വോട്ടിന് മുന്നിലെത്തി. LDFിലെ എസ് ജയമോഹൻ ആണ് പിന്നിൽ. പത്തനാപുരത്ത് 3 റൗണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി KB ഗണേഷ് കുമാർ 2,135 വോട്ടിന് പിന്നിലാണ്. UDFിലെ ജ്യോതികുമാർ ചാമക്കാലയാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. പുനലൂരിൽ LDFിലെ സി അജയപ്രസാദ് 6,350+ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനസാണ് പിന്നിൽ. ചാത്തന്നൂരിൽ UDFിലെ സൂരജ് രവിയാണ് മുന്നിൽ. 258 വോട്ടിൻ്റെ ലീഡ്. 3 റൗണ്ട് പിന്നിട്ടപ്പോൾ സൂരജ് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ LDFിലെ കെ ആൻസലൻ 918 വോട്ടിന് മുന്നിലാണ്. UDFിലെ എൻ ശക്തനാണ് പിന്നിൽ. 5 റൗണ്ട് പൂർത്തിയായപ്പോൾ നെടുമങ്ങാട്ട് LDFിലെ GR അനിൽ 5,575 വോട്ടിന് മുന്നിലാണ്. തിരുവനന്തപുരം സീറ്റിൽ 6 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ CP ജോൺ 3,534 വോട്ടിന് മുന്നിലാണ്. വാമനപുരത്ത് UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട് 4,048 വോട്ടിനും മുന്നിട്ട് നിൽക്കുന്നു. വർക്കല മണ്ഡലത്തിൽ LDFിലെ V ജോയ് 2,304 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. UDFിലെ വർക്കല കഹാറാണ് പിന്നിൽ. കുന്നംകുളത്ത് 6 റൗണ്ട് പൂർത്തിയായപ്പോൾ LDFിലെ AC മൊയ്തീൻ 3,400 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. UDFിലെ PT അജയ് മോഹനാണ് പിന്നിൽ. വയനാട് കൽപ്പറ്റയിൽ UDFിൻ്റെ T സിദ്ദിഖ്, മാനന്തവാടിയിൽ LDFിൻ്റെ OR കേളു എന്നിവരും മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിലെ ആകെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 UDFും 5 LDFും ലീഡ് ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 UDF ലീഡ് ചെയ്യുന്നു. 5 LDF മുന്നേറുന്നു. കല്യാശ്ശേരി, അഴീക്കോട്, തലശ്ശേരി, കൂത്തുപറമ്പ്, ധർമ്മടം എന്നീ മണ്ഡലങ്ങളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ, കണ്ണൂർ, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലാണ് UDFിൻ്റെ മുന്നേറ്റം. ധർമ്മടം മണ്ഡലത്തിൽ 7 റൗണ്ട് പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1,536 വോട്ടിൻ്റെ ലീഡ് നേടി. കഴിഞ്ഞ 6 റൗണ്ടിലും UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദായിരുന്നു മുന്നിൽ. സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട പയ്യന്നൂരിലും തളിപ്പറമ്പിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ജില്ലയിൽ പലയിടത്തും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കോഴിക്കോട് ജില്ലയിൽ UDFിൻ്റെ മികച്ച മുന്നേറ്റം. ആകെ 13 മണ്ഡലങ്ങളിൽ 11 UDF ലീഡ് നേടി. കോഴിക്കോട് നിന്നും നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ UDF വ്യക്തമായ മുന്നേറ്റം തുടരുന്നതായാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 2 മണ്ഡലങ്ങൾ മാത്രമാണ് LDF. കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ മണ്ഡലങ്ങളാണ് LDF ലീഡ് ചെയ്യുന്നത്. എന്നാൽ നോർത്തിലെ ലീഡ് പലപ്പോഴും മാറി മറിയുന്നുണ്ട്. നേരിയ ലീഡ് മാത്രമാണ് നോർത്തിലുള്ളത്. ജില്ലയിലെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം എലത്തൂർ മണ്ഡലത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ പിന്നിലാണ്. അവിടെ UDF സ്ഥാനാർത്ഥി വിദ്യാബാലകൃഷ്ണനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുൻമന്ത്രി മത്സരിച്ച പേരാമ്പ്രയിൽ UDFിലെ ഫാത്തിമ തൈലിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ എല്ലാ മണ്ഡലങ്ങളിലും പൊതുവെ UDFനാണ് മേൽക്കൈ. നഗര മണ്ഡലങ്ങളിൽ NDA ശക്തമായി വോട്ട് നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് മണ്ഡലത്തിലൊക്കെ തന്നെ മികച്ച വോട്ട് NDA നേടിയിട്ടുണ്ട്. സൗത്ത് മണ്ഡലത്തിലും NDA വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് ലഭ്യമാകുന്ന വിവരങ്ങൾ.
0: വയനാട്ടിലും UDF മുന്നേറ്റം. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ ലീഡ് നേടി. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
3: വയനാട്ടിലെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടക്കം മുതൽ തന്നെ UDFിൻ്റെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട് ജില്ലയിലെ ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിലാണ് കനത്ത മത്സരം നടന്നത്. UDF സ്ഥാനാർത്ഥി T സിദ്ദിഖ് ഇപ്പോൾ 25,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീഡ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 4 തവണയും ലീഡ് ചെയ്യുന്നു. 8,112 വോട്ടുകളാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നത്. മാനന്തവാടിയിലാണ് ലീഡ് നില മാറി മറയുന്നത്. നിലവിൽ മാനന്തവാടിയിൽ LDFിന് വേണ്ടി OR കേളുവാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലെ കണക്ക് ഉഷാ വിജയൻ 1,072 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. പലതവണ OR കേളു മുൻപിൽ വന്നെങ്കിലും മാറി മറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മാനന്തവാടിയിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ കനത്ത മത്സരമാണ് മാനന്തവാടിയിൽ നടന്നതെന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും കൽപ്പറ്റയിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി ഇപ്പോൾ മുന്നേറുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കൽപ്പറ്റയിൽ പ്രചാരണം. ആ കൽപ്പറ്റയിൽ ടൗൺഷിപ്പ്, തുരങ്കപാത അടക്കമുള്ള വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് സർക്കാർ പ്രചാരണം നടത്തിയെങ്കിലും അതൊന്നും വോട്ടായില്ല എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. എന്തായാലും വയനാട്ടിലെ 3 മണ്ഡലങ്ങളും ഇപ്പോൾ UDFന് അനുകൂലമായി നിൽക്കുകയാണ്.
0: കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 8 UDF സ്ഥാനാർത്ഥികൾ മുന്നേറുന്നു. കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കോട്ടയം, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, പാലാ, പൂഞ്ഞാർ, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുമ്പോൾ വൈക്കത്ത് മാത്രമാണ് LDF മുന്നേറുന്നത്. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 290 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ BJP 192 ലീഡ് ചെയ്യുന്നുണ്ട്. TMC 98, ഇടതുപക്ഷം 2 മുന്നേറുന്നു. തമിഴ്നാട്ടിൽ വിജയിയുടെ തമിഴക വെട്ടിക്കഴകം വ്യക്തമായ ലീഡിലേക്ക്. 105 ലീഡ് നേടിയ TVKക്ക് പിന്നിൽ 71 സീറ്റ് സീറ്റുമായി അണ്ണാ ഡി എം കെ സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിന്റെ ലീഡ് 57 സീറ്റുകൾ

0: ിലേക്ക് കുറഞ്ഞു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ AINRC 15 സീറ്റുകളിൽ മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. അസമിൽ 126 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 98 സീറ്റുകളിൽ BJP സഖ്യം മുന്നിൽ, കോൺഗ്രസ് സഖ്യം 26 ലീഡ്. ജലുഖ്ഭാരിയിൽ BJP സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ലീഡ് ചെയ്യുന്നു. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ത്രിപുര, നാഗാലാൻഡ് എന്നീ 5 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. മറ്റു വാർത്തകളുമായി മണികണ്ഠൻ.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ജമൈക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യ വികസനം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ഭരണം, സംരംഭകത്വം എന്നിവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ച് ജമൈക്കൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജമൈക്ക ബന്ധങ്ങളിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 10 വരെ ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നിവിടങ്ങളിൽ ഡോക്ടർ ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിലാണ്. നീതിന്യായ വ്യവസ്ഥ കൂടുതൽ പ്രാപ്യവും ശക്തവുമാക്കുന്നതിൽ സജീവമായ പങ്ക് വഹിക്കണമെന്ന് അഭിഭാഷകരോട് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആവശ്യപ്പെട്ടു. റാഞ്ചിയിൽ ഹൈക്കോടതി അഭിഭാഷകരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാൻസദ് സാംസ്കാരിക മഹോത്സവ് കം സ്വദേശി മേളയുടെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ബീഹാറിലെ റോഹ്താസ് ജില്ലയിൽ രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു, 7 പേർക്ക് പരിക്കേറ്റു. 6 മോഹനിയ റോഡിൽ ബെൽവായിയ മദിയ ഗ്രാമത്തിന് സമീപമാണ് സംഭവം. ബസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമിത വേഗത്തിൽ വന്ന തപാൽ പാഴ്സൽ വാഹനം ഇടിച്ചു കയറിയായിരുന്നു അപകടം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ OPEC+ കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് OPEC+ രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം ഹൈദരാബാദിൽ നിന്ന് സൗദി അറേബ്യയ്ക്ക് പുറപ്പെട്ടു. ന്യൂനപക്ഷ ക്ഷേമമന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ നമ്പള്ളിയിൽ നിന്ന് തീർത്ഥാടകരെ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രാദേശിക വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDFന് 96 സീറ്റിൽ തരംഗ സമാന മുന്നേറ്റം. LDFന് 41 ലീഡ്. BJPക്ക് 2 സീറ്റിൽ മുന്നേറ്റം. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഡ് വീണ്ടെടുത്തു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുന്നിൽ. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകത്തിന് വ്യക്തമായ ലീഡ്. DMK 3rd. പശ്ചിമബംഗാളിൽ BJP ചരിത്ര നേട്ടത്തിലേക്ക്. TMC 97 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അസമും പുതുച്ചേരിയും NDA. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ. പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ MES സുരേന്ദ്രൻ സംസാരിക്കുന്നു.
1: ഭാരതീയർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, ആയുർവേദം കേവലം ചികിത്സാ രീതിയല്ല, മറിച്ച് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. മിക്ക മലയാളികളുടെ വീടുകളിലും സാധാരണയായി കരുതി വരാറുള്ള ചില ആയുർവേദ ഔഷധങ്ങളുണ്ട്. ആദ്യമായി മുറിവെണ്ണയെക്കുറിച്ച് പറയാം. കേരളത്തിലെ പ്രാചീന വൈദ്യന്മാർ തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള സിദ്ധവൈദ്യത്തിൽ നിന്ന് കടംകൊണ്ട ശുശ്രൂഷ എന്ന നിലയിൽ മുറിവ്, ചതവ്, ഉളുക്ക്, പൊള്ളൽ എന്നിവകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് മുറിവെണ്ണ. വെറ്റില, മുരിങ്ങയില, മുരിക്കില, കറ്റാർവാഴ, ഉങ്ങില ഇവയുടെയൊക്കെ നീരിൽ ശതാവരി അരച്ച് കലക്കി അരിക്കാടിയും വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയാണ് ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. അസ്ഥികളുടെ സ്ഥാനഭ്രംശം, ചെറിയ പൊട്ടലുകൾ, ചതവ് എന്നിവകളിൽ ബാൻഡേജ് ചെയ്യാനായി വളരെ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു യോഗമാണ് മുറിവെണ്ണ. സന്ധിവേദനകൾക്കും വിട്ടുമാറാത്ത ശരീരവേദനകൾക്കും മുറിവെണ്ണ തേക്കുന്നത് ഫലപ്രദമാണ്. ഒരു ആയുർവേദ വേദനാസംഹാരി എന്ന നിലയിൽ അസ്വസ്ഥതകളും വീക്കവും ഒഴിവാക്കാൻ മുറിവെണ്ണ മികച്ചതാണ്. എന്നിരുന്നാലും ഇതിന്റെ ഉപയോഗത്തിന് മുൻപേ ഒരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും. ഈ എണ്ണ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായും അനുയോജ്യമാണോ എന്നറിയാനും ഇതിലെ ഏതെങ്കിലും ഘടകങ്ങളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇത് സഹായിക്കും. അടുത്തതായി വളരെ സുപരിചിതമായ ധന്വന്തരം ഗുളികയെക്കുറിച്ച് പറയാം. ഗ്യാസ് ട്രബിൾ അഥവാ വായുവിൻ്റെ ഉപദ്രവത്തിന് പറ്റിയ ഫലപ്രദമായ ഔഷധ എന്ന നിലയിൽ സുപരിചിതമാണ് ഈ ധന്വന്തരം ഗുളിക. ഏലത്തരി, ചുക്ക്, ജീരകം, അയമോദകം തുടങ്ങി 17 മരുന്നുകളാണ് ധന്വന്തരം ഗുളികയിൽ അടങ്ങിയിട്ടുള്ളത്. വായുവിൻ്റെ ഉപദ്രവത്തിന് മാത്രമല്ല ശ്വാസമുട്ടൽ, ചുമ, എക്കിൾ, ഛർദി, ദഹനക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയ്ക്കും ഫലപ്രദമാണ് ഈ ഔഷധം. അതോടൊപ്പം ആർത്തവ സമയത്തെ വേദനയ്ക്കും ഈ മരുന്ന് നല്ലതാണ്. ജീരക വെള്ളത്തിലോ ജീരകം വറുത്ത് ഉണ്ടാക്കിയ കഷായത്തിലോ ചേർത്താണ് ധന്വന്തരം ഗുളിക കഴിക്കേണ്ടത്. അടുത്തതായി വ്യോഷാദി വടകം. ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങി 13 മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ് വ്യോഷാദി വടകം. ഇത് ഗുളിക രൂപത്തിലും ചെറിയ പൊടി രൂപത്തിലും കിട്ടുന്നുണ്ട്. കഫക്കെട്ട്, ചുമ, ജലദോഷം, അലർജി, ഒച്ചയടപ്പ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ ഒരു 1-2 ഗ്രാം മരുന്ന് വായിലിട്ട് ഒരു ദിവസം പലതവണയായിട്ട് അലിയിച്ചിറക്കാവുന്നതാണ്. ദിവസേന 6 മുതൽ 7 തവണ വരെ യോഷാദി വടകം വായിലിട്ട് അലിയിച്ചിറക്കി കഴിക്കാവുന്നതാണ്. അടുത്തതായി വില്വാദി ഗുളിക. കുവളത്തിൻ്റെ വേര്, തുളസിക്കതിര്, ത്രിഫല, മഞ്ഞൾ തുടങ്ങിയവയാണ് വില്വാദി ഗുളികയുടെ പ്രധാന ചേരുവകൾ. പ്രാണികൾ, ചിലന്തി മുതലായവയുടെ കടികൊണ്ടുണ്ടാകുന്ന വിഷ ചികിത്സയ്ക്കാണ് പ്രധാനമായും വില്വാദി ഗുളിക ഉപയോഗിക്കുന്നത്. തുളസി നീരിൽ ചാലിച്ച് ചൊറിച്ചിലും തടിപ്പുമുള്ള ഭാഗങ്ങളിൽ പുറമേ ലേപമായി പുരട്ടാനും തുളസി നീരിൽ തന്നെ ചാലിച്ച് ഉള്ളിൽ കഴിക്കാനും ഈ ഗുളിക ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് ചൂർണങ്ങൾ അഥവാ പൊടികളെക്കുറിച്ച് പറയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ത്രിഫലാചൂർണം അഥവാ ത്രിഫല പൊടി. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നീ 3 മരുന്നുകളാണ് ത്രിഫലയിലുള്ളത്. പല ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും മരുന്നാണ് ഈ ത്രിഫലാചൂർണം. ത്രിഫലപ്പൊടി തിളപ്പിച്ചെടുത്ത വെള്ളം വ്രണങ്ങൾ കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. ചൊറിച്ചിലുള്ള ശരീരഭാഗങ്ങളിൽ ത്രിഫലപ്പൊടി വെള്ളത്തിൽ കുഴച്ച് ലേപമാക്കി ഇടാം. വായിലെ പുണ്ണ് അഥവാ മൗത്ത് അൾസറിൽ ത്രിഫലപ്പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് ലേശം തേനും ചേർത്ത് വായിൽ കൊണ്ടുപിടിക്കാം. വ്രണങ്ങൾ ഉണങ്ങാൻ വളരെ ഫലപ്രദമാണ് ത്രിഫല. മുഖക്കുരു പോലെയുള്ള അവസ്ഥയിൽ ഫേസ് പാക്കായിട്ട് ത്രിഫലപ്പൊടി ഉപയോഗിക്കാം. അടുത്തതായി അഷ്ടചൂർണം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഔഷധം. ഭക്ഷണത്തിന് രുചിയില്ലായ്മ, കഴിച്ച ഭക്ഷണം ദഹിക്കായ്ക തുടങ്ങിയ അവസ്ഥകളിൽ ഉത്തമമാണ് അഷ്ടചൂർണം. ഊണ് കഴിക്കുമ്പോൾ ആദ്യത്തെ ഉരുളയോടൊപ്പം അഷ്ടചൂർണവും

0: ലേശം നെയ്യും ചേർത്ത് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാസ്നാദി ചൂർണം, നീർവീഴ്ച അല്ലെങ്കിൽ തലനീരർക്കം വരാതിരിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കുളി കഴിഞ്ഞ ഉടനെ നെറുകിൽ രാസ്നാദി ചൂർണം തിരുമുന്നത് നമ്മുടെ ഒരു പതിവാണ്. പനിയോടുകൂടി ഉണ്ടാകുന്ന തലവേദനയിൽ രാസ്നാദി ചൂർണം വെള്ളത്തിൽ കുഴച്ച് ചൂടാക്കി നെറ്റിയിൽ ലേപമായി ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത്രയും മരുന്നുകളാണ് നമ്മുടെ വീടുകളിൽ കരുതാവുന്നത്.
1: നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ എം ഇ എസ് സുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു ഡി എഫും 39 എൽ ഡി എഫും രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി ബി ജെ പി സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 യു ഡി എഫ് മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ എൽ ഡി എഫും രണ്ടിടത്ത് എൻ ഡി എയും മുന്നിലാണ്. ഉറപ്പുള്ള എൽ ഡി എഫ് കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരവൂരിൽ മുന്നിലാണ്. എൽ ഡി എഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും മാനന്തവാടിയിൽ ഒ ആർ കേളുവും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ എം പി രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽ ഡി എഫ് 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യു ഡി എഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫും 5 സീറ്റിൽ യു ഡി എഫും നേമത്തും തിരുവനന്തപുരത്തും എൻ ഡി എയും മുന്നിലാണ്. ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, ക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ എം വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫും 3 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 സീറ്റിൽ യു ഡി എഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫും മറ്റു മണ്ഡലങ്ങളിൽ എൽ ഡി എഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
3: ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം

0: ഇതിനകം ജില്ലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട് 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയായതുകൊണ്ട് വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യു ഡി എഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 ആകെ എൽ ഡി എഫിന് മുൻതൂക്കം ഉള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
1: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 യു ഡി എഫും 5 എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ യു ഡി എഫും മറ്റ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 യു ഡി എഫും 1 എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് എൽ ഡി എഫിന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകൾ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 7 എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം യു ഡി എഫ് മുന്നിലാണ്. മലപ്പുറത്തു നിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ യു ഡി എഫ് തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
2: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം യു ഡി എഫ് നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു യു ഡി എഫ് അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് എഫ് ബി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും എൽ ഡി എഫ് ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് ടി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
1: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ മലപ്പുറം യു ഡി എഫിന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയം മറ്റ് ജില്ലകളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണവിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയൊലി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
1: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 ടി വി കെ ആണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ ഡി എം കെ സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 ബി ജെ പി മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എ ഐ എൻ ആർ സി 9 മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പി 2 സീറ്റുകളിലും ഡി എം കെ, എ ഡി എം കെ, ഐ എൻ സി എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും എ ഐ എൻ ആർ സി സ്ഥാനാർത്ഥിയുമായ എൻ രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 എൽ ഡി എഫും 2 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻ ഡി എ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
3: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് യു ഡി എഫിലെ എ കെ മഷറഫ് 18,687 വോട്ടിനും, കാസർഗോട്ട് കല്ലേട്ടറ മാഹിൻകാജി 14,202 വോട്ടിനും, ഉദുമയിൽ കെ നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്.
1: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു

0: എഫും 39 LDFും 2 മണ്ഡലങ്ങളിൽ NDAയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF, ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച BJP തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AINRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.
1: നാടു ഭരിക്കുന്ന ദാര് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മാത്യു കോഴിനാടൻ ചേരുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയും നിരന്തരമായി മുഖ്യമന്ത്രിയുമായി നേരിട്ട് നിയമസഭയിലടക്കം വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയി നിറഞ്ഞ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെ കൂടി മുന്നിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിലേക്ക്.
3: ഇത് കേരളത്തിൽ UDF ഉണ്ടായിട്ടുള്ളത് ഗംഭീര വിജയം തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് ജനങ്ങൾ ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയോടും കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം, ഞാൻ നേരത്തെ പലവട്ടം പല പബ്ലിക് വേദികളും പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അവരുടെ എല്ലാ മൂല്യങ്ങളും തികഞ്ഞ എല്ലാ മൂല്യങ്ങളും തിരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വിനയത്തോടുകൂടി ഞങ്ങൾ ഈ വിജയം ഏറ്റെടുക്കുന്നു. മാറ്റുപുഴയിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയുന്ന കാര്യം എനിക്ക് വലിയ ഒരു വിജയമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഏറെ വിനയത്തോടെ ഇത് ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ, എന്റെ വിജയത്തെ കൂടി കാണുന്നത്.
2: നമ്മൾ പൊതുവേ ട്രെൻഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ UDF ഇപ്പോൾ 100 കടന്ന് 102-103 എന്നുള്ള ലീഡ് നിലനിർത്തുന്നു. LDF 35-36 താഴുകയാണ്. ഒപ്പം NDA 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു.
4: ദിലീപ്, നമുക്ക് കേരളത്തിന്റെ മൊത്തം ഒരു ചിത്രമെടുത്താലോ? വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട്
5: അവലോകനം നടത്താം.
4: ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ, LDFന്റെ ഗോവിന്ദൻ പള്ളികാപ്പറമ്പിൽ അദ്ദേഹം 11,247 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത UDF എതിരാളിയായ ഷൈജി ഓട്ടപ്പള്ളി 32,015 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. NDAയുടെ ബൽരാജ് 16,595 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
2: അവിടെ തന്നെയുള്ള മറ്റൊരു മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളൊന്നായ കാസർഗോഡ് തന്നെ, അവിടെ കലക്ടർ മാഹിൻ ഹാജി ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം 14,000+ വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അവിടെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പിന്നിലാണ്. ഒപ്പം ഇടയ്ക്ക് ലീഡ് ചെയ്തിരുന്ന MLA അശ്വിൻ 3rd സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്.
4: മഞ്ചേശ്വരത്തേക്ക് വന്നാൽ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. അവിടെ MKM അഷ്റഫ് 24,189 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കെ സുരേന്ദ്രനായിരുന്നു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരാൾ. അദ്ദേഹത്തിന് ആകെ ഇപ്പോൾ കിട്ടിയത് 24,065 വോട്ടുകൾ മാത്രമാണ്. LDFലെ KR ജയാനന്ദയ്ക്ക് കിട്ടിയത് 6,826 വോട്ടുകൾ മാത്രമാണ്.
5: തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥി 2,270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ട് പിന്നിലുള്ളത് LDFന്റെ VP മുസ്തഫയാണ്. അവിടുത്തെ NDA സ്ഥാനാർത്ഥി രവി കുളങ്ങരയാണ്.
4: ഉദുമ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ UDF ആണ് ലീഡ് ചെയ്യുന്നത്. UDFന്റെ K നീലകണ്ഠൻ 33,159 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 10,788 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. LDFലെ CH കുഞ്ഞമ്പുവിനെ ലഭിച്ചത് 19,147 വോട്ടുകളാണ്. NDAയിലെ മനുലാൽ മെലോത്തിന് ലഭിച്ചത് 11,040 വോട്ടുകൾ മാത്രമാണ്.
5: അഴീക്കോട് മണ്ഡലത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ KV സുമേഷ് 5,471 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാണ്. കരീം ചേലേരി UDF സ്ഥാനാർത്ഥി തൊട്ടു പിന്നിൽ. 3rd സ്ഥാനത്ത് NDAയുടെ KK വിനോദ് കുമാർ.
4: ധർമ്മടമാണ് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. LDFകാരുടെ ചങ്കിടിപ്പ് കൂട്ടിയ ഒരു മണ്ഡലമാണിത് തുടക്കം മുതലേ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നില, പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ നില എന്ന് പറയുന്നത്, പിണറായി വിജയന് 44,199 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ലീഡ് 3,659 ആണ്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്

0: 40,540 വോട്ടുകളുണ്ട്. കെ രഞ്ജിത്ത് അദ്ദേഹമാണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 8,328 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
1: ഇരിക്കൂർ മണ്ഡലത്തിൽ കണ്ണൂരിൽ സജീവ് ജോസഫ് യു ഡി എഫ് 16,685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു കുന്നപ്പള്ളിയാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് ശ്രീനാഥ് പത്മനാഭൻ എൻ ഡി എ.
0: കല്യാശ്ശേരിയിലേക്ക് വന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ 9,929 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ രാജീവൻ കപ്പച്ചേരിക്ക് 36,787 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം വി സനൽകുമാറിന് 7,085 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
1: കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ടി ഒ മോഹനൻ യു ഡി എഫ് 6,892 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടു പിന്നിൽ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ തൊട്ടു പിന്നിലാണ്, രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എയുടെ സി രഘുനാഥ്.
0: ഇപ്പോഴും കേരളത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല. 103 യു ഡി എഫ്, എൽ ഡി എഫ് 35 സീറ്റുകൾ, എൻ ഡി എ 2 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് കൂത്തുപറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 8,338 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. യു ഡി എഫിലെ ജയന്തി രാജൻ 20,446 വോട്ടുകൾ മാത്രം നേടിയിട്ടുണ്ട്. ഷിജിലാൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആണ്, 8,568 വോട്ടുകളുണ്ട്.
1: മട്ടന്നൂർ മണ്ഡലത്തിൽ വി കെ സനോജ് എൽ ഡി എഫ് 4,041 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് ചന്ദ്രൻ തില്ലങ്കേരി. എൻ ഡി എയുടെ ബിജു ഇളക്കുഴി ആണ് മൂന്നാം സ്ഥാനത്ത്.
0: പയ്യന്നൂരാണ് ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു മണ്ഡലം. അവിടെ എൽ ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയ വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ 3,805 വോട്ടുകളുടെ ലീഡുണ്ട്. എൽ ഡി എഫിലെ ടി ഐ മധുസൂദനൻ, അദ്ദേഹം വളരെയധികം ആരോപണ വിധേയനായ ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 56,993 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്താണ് എം പി ഗംഗാധരൻ. അദ്ദേഹത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചത് 6,392 വോട്ടുകൾ മാത്രമാണ്.
1: പേരാവൂരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച മണ്ഡലം. അവിടെ അദ്ദേഹം ഇപ്പോൾ 4,033 വോട്ടുകളുടെ ലീഡ് നേടുന്നു. തൊട്ടു പിന്നിൽ വളരെ കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള മുൻമന്ത്രി കെ കെ ശൈലജ രണ്ടാം സ്ഥാനത്ത്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടാണ് മൂന്നാം സ്ഥാനത്ത്.
0: തളിപ്പറമ്പിലെത്തിയാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ വളരെ വിവാദമുണ്ടാക്കിയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഗ്യാസ് കുറ്റി, അതാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അദ്ദേഹം ഇപ്പോൾ 7,206 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പി കെ ശ്യാമള എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് 16,841 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ എൻ ഹരിദാസ് 3,189 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
1: തലശ്ശേരിയിൽ കാരായി രാജൻ എൽ ഡി എഫ് 10,649 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. യു ഡി എഫിൻ്റെ കെ പി സാജുവാണ് രണ്ടാം സ്ഥാനത്ത്. ഒ നിധീഷ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
0: നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് ആണുള്ളത്. അതിൽ കൽപ്പറ്റ ടി സിദ്ദിഖ് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലീഡ് 38,469 83,238 വോട്ടുകൾ നേടിയിട്ടുണ്ട് ആകെ. എതിർ സ്ഥാനാർത്ഥിയായ പി കെ അനിൽകുമാർ, എൽ ഡി എഫിലെ പി കെ അനിൽകുമാറിന് ലഭിച്ച വോട്ടുകൾ 44,769 വോട്ടുകൾ മാത്രമാണ്. പ്രശാന്ത് മലവയൽ ആണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 16,718 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
1: മാനന്തവാടി മണ്ഡലത്തിൽ ഉഷാ വിജയൻ യു ഡി എഫ് 1,072 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ സംസ്ഥാന ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയായിട്ടുള്ള ഒ ആർ കേളു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത്. എൻ ഡി എയുടെ പി ശ്യാംരാജ് ആണ് മൂന്നാം സ്ഥാനത്ത്.
0: സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി ഒന്നുകൂടി പറയാം. യു ഡി എഫ് 103 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 35 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇനി നമുക്ക്
2: നമ്മളോടൊപ്പം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സുധാകരൻ ചേരുന്നു. ഹലോ, നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഏകദേശം 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു, 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പമാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാർട്ടി വിട്ട് പുറത്തു വന്നവർ, ഇടതുപക്ഷവുമായി മത്സരിച്ച യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നവരൊക്കെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച്.
3: അതായത് ഇത് രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, ഇവർ ഈ പാർട്ടി വിട്ട് പുറത്തു വന്നവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയിൽ പേരുറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോ പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണൻ പറയുന്നതും അതല്ലെങ്കിൽ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ പറയുന്നതൊക്കെ പാർട്ടിയുടെ ആദർശ

0: ത്തിൽ വേരുറച്ച ആരോപണങ്ങളാണ്. അങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ അതിനെ പാർട്ടിയുടെ മുഖ്യധാര നേതാക്കൾ തള്ളിക്കളയുന്നതിനെ ജനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ നമ്മൾ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ധർമ്മടത്ത് ശ്രീ പിണറായി വിജയന്റെ ഭൂരിപക്ഷമാണ്. ഒന്ന് ഓർത്തു നോക്കുക, കഴിഞ്ഞ വർഷ തവണ കിട്ടിയ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹം വിയർക്കുകയാണ് ഈ 8-ാമത്തെ റൗണ്ട് പൂർത്തിയാവുന്ന സമയത്ത്. അതുപോലെയാണ് മട്ടന്നൂരിൽ കെ ശൈലജ 60,000+ വോട്ടുകൾക്ക് ജയിച്ചിടത്ത് ഒരു DYFI നേതാവിന്, വളരെ സൗമ്യനായ ഒരു നേതാവിന് പോലും പറയത്തക്ക ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇവിടെ വരുമ്പോ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾ അതെല്ലാം തന്നെ പരോക്ഷ തലത്തിൽ കൂടി, അതായത് ഈ പറഞ്ഞ വിവാദർക്കെതിരെ എതിർ ശബ്ദങ്ങൾക്കെതിരെ ഉള്ള വോയിസുകൾ പോലും വോട്ടായിട്ട് മാറുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നൊരു സൂചന ഇത്
1: നൽകുന്നുണ്ട്. ഇത് ഇടതുപക്ഷ ഭരണവിരുദ്ധ തരംഗമാണോ പിണറായി വിരുദ്ധ തരംഗമാണോ?
0: ഇത് രണ്ടുമാണ്. അതായത് കേരളത്തിൽ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഏകശിലയിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത കാലത്തുള്ള സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏറ്റവും നല്ല റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നത് മലയാള സിനിമയിലാണ്. യുവ സിനിമകളിൽ ഒന്നും തന്നെ ഒരു ഏകശിലയിൽ കുത്തിവെച്ച നായകനില്ല. അത് കൂട്ടായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എല്ലായിടത്തും 1-ാമനും 2-ാമനും 3-ാമനുമായി ശ്രീ പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് നീ വർക്ക് ചെയ്ത MLA പോലും സ്പേസ് കിട്ടുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു വ്യക്തിയിലേക്ക് മാറും. അങ്ങനെ വന്നാല്
2: കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ധാർഷ്ട്യ സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഭാഷാപരമായ ഒരു വിഷയം കൂടിയാണ് സത്യത്തിന്. അത് പ്രത്യേകിച്ച് നമുക്ക് വടക്കൻ കേരളത്തെ കുറിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ ധാർഷ്ട്യത്തിലാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് എന്ന ഒരു തോന്നൽ, ഒരു ധാർഷ്ട്യം അവർ എക്കാലത്തും വെച്ചു പുലർത്തിയിട്ടുണ്ട്.
3: വളരെ നന്ദി ശ്രീ സുധാകരൻ, ആകാശവാണിയോട് പ്രതികരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് ചേരുന്നു.
4: കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് UDFന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏറ്റവും തിളക്കമാർന്ന വിജയം UDFന് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇടതു മുന്നണിയുടെ 10 വർഷത്തെ ദുർഭരണം ജനങ്ങൾ മടുത്തു എന്നതിന്റെ തെളിവാണ്. അതിലുപരിയായി ജനങ്ങൾ കഷ്ടത്തിലും ദുരിതത്തിലുമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ശക്തമായ വിധിയെഴുത്ത്. ഇതിലും തീർച്ചയായും കേരളത്തെ വീണ്ടെടുക്കുവാൻ, കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇടതു മുന്നണിയുടെ ദുർഭരണം അവസാനിക്കണം. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അത് തീർച്ചയായിട്ടും ഇവിടെ സബലീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിന്റെ തിളക്കം മാറുന്ന ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ UDF ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ ടീം UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് വരും.
3: നമുക്ക് വീണ്ടും വിശകലനങ്ങൾ,
1: നമുക്ക് കേരളത്തിലെ മൊത്തം സ്ഥിതി ഒന്നുകൂടി നോക്കാം. ഏതാണ്ട് 102 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. LDF 35-38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA 2 സീറ്റ് ലീഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വയനാട് ജില്ലയിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സുൽത്താൻ ബത്തേരിയിൽ UDFന്റെ IC ബാലകൃഷ്ണൻ 11,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. LDFിലെ MS വിശ്വനാഥന് 34,786 വോട്ടുകൾ മാത്രമാണ് NDAയിലെ കവിത AS ലഭിച്ചത്. 19,184 വോട്ടാണ്.
5: നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന MLA KM സച്ചിൻ ദേവിനേക്കാൾ UDFിലെ VT സൂരജ് 9,801 വോട്ടുകൾക്ക് മുമ്പിലാണ്. അവിടെ 3-ാം സ്ഥാനത്താണ് NDA CP സതീഷ്.
1: ബൈപ്പൂരിൽ PV അൻവറിന്റെ തല മുണ്ടനം പിന്നെ വിവാദം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. പക്ഷേ PV അൻവർ തല മുണ്ടനം ചെയ്യേണ്ടതില്ല എന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ സൂചിപ്പിച്ചത്. മുഹമ്മദ് റിയാസ് അവിടെ 6,887 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അൻവറിന് 36,358 വോട്ടുകൾ കിട്ടി. KP പ്രകാശ് ബാബുവാണ് NDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 14,638 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്.
5: എലത്തൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 8,457 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ദീർഘകാല നിയമസഭാ സാമാജികനായിരുന്ന, മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2-ാം സ്ഥാനത്താണ്. T ദേവ

0: എൻഡിഎ മൂന്നാം സ്ഥാനത്ത്.
1: മുസ്ലിം ലീഗിലെ വിപ്ലവ നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പി കെ ഫിറോസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കൊടുവള്ളിയിലെ കാര്യമാണ് പറയുന്നത്, അദ്ദേഹം അവിടെ 21,667 വോട്ടുകൾക്ക് നല്ല ലീഡാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫിലെ സലീം മടവൂർ 32,451 വോട്ടുകൾ നേടി. എൻ ഡി എയിലെ ഗിരി പാമ്പനാൽ 6,064 വോട്ടുകളാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്.
0: കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കെ ജയന്ത് യു ഡി എഫ് 780 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കുന്നത്, അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. നവ്യ ഹരിദാസ് എൻ ഡി എ മത്സരിക്കുന്നു, അവർ ഏതാണ്ട് 29,169 വോട്ട് നേടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് കുറച്ച് മുന്നേറിയതായിട്ടും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു.
1: കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർ ഗോവിൽ രണ്ടാം സ്ഥാനത്താണ്. അവിടെ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫൈസൽ ബാബുവാണ്. 3,351 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. ടി രനീഷാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 21,943 വോട്ടുകൾ, ഏതാണ്ട് അഹമ്മദ് ദേവർ ഗോവിലിൻ്റെ വോട്ടിനടുത്ത് തന്നെ അദ്ദേഹം വോട്ടുകൾ പിടിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്.
0: കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ റസാഖിൻ്റെ ലീഡ് 8,719 വോട്ടുകളാണ്. തൊട്ടു പിന്നാലെ എൽ ഡി എഫിൻ്റെ പി ടി എ റഹീം രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിൻ്റെ എൻ ഡി എയുടെ വി കെ സജീവൻ.
1: കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലേക്ക് പോയാൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ള 7,093 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. അദ്ദേഹം മൊത്തം കരസ്ഥമാക്കിയ വോട്ട് 53,090 വോട്ടുകളാണ്. എൽ ഡി എഫിൻ്റെ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 45,997 വോട്ടുകൾ നേടിയിട്ടുണ്ട്. രമദാസ് മണലേരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 8,007 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
0: നാദാപുരം മണ്ഡലത്തിൽ കെ എം അഭിജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി 8,985 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വസന്തമാണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി വിപിൻ ചന്ദ്രൻ.
1: പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിൻ്റെ പുതുശബ്ദമായ ഫാത്തിമ തഹ്ലിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 39,432 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 6,675 വോട്ടുകൾക്ക് ടി പി രാമകൃഷ്ണനേക്കാൾ മുന്നിലാണ്. ടി പി രാമകൃഷ്ണൻ നേടിയത് 37,757 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം മോഹനൻ നേടിയത് 9,960 വോട്ടുകളാണ്.
0: കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി 6,762 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാസൻ രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മൂന്നാം സ്ഥാനത്തുമാണ്.
1: തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ യു ഡി എഫ് കാൻഡിഡേറ്റ് സി കെ കാസിം 2,551 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ലീൻഡോ ജോസഫ് 58,226 വോട്ടുകൾ നേടിയിട്ടുണ്ട്. സണ്ണി തോമസാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അദ്ദേഹം 6,289 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്.
0: വടകര മണ്ഡലത്തിൽ കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥി 12,979 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ എം കെ ഭാസ്കരനാണ് രണ്ടാം സ്ഥാനത്ത്, കെ ദിലീപ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
2: നമ്മൾ പൊതുവായ ചിത്രം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് 100 ഇടങ്ങളിലും എൽ ഡി എഫ് 37, എൻ ഡി എ 3 സീറ്റുകളിലാണ്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഒപ്പം ചാത്തന്നൂർ, ഇങ്ങനെ 3 ഇടങ്ങളിൽ ആണ് എൻ ഡി എ നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ആകെ 16 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറനാട് പി കെ ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥി 27,531 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫിലെ ഷഫീർ കിഴിശ്ശേരിക്ക് 37,597 വോട്ടുകളാണ്. എൻ ഡി എയിലെ എൻ ശ്രീപ്രകാശിന് 6,221 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
0: കൊണ്ടോട്ടി മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി പി അഷ്റഫ് അലി 17,779 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ പി ജിജിയാണ് രണ്ടാം സ്ഥാനത്ത്, എൻ ഡി എയിലെ പി സുബ്രഹ്മണ്യൻ മൂന്നാം സ്ഥാനത്ത്.
1: കോട്ടയ്ക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബിദ് ഹുസൈൻ തങ്ങൾ 35,150 വോട്ടുകൾ നേടിയപ്പോൾ 20,389 വോട്ടുകളുടെ ലീഡുണ്ട് അദ്ദേഹത്തിന്. എതിർ സ്ഥാനാർത്ഥി പ്രീതി കൊഞ്ചത്തിന് 14,761 വോട്ടുകളാണ്. സി സുബ്രഹ്മണ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 2,736 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
2: ഇപ്പോൾ നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ചേരുന്നു. സാർ നമസ്കാരം. റിസൾട്ടുകളുടെ ഒരു പൊതുവായ പോക്കിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലം, തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ പൊതുവെ അതിൻ്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നിലവിൽ അവിടെ 7 മണ്ഡലങ്ങളാണ് നിലവിൽ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത്. കുറച്ച് ജില്ലകളിൽ മാത്രമാണ് എൽ ഡി എഫിൻ്റെ ഒരു സർപ്ലസ് ഉള്ളത്. 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും 6 എണ്ണം യു ഡി എഫിനൊപ്പവുമാണ്. ഈ ഒരു തരംഗത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
3: ഇത് വളരെ കാലങ്ങളായിട്ട് തൃശ്ശൂര് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലം

0: മണ്ഡലമാണ് കോൺഗ്രസിന്റെ ജില്ല, കോൺഗ്രസിന്റെ തൃശൂർ ജില്ല കോൺഗ്രസിന് വളരെയധികം ആധിപത്യമുള്ള ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കിയത്. പ്രധാനമായിട്ട് കാരണം അന്ന് നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ തത്തകാണ് അതുവരെ. പക്ഷേ കഴിഞ്ഞ രണ്ട് ഇലക്ഷനോട് കൂടിയിട്ട് അതൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ കഴിഞ്ഞ തവണ 2021 അസംബ്ലി ഇലക്ഷനില് മറ്റേ ഇവരാണ് ഉണ്ടായി, മറ്റേ LDF അത് പിടിച്ചെടുത്തു. 12 LDFനായിരുന്നു പോയിരുന്നത്, 1 മാത്രമേ UDFന് കോൺഗ്രസിന് UDFന് കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോ ഇന്നത്തെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോ വെറും 4 മറ്റോ ആണ് ഇപ്പൊ UDFന് ഒരു കിട്ടാൻ ഒരു സാധ്യത കാണുന്നത്, 4. ബാക്കി 9 LDFനാണ് മുൻതൂക്കം നിൽക്കുന്നത്. പക്ഷെ അത് മാഞ്ഞും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും സ്ഥിര കാര്യമായിട്ട് പറയേണ്ടത് NDAക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തിരുന്ന ഹോപ്പല്ല, ഒരു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ഒരു വിശേഷിപ്പിച്ചിരുന്ന തൃശൂർ മണ്ഡലം, അത് പത്മജ വേണുഗോപാലാണ് പഴയ കോൺഗ്രസ് കരുണാകരന്റെ മകള്, കോൺഗ്രസിന്റെ ഒരു ലീഡറൊക്കെ ആയിരുന്നത്, അവര് തിരിച്ച് ഇവിടെ പോയി മറ്റേ BJP ചേർന്നു. അപ്പൊ ഒരു പക്ഷെ ക്ലാസ് എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ ആ മറ്റേ ഇവര് പത്മജ ഇവിടെ മത്സരിച്ചപ്പോൾ 3rd അപ്പൊ UDF LDF NDA
1: അങ്ങനെ. സുരേഷ് ഗോപി വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ച, പാർലമെന്റിലേക്ക് ജയിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ BJP പഴയ മാതിരി ഒരു പ്രാമുഖ്യം കിട്ടാതെ വരുന്നു എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ടെല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, കോൺഗ്രസ് മറ്റ് ജില്ലകളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്
0: കഴിഞ്ഞിട്ടില്ല? കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, ഒരു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന് മറ്റ് ജില്ലകളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വളരെ മുന്നോട്ട് കയറുമ്പോൾ, അതായത് 38-40 LDFനെ കേരളത്തിൽ കിട്ടാൻ പോകുമ്പോൾ ഇവിടുന്ന് തന്നെയാണ് 7-8-9 LDFന് ഇവിടെ നിന്നാണ്, തൃശ്ശൂർ നിന്നാണ് കിട്ടുന്നത് LDFന്. കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് ഞാൻ തന്നെ കാണുന്നത് ഈ LDFന്റെ, അതായത് CPMന്റെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നു. പക്ഷെ ഇവിടെ കോൺഗ്രസിന് അതില്ല എന്നുള്ളതാണ്.
2: വളരെ നന്ദി ശ്രീ മോഹൻദാസ്. ഇടപെടുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചേരുന്നു.
3: UDF നേടിയത് ചരിത്ര വിജയമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 അധികാരത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ UDFനെ വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാത്രമല്ല, കാലങ്ങളായി LDFനെ അനുകൂലിച്ചു വന്ന സാധാരണ ജനങ്ങൾ പോലും പിണറായി ഭരണത്തിൽ മനം മടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പോലും വിരുദ്ധമായി പാവങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ ജനതാല്പര്യം ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷത്തിൽ തങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ നന്നായി സഹായിച്ചിരിക്കുന്നു, UDFനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്.
2: ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 29,386 വോട്ടിന് വിജയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ UDFന്റെ സീറ്റ് നില 100 മണ്ഡലങ്ങളിലാണ്. ഒപ്പം LDF 37 NDA 3 ലീഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്നുള്ള
4: മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 33,861 വോട്ടുകളുടെ ലീഡുണ്ട്. KT മുജീബ് റഹ്മാൻ LDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് 2. 3. NDA സ്ഥാനാർത്ഥി അശ്വതി ഗുപ്തകുമാർ.
5: മഞ്ചേരിയിൽ UDF സ്ഥാനാർത്ഥി M റഹ്മദുള്ള, അദ്ദേഹം 27,643 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFലെ VM മുസ്തഫയാണ്, അദ്ദേഹത്തിന് കിട്ടിയത് 28,174 വോട്ടുകളാണ്. NDAയുടെ സ്ഥാനാർത്ഥി BJP പത്മശ്രീ അജിത്താണ്, അത് അവർക്ക് കിട്ടിയത് 7,007 വോട്ടുകളാണ്.
4: മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, അദ്ദേഹം ആദ്യം CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്, പിന്നീടാണ് UDFലെത്തിയത്. അദ്ദേഹത്തിന് ഉള്ള ലീഡ് 30,527 വോട്ടിന്റെ ലീഡ്.

0: ാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് രണ്ടാം സ്ഥാനത്താണ്, എൻ ഡി എ സ്ഥാനാർത്ഥി ലിജോയ് പോൾ മൂന്നാം സ്ഥാനത്ത്.
1: നിലമ്പൂരിലേക്ക് വന്നാൽ അവിടെ ആര്യാടൻ ഷൗക്കത്താണ്, 97,335 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 47,789 വോട്ടുകളുടെ ലീഡുണ്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ യു ഷറഫ് അലിയേക്കാൾ അവിടെ ഗിരീഷ് മേക്കാട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 10,561 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
0: പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി 15,663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി മുഹമ്മദ് ഹനീഫ രണ്ടാം സ്ഥാനത്താണ്, എൻ ഡി എയുടെ കെ പി ബാബുരാജ് മൂന്നാം സ്ഥാനത്ത്.
1: പൊന്നാനിയിൽ കെ പി നൌഷദ് അലി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്, 1,737 വോട്ടുകളുടെ ലീഡുണ്ട്. എം കെ സക്കീറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹം നേടിയത് ആകെ ഇതുവരെ നേടിയത് 18,152 വോട്ടുകളാണ്. മനീഷ് ജനകീയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,196 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ.
2: ചാണ്ടിയോമന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആലത്തൂർ ടി എം ശശി 8,553 വിജയിച്ചിരിക്കുന്നു. ഒപ്പം കല്ലട്ടറ മാഹിൻ ഹാജി കാസർഗോഡ് 20,752 വോട്ടിന് വിജയിച്ചു.
3: ഒറ്റപ്പാലത്തും വിജയമുണ്ട്. പ്രേംകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്.
0: താനൂർ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ പി കെ നവാസ് യു ഡി എഫ് സ്ഥാനാർത്ഥി 12,889 വോട്ടിന് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ടി മുഹമ്മദ് സമീറാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ദീപാ പുഴയ്ക്കൽ.
1: മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കെ ടി ജലീൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അവിടെ യു ഡി എഫിലെ വി എസ് ജോയ് 10,992 വോട്ടുകളുടെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എൻ ഡി എയിലെ രവി തേലത്താണ്, വെറും 6,699 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
0: തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൊയ്തീൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 8,478 വോട്ടുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് വി അബ്ദുറഹിമാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. മൂന്നാം സ്ഥാനത്ത് കെ നാരായണൻ മാസ്റ്റർ എൻ ഡി എ.
1: തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, അദ്ദേഹത്തിനാകെ ഇതുവരെ കിട്ടിയ വോട്ടുകൾ 33,508 വോട്ടുകളാണ്. അതിന്റെ പകുതി ഏകദേശം അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. 15,397 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ അജിത് കൊളാടിക്കാണ് രണ്ടാം സ്ഥാനം, 18,111 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. റിജു സി രാഘവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 5,590 വോട്ടുകളുണ്ട്.
2: നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ടി വി കെ 110 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഡി എം കെ 49 ചുരുങ്ങുന്നു. എ ഡി എം കെ 56 സീറ്റുകൾ, മറ്റു കക്ഷികൾക്ക് 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം വെസ്റ്റ് ബംഗാളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അതിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 289 എണ്ണത്തിൽ 189 ബി ജെ പി ലീഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് 95 സീറ്റുകളിൽ മാത്രമാണുള്ളത്. പുതുച്ചേരിയിൽ ഒരു പാർട്ടികൾ രംഗനാഥ സ്വാമിയുടെ കോൺഗ്രസ് അത് 5 സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 30 മണ്ഡലങ്ങളിൽ 16 വോട്ടെണ്ണൽ നടക്കുന്നത്. ഒപ്പം അസമിൽ ബി ജെ പി 79 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നു.
3: കേരളത്തിലെ വോട്ടിംഗ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഉത്തര കേരളത്തിൽ ബി ജെ പി വളരെ ദുർബലമാകുകയും യു ഡി എഫ് വളരെ ശക്തമാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണാൻ പറ്റുമോ?
1: ഉത്തര കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പൊതുവേ ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം പലപ്പോഴും അപ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത പല ആളുകളെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി എന്നൊരാരോപണം ബി ജെ പിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകളുടെ വോട്ട് പോലും കിട്ടാതിരിക്കാൻ അത് കാരണമായതിനാലാകാം ഒരു പക്ഷേ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇത്ര ചെറിയ നിലയിലുള്ള വോട്ട് ഉത്തര കേരളത്തിൽ കിട്ടാനിടയായത്.
0: മാത്രമല്ല എൻ ഡി എ വികസിപ്പിച്ചപ്പോൾ അതിനകത്ത് ഈ നമ്മളുടെ 2020 പോലുള്ള പാർട്ടികൾ ചേർന്ന് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണമല്ല ഉണ്ടായത്, വലിയ ദോഷമാണ് ഉണ്ടായത്.
2: ഇടങ്ങളിലും പ്രധാനപ്പെട്ട സീറ്റുകൾ ബി ജെ പിക്ക് ബി ഡി എസ് പോലുള്ള ഘടകകക്ഷികൾക്ക്
0: കൊടുക്കേണ്ടതായ
2: ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
0: അവിടെയൊക്കെ ഗണ്യമായി വോട്ട് കുറയുകയും ചെയ്തു.
2: നിലവിൽ നമ്മൾ മത്സരങ്ങൾ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വള്ളികുന്നിലേക്കാണ്. അവിടെ മലപ്പുറം വള്ളികുന്നിൽ ടി വി ഇബ്രാഹിം, അദ്ദേഹം 29,696 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അവിടെ തൊട്ടുപിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫയുണ്ട്, ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രേംകുമാർ.
1: ഇനി നമ്മൾ വേങ്ങരയിലേക്ക് പോകാം. വേങ്ങരയിൽ മുസ്ലിം ലീഗിലെ ഫയർ ബ്രാൻഡായ കെ എം ഷാജി 10,793 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സാഹബ് കുണ്ടുപുഴയ്ക്കലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 23,632 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എൻ ഡി എയിലെ പി എൻ വിജയകൃഷ്ണന് 3,041 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്.
2: മലപ്പുറം വണ്ടൂരിൽ

0: അനിൽകുമാർ 18,000-ൽ അധികം വോട്ട് ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി KK ദാമോദരനാണ്. ഇനി നാട് ഭരിക്കുന്നതാര് പരിപാടിയിലൊരു വാർത്തയ്ക്കുള്ള ഇടവേളയാണ്.
1: നാട് ഭരിക്കുന്നതാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.

0: ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം. ഫലസൂചനകൾ വ്യക്തമായ 140 സീറ്റുകളിൽ 100 UDF സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. LDF 40 താഴെ സീറ്റിൽ മാത്രമാണ് മുന്നേറുന്നത്. NDAയുടെ മുന്നേറ്റം 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ധർമ്മടം മണ്ഡലത്തിൽ 9 റൌണ്ട് പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2892 വോട്ടിന്റെ ലീഡുമായി മുന്നേറുന്നു. ആദ്യ റൌണ്ടുകളിൽ VP അബ്ദുൾ റഷീദ് 2000+ വോട്ടുകൾ മുന്നേറിയ ശേഷമാണ് പിണറായി വിജയൻ ലീഡ് തിരിച്ചുപിടിച്ചത്. തിരുവനന്തപുരം നേമത്ത് 8 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 2366 വോട്ടിന് മുന്നിലാണ്. LDFിലെ വി ശിവൻകുട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ എതിർ സ്ഥാനാർത്ഥി. കൊല്ലം ചാത്തന്നൂരിൽ NDAയുടെ BB ഗോപകുമാറാണ് മുന്നേറുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥി. പാറശാലയിൽ LDFിലെ CK ഹരീന്ദ്രൻ 9662 വോട്ടിന് മുന്നിലാണ്. കോവളത്ത് 8 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFിലെ എം വിൻസെന്റ് 13356 വോട്ടുകൾക്ക് മുന്നിലെത്തി. അരുവിക്കരയിൽ LDFിലെ ജി സ്റ്റീഫൻ മുന്നേറുന്നു. 1562 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്റ്റീഫൻ നേടിയത്. പാലക്കാട്ട് UDFിലെ രമേശ് പിഷാരടി ലീഡ് തിരിച്ചുപിടിച്ചു. 7 റൌണ്ട് പൂർത്തിയായപ്പോൾ പിഷാരടി BJPയിലെ ശോഭാ സുരേന്ദ്രനേക്കാൾ 8172 വോട്ടിന്റെ ലീഡ് നേടി. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ 10 റൌണ്ട് പൂർത്തിയായപ്പോൾ UDFിന്റെ കെ നീലകണ്ഠൻ ലീഡ് ചെയ്യുന്നു. LDFിന്റെ CH കുഞ്ഞമ്പുവാണ് തൊട്ടുപിന്നിൽ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 15 റൌണ്ട് വോട്ടെണ്ണിയപ്പോൾ LDFിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ 9 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDFിലെ F രാജ മുന്നിലെത്തി. 651 വോട്ടിന്റെ ലീഡാണ് രാജ നേടിയത്. ഇടുക്കിയിലെ പരാജയം സംസ്ഥാനത്ത് മൊത്തമുണ്ടായ പരാജയത്തിന്റെ ഭാഗമാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. MM മണിയെ മാറ്റി നിർത്തിയത് ബാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി TO മോഹനൻ 13274 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ 12 റൌണ്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ UDF പിന്തുണയോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 4751 വോട്ടിന്റെ ലീഡ് നേടി. UDFിന്റെ മുന്നേറ്റത്തിൽ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തും വിജയാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവർ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും സന്തോഷം പങ്കുവച്ചു. കേരളത്തിനൊപ്പം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലസൂചനകൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പുതുച്ചേരിയിലെ 30 സീറ്റുകളിൽ 29 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ ANRC 15 സീറ്റുകളിൽ മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകളിൽ മറ്റുള്ളവരും മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണപക്ഷ സഖ്യത്തിന് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. വിജയിയുടെ തമിഴക വെട്ടി കഴകം 108 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടി. അണ്ണാ DMK സഖ്യം 68 സീറ്റുകളിൽ മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ DMK സഖ്യത്തിന്റെ ലീഡ് 57 സീറ്റുകളിലായി കുറഞ്ഞു. ഒരു സീറ്റിൽ കക്ഷിരഹിതരും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ BJP ചരിത്ര നേട്ടവുമായി മുന്നേറുകയാണ്. 293 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ BJP 192 ലീഡ് ചെയ്യുകയാണ്. TMC 97 ഇടതുപക്ഷവും കക്ഷിരഹിതരും 2 സീറ്റുകളിലുമാണ് മുന്നേറുന്നത്. അസമിൽ 124 സീറ്റുകളിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 79 BJP സഖ്യം മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 24 ലീഡ് ചെയ്യുന്നുണ്ട്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടാണ് 10 മുന്നേറുന്നത്. അസം ഗണ പരിഷത്ത് 9 സീറ്റുകളിലും AIUDF 2 ലീഡ് ചെയ്യുന്നു.
0: ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP 2

സീറ്റുകൾ നേടി. 3 മണ്ഡലങ്ങളിൽ പാർട്ടി മുന്നിലാണ്. കോൺഗ്രസും NCP ഓരോ സീറ്റിൽ വീതം മുന്നിട്ട് നിൽക്കുന്നു. ത്രിപുരയിലെ ധർമ്മനഗർ മണ്ഡലത്തിൽ BJPയുടെ ജഹർ ചക്രവർത്തി 18,290 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. നാഗാലാന്റിലെ കൊറിഡാങ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി NDAയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ പ്രകടനം തെളിയിക്കുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വികസനത്തിനായി വികസിത ഭാരതം എന്ന ദർശനത്തെയും ഫലങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും നായിഡു പറഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: നാട് ഭരിക്കുന്ന താര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോട് ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് സുരേഷ് ചേരുന്നു. ഹലോ സുരേഷ്, പൂർണ്ണമായും യു ഡി എഫ് 14 സീറ്റുകളും തൂത്തുവാരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. യു ഡി എഫിന് അനുകൂലമായ വലിയൊരു തരംഗം എറണാകുളം ജില്ലയിൽ ഉടനീളം ഉണ്ടാകുന്നു. എന്താണ് പൊതുവെയുള്ള സ്ഥിതി വിശേഷങ്ങൾ?
1: കേരളത്തിൽ മൊത്തമായിട്ട് കാണുന്ന ആകമാനം കാണുന്ന ആ ഒരു ട്രെൻഡ് തന്നെ കേരളത്തിലും എറണാകുളത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 14 മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ ലീഡ് ചെയ്യുന്നു. ഇവിടെ പല മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷം 36,000-40,000 മുകളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും, അതായത് കളമശ്ശേരി, അങ്കമാലി, കളമശ്ശേരി, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും വോട്ടെണ്ണലിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാം ശക്തമായ, അതായത് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് നേടിയിട്ടുണ്ട്. 40,000 വരെ ആയിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ലീഡ്.
0: വളരെ നന്ദി സുരേഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പൊ ഒരു വാർത്ത പുറത്തു വരുന്നത് ബി ബി ഗോപകുമാർ ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നുള്ളത്, അദ്ദേഹം 7 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ ആർ രാജേന്ദ്രനോടും ബി ബി ഗോപകുമാറും കാഴ്ചവെക്കുന്നത്. 33,483, 7 വോട്ടുകളുടെ വ്യത്യാസത്തിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂർ മാറുകയാണ്.
2: അങ്ങനെയാണ് എൻ ഡി എക്ക് 2 ലീഡ് എന്ന് പറയുന്നത്. 2, ഒന്ന് നമ്മുടെ നേമം മണ്ഡലത്തിലും മറ്റൊന്ന് ഇവിടെയുമാണ്, ചാത്തന്നൂരുമാണ്. പക്ഷെ ഇത് വളരെ ചെറിയ ഒരു ലീഡാണ്, അതിന് ഏത് സമയത്തും അത് മാറി മറിയാവുന്നതേ ഉള്ളൂ.
3: പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപനം വരുന്നുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനമല്ല, മാധ്യമങ്ങളിൽ വരുന്ന പ്രഖ്യാപനങ്ങളാണ്.
0: പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ ആകാശവാണിയോടൊപ്പം ചേരുന്നു.
4: ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വികസനത്തെ പറ്റുയർത്ത സർക്കാരിനെതിരെ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി വിജയമാണ്. ചെറുപ്പക്കാർ കേരളം വിട്ടു പോകില്ല. 10 വർഷം കൊണ്ട് ഒരു വികസനം നടപ്പിലാക്കാത്ത, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വീണ്ടും പോർട്ട് പൂർത്തിയാക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരുന്നു. അതിനെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു സ്ക്വയർ തുടങ്ങണമെന്ന് പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചു, അതിന് അനുമതി കൊടുത്തില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേ സമ്മതിച്ചു. ഈ സർക്കാർ അതിന് വിഘാതം നിന്നു. ഇങ്ങനെ പുതുപ്പള്ളിയുടെ വികസനത്തെ തട്ടിയുയർത്തു. ജനങ്ങൾ അത് കണ്ടു, ജനങ്ങൾ പ്രതികരിച്ചു. ഒപ്പം ഇവിടുത്തെ നാടിന്റെ വികസനത്തിന് എതിരെയും അവർ നിന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാരും തിരിഞ്ഞിട്ടില്ല. ഈ സർക്കാരിന് അതിന്റെ ഫലമായി കിട്ടിയ തിരിച്ചടി.
0: 52,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചത്. എൻ ഡി എ മുന്നിട്ട് നിൽക്കാൻ 2 മണ്ഡലങ്ങളിൽ മറ്റൊന്ന് നേമമാണ്, ചാത്തന്നൂർ പോലെ തന്നെ നിയമം. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത്. 102 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിലാണ്. 36 മണ്ഡലങ്ങളിലേക്കായി എൽ ഡി എഫ് ചുരുങ്ങുന്നു.
2: മാത്രമല്ല, കേരള കോൺഗ്രസുകളുടെ കാര്യം പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കടുത്ത പരാജയം നേരിടേണ്ടി വരികയും അതേസമയം ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പിന് കുറച്ച് മത്സരങ്ങളെ വേണ്ടി വന്നിട്ടുള്ളൂ. അവിടെയൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരള കോൺഗ്രസ് ഒരുപക്ഷെ ഒരു ലയന കാര്യങ്ങൾ പോലും ഇനി ആലോചിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ ഒരു തരംഗമുണ്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്.
0: പ്രസ്താവനകളിലൂടെ വിവാദമുണ്ടായി. തൃശ്ശൂരിലെ ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ഗോപാലകൃഷ്ണൻ 3rd സ്ഥാനത്തേക്കാണ്. അദ്ദേഹത്തിന് 6,854 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ യു ഡി എഫിൻ്റെ സി എച്ച് റഷീദ് 2,291 ലീഡ് ചെയ്യുന്നു. എൻ കെ അക്ബർ, എൽ ഡി എഫിൻ്റെ എൻ കെ അക്ബർ 2nd സ്ഥാനത്താണ്.
3: കല്യാശ്ശേരിയിൽ എം വിജിൻ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല

0: 57 വോട്ടുകൾക്ക് വിജയിച്ചു.
1: ഇപ്പോഴും കക്ഷിനില UDF 102, LDF 36, NDA 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ചിലയിടത്ത് 101 എന്നും UDFിന്റെ നില കാണിക്കുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ UDF മുന്നിലാണ് ഇപ്പോഴും. പയ്യന്നൂരിൽ, ഗുരുവായൂരിൽ നേരത്തെ ഇവിടെ പറഞ്ഞു, അദ്ദേഹം വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.
2: നമ്മളോട് ആകാശവാണി പ്രതിനിധി ആര്യ ചേരുന്നത്. തിരുവനന്തപുരം മാറിവനീസ് കോളേജിലെ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ നിന്നാണ് ആര്യ.
3: ഹലോ
2: ആര്യ, തിരുവനന്തപുരത്ത് 8 സീറ്റുകൾ LDFന് അനുകൂലമായും 4 UDFലേക്കും മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്ന്, വലിയ ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് കുറച്ചൊക്കെ LDFന് അനുകൂലമായൊരു തരംഗം നിലവിലുണ്ട്.
3: അതെ, തീർച്ചയായിട്ടും. 100 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ 100 മേലെ ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിക്കും എന്ന് പറഞ്ഞതിന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു മറിച്ചൊരു കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ 8 മണ്ഡലങ്ങൾ LDFന് അനുകൂലമായി വിധി എഴുതുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF 5 മണ്ഡലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചൊരു മുന്നേറ്റം. 4 മണ്ഡലങ്ങൾ അധികം ചേർത്ത് കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു മലക്കം മറിയൽ ഒരു ഇടയ്ക്ക് കണ്ടിരുന്നു. കാരണം CMD നേതാവ് UDF സ്ഥാനാർത്ഥിയായ CT ജോണിനെ പിന്നിലാക്കി കരമന ജയൻ, NDA സ്ഥാനാർത്ഥി
2: BJP
3: നേതാവ് കരമന ജയൻ,
2: BJPയുടെ ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച്
3: തീർച്ചയായിട്ടും നിയമത്തെ കാര്യം തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ലീഡോടെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6000 ലീഡോടെയാണ് അദ്ദേഹത്തിന്റെ ജയം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇവിടെ ക്ഷമിക്കണം, വട്ടിയൂർക്കാവിനെ എടുത്തു നോക്കിയാൽ ഇതേസമയം നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതിൽ വ്യത്യസ്തമായി VK പ്രശാന്ത്, നേരത്തെ K മുരളീധരനായിരുന്നു മുന്നിട്ട് നിന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് വളരെ നേരിയ ഒരു ഭൂരിപക്ഷമേ ഉള്ളൂ,
2: 200
3: ഭൂരിപക്ഷത്തോടെ
2: മുന്നിലാണ്. വളരെ നന്ദി ആര്യ, ഞങ്ങളോടൊപ്പം തുടരുക. രാജീവ് ചന്ദ്രശേഖർ ആര്യ സൂചിപ്പിച്ചതുപോലെ 4000 വോട്ടുകൾ ഏതാണ്ട് ഒരു സേഫ് മാർജിനിലേക്ക് എത്തിയിരിക്കുകയാണ്.
0: ആറന്മുള അബിൻ വർക്കി 10,000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്.
1: പാലക്കാട് രമേശ് പിഷാരടി 10,000 വോട്ടുകൾക്ക് മുന്നിലാണ്.
0: പാലാ മാണി സി കാപ്പൻ 41,081 വോട്ടുകൾക്ക് മുൻപിലാണ്.
2: കണ്ണൂർ TO മോഹനൻ 16,702 വോട്ടുകൾക്ക് മുന്നിലാണ്.
1: തൃക്കാക്കരയിൽ ഉമാ തോമസ് വളരെയധികം മുന്നിലാണ്.
2: പേരാവൂർ KK ശൈലജ ഏതാണ്ട് 5,603 വോട്ടിന് പിന്നിലാണ്. അവിടെ സണ്ണി ജോസഫാണ് മുന്നിൽ.
0: വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പ്രശാന്തിന്റെ ലീഡ് 10 വോട്ടുകളായി കുറഞ്ഞു എന്ന് കാണിക്കുന്നു.
1: അങ്ങനെ മാറിമറിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഇപ്പോഴും നമ്മളുടെ മുന്നിലുണ്ട്.
2: അവസാന ലാപ്പിൽ വിധി നിർണ്ണയിക്കുന്ന കുറച്ച് മണ്ഡലങ്ങൾ, വളരെ ചെറിയ ലീഡ്.
1: ചാത്തന്നൂർ ഇപ്പോൾ ലീഡ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി കുറച്ച് ലീഡ് കുറച്ചുകൂടെ
2: വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
1: വട്ടിയൂർക്കാവിലൊക്കെ ഏത് സമയവും എന്ത് സംഭവിക്കാവുന്ന മണ്ഡലമാണ്.
4: തലക്കറയാണെങ്കിൽ BJP 3 സീറ്റ് കിട്ടുമോ?
1: BJP 3 സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് വളരെ നൂൽപ്പാലത്തിൽ നടക്കുന്നത് പോലെയാണ് അതിൻ്റെ കാര്യം. ഇപ്പൊ രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് NDA.
2: ഇടയ്ക്ക് കരമന ജയൻ വീണ്ടും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 65 വോട്ടിന്റെ ലീഡ്
1: വന്നിട്ടുണ്ട്.
2: ചെറിയ ലീഡ് ആണ് CP ജോണും കരമന ജയനും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വട്ടിയൂർക്കാവിൽ അതുപോലെ VK പ്രശാന്ത് ലീഡ് 200 പ്ലസ് അത് മാത്രമാണ്. അങ്ങനെ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളിലെല്ലാം NDA അതിന്റെ സാന്നിധ്യം വോട്ട് ശതമാനത്തിലെങ്കിലും കൃത്യമായി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
1: രണ്ടാമത്തെ കക്ഷിയായി തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും NDA നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് 1-2 എന്ന് മാറിമറിയുന്നുണ്ട്. അത് ഏത് സമയം അതിൻ്റെ പൊതുവായിട്ട് അതിൻ്റെ അന്തിമ ഫലം വന്നാലേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയൂ എന്ന നില ഉണ്ടാക്കിയിട്ടുണ്ട് BJP യുടെ വളർച്ചയുടെ സൂചന കൂടിയാണത് എന്ന് വേണം പറയാൻ.
2: പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് രമേശ് പിഷാരടി 10,000 മുകളിലേക്ക് ലീഡ് വർത്തുകയാണ്. അവരുടെ ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നിലാണ്.
1: അതെ,
0: പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ VP എണ്ണമെന്നുള്ള ആവശ്യം വരും, അല്ലെങ്കിൽ അത് കോടതി കയറാനുള്ള സാധ്യത. അതിന്റെ ഒരു അന്തിമ ഫലം കോടതിയുടെ വിധിക്ക് വിധേയമാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: മന്ത്രി R. ബിന്ദു ഇരിങ്ങാലക്കുട 4,343 വോട്ടിന് പിന്നിലാണ്.
1: കേരളത്തിൽ എങ്ങനെ നോക്കിയാൽ നമ്മൾ എത്രയാണ്, 10 മന്ത്രിമാർ പിന്നിലാണ് എന്ന് വേണം പറയാൻ. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തു, ഭരണാധിപത്യ വികാരമുണ്ട് എന്ന നിലയിൽ.
4: അതായത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ PWD മിനിസ്റ്റർ മാത്രമാണ്
1: ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നുണ്ട്.

0: മന്ത്രി എന്ന നിലയിൽ അങ്ങനെ ചിലർ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്.
1: അതെ, മുഹമ്മദ് റിയാസിന്റെ ലീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിർനിന്ന കാൻഡിഡേറ്റിന്റെ ഒരു ദൗർബല്യം കൊണ്ട് സംഭവിച്ചതാകാൻ സാധ്യതയില്ലേ?
0: അങ്ങനെ പറയാം.
1: ഇത്രയും വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിന്ന
2: സ്ഥാനാർത്ഥി വളരെ
1: മോശമായ
2: കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല പ്രസ്താവനകളും ചെയ്യുന്ന ഒരു ആളാണ്.
1: അതെ, എന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നണി മാറുക, കാലു മാറുക, അതിൽ വിദഗ്ധനായ ഒരാളാണ്. അപ്പോൾ അത്തരം ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചെങ്കിൽ സ്വാഭാവികമാണ്.
0: അദ്ദേഹം ഒരു പൊതുവെ പുറമേ ഉള്ള ബഹളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിന്റെ സന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചത്.
3: തൃശൂർ രാജൻ ജെ പല്ലൻ വിജയിച്ചിരിക്കുകയാണ്. അവിടെ
1: പയ്യന്നൂരിൽ ബി കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയുന്നു.
0: ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി

0: വിദഗ്ധനായ ഒരാളാണ്. അപ്പോൾ അത്തരം ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും സ്വാഭാവികമാണ്.
1: അദ്ദേഹം ഒരു പൊതുവെ പുറമേ ഉള്ള ബഹളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിന്റെ സന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചത്.
2: തൃശൂർ രാജൻജി പല്ലൻ വിജയിച്ചിരിക്കുകയാണ്. അവിടെ
3: പയ്യന്നൂരിൽ പി കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയുന്നു.
1: ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി 16517 വോട്ടുകൾക്ക് വിജയിച്ചു.
2: ഇപ്പോൾ ലീഡ് നില UDF 101 ഉയർത്തുന്നു. LDF 37 സീറ്റുകളിലാണ്. NDA 2 തുടരുന്നത്,
1: ലീഡ് ചെയ്യുന്നത്. ഈ പയ്യന്നൂരിലെ വിജയമൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ഒരു ചലനം CPM-നകത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിലെയും നമ്മളുടെ PK ശ്യാമള മത്സരിച്ച മണ്ഡലത്തിലെയും ജി സുധാകരൻ്റെയും ഒക്കെ വിജയം പാർട്ടിക്കകത്ത് ഒരു ശുദ്ധീകരണമെന്ന് നമ്മൾക്ക് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ. അത് പുനഃപരിശോധനയ്ക്ക് എന്തായാലും വിധേയമാവാനുള്ള സാധ്യതയുണ്ട്.
0: അത് പാർട്ടി അർഹിക്കുന്ന പരാജയവും കൂടിയാണ്. കാരണം തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങിച്ച പരാജയമാണ്. അതല്ലാതെ തീർച്ചയായും അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ സീറ്റുകൾക്ക് ലഭിക്കാമായിരുന്ന സീറ്റുകളാണ്.
1: ഒരു പത്രസമ്മേളനത്തിലെ ഒരു വാക്യം മാറിയിരുന്നെങ്കിൽ ജി സുധാകരൻ പോവില്ലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരൊറ്റ പരാമർശമാണ് അദ്ദേഹത്തെ അവസാനമായി പ്രകോപിതനാക്കിയത്.
2: NDA ഉറപ്പിച്ച ആദ്യ മണ്ഡല നിയമമാണെങ്കിൽ ഇപ്പൊ രണ്ടാമത് അവരുടെ കയ്യിൽ 1400 വോട്ടുകളുടെ ലീഡുമായി ചാത്തന്നൂർ. അപ്രതീക്ഷിതമായി രാഷ്ട്രീയ കഴിഞ്ഞ തവണ BB കുമാർ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. അവിടെ കൃത്യമായി അദ്ദേഹം വോട്ട് പിടിക്കുന്നു, അദ്ദേഹം ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്.
1: 1466 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്.
3: കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് TC സിദ്ദിഖ് 45031 വോട്ടുകൾക്ക് വിജയിച്ചു.
1: വലിയ പരാജയങ്ങൾ, വലിയ വലിയ പരാജയങ്ങൾ നമ്മൾക്ക് നാളെ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് രാത്രി, നാളെ രാവിലെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ ഇത് കാണാൻ ആഗ്രഹിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ശീർഷകങ്ങളായി തീരാൻ പോകുന്ന വലിയ പരാജയങ്ങളോടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുക എന്ന് തോന്നുന്നു.
2: നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വിജയ് നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. 110, 109 തന്നെ തുടരുന്നു. ADMK 69 സീറ്റോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. DMK ഭരണകക്ഷി 56 മാറുന്നു. ബംഗാളിൽ ചിത്രം പൂർണ്ണമായി NDA അനുകൂലമാകുന്നു. 185 എന്ന് പറയുന്ന മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് NDA വരുന്നു. തൃണമൂൽ കോൺഗ്രസ് 100 ഒതുങ്ങുന്നു. അസമിൽ ഭരണ തുടർച്ച മുൻപത്തെ പോലെ 100+ സീറ്റുകളിലേക്ക് NDA വരുന്നു. കേരളത്തിലെ ചിത്രവും 2 NDA വലിയ പ്രതീക്ഷ അർപ്പിച്ച 2 വലിയ കടപുഴകലുകൾ ഉണ്ടായി. സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 നിലവിൽ NDA ലീഡ് നിലനിർത്തുന്നത്.
0: ദിലീപ്, ഈ തമിഴ് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയൂ, ഈ DMK പരാജയം എന്ന് പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും DMK വിജയിക്കുമെന്നും DMK തന്നെ പ്രതീക്ഷിച്ചെന്ന് വിജയിക്കുമെന്നാണ്. പക്ഷേ
2: എക്സിറ്റ് പോളുകളിൽ ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് അധികം. അപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായത് എന്നുള്ളത് വളരെ കൗതുകരമായി. തമിഴ്നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം എങ്ങനെയാണ് ഒരേ ഒരു എക്സിറ്റ് പോളിന് മാത്രം TV ഇത്രയധികം, അവർ 100+ വോട്ട് പിടിക്കുമെന്ന് പ്രവചിക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ ആവേശത്തോടെ അവിടെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം നമ്മൾ കേരളത്തിൽ പറയുന്ന ആന്റി കമ്മ്യൂണിസി 3rd സ്പേസ് വളരെ കൃത്യമായ ഹോംവർക്കോടുകൂടി നമ്മൾ മറ്റൊരു സിനിമ, കാരണം ഇതിലും വലിയ സ്റ്റാറുകൾ ശ്രമിച്ചിട്ടുള്ളതാണ്. മുൻപ് രജനീകാന്ത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നതുണ്ട്. സധൈര്യം മുന്നോട്ടിറങ്ങിയ കമലഹാസൻ ഉണ്ട്. ഇതിന് കുറച്ചെങ്കിലും പൊളിറ്റിക്കലി റിസൾട്ട് ഉണ്ടാക്കിയ ഒരു നടനെന്ന് പറഞ്ഞ വിജയകാന്ത് മാത്രമാണ്. അതിനുശേഷം വളരെ സൈലന്റായിട്ട് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടതിൻ്റെ ഒരു ഫലമായിട്ടാണ്. ഒപ്പം ഈ ആന്റി കമ്മ്യൂണിസി വളരെ 2 മാറി മാറി ഭരിക്കുമ്പോൾ 3rd സാധ്യത എന്താണെന്നുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്ക് TVK വിജയത്തെ കാണാൻ കഴിയും.
0: പക്ഷേ വിജയിയുടെ ഒരു ഫാൻ ബേസ് വളരെ പ്രധാനമല്ലേ?
2: തീർച്ചയായിട്ടും ആ ഒരു ഫാൻ ബേസ് കൊണ്ട് മാത്രം മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയിൽ മെച്ചപ്പെടാനുള്ള യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, SIR പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടിംഗ് പാറ്റേണുള്ള മാറ്റം, വോട്ട് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന ആളുകളുടെ എണ്ണം, വന്നുപോയ യങ്സ്റ്റേഴ്സ്, മറ്റിടങ്ങളിൽ നിന്ന് പോലും, വിദേശങ്ങളിൽ നിന്ന് പോലും തമിഴ്നാട്ടിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ്, ഇതൊക്കെ TVK വിജയത്തിന് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
4: ഇപ്പോൾ ഏറ്റവും അവസാനം UDF 102, LDF 36, NDA 2.
0: ഇതാണ് കക്ഷി നില.
2: വിജയകുമാർ സാറിലേക്ക് പോകണം. ഇപ്പോൾ വോട്ട് ശതമാനം ഉയർത്തുന്ന, ഇപ്പം നമ്മൾ കോഴിക്കോട് പോലുള്ള പോക്കറ്റുകളിൽ വലിയ വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ ചാത്തന്നൂർ, ഇങ്ങനെ BJP ഒരു 20% എന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ ടാർഗറ്റ്, അതിൽ നിന്നും ചിലയിടങ്ങളിലെങ്കിൽ അവരൊരു 30% വരുന്ന ഒരു പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി മാറും. നമ്മളിപ്പോൾ UDF മുന്നേറ്റം ഉണ്ടായി പറഞ്ഞതാണ്, ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിൽ UDF അനുകൂലമായൊരു മാറ്റം ഉണ്ടായപ്പോൾ ആളുകൾ ഓക്കെ ഇവർ വിജയിച്ചേക്കാം എന്നൊരു ധാരണയിൽ. അപ്പോൾ ആ ഒരു ധാരണ, ഈ 2 എന്നുള്ളത് NDA നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ?
4: 2 എന്നുള്ളത് കാരണം അവർ ഇനി വളർച്ചയില്ലാത്തൊരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടി പിന്നെ 1967

0: കോൺഗ്രസിന് 9 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതോടുള്ള എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ഇതോടുള്ള തീർന്നു എന്ന് പറഞ്ഞു. അന്ന് ലീഡറായിരുന്ന കെ കരുണാകരനാണ്, അതുതന്നെ ലീഡർ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ ആ സമയത്താണ്. പക്ഷേ അവിടെ നിന്ന് ആ ഇടതുപക്ഷ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുകയും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടെ സി എച്ച് ദമേനോനെ രാജ്യസഭാ മെമ്പറായാലും സി എച്ച് ദമേനോനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഒരു 15 മണ്ഡലങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 15 മണ്ഡലങ്ങളിലാണ് അവരുടെ ആക്ടിവിറ്റീസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കക്ഷി നില അനുസരിച്ച് 2 സ്ഥലത്ത് അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതൊരു പക്ഷേ ഇനി അടുത്തു വരുന്ന ഇലക്ഷന് മാറ്റം വന്നേക്കാം.
1: മാത്രമല്ല, ഇതിപ്പോൾ നമ്മുടെ ഈ ചർച്ച അധികം വൈകാതെ സമാപിക്കുമല്ലോ ഈ അവലോകനം. പക്ഷേ അപ്പോൾ പറയാനുള്ളത്, ഇത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക്, ജനങ്ങളുടെ, ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരന് അവൻ്റെ വികാരം പ്രകടിപ്പിക്കാനുള്ള, അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഈ സമ്മതിദാനമെന്ന അവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഏത് സംസ്ഥാനത്തായാലും പ്രത്യക്ഷമാവുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും 10 വർഷം പ്രവർത്തിച്ചു, വളരെ മോശപ്പെട്ടൊരു ഗവൺമെൻറ് എന്ന് പറയാൻ നിർവാഹമില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് രുചിക്കാത്ത നിരവധി കാര്യങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ തകർച്ചയിൽ നിന്ന് വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചതിൻ്റെയും ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രക്രിയയുടെ ഒരു അവലോകനം എന്ന നിലയിൽ നോക്കിയാൽ ഇത് വളരെ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വളരെയധികം ആ തരത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ നിലയിൽ അത് സഹായിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: ചിലയിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കൊട്ടാരക്കര 467 കെ എൻ ബാലഗോപാലിൻ്റെ ലീഡ്. ഒപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്ത് 1246 വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ലീഡ്. വട്ടിയൂർക്കാവിൽ നമ്മുടെ വി മുരളീധരൻ 208 വോട്ടിന് പിന്നിലാണ്, പ്രശാന്ത് അദ്ദേഹം മുന്നിലാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ലീഡ് 4500 പോയി കഴിഞ്ഞു. ബംഗാളിൽ ഭവാനിപൂരിൽ മമതാ ബാനർജി ലീഡ് ചെയ്യുകയാണ്.
3: എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുശേഷം ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ വരിക, അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. കാരണം ഏതാണ്ട് വോട്ടെണ്ണൽ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. വളരെ വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുകയും അത് പബ്ലിസിറ്റി കൊടുക്കുകയും അതിന് ഈ ഏജൻസികളെ വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പോസ്റ്ററുകൾ കേരളത്തിലുടനീളം വെക്കുകയും അത് തന്നെ ഒരു പിണറായി വിരുദ്ധതയ്ക്ക്
1: കാരണമായി
3: തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എത്തേണ്ട ഒരു കാര്യം. ഇപ്പം ഉദാഹരണമായി നമ്മൾ ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൂടാ. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും, റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയായാലും, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന കാര്യക്ഷമതയായാലും, ഇതൊക്കെ ഫലപ്രദമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി വന്നത്. തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി വന്നത് വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതാണ് ഈ പരാജയത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയേണ്ടിയിരിക്കും.
2: ആ വിഷയങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഒരു പരിധിവരെ അവസാന ലാപ്പിലാണ് UDF ഉണർന്നെഴുന്നേൽക്കുകയും, പ്രത്യേകിച്ച് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു ഉണർവ് അവിടുന്ന് VD സതീശൻ ഒരു വേറൊരു മോഡിലേക്ക് ഓണാവുകയും, ഈ സംവിധാനം ഒന്നടങ്കം അത്തരം വിഷയങ്ങളിൽ, ഇപ്പം കുറച്ച് മുമ്പ് ചാണ്ടിയുമൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നുള്ള വിഷയത്തിനെ കൃത്യമായി മുതലെടുക്കാനായിട്ട് UDFന് സാധിച്ചു. അത്രത്തോളം അത് പോളറൈസ് ചെയ്യും. മാനിഫെസ്റ്റോയിൽ വിശ്വാസ കേരളം ഉൾപ്പെടുത്തിയിട്ട് പോലും NDAക്ക് അനുകൂലമായി അത്തരത്തിലുള്ളൊരു വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ?
3: മറ്റൊരു ഘടകം കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് ആദർശപരമല്ലാത്ത ചില പിന്നെ ഘടകങ്ങളെ വലിച്ചഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം വർഗീയത പച്ചയായി സംസാരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടു മുന്നണിയും ഒരു മടിയുമില്ലാതെ കേരളം പോലൊരു സമൂഹത്തിന് മുൻപാകെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരൂന്നിയ കേരളം പോലെ സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിൽ ഈ വർഗീയത പച്ചയായി സംസാരിച്ച് ആ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്ന് ഒരു നാണവുമില്ലാതെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തെ
1: പിന്നെ ഒരു കാര്യം കൂടി
3: കാരണമായിട്ട്
1: നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയുടെ എത്ര നെഗറ്റീവായ സ്വാധീനമുണ്ടായാലും ഏറ്റവും സാധാരണക്കാരൻ ഈ രാജ്യത്ത് സംഭവിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അവെയറായി എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. തിന്മ

0: മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അവെയറായി. ഗവൺമെൻറ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ചെയ്തില്ല എന്ന് പറയുന്നു, പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ അതേക്കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാവാൻ ജനങ്ങൾക്കിടയാവുകയും ചെയ്തു. നമുക്കിനി പഴയതുപോലെ ആളുകളെ പ്രസ്താവന കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട്, ബോർഡ് കൊണ്ട് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന ഒരു നിലയിലേക്ക് സമൂഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
1: എന്ന് ചെന്ന് തന്നെയല്ല, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളെ ധരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ ബിസിനസ് താല്പര്യങ്ങളാണ്, അജണ്ടകളുണ്ട്. അവിടെയാണ് ഈ ജനങ്ങളിടയിൽ നിന്ന് ജേർണലിസ്റ്റുകൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവൻ
2: മുഖ്യധാരാ മാധ്യമങ്ങൾ പണ്ട് ഇച്ചിരിയൊക്കെ സത്യസന്ധത പുലർത്തിയായിരുന്നു. ഇപ്പോൾ ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ
3: അവരാണ്. ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല ആൾക്കാർക്കും പലതരത്തിലെ രാഷ്ട്രീയങ്ങളുള്ള മുഖങ്ങളായി ചാനലുകളിലെ ആൾക്കാരെ പ്രൊജക്ട് ചെയ്യുന്നു. അവരുടേതായ ഫീഡുകൾ, അതാത് കേന്ദ്രങ്ങൾ, അതാത് അനുഭവമുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നു. ഞാൻ വിജയകുമാർ സാറിലേക്ക് വരികയാണ്. ഇപ്പോൾ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഫാസിസ്റ്റ പ്രവണതയുണ്ട്, ആൻറ്റി ഇൻകമ്പൻസിറ്റി പ്രകടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രവർത്തന ശൈലി UDFനും LDFനും നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്?
2: ഒന്ന്, ഒരു നേതാവ് എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്, ആ കാര്യത്തിൽ പിണറായി വിജയന് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ട്, മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, പിന്നെ MLA മാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ, പഞ്ചായത്ത് ഇലക്ഷന് തോറ്റ അവസരത്തിൽ ഒരു നേതാവ് പറഞ്ഞത് ഇവർ നന്ദി പണം പെൻഷൻ പണം മേടിച്ചു വെച്ചിട്ട് നന്ദികേട് കാണിച്ചു വന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഫാസിസ്റ്റ് ഭരണകൂടമൊന്നുമല്ല.
0: പക്ഷേ അതൊക്കെ ഗ്രാമീണ ഭാഷയാണ് സർ. അങ്ങനെയുള്ള
1: ഈ പ്രസ്തുത നേതാവ് ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ടും അവിടെ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഭാഷാപ്രയോഗം മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ താഴെ തട്ടിലുള്ള ഈ കേഡർ സ്വഭാവം എന്നുള്ള ഒരു പാർട്ടിക്ക് താഴെ തട്ടിലുണ്ടായ ആളുകളിടയിലെ അഹന്ത, അതിനിടയിലുണ്ടായ കറപ്ഷൻ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്തരമൊരു ചിന്തയുണ്ടായാൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പോലെ പൊടി പോലും ഉണ്ടാവില്ല.
0: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നതിനും അപ്പുറത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഈ പരാജയം അവരെ പ്രേരിപ്പിക്കുകയും അവരെ അതിന് സജ്ജരാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ അവരത് വീണ്ടും മനസ്സിലാക്കുമെങ്കിൽ അത് ഒരു തിരുത്തൽ ശക്തിയായിട്ടോ ജനകീയ പ്രതിരോധത്തിന്റെ മുൻനിരയിലോ ഒക്കെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞേക്കും.
2: ഇപ്പൊ ഏറ്റവും അവസാനത്തെ സ്കോർ UDF 100, LDF 38.
3: നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ ആ മാറ്റത്തിന്റെ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു
1: മാറുന്നത് മൃഗീയമായി മാറിയാലുള്ള ഒരു അപകടം. എന്താണെന്നറിയാം, പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കണം.
3: ഈ പ്രതിപക്ഷം ഒരു പക്ഷേ ഈ തുടർച്ചയേക്കാളും ഗുണകരമായ ഒരു ജനാധിപത്യ
1: ഈ റിസൾട്ട്, ഈ രീതിയിൽ പോയി ഒരു റിസൾട്ട് വന്നാലുള്ള അപകടം, പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ജീർണിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു വലിയ അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട്. 101 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്?
0: അല്ല, കഴിഞ്ഞ തവണ 100 സീറ്റ് കിട്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ
1: റിവേഴ്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്
3: ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കരുത്താർജിക്കുകയും ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്നൊരു രീതി അവരുടെ ഇടയിലില്ലേ?
1: അതോടൊപ്പം അവർ വലതുപക്ഷത്തെ ഭരിക്കാൻ അനുവദിക്കുക കൂടി വേണം. കാരണം ഇനിയിപ്പോ തെരുവ് യുദ്ധങ്ങളുടെ ഒരു കാലമായി
0: മൂന്നാം ദിവസം മുതൽ അത്
1: ഒരവസ്ഥയുണ്ടാകരുത്. അപ്പൊ അത് രണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ പ്രത്യേകിച്ച്
0: തീർച്ചയായിട്ടും
1: ആഗ്രഹിക്കാനുള്ളത്.
3: നമുക്കിനി വോട്ട് ശതമാനത്തിന്റെ കണക്കുകളാണ് ഇനി നമുക്ക് പലപ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വിഷയം. NDA ഈ പറഞ്ഞ 20% എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മുന്നണികൾക്ക്, പാർട്ടികൾക്ക് എത്രത്തോളം വോട്ട് ശതമാനം കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതേ തുടർന്ന് നമ്മൾ ഈ സീറ്റുകൾ പോലെ തന്നെ പ്രധാനമാണ് കോർ വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ. നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ഒരു സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണെന്ന് നമുക്കൊരു പക്ഷേ ഇത് പറയേണ്ടി വരും, നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഈ ട്രെൻഡ്. എന്തായാലും നാട് ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. നമ്മൾ വാർത്തയിലേക്ക് നീങ്ങുന്നു.
4: നാട് ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തത്സമയ അവലോകന പരിപാടി സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, ദിലീപ് എം കെ.

0: ശരി. ഇൻ അസംബ്ലി ബൈ ഇലക്ഷൻസ് ബി ജെ പി വിൻസ് 1 seat each in Gujarat, Tripura and Nagaland. With that we end the midday news.
1: ആകാശവാണി. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 10-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ആൻസി ടി കെ കുണ്ടറ, തമലം ശ്രീകുമാർ, പ്രവീൺ രാജ് കിളിമാനൂർ, വിനോദ് കല്ലറ. സംവിധാനം പി എ ബിജു.
2: ഇരട്ടക്കൊലപാതകം നടത്തിയ റസ്കോൾനിക്കോവ് രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ വിളിക്കപ്പെടുന്നു. പക്ഷേ നിക്കോവോ പേടിച്ചതുപോലെ കൊലപാതകത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനല്ല പോലീസ് അയാളെ വിളിച്ചത്, വാടക കുടിശ്ശിക തിരിച്ചുപിടിക്കാനാണ്. നിയമവിദ്യാർത്ഥിയായിരുന്ന എഴുത്തുകാരനായ നിക്കോവ് വാടക വീട്ടുടമയുടെ മകളെ വിവാഹം ചെയ്യുമെന്ന് കരുതി പല സൗജന്യങ്ങളും ഉടമ അയാൾക്ക് അനുവദിച്ചിരുന്നു. നിക്കോവ് തൻ്റെ പദ്ധതികൾക്കൊന്നും വഴിപ്പെടുന്നില്ല എന്നായപ്പോൾ പണം തിരിച്ചുപിടിക്കാനുള്ള വീട്ടുടമയുടെ നീക്കമായിരുന്നു പോലീസ് പരാതി. നാടകം തുടർന്ന് കേൾക്കുക.
3: ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. ഒറ്റയ്ക്ക് എല്ലാം ഉള്ളിലൊതുക്കി ഇയാൾ ലോകത്തുള്ള ഭാരം മുഴുവൻ താങ്ങി നിൽക്കുകയാ. ഇയാൾക്ക് മനസ്സില്ലേ? ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ഞാനേ ഈ മുറിയിൽ വന്ന് ഇയാൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം കൊണ്ടാ. എന്ത് കൂടപ്പിറപ്പ്? ആരുടെയോ കൂടപ്പിറപ്പ്. ഞാൻ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ കൊച്ചമ്മയുടെ ഔദാര്യം കൊണ്ടാ ഇയാൾ ഭക്ഷണം കഴിച്ചു കിടക്കുന്നത്. പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു കൊച്ചമ്മയ്ക്ക്, കിട്ടുകയില്ല. ഒന്നും കിട്ടുകയില്ല. ഇയാളെ പിടിച്ചാ കിട്ടുവോ? പിടി തന്നിട്ട് വേണ്ടേ? ബുദ്ധിമാനാണ്, എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൊട്ടുവേണം, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഞാനിതൊക്കെ എന്തിനാ പറയുന്നത്? ഇവിടുത്തെ ജോലി മാത്രം നോക്കിയാ പോരെ?
4: പക്ഷേ എന്റെ മുറിക്കകത്തിരുന്ന മഴ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ കരുതി ഞാൻ അറിയാതെ ചെന്ന് കൊല നടത്തിയിട്ട് ഇങ്ങ് വന്നെന്ന്. ഇനിയെങ്ങാനും ഞാൻ അറിയാതെ അങ്ങ് പോയി കൊല നടത്തിയിട്ട് വന്നോ? അല്ല, ഞാൻ വെച്ചെടുത്തല്ലോ കോടാലി കണ്ടത്. ആരെങ്കിലും ഇതെടുത്തുകൊണ്ടുപോയി കൊന്നിട്ട് കൊണ്ട് വെച്ചതാണോ? എന്തായാലും ആരെയും കാണിക്കണ്ട, ആരും കാണണ്ട, പൊതിഞ്ഞങ്ങ് വെച്ചേക്കാം. ഇല്ലേ ഇല്ല, ഇവിടെ ഒരു കോടാലിയുമില്ല. കോടാലി തേടി ആരും ഇങ്ങോട്ട് വരികയും വേണ്ട.

0: നാട്ടിൽ എന്തോ നടക്കട്ടെ, എവിടെയൊക്കെയോ എന്തോ ചീഞ്ഞു നാറുന്നു, റഷ്യയിൽ എന്തോ ചീഞ്ഞു നാറുന്നു.
1: പതുക്കെ പറ നാക്ക് പിഴുതെടുക്കും.
0: ഓ ശരിയാ ശരിയാ, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഇവിടെ എല്ലാം സുഭിക്ഷമാണ്, കൊള്ളയും കൊലയും ഇല്ലാതെ സർ ചക്രവർത്തി നീണായി വാഴട്ടെ. ചക്രവർത്തി ഭരണം, എന്തൊരു ഭരണം!
2: ഗൂഢാലോചന കുറ്റമോ മറ്റോ ചുമത്തിയാൽ കഴിമരമാ. എന്തൊരു ഭരണം! വരും വരും വിപ്ലവം വരുമ്പോ.
0: വോട്ട ഒഴുവോ പൈപ്പിൽ കൂടി, വോട്ട ഒഴുവോ പീറ്റേഴ്സ്ബർഗിൽ.
2: വരൂടാ വരും. സമത്വ സുന്ദരമായ ഒരു റഷ്യ
0: കാത്തിരുന്നു.

0: പിടിച്ചു പറയ തുടങ്ങി. റഷ്യയിൽ കൊലപാതകം വരെ നടക്കുന്നു.
1: കള്ളനോട്ടടിയും തുടങ്ങി. കഴിഞ്ഞ ആഴ്ച പിടിച്ചില്ലേ ചെറുപ്പക്കാരെ? അഭ്യസ്ത വിദ്യ കള്ളനോട്ടുകളുമായി.

ഇല്ല, ആരും ഈ മുറിയിൽ കയറിയിട്ടില്ല. ജോലിക്കാരി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. നസ്താസിയ, അവള് ഞാനൊന്നും കഴിക്കാത്തതിൽ വിഷമിച്ചിട്ടാണ്. പിന്നെ ആദ്യം കഥ കടക്കാം. എന്തൊക്കെയാണ് വലിച്ചു വാരിക്കൊണ്ടുവന്നത് അതൊക്കെ നോക്കണ്ടേ? ആകെ 8 സാധനങ്ങൾ. 2 ചെറിയ പെട്ടികളിൽ കമ്മലോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ആണ്. അതെന്തെങ്കിലും ആട്ടെ, തുറക്കണ്ട. പിന്നെ 4 തുകൽ സഞ്ചികൾ. വർത്തമാന പത്രം കൊണ്ട് വളരെ അലസമായി പൊതിഞ്ഞ ഒരു മാലയുണ്ട്. എന്തോ ചില അലങ്കാര വസ്തുക്കൾ കൂടി ആ പൊതിയിലുണ്ട്. കോട്ടിന്റെ പോക്കറ്റിലും പാന്റിന്റെ പോക്കറ്റിലും വാരി നിറക്കിയായിരുന്നില്ലേ? അതെ, അതെല്ലാം വീണ്ടും അതുപോലെ കോട്ടിന്റെ പോക്കറ്റിലും പാന്റിന്റെ പോക്കറ്റിലും ഇടാം. എന്നിട്ട് സകലതും തോട്ടിലേക്ക് വലിച്ചെറിയണം. എല്ലാ രേഖകളും വെള്ളത്തിനടിയിൽ ഒളിഞ്ഞു കിടക്കട്ടെ. അതോടെ എല്ലാം അവസാനിക്കട്ടെ. ഇന്നലെ ഇതെല്ലാം ആലോചിച്ചുറപ്പിച്ചതാണ്. വാതിൽ പൂട്ടണ്ട, വേഗം ഇറങ്ങാം. ഇതെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് തന്നെ കാര്യം. ഓ, ഇത് എവിടെയും എറിഞ്ഞു കളയാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകിൽ നദിയിൽ ചെന്നാടങ്ങൾ, അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയ ആളുകൾ. എന്താണിങ്ങനെ? എല്ലാവരും എന്നെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. നേവായിലേക്ക് പോയാലോ? എന്തിനവിടേക്ക് പോണം? നിരോധിത പ്രദേശം. ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറാം. ആരുമില്ല. കൽക്കരി കൂമ്പാരത്തിനുള്ളിലെ കവാടം. ഇവിടെ ആരുമില്ല. കല്ലുകൾ കുറെ കാലമായി കൂട്ടിയിട്ടിരിക്കുകയാവണം. 60 റാത്തലോളം ഭാരമുള്ള കല്ല്. ഇതിന് താഴെ കുഴിച്ചിട്ട് മുകളിൽ കല്ല് വയ്ക്കാം. അതിനകത്ത് സാധനങ്ങൾ ഭദ്രമായി കിടന്നോളും. പണി തുടങ്ങുക തന്നെ.

എല്ലാ തെളിവുകളും ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു. ഈ കല്ലിനടിയിൽ പരിശോധിക്കണമെന്ന് ആർക്കാണ് തോന്നുക? കെട്ടിടത്തിന്റെ പണി നടക്കുന്ന കാലം മുതൽ ആ കല്ലുകൾ അവിടെ കിടക്കുന്നതാകും. ഇനി എത്രയോ കാലം അവിടെ തന്നെ കിടന്നേക്കാം. എന്നാലും എത്ര പെട്ടെന്നാണ് ഞാൻ അതെല്ലാം ചെയ്തത്! പേഴ്സ് ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതും എന്തിന് കുഴിച്ചുമൂടി? ഓഹ്, എനിക്കൊന്നും അറിയില്ല. എനിക്ക് തീരെ സുഖമില്ലെന്ന് മാത്രമറിയാം. ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് വെറുതെ അസ്വസ്ഥനാകുന്നു. ഞാൻ എങ്ങോട്ടാണ് ഈ നടക്കുന്നത്? ആ കാണുന്നത് എന്റെ പ്രിയ സുഹൃത്ത് റസുമഹിന്റെ വീടല്ലേ? അവിടേക്ക് പോകാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, കൂടാതെ തമലം ശ്രീകുമാർ, പ്രവീൺ രാജ് കിളിമാനൂർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ചേട്ടാ ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ ഇനി ACയുടെയും വില കൂടും.
1: മോളെ ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
3: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. 6-ാം തീയതി അതായത് ബുധനാഴ്ച രാവിലെ 11:00 to 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ബി മൃദുല നായർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496596321. വിഷയം ഇതാണ്, മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ബുധനാഴ്ച രാവിലെ 11:00 to 12:00 ആകാശവാണിയിലേക്ക് വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 2:29:55. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിൽ UDF തരംഗം. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ വ്യക്തമായ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 101 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 37 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ BJP ആദ്യ ജയം. ചാത്തന്നൂരിൽ BJP BB ഗോപകുമാർ 4002 വോട്ടിന് വിജയിച്ചു. CPIയുടെ രാജേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. BJP നേമത്ത് ലീഡ് ചെയ്യുന്നു. 500,000 വോട്ടുകൾക്ക് പുതുപ്പള്ളിയിൽ UDFന്റെ ചാണ്ടി ഉമ്മൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃശൂരിൽ രാജൻ ജെ പല്ലൻ, തിരുവമ്പാടിയിൽ CK കാസിം, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ എന്നിവർ ജയിച്ചു. ആലത്തൂരിൽ LDFന്റെ TM ശശി, ഷൊർണൂരിൽ P മമ്മിക്കുട്ടി, ചേലക്കരയിൽ UR പ്രദീപ്, പുനലൂരിൽ C അജയപ്രസാദ് എന്നിവർ ജയിച്ചു. കൊടുങ്ങല്ലൂരിൽ UDFന്റെ ജനീഷ്, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പീരുമേട്ടിൽ സിറിയക് തോമസ്, നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, ബാലുശ്ശേരിയിൽ VT സൂരജ് എന്നിവരും വിജയിച്ചു. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തി. കഴിഞ്ഞ തവണ 500,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മുഖ്യമന്ത്രിയുടെ ലീഡ് നില കുറഞ്ഞു. ഇത്തവണ കുറയുകയാണ്. UDFന്റെ VP അബ്ദുൾ റഷീദാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി G സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി R രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയുടെ ഫലസൂചനകൾ?
2: ആലപ്പുഴ ജില്ലയിൽ ഇടത് കോട്ടകൾ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ 8 MLAമാരാണ് LDFന് ഉണ്ടായിരുന്നത്. ഇത് 3 കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം സംസ്ഥാനത്താകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ മുൻമന്ത്രി G സുധാകരൻ UDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ LDFന്റെ കോട്ടകൾ എന്നറിയപ്പെടുന്ന കായംകുളവും അരൂരും കുട്ടനാടും UDF പിടിച്ചെടുത്തിരിക്കുകയാണ്.
1: മന്ത്രിമാരിൽ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, GR അനിൽ, സജി ചെറിയാൻ, P പ്രസാദ്, K രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. MB രാജേഷ്, ഗണേഷ് കുമാർ, P രാജീവ്, ചിഞ്ചുറാണി, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, OR കേളു, AK ശശീന്ദ്രൻ, VN വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുന്നു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിലാണ്. BJPയുടെ K സുരേന്ദ്രൻ, V മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, R ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ മുന്നിലാണ്. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല, വട്ടിയൂർക്കാവ് സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. UDFന്റെ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് RSPയാണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് KB ഗണേഷ്കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFന് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുന്നു. കോന്നി മണ്ഡലത്തിൽ KU ജനീഷ് കുമാർ മാത്രമാണ് LDFന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. കോട്ടയത്ത് 9 സീറ്റിലും UDF മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൺസ് ജോസഫ് എന്നിവർ മുന്നിൽ. മന്ത്രി VN വാസവൻ, ജോസ് കെ മാണി, PC ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിൽ. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. പൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിൽ UDF 4 സീറ്റിലും LDF 7 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ധർമ്മടം, പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ KK ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് LDFന്റെ A രാജ പിന്നിൽ. തൊടുപുഴയിൽ മുൻമന്ത്രി PJ ജോസഫിന്റെ

മകൻ അപ്പു ജോൺ ജോസഫ് മുന്നിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ UDF 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ LDFും 5 UDFും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി VT ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി UDFന്റെ രമേഷ് പിഷാരടി മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷപ്പെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റിൽ BJP 193 തൃണമൂൽ കോൺഗ്രസ് 95 CPM 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 109 സീറ്റിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് TVK. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സ്വന്തം തട്ടകമായ ചെന്നൈയിലെ കൊളത്തൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പിന്നിൽ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 3,000 വോട്ടുകൾക്ക് മുന്നിലാണ്. അതേസമയം നടൻ വിജയ് തിരുച്ചി ഈസ്റ്റിൽ 5,000 വോട്ടുകൾക്കും പേരാമ്പൂർ മണ്ഡലത്തിൽ 8,000 വോട്ടുകൾക്കും മുന്നേറുന്നു. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് DMK 48 സീറ്റിലും AIADMK 58 സീറ്റിലും PMK 5 സീറ്റിലും INC 4 സീറ്റിലും BJP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അസമിൽ തുടർച്ചയായ 3 തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 10 സീറ്റുകൾ നേടി. BJP സഖ്യകക്ഷിയായ AGP 1 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം BJP 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ AGP 7 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 8 ലീഡ് ചെയ്യുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3:30.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോട് കൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വെയർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പോ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: അനുരാധ ഭൊദ്വാൾ, സോനു നിഗം എന്നിവർ പാടിയ ഗസലുകളാണ് ഇതുവരെ കേട്ടത്.
10: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. 438.6 മീറ്ററിൽ നിന്നുള്ള 1-ാമത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 11 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങളാണ്. ഗീതാഞ്ജലി എന്ന ചിത്രത്തിനായി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം. മണി അന്തിക്കാടിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഇനി കേൾക്കാം ഹലോ എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ, സംഗീത എന്നിവർ പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിൻ്റെ സംഗീതം.

ചിത്രം ഡിസംബർ. പാടിയത് യേശുദാസ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജാസി ഗിഫ്റ്റ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6 മണിക്ക് ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ നാടൻ പാട്ടുകൾ, MP അശോക് കുമാറും സംഘവും ആലപിച്ചത്.

എം പി അശോക്കുമാറും സംഘവും ആലപിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 5:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് ഭരണമാറ്റം. ഒരു പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിലേക്ക്. 102 സീറ്റിൽ മുന്നേറ്റവുമായി യു ഡി എഫ് വിജയത്തിലേക്ക്. ഹാട്രിക് വിജയപ്രതീക്ഷയിലെത്തിയ എൽ ഡി എഫ് 35 സീറ്റുകളിലേക്ക് ലീഡ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ബി ജെ പിക്ക് ചരിത്ര നേട്ടം. നേമവും ചാത്തന്നൂരും കഴക്കൂട്ടവും ബി ജെ പി നേടി. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കഴിഞ്ഞ തവണ 600,000 മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. ഉച്ചവരെ പിന്നിലായിരുന്ന അദ്ദേഹം പിന്നീട് ക്രമേണ ലീഡ് ഉയർത്തുകയായിരുന്നു. യു ഡി എഫിന്റെ ചാണ്ടിയുമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, സി കെ കാസിം, ബിന്ദുകൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കൽട്ര മാഹിൻ, നാടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, വി ടി സൂരജ്, റോയ് കെ പൌലോസ്, വി എസ് ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, കെ കെ രമ എന്നിവർ ജയിച്ചു. എൽ ഡി എഫിന്റെ ടി എം ശശി, പി മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാഗോപി എന്നിവർ ജയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിനും ബി ജെ പിക്കും വൻ മുന്നേറ്റം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. എന്താണ് കൂടുതൽ വിവരം?

0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്ന് മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ NDA ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. UDF 7 സീറ്റ് നേടിയപ്പോൾ 2021 ജില്ലയിലെ 14-13 സീറ്റ് നേടിയ LDFന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. NDAക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് LDFന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് MLA VK പ്രശാന്തിനെ തോൽപ്പിച്ച് UDFന്റെ K മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത് UDFന്റെ സുധീർഷ പാലൂടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം CP ജോണലൂടെ UDF തിരിച്ചുപിടിച്ചപ്പോൾ N ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട MR ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി MVincent UDFന്റെ പടയോട്ടം പൂർത്തിയാക്കി. OS അംബികയിലൂടെ ആറ്റിങ്ങലും GRNലൂടെ നെടുമങ്ങാടും CK ഹരീന്ദ്രനിലൂടെ പാറശാലയും GSTEPHEN അരുവിക്കരയും VJOYയിലൂടെ വർക്കലയും നിലനിർത്തിയതും മാത്രമാണ് LDFന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
1: നന്ദി രജു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, തിരൂരങ്ങാടിയിൽ PMA സമീർ എന്നിവർക്ക് 500,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ UDFന് സമ്പൂർണ്ണ വിജയം. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് വ്യക്തമായ ലീഡ്. കോഴിക്കോട് 13 ഒരു സീറ്റ് മാത്രം LDFന്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ LDFന് മേൽക്കൈ. കണ്ണൂരിൽ 11 6 LDF, 5 സീറ്റിൽ UDF. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് MN കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. LDF വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ 27,000 പരം വോട്ടുകൾക്ക് വിജയിച്ചു. സമാനമായി LDF വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച വി കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച TK ഗോവിന്ദനും വിജയിച്ചു. 11 8 UDFും 2 LDFും 1 NDAയും നേടി. ചാത്തന്നൂരാണ് BJP യുടെ BB ഗോപകുമാർ 4,000 പരം വോട്ടുകൾക്ക് ജയിച്ചത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും തോറ്റു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജയിച്ചത്. കൊട്ടാരക്കര KN ബാലഗോപാൽ 10,012 വോട്ടിന് ജയിച്ചു. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് ജയിച്ചു. കൊല്ലത്തെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്ത് BJPക്ക് 1 സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
2: സുവർണ വോട്ടെണ്ണൽ ജില്ലയിൽ സമാധാനപരമായി പൂർത്തിയാവുകയാണ്. UDF വലിയ മുന്നേറ്റം ജില്ലയിൽ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് തവണത്തെ രണ്ട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് 6 മണ്ഡലങ്ങൾ കൂടി വിജയിക്കാൻ UDFന് സാധിച്ചു. LDFനാകട്ടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന 9 സീറ്റുകളിൽ 7 കൈവിട്ടു പോയിരിക്കുന്നു. പുനലൂരിൽ LDF മികച്ച വിജയം നേടിയെന്ന് പറയാം. അതേസമയം കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ ദയനീയമായാണ് ജയിച്ചത്. 1,012 വോട്ടുകൾ മാത്രമേ ഐസാ പോയിട്ടേക്കാൾ കൂടുതലായി നേടാൻ ബാലഗോപാലിന് സാധിച്ചിട്ടുള്ളൂ. ചാത്തന്നൂരിൽ താമര വിരിച്ചുകൊണ്ട് NDA ജില്ലയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നുവെന്ന് പറയാം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും 2nd BJPയുടെ VB ഗോപകുമാറാണ് 4,300 വോട്ടുകൾക്ക് ചാത്തന്നൂരിൽ വിജയിച്ചത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോട് മന്ത്രി KP ഗണേഷ് കുമാർ 8,310 വോട്ടുകൾക്കും ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി UDFന്റെ MM നസീറിനോട് 6,618 വോട്ടുകൾക്കും പരാജയപ്പെട്ടത് LDFന് വലിയ തിരിച്ചടിയാണ്. 3 MLAമാരും LDFന്റെ ജില്ലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ RFP വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നതായി കാണാം.
1: നന്ദി നീരജ്. ആലപ്പുഴയിൽ 9 6 UDFന് മുന്നേറ്റം. മന്ത്രിമാരായ P പ്രസാദ് ചേർത്തലയിലും സജി ചെറിയാൻ ചെങ്ങന്നൂരും ജയിച്ചു. മാവേലിക്കരയിൽ LDFന്റെ MS അരുൺകുമാർ ജയിച്ചു. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരൻ ജയിച്ചു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 1 LDFനും 4 UDFനുമാണ് നേട്ടം. കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ടറ മാഹിനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയിച്ചു. കാഞ്ഞങ്ങാട് LDFന്റെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് BJPയുടെ K സുരേന്ദ്രൻ 2nd. മലപ്പുറത്ത് UDF തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ LDFന്റെ KT ജലീൽ പരാജയപ്പെട്ടു. ഇടുക്കിയിൽ UDF തരംഗം. 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ UDF 6 സീറ്റിലും LDF 5 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ധർമ്മടം, കല്ലിശ്ശേരി, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. പേരാവൂർ KK ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ് കൃഷ്ണ, ഇടുക്കിയുടെ നിലവിലെ സാഹചര്യം എന്താണ്?

0: ഇടുക്കിയിലെ യു ഡി എഫിന് വലിയ അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ എല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ഇതിൽ ഇടുക്കിയിൽ റോയ് കെ പൗലോസ് 23,822 വോട്ടിനും, തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് യു ഡി എഫിനായി 44,291 വോട്ടിനും, ഉടുമ്പൻചോളയിൽ സേനാപതി വേണു യു ഡി എഫിന് 20,221 വോട്ടിനും, ദേവികുളത്ത് 5,033 വോട്ടിന് എഫ് രാജയും, പീരുമേട്ടിൽ സിറിയ തോമസ് 27,634 വോട്ടിനുമാണ് ജയിച്ചത്. ഇടുക്കി
1: നന്ദി രതീഷ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. കോന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ജയിച്ചു. എല്ലാ സീറ്റുകളിലും യു ഡി എഫ് ആണ് മുന്നിൽ. പിറവത്ത് അനൂപ് ജേക്കബ് ജയിച്ചു. കോട്ടയത്ത് 9 സീറ്റിലും യു ഡി എഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ എൽ ഡി എഫും 5 യു ഡി എഫും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷിനെ പിന്നിലാക്കി വി ടി ബൽറാം ജയിച്ചു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി രമേഷ് പിഷാരടി മുന്നേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 യു ഡി എഫ് ആണ് മുന്നിൽ. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിജയിച്ചു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ പരാജയപ്പെടുത്തി വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. വടകരയിൽ കെ കെ രമ വിജയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നസീർ, എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
2: അതെ, കോഴിക്കോട് ജില്ലയിൽ നിലവിലെ 12 സീറ്റിലാണ് യു ഡി എഫ് വിജയിച്ചത്. യു ഡി എഫിനെ സംബന്ധിച്ചോളം ഒരു ചരിത്രപരമായ വിജയമാണ് ജില്ലയിൽ നേടിയിരിക്കുന്നത്. അതായത് സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം സീറ്റുകൾ യു ഡി എഫ് നേടിയില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് 2001 ശേഷം കോൺഗ്രസ് ആദ്യമായി അക്കൌണ്ട് തുറക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. ആർ എം പിയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ മാത്രമാണ് മന്ത്രി ജെ എം മുഹമ്മദ് റിയാസിലൂടെ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തിയത്. എൻ ഡി എ അതുപോലെ തന്നെ സീറ്റ് നേടിയിട്ടില്ലെങ്കിലും അവർ മികച്ച പ്രകടനമാണ് ജില്ലയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോഴിക്കോട് സൗത്ത്, നോർത്ത് മണ്ഡലങ്ങളിൽ നല്ല വോട്ടിംഗ് ശതമാനം എൻ ഡി എ ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിൽ വരികയും ചെയ്തു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്ന എലത്തൂര്, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ യു ഡി എഫ് പിടിച്ചെടുത്തു എന്ന പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഹൃദയമാക്കുന്നത്.
1: നന്ദി നസീർ. ടീം യു ഡി എഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യു ഡി എഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര നിരീക്ഷകരെ ഉടൻ കേരളത്തിലേക്ക് അയക്കുമെന്ന് ജയറാം രമേശ്. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യു ഡി എഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. എൽ ഡി എഫിന് വൻ തിരിച്ചടിയുണ്ടായതായും ജനവിധി അംഗീകരിക്കുന്നതായും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി. നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്ത് 234 മണ്ഡലങ്ങളിൽ 7 വിജയിച്ചു. 101 സീറ്റുകളിലും മുന്നിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ് ടി വി കെ. ടി വി കെ 106 മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു തോറ്റു. യു ഡി എഫിന്റെ തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. മണലൂരിൽ സി രവീന്ദ്രനാഥ് ജയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, തൃശൂർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്?
3: തൃശ്ശൂർ സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശ്ശൂരിൽ ആധിപത്യം നിലനിർത്തിയത് എൽ ഡി എഫ് തന്നെയാണ്. 9 മണ്ഡലങ്ങളിലും വിജയം നേടാനായി എൽ ഡി എഫിന് സാധിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫ് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക തന്നെയാണ് അവരും ചെയ്തത്. ചാലക്കുടി നിലനിർത്തി എന്നതിനൊപ്പം തന്നെ 3 സീറ്റുകൾ കൂടി അധികം നേടാനായി യു ഡി എഫിന് സാധിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ കൂടി അവർ അവരുടെയും ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഗുരുവായൂരിലും മണലൂരിലും നടന്നതാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇരു മണ്ഡലങ്ങളിലും ഫലം അറിയുന്നത് തന്നെ അവസാന റൌണ്ടുകളിലാണ് പൂർണ്ണമായുള്ള വ്യക്തമായ രൂപം ലഭിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലം പുറത്തു വരാൻ ഇനിയും താമസിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്.
1: നന്ദി ഭരിത. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി എ എൻ ആർ സി എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4,441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ് 18 എണ്ണത്തിൽ എ എൻ ആർ സി

0: ഒമ്പത് സീറ്റുകളിലും ബിജെപി രണ്ടിടത്തും വിജയിച്ചു. AIADMK, INC, DMK എന്നിവർ ഓരോ സീറ്റ് വീതവും നേടി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നാലാം ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 293 സീറ്റുകളിലെ 6 ഫലം വന്നപ്പോൾ ബിജെപി 4 വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് 2 സീറ്റ് നേടി. ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ബിജെപി 189 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 92 സീറ്റുകളിലും CPM 1 കോൺഗ്രസ് 2 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 3 സീറ്റിലും UDF വിജയിച്ചു. മാനന്തവാടി മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി ഉഷാ വിജയൻ വിജയിച്ചു. വയനാട്ടിലെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്താണ് വയനാടിലെ സാഹചര്യം?
1: സുവർണ സംസ്ഥാനത്ത് ഉടനീളം ആഞ്ഞടിച്ച UDF തരംഗം വയനാട്ടിലും ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്ന കാഴ്ച. കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. UDF സ്ഥാനാർത്ഥിയെ TPG 45,031 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബത്തേരിയിൽ 4 തവണയും മത്സരിച്ച IC ബാലകൃഷ്ണൻ 16,597 വോട്ടുകൾക്ക് വിജയിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരം മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ 10,543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പോ തുരങ്കപാതയോ ഒന്നും വോട്ടാകുന്ന കാഴ്ചയല്ല നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. സുവർണ,
0: നന്ദി. അരുൺ, അസമിൽ തുടർച്ചയായ 3 തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 74 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 59 സീറ്റുകളിൽ വിജയിച്ചു. BJP സഖ്യകക്ഷിയായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 നേടി. കോൺഗ്രസ്, AIUDF, TMC എന്നിവർ ഓരോ സീറ്റ് വീതം നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുമ്പോൾ ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ BJP ഓരോ സീറ്റ് വീതം വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസും 1 സീറ്റ് നേടി. ത്രിപുരയിലും അസമിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സയാട്ടിക്ക. ഒരു വ്യക്തിയുടെ നടുഭാഗത്ത് നിന്ന് ആരംഭിച്ച് സയാട്ടിക് നാഡിയിലൂടെ കാലിലേക്ക് പോകുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ. ഈ രോഗാവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. എന്താണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ?
2: സയാട്ടിക്ക എന്ന് പറയുന്ന രോഗ, അതൊരു രോഗലക്ഷണമാണ്. അത് രോഗിക്ക് നടുഭാഗത്തൊരു വേദന വരികയും

ആ നടുഭാഗത്ത് വരുന്ന വേദന നമ്മുടെ പൃഷ്ഠഭാഗം വഴി തുട വഴി കാലിലേക്ക് പോകുന്ന ലക്ഷണത്തെയാണ് സയാറ്റിക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില ആൾക്കാരിൽ വേദനയായിരിക്കാം, ചില ആൾക്കാരിൽ അത് കഴപ്പായിരിക്കാം, ചില ആൾക്കാരിൽ അത് മിന്നൽ പോലെ ആയിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ ഒന്ന് നടുഭാഗത്ത് തുടങ്ങി ഗ്ലൂട്ടിയൽ റീജിയൻ പൃഷ്ഠഭാഗം വഴി തുട തൈ വഴി കാലിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം കഴപ്പ്, മിന്നൽ, വേദന, ആ രീതിയിലുള്ള സിംറ്റംസിനെയാണ് സാധാരണ സയാറ്റിക എന്ന് രോഗികൾ പറയാറുള്ളത്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് വരാം, ചിലപ്പോൾ അത് രണ്ട് ഭാഗത്ത് വരാം, കൂടുതലായി ഒരു ഭാഗത്താണ് കാണാറുള്ളത്. സയാറ്റിക എന്ന ലക്ഷണം വളരെ തീവ്രമായ വേദനയാണ്. അത് അവരുടെ

0: ഒരു ഭാഗത്താണ് കാണാറുള്ളത്. സയാറ്റിക്ക എന്ന ലക്ഷണം വളരെ തീവ്രമായ വേദനയാണ്. അത് അവരുടെ പേഷ്യൻസിൻ്റെ പലരുടെയും ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു സിംറ്റമാണ്.
1: സർ, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, നടുഭാഗത്ത് തുടങ്ങി താഴേക്ക് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും കോമൺ കാരണമായി നമ്മൾ കാണാറുള്ളത് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലംസാണ്. അതായത് നമ്മളുടെ നട്ടലിലെ വെർട്ടിബ്ര കശേരു, അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രെഡിൻ്റെ ഇടയ്ക്ക് ജാം വെക്കുന്ന പോലെ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം ചെല്ലുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രോബ്ലംസൊക്കെ കാരണം നമ്മുടെ ആ ഡിസ്കിന് വീക്കം വരികയും അതിനകത്ത് ഉള്ള ദ്രാവകങ്ങൾ ചുരുങ്ങി വരികയും ഡിസ്ക് ചെറുതായിട്ട് ഒന്ന് ബൾജ് ചെയ്ത് കഴിയുമ്പോൾ നട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ, റൂട്ടെന്നാണ് പറയുന്നത്, ആ റൂട്ടിലേക്ക് ഈ ഡിസ്ക് ഞെരുങ്ങുകയും ആ റൂട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും അത് കാരണം കാലിലേക്ക് ലക്ഷണങ്ങൾ വരുന്നതിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഇത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെയോ പ്രോബ്ലം കൊണ്ടാണ് സാധാരണ ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം വരുന്നത്.
1: സർ, അതുപോലെ തന്നെ ഈ പലപ്പോഴും ജിമ്മിൽ പോയി ഭാരമുയർത്തുന്നവർക്കും അതുപോലെ തന്നെ ചില വീഴ്ചകൾ സംഭവിക്കുന്നവരിലുമൊക്കെ ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ?
0: ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് ബൾജ് ആണ് ഇതിൻ്റെ മോസ്റ്റ് കോം പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്യാനുള്ള പല സിനാരിയോകളാണ്, പല സെറ്റിങ്സ് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഉദാഹരണം, നമ്മളൊരു വെയിറ്റ് പെട്ടെന്ന് എടുക്കുന്നു, അത് ജിമ്മിലാവട്ടെ, നമ്മൾ ഇപ്പം സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കാര്യമായ ജോലികൾ, അങ്ങനെ ഫിസിക്കൽ ജോലികൾ ആവശ്യമില്ലാത്ത ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ വീക്കായിട്ടിരിക്കുന്ന ഡിസ്ക് ബൾജ് ചെയ്തേക്കാം. അതിപ്പോൾ ജിമ്മാകാം, പെട്ടെന്ന് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടാകാം, ഡെഫിനറ്റ്ലി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചിലവരുടെ ഡിസ്കും ബോണും എല്ലാം സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡിസ്ക് ബൾജ് വരണമെന്നില്ല. ഈ പൊതുവേ ഇത് വീക്കായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് വരാൻ സാധ്യത കൂടുതൽ.
1: സർ, നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ രോഗാവസ്ഥ സയാറ്റിക്ക ആണോ എന്ന് സംശയിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുകഴിഞ്ഞാൽ ഏത് വിഭാഗം ഡോക്ടറെയാണ് നാം കാണേണ്ടത്?
0: ഇപ്പോൾ ചില രോഗികൾക്ക് നടുവേദന മാത്രമായിരിക്കും കാണുക. അപ്പം ചില രോഗികൾക്ക് നടുവേദനയും കാലിലേക്ക് അത് കഴച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. നടുവേദന മാത്രമാണെങ്കിൽ നമുക്കതിനെ സയാറ്റിക്ക എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ബേസിക്കലി നട്ടലിൻ്റെ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ അത് ഞരമ്പിനെ ഞെരുക്കുന്നില്ല, അത് കാരണമാണ് നടുവേദന. അപ്പം നമ്മൾ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും, ലംബർ സ്പോണ്ടൈലോസിസ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ഓർത്തോ ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോളജി ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോ സർജനെ. അത് ഓർത്തോ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ട്, ഈ സയാറ്റിക്ക വന്നു കഴിഞ്ഞാൽ, അതായത് ആ ഡിസ്ക് ബൾജ് വന്ന് ഡിസ്ക് തള്ളി ആ ഞരമ്പിനെ ഞെരുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓർത്തോയെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോ സർജനെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോളജിയെ കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതിൽ ഇതിൻ്റെ ചികിത്സ പല രീതിയിലാണ്. ഒന്ന്, ഇപ്പം ആ തള്ളി വന്ന ഡിസ്ക് ഞരമ്പിനെ എത്ര തീവ്രമായി ഞെരുക്കുന്നുണ്ട്, ആ തീവ്രമായി ഞെരുക്കുന്നത് കാരണം രോഗിക്ക് അതുകൊണ്ട് വേദന മാത്രമാണോ അതോ അത് ബലക്കുറവുണ്ടായിട്ടുണ്ടോ, സ്പർശന ശേഷിക്കോ സെൻസേഷനോ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കേണ്ടി വരിക. അപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇങ്ങനൊരു ഡിസ്ക് തള്ളി അത് ഈ റൂട്ടിനെ ഞെരുക്കുമ്പോൾ സയാറ്റിക്ക ലക്ഷണം വരുമ്പോൾ സാധാരണ രീതിയിൽ ആ ഡിസ്കിൽ തന്നെ ഉൾവലിയുകയും ആ ഞെരുക്കം കുറയുകയും ഒരു 2 മുതൽ 6 ആഴ്ച കൊണ്ട് ഇത് കുറയുകയും തന്നെ മാറുകയും ചെയ്യും. ചില രോഗികളിൽ ഈ വേദന തുടർച്ചയായിട്ട് നിൽക്കാം, മാറാതെ നിൽക്കാം, വേദനയുടെ കൂടെ കാലിന് ബലക്കുറവ് അല്ലെങ്കിൽ കാലിന് സ്പർശന ശേഷി കുറയുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ മരുന്ന് കൂടാതെ റെസ്റ്റ് കൂടാതെ വേറെ ചികിത്സകൾ, ചിലപ്പോൾ സർജറി പോലുള്ള ചികിത്സകൾ ആവശ്യമാണോ വേണ്ടത്. ഈ സർജറി ആവശ്യമാണെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ന്യൂറോ സർജറി ഡോക്ടറെ കാണിക്കാം, അല്ലെങ്കിൽ ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കാം. സർജറി ആവശ്യമല്ലാത്ത കേസുകളിൽ അത് ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപെഡിഷ്യൻ ആരെ വേണമെങ്കിലും കാണിക്കാം. അപ്പം സർജറി ആവശ്യമില്ലാത്ത കേസുകളിൽ ബെഡ് റെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 2 മുതൽ 1 6 ആഴ്ച, ഇതിൽ എല്ലാ രോഗികൾക്കും ഇത്ര ഫിക്സഡ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് 1-2 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാരിൽ 6 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡ് കൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ കുറയുകയും ഈ സിംറ്റംസ് ബെറ്റർ ആവുകയും, ചില ആൾക്കാരിൽ ഞരമ്പിൻ്റെ വലിച്ചിൽ ആ ന്യൂറോപ്പതി പെയിൻ കൊടുക്കുന്ന ചില മരുന്നുകളോ ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നുകളോ കൊടുക്കേണ്ടി വരാറുണ്ട്. മരുന്ന് കഴിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ലൊരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ സയാറ്റിക്കുള്ള. അതിൽ ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാർ, അതായത് നമ്മൾ മരുന്നുകളെല്ലാം ഫുൾ ഡോസ് കൊടുത്തിട്ടും ലക്ഷണങ്ങൾ കുറയുന്നില്ല, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ

0: ഒരു ഡിസ്ക് ബൾജ് കാണുന്നുണ്ട്. അത് ഞരമ്പിനെ നന്നായിട്ട് ഞെരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവ് സ്പർശനശേഷിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരും. സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുള്ളപ്പോൾ എന്തായാലും അത് സർജനെയോ ന്യൂറോ സർജനെയോ ഓർത്തോപീഡീഷ്യനെയോ അത് ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ന്യൂറോ സർജന്മാരും ഓർത്തോപീഡീഷ്യൻസും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരത് എൻഡോസ്കോപ്പിക്കലി ഒക്കെ സർജറി ചെയ്യാനിപ്പോൾ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് പേഷ്യൻ്റ് നല്ല രീതിയിൽ ബെറ്റർ ആവും.
1: സർ, ഈ സയാട്ടിക്ക പലപ്പോഴും തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള രോഗാവസ്ഥയാണല്ലോ. ശരിക്കു പറഞ്ഞാൽ നടുവേദന, കാലുവേദന തുടങ്ങിയ ലക്ഷണങ്ങളെ പലരും നിസ്സാരവൽക്കരിക്കുകയും ചില വേദനാസംഹാരികളായ മരുന്നുകൾ പുരട്ടി മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. ശരിക്കും കൃത്യസമയത്ത് ഈ രോഗം കണ്ടെത്തി ചികിത്സ തേടിയില്ല എങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സയാറ്റിക്ക ഒരു നല്ലൊരു ശതമാനം രോഗികളിൽ അതൊരു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ അങ്ങ് മാറാം. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴോ മരുന്നുകൾ കഴിക്കുമ്പോഴോ മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ ഈ കാലുകളിൽ പെരുപ്പ് വരുന്നു, കാലിൽ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് വരുന്നു, നടക്കാൻ ബലക്കുറവ് വരുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മോശപ്പെട്ട ലക്ഷണങ്ങളാണ്. അതായത് അത് ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് അതി തീവ്രമായി ഞെരുക്കുന്നുണ്ടെന്നും ഞരമ്പിന് ചുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നും അവിടെ മരുന്ന് പോരാ, അതിൻ്റെ കൂടെ സർജിക്കൽ ഓപ്ഷൻസും വേണമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണത്. ഇപ്പം നടുവേദന മാത്രമല്ല, സാധാ ഒരു നടുവേദനയാണ് എങ്കിൽ ആ നടുവേദനയ്ക്ക് നമ്മൾ പല റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. അതായത് ഒരു പ്രായത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന നടുവേദന, നടുവേദനയുടെ കൂടെ കാലിലേക്ക് തരിപ്പിറങ്ങുന്നു, മൂന്ന് വെയിറ്റ് കുറയുന്നു, പനി വരുന്നു, വേറെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ നടുവേദനയുടെ കാരണങ്ങൾ മോശപ്പെട്ട കാരണങ്ങൾ ആകുന്നത്. സാധാരണ രീതിയിൽ ഈ സയാറ്റിക്ക എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, മോശപ്പെട്ട അസുഖങ്ങളല്ല. അപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്താൽ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷെ ചില രോഗികളിൽ സർജറി ആവശ്യമുണ്ട്. അപ്പം സയാറ്റിക്ക ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം. ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ച് ആ ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് ഞെരുക്കം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, മിക്കവാറും രോഗികളെ ചിലപ്പോൾ സ്കാൻ വേണമെന്ന് തന്നെ വരില്ല, ചില ആൾക്കാരിൽ സ്കാൻ ആവശ്യമാണ്. അപ്പോൾ സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് മരുന്ന്, എന്ത് തരം മരുന്നാണ് വേണ്ടത്, മരുന്ന് മതിയോ, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിൽ അവർ പിന്നീട് ബലക്കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. പരിശോധിച്ച് സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്നുകൾ കഴിക്കുകയോ ബെഡ് റെസ്റ്റ് ചെയ്യുകയോ ഈ സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് തേടേണ്ടതുമാണ്.
1: സർ, ഈ സയാട്ടിക്ക എന്ന രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കുമോ?
0: ഇതിന് ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് എന്നുള്ള രോഗം നാച്ചുറലി ആ ഡിസ്ക് ഉൾവലിയുകയാണെങ്കിൽ ഈ സിംപ്റ്റംസ് തന്നെ അങ്ങ് മാറും. ചില ആൾക്കാരിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഇത് പൂർണ്ണമായും മാറും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ പെയിൻ നിലനിൽക്കാറുണ്ട്. ഏറെക്കുറെ നമുക്കിത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ സയാറ്റിക്ക രോഗം ഉണ്ടാകാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് അതായത് നമ്മൾ പൊതുവേ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ്, ബാക്ക് മസിൽസ് എല്ലാം പൊതുവേ വീക്ക് ആവുന്നതുകൊണ്ടാണ് ഒരു കാരണമായി പറയുന്നത്. അപ്പം കുറച്ച് ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകളോ ബെൻഡിങ് എക്സസൈസുകളോ ലാറ്ററൽ ബെൻഡിങ് എക്സസൈസുകളോ ഒക്കെ ചെയ്താൽ കുറച്ച് പാരാസ്പൈനൽ മസിലിന് പവർ വരികയും ഇത് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കുറച്ച് ആക്റ്റീവായിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും.
1: സർ, അതുപോലെ തന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന നടുവേദന, അത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് പറയാമോ?
0: പ്രായമായവരിൽ ഉദാഹരണം 60 വയസ്സിന് ശേഷം നമുക്ക് നടുവേദന ഉള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞ തേയ്മാനമാണ്, ലംബാർ സ്പോണ്ടൈലോസിസ് ആണ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ നടുവേദന മോശപ്പെട്ട അസുഖങ്ങൾ കൊണ്ടും ആകാം. ഉദാഹരണം, ഈ നടുവേദന കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ നിൽക്കുന്നു. രണ്ട്, നടുവേദന രാത്രിയാണ് കൂടുതൽ. രാത്രി നടുവേദന കാരണം നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ നടുവേദനയുടെ കൂടെ വെയിറ്റ് കുറയുന്നു, ഭാരം കുറയുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പനി പോലെ തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു സ്പോണ്ടൈലോസിസ് കാരണമുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമർ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാകാം. അപ്പം ഈ മാറാതെ നിൽക്കുന്ന നടുവേദന, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കും, സാധാരണ നടുവേദനകൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോകും. ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ നടുവേദന മാറുന്നില്ല, ഉറങ്ങുമ്പോൾ നടുവേദന കൂടുന്നു, നടുവേദന കൂടെ വെയിറ്റ് കുറയുന്നു, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ വേറെ എന്തെങ്കിലും ഈ സാധാരണ സ്പോണ്ടൈലോസിസ് പ്രോബ്ലം അല്ലാതെയുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
1: സയാട്ടിക്ക എന്ന രോഗം

0: അവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
1: നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്ത് കിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിൻ്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനായി MG ശ്രീകുമാറും സംഘവും പാടിയത്. ONV ഗ്രൂപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: won 22 seats and leading in 4. Ally CPI has won 7 seats and leading in 1 seat, while Kerala Congress has won 6 seats and is leading in 1 seat. Actor-turned-politician Vijay's led Thamaragavethrikaragam, or TVK, is all set to create history in Tamil Nadu Assembly elections by emerging as the single largest party. Puducherry is expected to witness the return of a National Democratic Alliance government led by N. Rangasamy's All India NR Congress. Out of a total of 30 seats, results of 20 seats are available. N. Rangasamy's AINRC has won 9 seats, while BJP has bagged 2 seats. AIADMK has got 1 seat, INC has got 1 seat, DMK got 2, TVK has got 2 seats. In assembly by-elections for 7 constituencies across 5 states, BJP has won a seat each in Gujarat, Tripura and Nagaland and is leading in 1 seat in Maharashtra. Congress has won 2 seats in Karnataka. We now go over live to our correspondent Anupam, who is present outside BJP headquarters in Delhi. Anupam, how is the atmosphere at the BJP office after its massive win in West Bengal and Assam and Puducherry assembly polls?
1: Yes, sir. There is a lot of happiness and enthusiasm over here in party headquarters in New Delhi. And after 6:30 p.m., the Prime Minister is about to arrive here to attend the victory celebration along with party workers and office bearers. Party President Nitin Naveen and Union Minister Amit Shah, Rajnath Singh, Nitin Gadkari and Jagat Prakash Nadda will also be available here, will be participating in the victory celebrations. Here people are busting crackers, applying colors to each other and distributing sweets to celebrate the victory in all three states and UTs. And they are also expressing happiness over their performance in Tamil Nadu and Kerala.
0: Right. Saira. Right. Thanks a lot, Anupam. In some other news, Iran has warned the U.S. against entering the Strait of Hormuz, stating that any attempt to enter the area will be met with force. In a statement, Iran's Khatam al-Anbiya central headquarters said that any foreign armed forces, especially U.S. troops, would be targeted if they approach the vital shipping route. And benchmark domestic equity indices ended around 0.5% higher today. Sensex gained 356 points to close at 77,269, while Nifty rose 122 points to settle at 24,119. Broader market on the National Stock Exchange also closed in positive zone. Mid-cap 100 climbed over 0.6% and small-cap 100 jumped 0.7%. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
3: പുൽപ്പള്ളി പഞ്ചായത്തിലെ ശശിമല പ്രദേശ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പശുക്കൾ ചാകാനിടയായ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനകളും മെഡിക്കൽ ക്യാമ്പുകളും നടത്താൻ തീരുമാനം. അന്തരീക്ഷത്തിൽ ചൂടേറിയെങ്കിലും പ്രസവാന്തരമുണ്ടായ ചില പ്രശ്നങ്ങളാണ് പശുക്കളുടെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നേരിട്ടുള്ള സൂര്യാഘാതത്തിന്റെ സൂചനകളില്ല. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കന്നുകാലികളിൽ പ്രകടമായിട്ടുണ്ടെന്നും മരണകാരണങ്ങൾ കൃത്യമായി അറിയാൻ രക്തം, മലം, മൂത്രം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇവയുടെ പരിശോധന ഫലം ലഭിക്കുന്ന മുറയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ ചണ്ണോത്തുകൊല്ലി, സീതാമൗണ്ട്, ക്ഷീരസംഘങ്ങളുടെ പരിധിയിൽ വിശദമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. ഇതിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഞ്ചരിക്കുന്ന യൂണിറ്റുകളുടെയും സേവനം ലഭ്യമാക്കും. പശുക്കൾ ചത്ത കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുമെന്നും അന്വേഷണ സംഘം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ബി ആർ മേഘശ്രീ അറിയിച്ചു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ചൂട് കാരണമാകും. അതിനാൽ പൊതുജനങ്ങൾ പകൽ സമയത്ത് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. OR ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ ഫയർ ഓഡിറ്റും കൃത്യമായി സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കുട്ടികൾ കൂടുതൽ വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ്. കുട്ടികളെ വിനോദസഞ്ചാരത്തിൽ കൊണ്ടുപോകുമ്പോൾ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം. അംഗനവാടി കുട്ടികൾക്ക് ചൂട് ഏൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കുവാൻ അതത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതത് സ്ഥാപനങ്ങളെ ഉറപ്പാക്കേണ്ടതാണ്. മാധ്യമ പ്രവർത്തകർ, പോലീസ്,

0: ഉദ്യോഗസ്ഥർ പകൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. കടുത്ത വേനൽച്ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ തണുപ്പ് തേടിയ വീടുകളിലേക്കും ജനവാസ മേഖലയിലേക്കും എത്തിപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ കെട്ടി അറിയിച്ചു. കട്ടിലിലോ കൊതുക് വലക്കുള്ളിലോ ഉറങ്ങുന്നതാണ് സുരക്ഷിതം. പാമ്പ് കടിയേറ്റാൽ കടിയേറ്റ സ്ഥലത്തുനിന്നും സാവധാനം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. കടിയേറ്റ ആളിന് ആത്മവിശ്വാസം പകരുക. ഭയവും പരിഭ്രാന്തിയും ഉണ്ടായാൽ രക്തചംക്രമണം കൂടുകയും വൃക്ക, മസ്തിഷ്കം, ഹൃദയം തുടങ്ങിയ അവയവങ്ങളിലേക്ക് വിഷം പെട്ടെന്ന് എത്തുകയും ചെയ്യും. വാഹന സൗകര്യം ലഭ്യമായാൽ അടിയന്തരമായി തൊട്ടടുത്ത വിഷചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റുക. കടിയേറ്റ ആളിനെ മലർത്തിക്കിടത്തരുത്. അത് ശാസ്ത്രതടസ്സം ഉണ്ടാകുന്നതിനിടയുണ്ട്. പാമ്പ് കടിയേറ്റാൽ അടിയന്തര ചികിത്സ ലഭിക്കുന്ന മാനന്തവാടി ജില്ലാ ആശുപത്രി, കൽപ്പറ്റ താലൂക്ക് ആശുപത്രി, സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സ ലഭ്യമാണ്. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ജില്ലയിൽ വേനൽ മഴ ലഭിച്ചതോടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കർഷകർ കൃഷിയിറക്കുന്ന തിരക്കിലാണ്. വേനൽ മഴ ചെറുതായി നനഞ്ഞ് കൃഷിയിടങ്ങളിൽ പോലും കർഷകർ കൃഷിയിറക്കുന്ന തിരക്കിലാണ്. പ്രധാനമായും ഇഞ്ചി, ചേന, മഞ്ഞൾ, കപ്പ തുടങ്ങിയ വിളകളാണ് നടുന്നത്. തൊഴിലാളി ക്ഷാമമുള്ള പ്രദേശങ്ങളിൽ പല കർഷകരും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇഞ്ചി കണ്ടങ്ങളും കപ്പക്കൂടങ്ങളും വെട്ടുന്നത്. കർണാടകയിൽ ഇഞ്ചി കൃഷി നടന്നവരിൽ പലരും ജില്ലയിലെ വയലുകൾ പാട്ടത്തിനടുത്തും വിലയ്ക്കും വാങ്ങി വ്യാപകമായ രീതിയിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പല കർഷകരും കൂട്ടായി ചേർന്ന് വൻതുക മുടക്കിയാണ് നൂതന രീതിയിലുള്ള കൃഷിരീതി നടപ്പിലാക്കുന്നത്. മഴയ്ക്ക് മുൻപേ കൃഷിയിടം നനച്ച് വയലുകളിൽ കൃഷി ഇറക്കിയവരുടെ ഇഞ്ചിയും ചേനയും മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചി നടീൽ ആരംഭിച്ചതോടെ വിൽപ്പന നടത്താൻ കഴിയാതെ വയലുകളിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോലിലും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. കാപ്പി, കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്കും മഴ ഗുണകരമാണ്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

ആകാശവാണി കോഴിക്കോട്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 12 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. 6:45 രാത്രി 8 മണിക്കും 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലിൻ പീഠം. 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ. 7:35 എവർ ഗ്രീൻ ഡുവറ്റ്സ്. 9:15 വിദ്യാഭ്യാസ രംഗം, സിന്ധു നദീതട സംസ്കാരം, സവിശേഷതകളും പ്രാധാന്യവും, പ്രഭാഷണം രാജേന്ദ്രൻ KV. 9:30 ആർ അജിത് പ്രസാദിൻ്റെ സംഗീത കച്ചേരി. TH ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. 11 മണിക്ക് ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറ് മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഹേമമാലൻ. 6:10 അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിത വിളംബരം. ആലാപനം ലക്ഷ്മി രാഘവൻ. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ആരോഗ്യ മാമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം,

40 നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 നിലവറ. 10:00 റേഡിയോ ഹെൽത്ത്, NHM സ്പോൺസർ ചെയ്യുന്ന പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകിട്ട് 4:45 6:00, രാത്രി 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ചവിട്ടുകളിപ്പാട്ട്, വി കെ രാജീവനും സംഘവും അവതരിപ്പിക്കുന്നത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 സർഗ കേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കാവുംവട്ടം വാസുദേവൻ പാടിയ കൃതികൾ, കെ പ്രഭാകരൻ വയലിൻ, പി കെ ശിവപ്രസാദ് മൃദംഗം. 10:00 നിശാസുരഭി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ.

എം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പശ്ചിമബംഗസ്യ വിധാൻസഭാ നിർവാചനേ ഭാജ്പേതി ദലം പ്രബല ജനാദേശം പ്രാപ്തും സജ്ജമസ്തി. അഷ്ടചത്വാരിംശത് സ്ഥാനാനി ജിത്വാ പ്രായഃ സാർധൈകശതാധികേഷു ച അഗ്രേ അസ്തി. തൃണമൂല പക്ഷഃ ത്രയോദശ സ്ഥാനാനി ജിത്വാ ത്രിസപ്തതി സ്ഥാനേഷു ച അഗ്രേ അസ്തി. അസമരാജ്യ ഭാജ്പേതി ദലം തൃതീയാവധിം യാവത് പുനഃ അധികാരം പ്രാപ്സ്യതി ഇതി നിശ്ചിതം. തമിഴ്നാടുരാജ്യ അഭിനേത്രിതഃ രാജനേത്രിരൂപേണ പരിവർത്തിതഃ വിജയസ്യ ടി വി കെ ഇതി ദലം ബൃഹത്തമദലത്വേന ഉദ്ഭൂത്വാ ഇതിഹാസം രചയതി. അപി ച കേരളരാജ്യ കോൺഗ്രസ് പക്ഷസ്യ നേതൃത്വേ യു ഡി എഫ് ഇതി ദലസമൂഹഃ എൽ ഡി എഫ് ഇത്യസ്യ സ്ഥാനേ സ്പഷ്ടം ബഹുമതം പ്രാപ്തും പ്രസ്ഥിതഃ. NDA ദലസമൂഹശ്ച പുതുച്ചേരി കേന്ദ്രശാസിത പ്രദേശേ പ്രശാസനാധികാരം ധാരയിത്തും പ്രസ്ഥിതോസ്തി. അഥ വാർത്താഃ വിസ്തരേണ. ചതുർണാം രാജ്യാനാം വിധാൻസഭാ നിർവാചനസ്യ സാമ്പ്രതിക ഗണനാനുസാരം പശ്ചിമബംഗപ്രദേശേ ഭാജ്പേതി ദലം ആശ്ചര്യജനകതയാ ആധിക്യം പ്രാപ്നോത്. തമിഴ്നാടുരാജ്യ നൂതനതയാ പ്രവിഷ്ടം അഭിനേതുഃ സി ജോസേഫ് വിജയസ്യ തമിലക വെട്ടി കജ്ഗം ഇതി ദലം അഗ്രേ അസ്തി. വിപക്ഷീഭൂതം AIADMK ഇതി ദലം ദ്വിതീയ സ്ഥാനേ അസ്തി. രാജ്യസ്യ സാമ്പ്രതിക ശാസകദലം DMK ഇതി ദലം ചോ തൃതീയ സ്ഥാനേ അസ്തി. കേരളെ സർവേഷാം ചത്വാരിംശതധികൈകശത വിധാൻസഭാക്ഷേത്രാണാം പരിണാമാനി പ്രവൃത്തയശ്ച ഉപലഭ്യന്തേ. യത്ര കോൺഗ്രസ് ദലസ്യ നേതൃത്വേ യുണൈറ്റഡ് ഡെമോക്രാറ്റിക്

0: കോൺഗ്രസ് മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ വി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, എം ബി രാജേഷ്, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുമന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൽ ഡി എഫിന്റെ നായകൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത 95,522 വോട്ടുകൾ നേടിയിരുന്ന പിണറായി വിജയന് ഇത്തവണ ലഭിച്ചത് 85,614 വോട്ടുകൾ മാത്രം. 3 സീറ്റുകൾ ഉറപ്പാക്കിയ ബി ജെ പി മിക്കവാറും ജില്ലകളിൽ സ്ഥിതി വളരെ മികച്ച രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ 42,090 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയുടെ ബി ബി ഗോപകുമാർ ഇത്തവണ 51,921 വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻ ഡി എ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യു ഡി എഫ് 7 സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. ൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യു ഡി എഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത യു ഡി എഫിന്റെ സുധീർ ഷാപ്പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോണിലൂടെ യു ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യു ഡി എഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലിലൂടെ നെടുമങ്ങാടും സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് എൽ ഡി എഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
0: കൊല്ലത്തെ ഇടതുകോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചൂറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ ബർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും, റാന്നിയിൽ കോൺഗ്രസിന്റെ പഴകുള മധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ സി പി എമ്മിന്റെ കെ യു ജനീഷ് കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയം. യു ഡി എഫ് സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, സി പി എം വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, എം ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ എം എസ് അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും എൽ ഡി എഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
3: യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ്

0: എംഎൽഎയും മന്ത്രിയുമായ വി എൻ വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബിനിമോൾ 1360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000-ലേറെ വോട്ടുകളുടെ ലീഡിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 31,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിയും കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ മോൻസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2,991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും പൂഞ്ഞാർ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സെബാസ്റ്റ്യൻ എം ജെയുമാണ് വിജയിച്ചത്.
1: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫിന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത യു ഡി എഫ് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയ് കെ പൗലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്കകളും സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 4 സീറ്റുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 യു ഡി എഫ് സ്വന്തമാക്കിയത്. എൽ ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് യു ഡി എഫിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
1: എറണാകുളം ജില്ലയിലും യു ഡി എഫ് തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും യു ഡി എഫ് വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽ ഡി എഫ് പരാജയം ഏറ്റുവാങ്ങി. വി ഡി സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, വി പി സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് എൽ ഡി എഫിന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആർ ബിന്ദുവിനെ 10,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000-ലധികം വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് എ സി മൊയ്തീനും മണലൂരിൽ സി രവീന്ദ്രനാഥും ഗുരുവായൂരിൽ എൻ കെ അക്ബറും നാട്ടികയിൽ ഗീതാഗോപിയും അടക്കമുള്ള ഇടതു സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും എൽ ഡി എഫിന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കാനായത്. ജില്ലയിൽ 7 എൽ ഡി എഫും 5 യു ഡി എഫും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാനത്തെ യു ഡി എഫ് തരംഗത്തിനിടയിൽ എൽ ഡി എഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് യു ഡി എഫ് പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത്. എന്തായാലും യു ഡി എഫ് കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.
1: മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച യു ഡി എഫ് ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് എൽ ഡി എഫിന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും യു ഡി എഫ് വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പി ബി അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ കെ കെ രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എൽ ഡി എഫും 5 യു ഡി എഫുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ യു ഡി എഫിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ UDF കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന UDF

0: ഇത്തവണ അഞ്ച് മണ്ഡലങ്ങളിലാണ് മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും UDF വലിയ മുന്നേറ്റമുണ്ടാക്കി. CPIMൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് LDFന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
1: വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDFനാണ് വിജയം. കൽപ്പറ്റയിൽ TC ബത്തേരിയിൽ IC ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാവിജയനും വിജയിച്ചു. കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ര മാഹിൻ ഹാജിയും മഞ്ചേശ്വരത്ത് AKM അഷ്റഫും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഉദുമയിൽ K നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് BD സതീശൻ. കേരളത്തിൽ UDFനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVKയാണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDFന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിനായി കോട്ടയ്ക്കൽ മധു പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, ജെയ്സ് ബിജോയുടെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:35 ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനസ്സിനെ ഭയത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് പുറത്തുള്ള പ്രതിസന്ധികളല്ല, മറിച്ച് ഉള്ളിലുള്ള ഭയമാണ്. പരാജയപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ആശങ്ക, മാറ്റങ്ങളെ നേരിടാനുള്ള ഭയം, ഇവയെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചങ്ങലയിടുന്നു. ഭയം ഒരന്ത്യമല്ല, ഒരു തുടക്കമാണ്. ഭയത്തെ കീഴടക്കുമ്പോഴാണ് വളർച്ച ആരംഭിക്കുന്നത്. ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രിസിഷൻ ഫാമിങ്ങിനെയും പോളിഹൌസ് ഫാമിങ്ങിനെയും കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ജനിച്ച ശേഷം ഒരു പശുക്കുട്ടിക്ക് കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രം എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇന്ന് ഏതൊരു രംഗത്തും പുതുചിന്തകളും പുത്തൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മുന്നേറുകയാണ് മനുഷ്യർ. അതുപോലെ തന്നെയാണ് കാർഷിക രംഗവും. പണ്ടത്തെ രീതിയിലാണോ ഇന്ന് കൃഷി ചെയ്യുന്നത്? വളത്തിന്റെ ഉപയോഗവും ജലവിനിയോഗവും സ്ഥലവും എല്ലാം വളരെ കുറച്ച് മതി ഇന്ന്. ഹൈടെക് കൃഷി രീതിയിലൂടെ മികച്ച വിളവും വരുമാനവും നേടുന്ന കർഷകർ നിരവധിയാണ്. പുതുതലമുറ കൃഷിയിലേക്ക് ചുവടുവെച്ചു കഴിഞ്ഞു. പുതുപുത്തൻ

0: ആശയങ്ങൾ കണ്ടെത്തി കൃഷിയിൽ അവ പ്രായോഗികമാക്കുകയാണ് അവർ. പ്രിസിഷൻ ഫാമിംഗും പോളിഹൌസ് ഫാമിംഗും എന്ന് കേട്ടിട്ടുണ്ടോ? മുൻ കൃഷി ഓഫീസറായ ശ്രീ അഭിലാഷ് കരിമുളക്കൽ ഈ കൃഷിരീതികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്.
1: കൃഷിയും കൃഷിരീതികളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയുമാണ്. മാറ്റത്തിനനുസരിച്ച് കർഷകരും മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പറഞ്ഞു വരുന്നത് കൃഷിയിലെ ചില പുതുരീതികളെക്കുറിച്ചാണ്. കൃഷിഭൂമികൾ അനുദിനം കുറഞ്ഞു വരികയാണ്. എന്നാൽ കൃഷി തുടരാതെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്ത് കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ. അതിനുവേണ്ടി ചില ഹൈടെക് കൃഷിരീതികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ഹൈടെക് കൃഷിരീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് കൃത്യതാ കൃഷിയെ അഥവാ പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചാണ്. കുറച്ച് സ്ഥലത്തു നിന്നും കുറച്ച് വെള്ളവും കുറച്ച് വളവും കുറഞ്ഞ അധ്വാനവും കൊണ്ട് കൂടുതൽ വിളവുണ്ടാക്കുന്ന ഒരു ഹൈടെക് കൃഷിരീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി. സാധാരണ ചെയ്യുന്ന എല്ലാ കൃഷികളും പ്രിസിഷൻ രീതിയിൽ ചെയ്യാവുന്നതാണ്. തെങ്ങും വാഴയും കുരുമുളകും കാപ്പിയും ഏലവും കൊക്കോയും ജാതിയും ഫലവൃക്ഷങ്ങളും ഇടവിളകളും പച്ചക്കറികളും തുടങ്ങി നെൽകൃഷി വരെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ നിലവിലുള്ള വിളവിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആക്കി വർദ്ധിപ്പിക്കാവുന്നതാണ്. കൃത്യതാ കൃഷി ഒരു ഇസ്രയേൽ കൃഷിരീതിയാണ്. ജലലഭ്യത ഏറ്റവും കുറവുള്ള ഇസ്രയേലിൽ ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെയും പാഴാക്കാതെ ജലമിതത്വം പാലിച്ചുകൊണ്ട് കൃഷിയിൽ നേട്ടമുണ്ടാക്കി വരുന്നത് കൃത്യതാ കൃഷി അവലംബിച്ചുകൊണ്ടാണ്. ഓരോ വിളയുടെയും വിവിധ വളർച്ചാഘട്ടങ്ങളിൽ അവയ്ക്ക് ആവശ്യമായി വരുന്ന പോഷകങ്ങളും വെള്ളവും കൃത്യമായ അളവിൽ അവയുടെ വേരുപടലങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സാങ്കേതികതയാണ് കൃത്യതാ കൃഷിരീതിയുടെ കാതൽ. പരമ്പരാഗത വളങ്ങൾക്ക് പകരം വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാൻ പറ്റിയ പുതുതലമുറ ജലലേയ വളങ്ങൾ അഥവാ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസറുകളാണ് കൃത്യതാ കൃഷിരീതിയിൽ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ടൺ കണക്കിന് വളങ്ങൾ വേണ്ടി വരുന്നിടത്ത് കിലോ കണക്കിനോ ഗ്രാം കണക്കിനോ അളന്നു കൊടുത്താൽ മതിയാകും. മറ്റൊരു പ്രധാന കാര്യം ജലമിതത്വമാണ്. ഗ്യാലൻ കണക്കിന് വെള്ളം വേണ്ടിയിടത്ത് ലിറ്റർ കണക്കിനുള്ള വെള്ളം മതിയാകും. ഒരു ചെടിക്ക് വളരുവാൻ വേണ്ടുന്ന വെള്ളം എത്രയെന്ന് കൃത്യമായി കണക്കാക്കി ആ ചെടിക്ക് ആവശ്യം വേണ്ടുന്ന വെള്ളം വേരുപടലങ്ങളിലേക്ക് നേരിട്ട് വിനിമയ നഷ്ടം ഏതുമില്ലാതെ നൽകുന്നു. സാധാരണ ജലസേചനത്തിൽ കൊടുക്കുന്ന വെള്ളം മണ്ണിലൂടെ ഊർന്നും ഒഴുകിയും ബാഷ്പീകരിച്ചും ഒക്കെ നഷ്ടപ്പെടുകയാണല്ലോ. അത്തരം നഷ്ടങ്ങൾ പ്രിസിഷൻ രീതിയിൽ വളരെ വളരെ കുറവാണ്. ഉദാഹരണത്തിന്, കായ്ക്കുന്ന ഒരു തെങ്ങിന് ശരാശരി ഒരു തവണ 600 ലിറ്റർ വെള്ളമാണ് ജലസേചനത്തിന് ശുപാർശ ചെയ്തിട്ടുള്ള അളവ്. പ്രിസിഷൻ രീതിയിലാക്കിയാൽ 60 ലിറ്റർ വെള്ളം കൊണ്ട് ജലസേചനം കൃത്യമാക്കാം. ഇതേപോലെ എല്ലാ വിളകൾക്കും ജലമിതത്വം സാധ്യമാക്കാം. പ്രിസിഷൻ സംവിധാനം ഒരുക്കുവാൻ പ്രാരംഭ ചെലവ് ഏറെയുണ്ടെങ്കിലും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 5-10 വർഷത്തെ കൃഷിക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആവർത്തന ചെലവ് ആനുപാതികമായി കുറഞ്ഞു കിട്ടും. കൃഷിസ്ഥല വിസ്തീർണത്തിൻ്റെയും കൃഷിവിളകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ഒരു ലേഔട്ട് തയ്യാറാക്കി വേണം പ്രിസിഷൻ ജലസേചന സാമഗ്രികൾ വിന്യസിക്കുവാൻ. കൃഷിഭൂമിയിലെ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ അളവിലുള്ള സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പും വെള്ളം കൃഷിയിടത്തിലേക്ക് എത്തിക്കുവാനുള്ള മെയിൻ PVC പൈപ്പും അതിൽ നിന്ന് വശങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള ലാറ്ററൽ PVC പൈപ്പുകളും ലാറ്ററലിൽ നിന്നും ചെടിച്ചുവട്ടിലേക്ക് വിന്യസിക്കാനുള്ള മൈക്രോ ട്രിപ്പർ ട്യൂബുകളും അതിനനുസരിച്ചുള്ള വാൾവുകളും വളം വെള്ളത്തിലൂടെ നൽകാനുള്ള വെഞ്ചുറി യൂണിറ്റും അടങ്ങുന്നതാണ് പ്രിസിഷൻ സംവിധാനം. കൂടാതെ ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളത്തെ നന്നായി അരിക്കുവാനുള്ള വിവിധതരം ഫിൽട്ടറുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഹൈടെക് കൃഷിയിൽ ജലസേചന അരിപ്പുകൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വെള്ളത്തിൽ കരടുകൾ ഉണ്ടായാൽ, പായൽ കടന്നുകൂടിയാൽ ട്രിപ്പറുകൾ അടഞ്ഞു പോവുകയും ജലസേചനം നടക്കാതെ വരികയും ചെയ്യും. ജലത്തെ നന്നായി അരിച്ചു വേണം മൈക്രോ ട്രിപ്പറിലൂടെ ഒഴുക്കിവിടാൻ. ജലസ്രോതസ്സിനെ അടിസ്ഥാനമാക്കി 4 തരം ഫിൽട്ടറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. സാധാരണ വീട്ടുകിണറിൽ നിന്നാണ് വെള്ളമെടുക്കുന്നതെങ്കിൽ വലിയ കരടുകൾ നീക്കുന്നതിനായി സ്ക്രീൻ ഫിൽട്ടറും തുടർന്ന് ഈ വെള്ളത്തിനെ ചെറു കരടുകളെ പോലും നീക്കുന്ന ഡിസ്ക് ഫിൽട്ടറും സ്ഥാപിക്കണം. തടാകം, പുഴ, വലിയ കുളങ്ങൾ എന്നിവയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നതെങ്കിൽ സാൻഡ് ഫിൽട്ടർ അഥവാ ഗ്രാവൽ ഫിൽട്ടറാണ് ഒന്നാം ഫിൽട്ടർ. ഈ ഫിൽട്ടറുകൾ പായലടക്കമുള്ള വലിയ തരികൾ

നീക്കം ചെയ്യും. തുടർന്ന് ഈ വെള്ളം രണ്ടാം ഫിൽട്ടറായ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തി ചെറുതരികളെ പോലും അരിച്ചു മാറ്റണം. കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ഒന്നാം ഫിൽട്ടറായി ഹൈഡ്രോസൈക്ലോൺ എന്ന ഫിൽട്ടറാണ് വേണ്ടത്. മണൽ, പാറക്കഷ്ണങ്ങൾ എന്നിവയെ അരിച്ചു മാറ്റും. തുടർന്ന് ഈ വെള്ളത്തെ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് പൂർണ്ണമായും അരിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി അരിച്ചെടുത്ത് ശുദ്ധത വരുത്തിയ ശേഷം വിഞ്ചുറി എന്നൊരു സംവിധാനം വഴി ആ വെള്ളത്തിലേക്ക് പുതുതലമുറ പോഷകമൂലങ്ങൾ ലയിപ്പിച്ച് വെള്ളത്തോടൊപ്പം വളവുമെന്ന വളസേചിത സമ്പ്രദായമാണ് കൃത്യതാ കൃഷി അടക്കമുള്ള ഹൈടെക് കൃഷിയുടെ നൂതനത്വം. ഒരു കൃഷി വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിച്ച പ്ലംബർമാരെ കൊണ്ട് വേണം ഈ സംവിധാനങ്ങളൊക്കെ കൃഷിയിടത്തിൽ ഒരുക്കേണ്ടത്. മേൽത്തരം സങ്കര വിത്തുകളും തൈകളും അതോടൊപ്പം പ്രിസിഷൻ കൃഷിരീതികളും ഉപയോഗപ്പെടുത്താനായാൽ കൃഷിയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും. സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകങ്ങളുടെയും ജലത്തിൻ്റെയും പ്രയോഗം ഇപ്പോൾ നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തിയുള്ള റിമോട്ട് സെൻസിംഗ് രീതിയിലേക്ക് മാറ്റിയാൽ പ്രിസിഷൻ കൃഷി വളരെ എളുപ്പമായിട്ടുണ്ട്. നിലവിലെ കൃഷികളെ തന്നെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ സാമ്പ്രദായിക രീതിയിൽ ലഭിച്ചിരുന്ന വിളവിൻ്റെ മൂന്നിരട്ടി വിളവ് വരെ ഉറപ്പായും ലഭ്യമാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രിസിഷൻ ഫാമിംഗ് നടക്കുന്നത് പാലക്കാട് ചിറ്റൂർ മേഖലയിലാണ്. അവിടെ വടകരപ്പതി എന്ന പഞ്ചായത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രദേശം. അവിടെ പരമ്പരാഗത രീതിയിൽ ഒരു ഏക്കറിൽ നിന്ന് 15,000 കിലോ തക്കാളി ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് കർഷകർ പ്രിസിഷൻ രീതിയിലേക്ക് ചുവട് മാറ്റിയപ്പോൾ 45,000 കിലോ വരെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. തീർച്ചയായും കാർഷിക കേരളം ഏറ്റെടുക്കേണ്ട ഏറ്റവും നല്ല ഹൈടെക് കൃഷി രീതിയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി. അടുത്തതായി പറയാൻ പോകുന്നത് പോളിഹൗസ് കൃഷി രീതിയെക്കുറിച്ചാണ്. ഇതൊരു യൂറോപ്യൻ കൃഷി രീതിയാണ്. ഇപ്പോൾ ലോകമെമ്പാടും ഈ കൃഷി രീതി അവലംബിച്ചു വരുന്നുണ്ട്. കൃത്യതാ കൃഷി തുറന്ന ഇടത്ത് സൂര്യൻ്റെ കീഴിൽ നേരിട്ട് നടത്തുമ്പോൾ പോളിഹൗസ് കൃഷി ഒരു സംരക്ഷിത കൃഷിയാണ്. വിളകളെ ഒരു കൂടാരമൊരുക്കി അതിനുള്ളിൽ സുരക്ഷിതമാക്കി നിർത്തിക്കൊണ്ട് കൃഷികൾ ചെയ്യാം. കൂടാരമൊരുക്കൽ അഥവാ പോളിഹൗസ് നിർമ്മാണം തികച്ചും ശാസ്ത്രീയമാണ്. തികഞ്ഞ വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യന്മാരെ കൊണ്ടു തന്നെ ഹരിതഗ്രഹ നിർമ്മിതി നടത്തേണ്ടതാണ്. ബലവത്തായ ഗാൽവനൈസ്ഡ് അയൺ സ്ട്രക്ചറുകൾക്ക് ഉയർന്ന ഗുണമേന്മ ഉറപ്പുവരുത്തണം. തൂണുകളും ബീമുകളും നട്ടുബോൾട്ട് രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ് നല്ലത്. തറയിലെ തൂണുകളും കോൺക്രീറ്റിനുള്ളിൽ ബോൾട്ടിട്ട് തന്നെ ഉറപ്പിക്കുക. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചറുകൾ ആവശ്യമായ സന്ദർഭത്തിൽ അഴിച്ചെടുത്ത് കേടുപാടുകൾ തീർക്കുന്നതിനും മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും കഴിയും. പോളിഹൗസുകളുടെ 4 ചുറ്റും തറനിരപ്പിൽ നിന്നും 1-2 അടി പൊക്കി ഇഷ്ടിക കൊണ്ട് പിച്ചിങ് പോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കുന്നത് വശങ്ങളിലൂടെയുള്ള എലി തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. പിച്ചിങ്ങിനുള്ളിൽ നല്ല വളക്കൂറുള്ള മണ്ണും വേണമെങ്കിൽ ആദ്യം തന്നെ നിറച്ചിടാം. പോളിഹൗസിൻ്റെ വിസ്തൃതിക്ക് അനുസരിച്ച് GI പൈപ്പുകളും സ്ക്വയർ പൈപ്പുകളും മേൽക്കൂരയ്ക്ക് വിധാനിക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റും വശങ്ങൾ മറയ്ക്കാനുള്ള ഇൻസെക്ട് നെറ്റും സംഭരിക്കണം. ഇവയുടെ ഗുണമേന്മ തരം സ്വയം ബോധ്യപ്പെടുകയും വേണം. 200 മൈക്രോൺ കനമുള്ള UV ഷീറ്റ് കൊണ്ടുള്ള മേലാപ്പൊരുക്കണം. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന 40 മുതൽ 50 മെഷ് വരെയുള്ള ഇൻസെക്ട് നെറ്റ് കൊണ്ട് കൂടാരത്തിൻ്റെ വശങ്ങൾ ഒരുക്കാം. കൂടാരത്തിൻ്റെ ഉയരം നിശ്ചയിക്കേണ്ടത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടാവണം. അവിടുത്തെ ശരാശരി താപനില, അന്തരീക്ഷ ആർദ്രത, വെയിലിൻ്റെ തോത്, കാറ്റിൻ്റെ വേഗത എന്നീ ഘടകങ്ങൾ വിലയിരുത്തുക. വിസ്തൃതി കൂടുന്നതിനനുസരിച്ച് ഉയരവും കൂട്ടാം. ഉയരം കുറഞ്ഞാൽ പോളിഹൗസിനുള്ളിൽ താപനില ഗണ്യമായി കൂടും. ഉയരം കൂടിയാൽ കാറ്റ് പിടിക്കാനും ഇടയുണ്ട്. അതിനാൽ തികച്ചും ശാസ്ത്രീയ നിർമ്മാണ രീതികൾ തന്നെ അവലംബിക്കുക. വശങ്ങൾക്ക് 2.5 മീറ്റർ മുതൽ ഉയരമാകാം. നടുഭാഗത്തുള്ള ഉയരം മേൽപ്പറഞ്ഞ ഘടകങ്ങൾക്ക് അനുസൃതമാകണം. സൂര്യപ്രകാശത്തെ മേലാപ്പിലെ UV ഷീറ്റുകൾ ചിന്നി ചിതറിപ്പിച്ച് കൂടാരത്തിനുള്ളിലെ വിളകളുടെ ഇലകളിലേക്ക് ഒരേപോലെ എത്തിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം ത്വരിതപ്പെടുത്തും. വശങ്ങൾ കീടങ്ങൾ കടന്നു വരാത്ത സുഷിരങ്ങൾ നിറഞ്ഞ വലകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. കൂടാരത്തിനുള്ളിൽ പ്രിസിഷൻ ജലസേചന വളസേചിത സംവിധാനങ്ങൾ ഒരുക്കിയും കൂടാരത്തിനുള്ളിൽ സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ താപനിലയും ആർദ്രതയും ഉറപ്പാക്കിക്കൊണ്ടും വിളകൾ കൃഷി ചെയ്ത് വിജയിപ്പിക്കാനാവും. പോളിഹൗസുകൾ 3 തരത്തിലുണ്ട്. ഒന്നാമതായി പറയുന്നത് ഓപ്പൺ വെന്റിലേറ്റഡ് എന്ന മാതൃകയെക്കുറിച്ചാണ്. GI സ്ട്രക്ചറിൻ്റെ മേലാപ്പ് അർദ്ധവൃത്താകൃതിയിൽ ഏറ്റവും മുകളിൽ വശങ്ങളിൽ നിന്നും വരുന്ന ഓവൽ പൈപ്പുകൾ തമ്മിൽ 2 അടി വലിപ്പ വ്യത്യാസത്തിൽ ഓവർലാപ്പ് ചെയ്ത് നിർത്തിയ ഭാഗം നീളത്തിൽ ഇൻസെക്ട്
നെറ്റ്.

0: വിരിക്കുകയും വശങ്ങൾ മുഴുവൻ പ്രസ്തുത നെറ്റുകൊണ്ട് തന്നെ പൊതിയുകയും ചെയ്തുകൊണ്ടുള്ള നൈസർഗിക കാലാവസ്ഥ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ് ഓപ്പൺ വെന്റിലേറ്റഡ് പോളിഹൗസുകൾ. രണ്ടാമതായി പറയാനുള്ളത് ഫാൻ ആൻഡ് പാഡ് പോളിഹൗസുകളെ കുറിച്ചാണ്. ഇത്തരം ഹരിതഗ്രഹങ്ങൾ അതിനുള്ളിലെ താപനിലയും അന്തരീക്ഷ ആർദ്രതയും നിയന്ത്രിക്കുവാൻ പോളിഹൗസിന്റെ വശങ്ങൾ നെറ്റിന് പകരം ഒരു വശത്ത് എക്സോസ്റ്റ് ഫാനുകളും മറുവശത്ത് അകത്തേക്ക് വായുവിനെ വലിച്ചെടുക്കുവാൻ പാകത്തിൽ പാഡുകളും കൂടാതെ ഫോഗറുകളും സ്ഥാപിച്ചുകൊണ്ട് സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന അനുകൂല കാലാവസ്ഥ ഉറപ്പാക്കുന്ന മാതൃകയാണ് ഫാൻ ആൻഡ് പാഡ് പോളിഹൗസുകൾ. മൂന്നാമത്തെ മാതൃക ഓട്ടോമേറ്റഡ് പോളിഹൗസുകൾ എന്നറിയപ്പെടുന്നു. ഇത്തരം പോളിഹൗസിനുള്ളിലെ സസ്യവളർച്ച അനുകൂല കാലാവസ്ഥ ഒരുക്കുന്നത് നിർമ്മിത ബുദ്ധി സെൻസറുകളാണ്. ഈ പോളിഹൗസുകളിലെ ഫാനുകളും പാഡുകളും ഫോഗറുമൊക്കെ പ്രവർത്തിക്കുന്നത് സെൻസറിൻ്റെ സഹായത്തോടുകൂടിയാണ്. പ്രോഗ്രാം ചെയ്ത രീതിയിൽ വിദൂരത്തിരുന്നു പോലും ഇത്തരം പോളിഹൗസുകളിലെ കൃഷികൾ ആയാസരഹിതമായി ചെയ്യാൻ കഴിയും. മൂന്ന് മാതൃകയിലുള്ള പോളിഹൗസുകൾ കേരളത്തിൽ അങ്ങിങ്ങായി സ്ഥാപിച്ചുകൊണ്ട് നിരവധി കർഷകർ കൃഷികൾ തുടരുന്നുണ്ട്. പ്രാരംഭ ചെലവ് ഏറുമെങ്കിലും ഏത് കാലാവസ്ഥയിലും പോളിഹൗസ് കൃഷികൾ സാധ്യമാണ് എന്നതാണ് ഈ രീതിയുടെ മെച്ചം. ഹൈടെക് കൃഷിയായതിനാൽ വിളവ് ഇരട്ടിയിലേറെ ആയിരിക്കും. ഉയർന്ന സാങ്കേതിക പരിജ്ഞാനം വേണ്ടിവരുന്നതിനാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഹൈടെക് കൃഷി മാതൃകയാണ് പോളിഹൗസ് കൃഷി. ഉയർന്ന വരുമാനം ഉറപ്പായും ലഭിക്കും. കുക്കുംബറും തക്കാളിയും പയറുമൊക്കെ വലിയ തോതിൽ വിളയിച്ചെടുക്കാം. കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ 450 ചതുരശ്ര മീറ്ററിൽ 5 വർഷം മുമ്പ് പോളിഹൗസ് കൃഷി തുടങ്ങിയ പുഷ്പഹാസ് എന്ന MBA ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ 3000 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരുന്ന 5 പോളിഹൗസുകളിലായി കൃഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രസ്തുത പോളിഹൗസുകളിൽ നിന്നും വർഷം മുഴുവൻ എല്ലാ ദിവസവും വിളവെടുക്കാൻ പാകത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കൃഷിയിലൂടെ കുക്കുംബറും പയറും വിളവെടുത്ത് ദിവസവും വരുമാനം നേടുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. അനേകം കർഷകർ വിജയകരമായി പോളിഹൗസ് കൃഷികൾ ചെയ്തുകൊണ്ട് നമുക്കിടയിലുണ്ട്. കുറച്ച് സ്ഥലം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്ത് വൻവിളവ് കൊയ്യുന്ന പോളിഹൗസ് കൃഷി രീതിയും പുതുതലമുറയ്ക്ക് സധൈര്യം ഏറ്റെടുക്കാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് മഴമറ കൃഷിയെക്കുറിച്ചാണ്. പോളിഹൗസ് മാതൃകയിൽ തന്നെയാണ് മഴമറ കൃഷിയും. വ്യത്യാസമായി പറയാവുന്നത് മഴമറ രീതിക്ക് പോളിഹൗസിനുള്ള പോലുള്ള വശങ്ങൾ ഇല്ല എന്നുള്ളതാണ്. വശങ്ങൾ തുറന്നിടുകയോ ഷെയ്ഡ് നെറ്റ് കൊണ്ട് പൊതിയുകയോ ചെയ്തുകൊണ്ടാണ് മഴമറ കൂടാരങ്ങൾ ഒരുക്കുന്നത്. മഴമറയിൽ കടുത്ത മഴയിലും കടുത്ത വേനലിലും കൃഷി തുടരാം എന്നതാണ് മെച്ചം. പോളിഹൗസിനുള്ളിൽ ചെയ്യാവുന്ന കൃഷികൾക്ക് പുറമെ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്ന പല കൃഷിയും മഴമറയ്ക്കുള്ളിൽ വിജയകരമായി കൃഷി ചെയ്യാം. ഒരു ചെറു മഴമറ കൂടാരം ഒരുക്കി ഒരു കുടുംബത്തിൻ്റെ അടുക്കളത്തോട്ടം വർഷം മുഴുവനും ചെയ്യാൻ സാധിക്കും. തീർച്ചയായും കൃത്യതാ കൃഷിയും ഹരിതഗ്രഹ കൃഷിയും മഴമറ കൃഷിയും ഏറെ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്.
1: പുതുപുത്തൻ സാങ്കേതിക വിദ്യകളിലൂടെ കൃഷി എങ്ങനെ ആദായകരമാക്കാമെന്ന് മനസ്സിലായില്ലേ? പ്രിസിഷൻ ഫാമിംഗും പോളിഹൗസ് ഫാമിംഗും എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി കാണുമല്ലോ. മുൻ കൃഷി ഓഫീസറായ ശ്രീ അഭിലാഷ് കരിമുളക്കലാണ് ഇതുവരെ സംസാരിച്ചത്. ശ്രീ അഭിലാഷ് കരിമുളക്കലിന്റെ നമ്പർ 9447459071. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി
0: നന്നായി എണ്ണ തേച്ച് അല്പമൊന്നുമില്ലാത്തി ഇഞ്ച തേച്ച് കുളി. അത് നമ്മുടെ നാട്ടിൽ സാധാരണമായിരുന്നു. എണ്ണ തേച്ച് കുളി പതിവായിരുന്നെങ്കിലും കുളി കഴിഞ്ഞൊരു എണ്ണ തേപ്പ് പതിവേ അല്ല. മാത്രമല്ല കുളി കഴിഞ്ഞ് എണ്ണ തേക്കരുതെന്ന് പറയുകയും ചെയ്യും. പണ്ടുള്ളവർ ഇങ്ങനെ നിഷ്കർഷിക്കാൻ കാരണമെന്താണ്? നമ്മുടെ ശരീരത്തിൽ ധാരാളം വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ജോലികൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിപ്പെടുമ്പോഴുമെല്ലാം ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് പുറത്തേക്ക് പോകുന്നത് ഈ ഗ്രന്ഥികളിലൂടെയാണ്. പ്രധാനമായും രോമകൂപങ്ങളോട് ചേർന്നാണ് വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. ശരീരത്തിനാവശ്യമില്ലാത്ത ടോക്സിൻസ് പുറത്തേക്ക് വിടുന്നതിനുള്ള ചാനലുകളായാണ് ഇവ പ്രവർത്തിക്കുന്നത്. എണ്ണ പുരട്ടിക്കഴിയുമ്പോൾ ത്വക്കിലുള്ള വിയർപ്പ് ഗ്രന്ഥികൾ അടയുന്നു. പൊടിയും മറ്റു മാലിന്യങ്ങളും മണ്ണുമെല്ലാം ഗ്രന്ഥികളുടെ പുറത്തേക്കുള്ള സുഷിരത്തിൽ അടിയുന്നതോടെ ശരീരത്തിലെ മാലിന്യങ്ങൾ വിയർപ്പ് രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയില്ലാതാകുന്നു. ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനിടയാകും. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള വിസർജ്യങ്ങളാണുള്ളത്. ഒന്ന് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. രണ്ടാമത്തേത് ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. വിയർപ്പും മൂത്രവും രണ്ടാമത്തേതിൽ പെടുന്നു. ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനുള്ള നാലവയവങ്ങൾ. ഇതിൽ എണ്ണതേപ്പുമായി ബന്ധമുള്ളത് ത്വക്കിനാണ്. ത്വക്കിന് രണ്ട് പാളികളുണ്ട്. മൃതകോശങ്ങൾ കൂടുതലുള്ളതും കനം കുറഞ്ഞതുമായ എപ്പിഡെർമിസ്, ഇതിനടിയിൽ ഡെർമിസ് എന്ന പാളിയുമുണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് ഈ പാളിയിലാണ്. ഇവയിൽ നിന്ന് ചെറിയ വിയർപ്പ് നാളികൾ ത്വക്കിന് വെളിയിലേക്ക് തുറക്കുന്നു. ഗ്രന്ഥികൾ നിറയുമ്പോൾ വിയർപ്പ് നാളികളുടെ അഗ്രത്തിലുള്ള സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പ് പുറത്തേക്ക് പോകുന്നത്. കുളി കഴിഞ്ഞ് എണ്ണ പോലുള്ള വസ്തുക്കൾ പുരട്ടുന്നത് ഈ സുഷിരങ്ങൾ അടയുന്നതിന് കാരണമാകുന്നു.

0: അതോടെ വിയർപ്പ് രൂപത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനുള്ള സാധ്യത ഇല്ലാതാകുന്നു. കുളി കഴിഞ്ഞ് എണ്ണ തേക്കരുതെന്ന് പറയുന്നതിനുള്ള ശാസ്ത്രീയമായ കാര്യം ഇതാണ്. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
1: അന്തരീക്ഷ താപനില വർദ്ധിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും ഇനി പറയുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസകീടനാശിനികൾ ഒരു കാരണവച്ചാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തെട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നതും അവലംബിക്കുക. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന മേഖലകളിൽ ചെടികളിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ജാതി. ജാതിയിൽ ജലദൌർലഭ്യത്തിന്റെ ആദ്യ ലക്ഷണമായ കായ് ചുങ്ങൽ, കായ് വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കലും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. രോഗം ബാധിച്ച ഇലകളും കായകളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിനശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായപിടുത്തം കൂട്ടുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായപിടുത്ത സമയത്ത് തളിച്ചു കൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിന്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൽ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൌകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ 1-2 തവണ നനയ്ക്കണം. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നു. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെയൊക്കെ ആയിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം. പുഴുവില്ലാത്ത മാമ്പഴം കിട്ടാനായി 1 ബക്കറ്റ് തിളച്ച വെള്ളവും 3/4 ബക്കറ്റ് സാധാരണ വെള്ളവും കൂട്ടിച്ചേർത്ത് ലിറ്ററിന് 1 ഗ്രാം വീതം കറിയുപ്പ് ചേർത്ത ശേഷം മാമ്പഴം പെറുക്കിയിട്ട് 15 മിനിറ്റ് നേരം വെക്കണം. അതിനുശേഷം മാങ്ങ പുറത്തെടുത്ത് വെള്ളത്തിൽ കഴുകി തുടച്ചതിനുശേഷം പാക്ക് ചെയ്യുകയോ പഴുപ്പിക്കാൻ വെക്കുകയോ ചെയ്താൽ മതിയാകും.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു,

0: ജനിച്ച ശേഷം ഒരു പശുക്കുട്ടിക്ക് കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം? ഉത്തരം: 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ കന്നിപ്പാൽ കുടിപ്പിച്ചിരിക്കണം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950104 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 10 സെക്കൻഡും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 26,000, വടകര 25,600, മാനന്തവാടി 27,000. കൊപ്ര കിന്നലിന് കോഴിക്കോട് എടുത്തപടി 14,500, വടകര 15,500. തേങ്ങാപ്പിണാക്കെ ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 4,200, നാളികേരം 1,000, പാലക്കാട് 24,000, പൊന്നാനി 18,000, കോഴിക്കോട് 17,120. മഞ്ചേരി ക്വിൻ്റലിന് 4,450, മാനന്തവാടി ക്വിൻ്റലിന് 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 24,500, മാനന്തവാടി 21,760. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600, മാനന്തവാടി 3,300. അടയ്ക്ക 1,000, പാലക്കാട് 3,600, പൊന്നാനി 4,000. കോഴിക്കോട് ക്വിൻ്റലിന് 9,000, മഞ്ചേരി ക്വിൻ്റലിന് 7,550. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗൂൺ 580, മാനന്തവാടി 600. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 38,000, കോഴിക്കോട് പുതിയത് 38,000, മാനന്തവാടി പഴയത് 36,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 27,400, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500.

ശർക്കര ക്വിൻ്റലിന് മാനന്തവാടി പാണ്ടി 5,350, നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800, വെറ്റില 100 തിരൂർ 40 രൂപ, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,600, മാനന്തവാടി 4,000, പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,350, മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോടും മാനന്തവാടിയിലും 16,000, നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 2,300, മഞ്ചേരി 2,200, അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 17,900, പാലക്കാട് മട്ട 4,700, ബോധന 3,600. കമ്പോള മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. ലക്ഷദ്വീപിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത്. അടുത്ത 5 ദിവസങ്ങളിൽ മെയ് 8 വരെ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDA മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K

0: രാജനും വിജയിച്ചു. തൃത്താലയിൽ എം വി രാജേഷും, പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ പി രാജീവും, ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് വി ശിവൻകുട്ടിയും, തിരൂരിൽ ഒ അബ്ദുറഹ്മാനും, എലത്തൂരിൽ എ കെ ശശീന്ദ്രനും, ഏറ്റുമാനൂരിൽ വി എൻ വാസവനും, ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും, മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും, ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000-ലേറെ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ ടി അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, വണ്ടൂരിൽ എ പി അനിൽകുമാർ എന്നിവരാണ് 45,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയ്ക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം എൻ ഡി എയ്ക്കാണ്. മലപ്പുറത്ത് യു ഡി എഫ് തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് യു ഡി എഫിന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് യു ഡി എഫ് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 എൽ ഡി എഫ് വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത യു ഡി എഫ് മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000-ലപ്പുറമാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ലയിൽ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ എൽ ഡി എഫ് നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്നു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ ആണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ ഡി എം കെ സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. സി പി എം, കോൺഗ്രസും ഓരോ സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും ടി എം സി നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് ബി ജെ പി സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ എ ജി പി 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാനഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറെഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബി ജെ പി വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻകരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ എൻ സി പി വിജയിച്ചു. പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി.

0: സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന് CPIM. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നുമുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ ഹാന്റവൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 പേരിൽ 3 പേരാണ് മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാന്റവൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമബംഗാളിലും അസമിലും BJP അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ NDA സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. IPLൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്.

0: ഇനി കേൾക്കാം ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിനായി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, രഘുകുമാറിൻ്റെ സംഗീതം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിനായി സുജാത, സൂരജ്, സന്തോഷ് എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജത്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനായി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ലവ് ലാൻഡ് എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ്, റിമി ടോമി എന്നിവർ പാടിയ ഗാനം. ഹാജ മൊയ്നുവിൻ്റെ വരികൾ, സജീവ് മംഗലത്തിൻ്റെ സംഗീതം.

രജപുത്രൻ എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ അടുത്ത ഗാനത്തോടെ ഇന്നത്തെ എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജയചന്ദ്രൻ്റെ സംഗീതം.

എവർഗ്രീൻ ഡുവേറ്റ്സ് സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രകാലങ്ങളാണ്. ഹെലൻ എന്ന ചിത്രത്തിനായി സൂരജ് സന്തോഷ്, ശ്വേതാ മേനോൻ എന്നിവർ പാടിയ ഗാനം.

ഹെലൻ എന്ന ചിത്രത്തിനായി വിനീ ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം കപ്പേള എന്ന ചിത്രത്തിനായി സൂരജ് സന്തോഷ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനം.

ചിത്രം മയൂഖം. പാടിയത് യേശുദാസ്. ഗാനരചന ഹരിഹരൻ. സംഗീതം ബോംബെ രവി.

ഇനി കേൾക്കാം ഗുരു എന്ന ചിത്രത്തിനായി ജി വേണുഗോപാലും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ചിത്രം മായാനദി. പാടിയത് റെക്സ് വിജയൻ, നേഹ എസ് നായർ എന്നിവർ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം റെക്സ് വിജയൻ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 ആകാശവാണി കോഴിക്കോട്. ഇനി വാർത്താ നേരം 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. 35 സീറ്റിൽ ഒതുങ്ങി എൽ ഡി എഫ്. എൻ ഡി എക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് തേരോട്ടും. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ എൽ ഡി എഫ് നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടി വി കെയുടെ മുന്നേറ്റം. ഐ പി എല്ലിൽ മുംബൈക്കെതിരെ ലഖ്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യു ഡി എഫ് തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. എൽ ഡി എഫ് 35 സീറ്റുകളാണ് നേടിയത്. എൻ ഡി എ 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽ ഡി എഫ് 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. യു ഡി എഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടത് കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. എൽ ഡി എഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് ജി ആർ അനിലും, ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, ചേർത്തലയിൽ പി പ്രസാദും, ഒല്ലൂരിൽ കെ രാജനും വിജയിച്ചു. തൃത്താലയിൽ എം ബി രാജേഷും, പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ പി രാജീവും, ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് വി ശിവൻകുട്ടിയും, തിരൂരിൽ ഒ അബ്ദുറഹ്മാനും, എലത്തൂരിൽ എ കെ ശശീന്ദ്രനും, ഏറ്റുമാനൂരിൽ വി എൻ വാസവനും, ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും, മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും, ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു.

0: നേമം കഴക്കൂട്ടം ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ UDFും BJPയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് NDFന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും BJPയുടെ വിജയം NDAക്ക് ആവേശം പകരുന്നതാണ്. കൊല്ലത്തെ ഇടത് കോട്ടകളിൽ LDFിനെ ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 UDF മുന്നിലെത്തി. ചാത്തന്നൂരിൽ BJP അട്ടിമറി വിജയം നേടി. മന്ത്രി KN ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം LDFന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. PC വിഷ്ണുദാത്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, CR മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ UDFന് കരുത്ത് പകരുന്നതാണ്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും LDF വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം അധികമായി 3 സീറ്റുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഇത്തവണയും തൃശൂർ ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി ഉൾപ്പെടെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFന് വിജയം കൊയ്യാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ TN പ്രതാപനെ പുറകിലാക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും റീകൌണ്ടിംഗ് നടക്കുകയാണ്. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയം നേടി. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലും LDF മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു.
0: എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിലും UDF വിജയം നേടി. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും LDF പരാജയം ഏറ്റുവാങ്ങി. മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച് UDF ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ LDFിൽ നിന്നും പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 207 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. CPM 1 സീറ്റിലും കോൺഗ്രസും 2 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. അസമിലെ 126 സീറ്റുകളിൽ 82 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചു. 19 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ AGP 10 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AIN RC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണമാറ്റത്തിന് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത്. നടൻ വിജയ് രൂപീകരിച്ച TVK എന്ന പുതിയ പാർട്ടി 100 സീറ്റുമായി ഭരണത്തിലേറുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖൻ K ദേവി പത്മനാഭൻ.
3: തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വിജയതരംഗം. 234 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണം. TVK പാർട്ടി 31 സീറ്റുകളിൽ ജയിച്ച് 77 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 14 സീറ്റുകളിൽ ജയിച്ച് 47 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന DMK രണ്ടാമതിടത്തിലും 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന AADMK മൂന്നാമതിടത്തിലുമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ചെന്നൈ കുളത്തൂരിൽ പരാജയപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയ് പെരമ്പൂർ, തിരുച്ചി കിഴക്ക് മണ്ഡലങ്ങളിലും ജയിച്ചു മുന്നേറുകയാണ്. ചെന്നൈയിൽ വിജയ ആരാധകരും TVK പ്രവർത്തകരും വിജയം ആഘോഷിച്ചു വരുന്നു.
0: പശ്ചിമബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച

ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്ക് പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൗ 11 ഓവറിൽ 4 വിക്കറ്റിന് 155 റൺസ് എന്ന നിലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. 35 സീറ്റിലൊതുങ്ങി എൽ ഡി എഫ്. എൻ ഡി എക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ എൽ ഡി എഫ് നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടി വി കെയുടെ മുന്നേറ്റം. ഐ പി എല്ലിൽ മുംബൈക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
1: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ലോകത്തിലെ ആദ്യകാല നാഗരികതകളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രാധാന്യവും സവിശേഷതകളും എന്ന വിഷയത്തെക്കുറിച്ച് വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ കെ വി നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ലോകത്തെ പ്രാചീന സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ സംസ്കാരമാണ് ഇന്ത്യയിലെ സിന്ധു നദീതട നാഗരികത. നൈൽ നദീതടത്തിലെയും യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട നാഗരികതയോട് കിടപിടിക്കുന്ന ഒരു നാഗരികത 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്നു എന്നതിന് പുരാവസ്തു ഗവേഷകർ തെളിവുകൾ നൽകിയിരുന്നു. പഞ്ചാബിലെ ഹാരപ്പയിലും സിന്ധിലെ മോഹൻജോദാരയിലും 1922 പുരാവസ്തു ഗവേഷണം മുഖേന വെളിച്ചത്ത് കൊണ്ടുവന്ന ചരിത്ര അവശിഷ്ടങ്ങൾ ആര്യന്മാർക്ക് മുൻപ് തന്നെ മഹത്തായ ഒരു നാഗരികത ഇന്ത്യയിൽ വളർന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. സർ ജോൺ മാർഷൽ എന്ന വിദഗ്ധ ഗവേഷകൻ്റെ അഭിപ്രായത്തിൽ സിന്ധു നദീതട നാഗരികതയ്ക്ക് ചുരുങ്ങിയത് 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. സിന്ധു നദി ഒഴുകുന്ന പ്രദേശത്ത് രണ്ടിടത്താണ് പ്രാചീനമായ ഒരു നാഗരികതയെ സൂചിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ ആദ്യമായി വെളിച്ചത്ത് വന്നത്. ഒന്ന് ഹാരപ്പ, മറ്റേത് മോഹൻജാദാരോ. ഹാരപ്പ രവിനദിയുടെ കിഴക്കേക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് സുമാർ 483 കിലോമീറ്റർ പടിഞ്ഞാറേ കരയിലാണ് മോഹൻജാദാരോ. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഇത് രണ്ടും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. സർ ജോൺ മാർഷൽ എന്ന പുരാവസ്തു ഗവേഷകന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് പ്രവർത്തനം ഊർജിതപ്പെടുത്തിയപ്പോൾ ശാസ്ത്രീയമായ ഉദ്ഖനനത്തിൽ ഏർപ്പെടുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഈ മഹത്തായ പരിഷ്കാരത്തെക്കുറിച്ച് സമകാലിക പരിഷ്കാരങ്ങളോട് താരതമ്യപ്പെടുത്തുവാൻ സഹായകമായ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ചരിത്രരേഖകൾ നമുക്ക് ഇല്ല. എങ്കിലും സിന്ധു നദീതടത്തിൽ വളരെ പരിഷ്കൃതരായ ജനങ്ങൾ താമസിച്ചിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർ ദ്രാവിഡറായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ ഇട്ടത് അവർ ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഭാരതത്തിൻ്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നദീതടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരം സിന്ധു നദീതടവുമായി അഗാധ ബന്ധം പുലർത്തിയിരുന്നതിനാൽ അവിടെ നിന്ന് തന്നെയാണ് അത് ഉത്ഭവിച്ചത് എന്ന് വിദഗ്ധ അഭിപ്രായവും ഉണ്ട്. ചരിത്ര ഗവേഷണ വിവരങ്ങൾ അനുസരിച്ച് ഭാരതത്തിൻ്റെ സംസ്കാരം സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പറയപ്പെടുന്നു. മഹത്തായ ഈ നാഗരികതയുടെ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. ഹാരപ്പ, മോഹൻജാദാരോ, ലോത്തൽ എന്നീ നഗരങ്ങളിൽ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവീതികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരത്തിലുള്ള കൈത്തൊഴിലുകളും കച്ചവടത്തിൻ്റെ സാധ്യതകളും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ 1st നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. മോഹൻജാദാരോവിലെ ആകർഷകമായ മറ്റൊരു കാര്യം അവിടുത്തെ വിശാലമായ കുളം ഉൾക്കൊള്ളുന്ന പൊതു കുളിപ്പുര അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ബാത്ത് ആണ്. എല്ലാ ഭാഗങ്ങളിലും കുളിമുറികൾ ഉള്ള ഈ കുളത്തിന് ധാരാളം പടവുകൾ കിട്ടിയിട്ടുണ്ട്. അശുദ്ധജലം നീക്കം ചെയ്യാനും ശുദ്ധജലം നിറയ്ക്കാനുമുള്ള ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. ആരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: നഗരം. നഗരം സാമാന്യം വലുതാണ്. ഈ രണ്ട് മുറി മാത്രമുള്ള കുടിലുകൾ മുതൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ വരെ അവിടെയുണ്ട്.

കൂറ്റൻ മാളികകൾക്ക് രണ്ടോ അതിലധികമോ നിലകൾ കാണും. തറ, കല്ലുപാകിയ മുറ്റങ്ങൾ, കതകുകൾ, ജനാലകൾ, ഇടുങ്ങിയ കോണിപ്പടികൾ എന്നിവയോട് കൂടിയവയാണ്. മിക്കവാറും എല്ലാ വീടിനും കിണറുകൾ, ഓടകൾ, കുളിമുറികൾ എന്നിവ ഉണ്ടെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. നിരവധി വാസഗൃഹങ്ങൾ കൂടാതെ തന്നെ വിസ്തൃതങ്ങളായ എടുപ്പുകളും ചിത്രങ്ങളോട് കൂടിയ അപൂർവം ചില വിശാലങ്ങളായ പ്രാസാദങ്ങളും ഇവിടെ കാണാം. നഗരത്തിലെ അത്യന്തം ഹൃദയഹാരിയായ സൗധം ബൃഹത്തായ കുളമത്രേ. എല്ലാ വശങ്ങളിലും മുറികളും ഇരിപ്പിടങ്ങളുമുള്ള തുറസായ വലിയ ഒരു ചതുരാങ്കണം അത്രേ ഇത്. നഗരവീഥികൾ വിസ്തൃതങ്ങളും മലിനജലം ഊറി ഇറങ്ങാനുള്ള കൂപങ്ങളോടുകൂടിയ സങ്കീർണമായ ജലനിർഗമന സമ്പ്രദായമുള്ളവയും ആയിരുന്നു. പ്രാചീന ലോകത്ത് മറ്റൊരിടത്തും അറിയപ്പെടാത്ത തോതിൽ ശുചീകരണ സൗകര്യങ്ങൾ മാത്രമല്ല അത്യന്തം വികസിതമായ ഒരു നഗരജീവിതത്തിൽ നിന്ന് ലഭിക്കാവുന്ന ആഡംബരങ്ങളും മറ്റ് സുഖസൗകര്യങ്ങളും യഥേഷ്ടം അനുഭവിച്ച് പോകുന്ന സ്ഥിരവാസികളായ ജനങ്ങളാൽ ഐശ്വര്യപൂർണവുമായ ഒരു വലിയ നഗരം ഈ സ്ഥാനത്ത് നിലനിന്നിരുന്നു എന്ന് ഈ ജീർണാവശിഷ്ടങ്ങൾ നിസ്സംശയം തെളിയിക്കുന്നുണ്ടെന്ന് മൊത്തത്തിൽ പറയാം. തെരുവീഥികൾ വിശാലവും ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. മലിനജല നിർഗമനത്തിനുള്ള ഓടകൾ തെരുവിൻ്റെ ഇരുഭാഗങ്ങളിലും സജ്ജീകരിക്കപ്പെട്ടിരുന്നതായി കാണാം. കൂടാതെ ഇരുവശത്തും മനോഹര സൗധങ്ങളും ഉയർന്ന് നിന്നിരുന്നു. ഓരോ സ്ഥലത്തിനോടും ചേർന്ന് കുളിമുറിയും ആ കുളിമുറിയിൽ നിന്ന് പ്രധാന അഴുക്കുചാലിൽ ചെന്നെത്തുന്ന ഓവുകൾ നിർമ്മിച്ചിരുന്നു. ഗോതമ്പായിരുന്നു സിന്ധു നദിയുടെ നിവാസികളുടെ പ്രധാന ഭക്ഷ്യധാന്യം. ബാർലിയും ഈന്തപ്പഴവും അവർക്ക് സുപരിചിതമായിരുന്നു. മാംസം, മത്സ്യം, മുട്ട ഇവയും അവർ ഭക്ഷിച്ചിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പഞ്ഞി വസ്ത്രങ്ങൾ അവർ നിർമ്മിക്കുകയും ധരിക്കുകയും ചെയ്തിരുന്നു. രോമവസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിനും തെളിവുകൾ ഉണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആഭരണങ്ങൾ ധരിച്ചിരുന്നു. സ്വർണം, വെള്ളി, രത്നങ്ങൾ ഇവ കൊണ്ടായിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. വെള്ളി, കളിമണ്ണ് എന്നിവ കൊണ്ടുള്ള പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ മൺപാത്രങ്ങളാണ് സർവ്വസാധാരണയായി കാണപ്പെടുന്നത്. ഇരുമ്പിൻ്റെ ഒരു കഷ്ണം പോലും കണ്ടുകിട്ടില്ലാത്തതിനാൽ ആ ലോകം അവർക്ക് അജ്ഞാതമായിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ചെമ്പുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച മഴു, ഉളി, അരിവാൾ, മീൻപിടിക്കാനുള്ള ചൂണ്ട തുടങ്ങിയവ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആക്രമണത്തിന് ആവശ്യമായ ആയുധങ്ങൾ ഒന്നും കണ്ടുകിട്ടാത്തത് കൊണ്ട് സിന്ധു നദീതടവാസികൾ സമാധാനത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന കളിക്കോപ്പുകളിൽ ചക്രങ്ങൾ ഉള്ള വണ്ടികൾ, കസാല മുതലായവയുടെ മാതൃകകൾ ഉണ്ട്. ഇതിൽ നിന്ന് ചക്രങ്ങളുള്ള വാഹനങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാമല്ലോ. കാള, പശു, ചെമ്മരിയാട്, ആന, ഒട്ടകം സിന്ധു നദിയുടെ നിവാസികളുടെ പ്രധാന വളർത്തുമൃഗങ്ങളായിരുന്നു. 500-ലധികം മുദ്രകൾ ഇവിടെ നിന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ മൃഗങ്ങളുടെയും മറ്റ് രൂപങ്ങൾ കലാപരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സിന്ധു നദിയുടെ നിവാസികൾക്ക് എഴുതുവാൻ അറിവുണ്ടായിരുന്നുവെന്നും അവർ ചിത്രലിപികളാണ് ഉപയോഗിച്ചിരുന്നതെന്നും മനസ്സിലാക്കാം. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായും വിദേശങ്ങളുമായും സിന്ധു നദിയുടെ വാസികൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. വെളുത്തീയം, ചെമ്പ്, രത്നങ്ങൾ മുതലായവ അവർ വിദേശങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് തീർച്ചയാണ്. കൃഷിയിലും കൈത്തൊഴിലും ഉള്ള പുരോഗതി വ്യാപാര വാണിജ്യങ്ങളുടെ വികസനത്തിന് സഹായിച്ചു. ശിവനോടും ശക്തിയോടും സാദൃശ്യമുള്ള മൂർത്തികളെ ഇവർ ആരാധിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. കൂടാതെ മരങ്ങളെയും മൃഗങ്ങളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു. ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ചില പ്രത്യേകതകൾ. അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് അകന്നകന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതികളിലും

0: കാലാവസ്ഥകളിലും വെവ്വേറെ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുലർന്നു പോകുന്ന ഹാരപ്പൻ ജനതയുടെ സംസ്കാരത്തിൽ കാണുന്ന ഐക്യരൂപ്യം അത്ഭുതകരം തന്നെ. ഉപകരണ നിർമ്മാണം, കൈത്തൊഴിലുകൾ, കലാവിരുത് ഇവയിലൊക്കെ ഏകരൂപമായ മാതൃകകളെ കാണുന്നുള്ളൂ. ഗൃഹനിർമ്മാണം, നഗരാസൂത്രണം, വാസ്തുശില്പം എന്നിവയിലും ഏകധാനത പ്രകടമാണ്. അളവുകളും തൂക്കങ്ങളും ലിപി വ്യവസ്ഥയും എല്ലാം ഭാരത സാമ്രാജ്യത്തിൽ എവിടെയും ഒരേപോലെ തന്നെ കൂടിക്കഴിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത വിധം അകന്നുകിടന്ന ഹാരപ്പൻ കൂട്ടായ്മകളെ ഒറ്റ ചരടിൽ കോർത്തിണക്കിയ ശക്തി എന്തായിരിക്കാം? ഒരു ഭരണകൂടത്തിന് വേണമെങ്കിൽ വിശാലമായ ഭൂപ്രദേശത്ത് ഇത്തരം ഏകരൂപമായ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം. ഭരണകൂടം ഉണ്ടായിരുന്നുവെങ്കിൽ ആരായിരുന്നു ഭരണാധികാരി? അയാൾ ഭരണം നിർവഹിച്ചത് എങ്ങനെ? കേന്ദ്രീകൃത ഭരണമോ വികേന്ദ്രീകൃത ഭരണമോ? ചോദ്യങ്ങൾ പിന്നാലെ വരികയും ചെയ്യും. ഹാരപ്പൻ ലിപി വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഉത്തരത്തിന് തൽക്കാലം കാത്തിരിക്കേണ്ട. പുരാവസ്തു ലക്ഷ്യങ്ങളിൽ തേടിച്ചെന്നാൽ കിളച്ചെടുത്ത വസ്തുക്കളിൽ കാണുന്ന മേൽവിവരിച്ച ഏകരൂപത ഏതോ ക്രമീകരണ വ്യവസ്ഥയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നിലവാരപ്പെട്ട അളവുകളും തൂക്കങ്ങളും ഒരേ ലിപി വ്യവസ്ഥയും മറ്റും നടപ്പിലാക്കാൻ ഒരു ഭരണകൂടത്തിൻ്റെ കരുത്തും കർമ്മശേഷിയും പിൻബലമായി വേണം. നഗരങ്ങളുടെ നിർമ്മാണവും അതുപോലെ തന്നെ നഗരങ്ങളിലെ കോട്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാന്യകലവറകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഉൾനാടൻ ഉൽപ്പാദന സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മിച്ചധാന്യങ്ങൾ ശേഖരിക്കാനും അങ്ങനെ ശേഖരിക്കുന്ന മിച്ചോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉള്ള സ്ഥാനമാണ് ധാന്യ കലവറകൾ. ലോകത്തെ മഹത്തരമായ ഹാരപ്പൻ പരിഷ്കൃതിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് പടിഞ്ഞാറ് നിന്ന് വന്ന ആര്യന്മാരുടെ ആക്രമണമാണ് പണ്ടൊക്കെ പലരും പറയുന്ന കാരണം. പുറത്തുള്ള ഏതെങ്കിലും വർഗക്കാർ ഹാരപ്പൻ പ്രദേശത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ നഗരസ്ഥാനങ്ങൾ പലതും ക്ഷീണദശയിൽ ആയിക്കഴിഞ്ഞിരുന്നു. അകത്തു തന്നെയുള്ള കാരണങ്ങളാലാണ് അവ ക്ഷീണിച്ചു നിന്ന് അനുമാനിക്കണം. രാജസ്ഥാൻ മരുഭൂമി പരിഷ്കൃതിയുടെ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ തുടങ്ങിയതും വെള്ളപ്പൊക്കങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായതും ആഭ്യന്തര നിമിത്തങ്ങൾ ആവാം. ഭൂനിരപ്പിൽ വമ്പിച്ച മാറ്റങ്ങളുണ്ടാവുന്നത് പ്രദേശങ്ങളിലെ സ്ഥിരം ഉപദ്രവം ആയിരുന്നു. സിന്ധു നദിയുടെ ഗതിമാറ്റവും അതുവഴി ഉണ്ടാകുന്ന വരൾച്ച പ്രദേശങ്ങളും മറ്റൊരു കാരണമായി ചിലർ പറയാറുണ്ട്. എന്തായാലും ഹാരപ്പൻ സംസ്കൃതി ലോകത്തിന് നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. അവരുടെ ഓരോ പ്രത്യേകതകളും ആധുനിക ലോകത്തിന് അതിശയങ്ങളാണ്. പ്രത്യേകിച്ച് അവരുടെ നഗരാസൂത്രണം, അടച്ച ഓടകൾ, ധാന്യപ്പുരകൾ എല്ലാം ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര പണ്ഡിതന്മാർക്കും എപ്പോഴും അതിശയങ്ങളാണ്. ഹാരപ്പൻ ലിപി ഇതുവരെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു തടസ്സമായി ഇപ്പോഴും നിൽക്കുകയാണ്. എന്നെങ്കിലും ഹാരപ്പൻ ലിപി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇനിയും ഒട്ടേറെ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കും.
1: സിന്ധു നദീതട സംസ്കാരം, പ്രാധാന്യവും സവിശേഷതകളും. വയനാട് തരിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ രാജേന്ദ്രൻ KV സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി ഇപ്പോൾ ആർ അജിത് പ്രസാദിൻ്റെ സംഗീത കച്ചേരി. വയലിൻ ടി എച്ച് ലളിത. മൃദംഗം എൻ ഹരി. ഭൈരവി രാഗത്തിൽ അടതാളവർണ്ണത്തോടെ കച്ചേരി ആരംഭിക്കുന്നു.

ആർ അജിത് പ്രസാദിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ടി എച്ച് ലളിത വയലിൻ, എൻ ഹരി മൃദംഗം. വസന്തഭൈരവി രാഗത്തിൽ നീതയറാദ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. രേവതിക്കുരു പാവക്കുട്ടി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: കണം പാറി പറന്നു വന്നു.
1: ചിത്രം കാണെ കാണെ, പാടിയത് സിതാര കൃഷ്ണകുമാർ, ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം രഞ്ജിൻ രാജ്.

ഇനി കേൾക്കാം പട്ടാളം എന്ന ചിത്രത്തിനായി യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

ഇനി കേൾക്കാം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

നീ എത്ര ധന്യ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ അടുത്ത ഗാനത്തോടെ ഇന്നത്തെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഗാനരചന ONV കുറിപ്പ്, സംഗീതം ജി ദേവരാജൻ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിത ഗാനം, ബ്രഹ്മാനന്ദൻ പാടിയത്.

ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

ആകാശവാണി കോഴിക്കോട്. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.